ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. 102.3 MHz-ൽ FM ബാൻഡിൽ

ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ഭാദ്രം 20, കൊല്ലവർഷം 1202 ചിങ്ങം 26, 2026 സെപ്റ്റംബർ 11 വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ 53 മിനിറ്റും 57 സെക്കൻഡും. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: ചിലത് ഉപേക്ഷിക്കുക, ചില ശ്രമങ്ങൾ വേണ്ടെന്നു വയ്ക്കുക, ചിലർ നമുക്കുള്ളതല്ല. പ്രഭാതത്തിൽ തന്നെ വിപരീതങ്ങൾ പറയുകയാണ്. പക്ഷേ നല്ലതിനാണ്. നമുക്ക് മാറ്റം വരുത്താവുന്നത് നമ്മിൽ മാത്രമാണ്. അയൽപ്പക്കങ്ങളിലേക്കല്ല നിരന്തരമായ നോട്ടം ആവശ്യമുള്ളത്. ചെറുതെങ്കിലും സുന്ദരമായ സ്വന്തം വീട്ടുമുറ്റത്തെ പൂന്തോട്ടത്തിലേക്കാണ്. മറ്റുള്ളവരോട് മാറാൻ നിർദ്ദേശിക്കാം, പക്ഷേ അവർ ഒട്ടും മാറുന്നില്ലെങ്കിൽ നമ്മൾ വഴിമാറി നടക്കുക. അനുവദിക്കാത്ത പാതകളിൽ സഞ്ചരിക്കാതിരിക്കുക. പുതിയ വഴികൾ വെട്ടുന്നതിലാകണം നമ്മുടെ ഹരം. ജീവിതം മൃദുവായി നിങ്ങളോട് മന്ത്രിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാം താങ്ങാൻ കഴിയില്ലെന്ന്. ചിലരെ കൃപയോടെ വിട്ടയക്കുക. ഓരോ വിടവാങ്ങലും ഒരു പുതിയ തുടക്കത്തിന് ഇടം നൽകുന്നു. നദി ഒരിക്കലും അതിൻ്റെ വഴി തടയുന്ന കല്ലിൽ പറ്റിപ്പിടിക്കുന്നില്ല. നമുക്ക് അനുചിതമായ ഒന്നിനെ ഉപേക്ഷിക്കുക എന്നാൽ നഷ്ടപ്പെടുകയെന്നല്ല, സ്വന്തം സമാധാനത്തിന് കൂടുതൽ ഇടം നൽകുക എന്നതാണ്. മുന്നിൽ ചില വാതിലുകൾ അടയുന്നത് നമുക്ക് സ്വന്തമായി നിർമ്മിക്കാനുള്ള ശക്തി കണ്ടെത്താൻ വേണ്ടിയാണ്. നിങ്ങൾ പരാജയപ്പെട്ടതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾ വളരുന്നതുകൊണ്ടാണ് ഓരോ തടസ്സങ്ങൾ മുന്നിൽ വന്നുപെടുന്നത്. വീണ്ടും ശ്രമിക്കുക. നിങ്ങൾ സ്വയം മാറുമ്പോൾ ലോകം അല്പം മാറുന്നത് നിങ്ങൾ അറിയുന്നില്ല എന്നതാണ്. ആകാശം മേഘങ്ങളോട് പോരാടുന്നില്ല, അത് വ്യക്തതയ്ക്കായി കാത്തിരിക്കുന്നുണ്ട്. ജീവിതത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന ആളുകൾ നമുക്ക് പാഠങ്ങളാണ്. കൂടുതൽ വെളിച്ചം തന്ന് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായതിന് അവരോട് മനസ്സാ നന്ദി പറഞ്ഞ് മുന്നോട്ട് നീങ്ങണം. ഉപേക്ഷിക്കുന്നത് നിശബ്ദമായ ധൈര്യമാണ്. വീണ്ടും ശ്രമിക്കുന്നത് ഉച്ചത്തിലുള്ള ഒരു പ്രതീക്ഷയാണ്. മാറ്റം ആരംഭിക്കുന്നത് ലോകത്തിൻ്റെ ആരവങ്ങളിലല്ല, മറിച്ച് നമ്മുടെ സ്വന്തം ഹൃദയത്തിൻ്റെ ശാന്തതയിലാകണം. നമ്മുടെ നിയന്ത്രണം അതിന് പരിധിക്ക് പുറത്തുള്ള കാര്യങ്ങളുമായി മല്ലിടുന്നത് നിർത്തുമ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം ജനിക്കുന്നത്. മറ്റുള്ളവരെ നന്നാക്കാൻ ശ്രമിക്കാതിരിക്കുക, പകരം സ്വയം പൂർണ്ണതയോടെ തിളങ്ങി അവരെ പ്രചോദിപ്പിക്കുക എന്നതാണ്. എന്ത് കൈവശം വയ്ക്കണം, എന്ത് പുറത്തുവിടണം, എന്ത് പുതുക്കണമെന്ന് അറിയുക എന്നതാണ് ജീവിതത്തിൻ്റെ കല. നിങ്ങളെ തന്നെ മാറ്റുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ നിശബ്ദമായി സുഖപ്പെടുത്തുന്ന ഒരു കണ്ണാടിയായി മാറുന്നു. സ്നേഹത്തോടെ വിട്ടുകൊടുക്കുക, വിശ്വാസത്തോടെ ശ്രമിക്കുക, സ്വയം മാറ്റത്തിൻ്റെ ശക്തിയാൽ തിളങ്ങുക. ചില ഭാരങ്ങൾ അദൃശ്യമാണ്. അവ നമ്മുടെ ചിന്തകളിൽ വസിക്കുന്നുണ്ട്. അവയെ സ്വന്തമാക്കുകയും സ്വസ്ഥമായി ശ്വസിക്കുകയും ചെയ്യുക. ഒരിക്കലും നിലനിൽക്കാൻ പാടില്ലാത്തതിനെ കൂടെ വലിച്ചിഴയ്ക്കുന്നത് നിർത്തുമ്പോൾ തന്നെ ജീവിതത്തിൻ്റെ ഭാരം നന്നായി കുറഞ്ഞതാകുന്നു. നിയന്ത്രണത്തിൻ്റെ കളകളെ പറിച്ചെറിയുമ്പോൾ മാത്രമേ സമാധാനത്തിൻ്റെ പൂന്തോട്ടം വളരുന്നുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ സ്വയം ഉള്ളിൽ അഭയം കണ്ടെത്തേണ്ടതുണ്ട്. മറ്റുള്ളവരെ തെളിയിക്കാനല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം ശക്തി കണ്ടെത്താൻ വീണ്ടും ശ്രമിക്കുക. നിങ്ങൾ സ്വയം സുഖപ്പെടുത്തുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർ

0: അവർക്ക് ശാന്തമായ മരുന്നായി മാറിക്കൊള്ളും. ഒരിക്കൽ ഉപേക്ഷിക്കാൻ ഭയപ്പെട്ടിരുന്ന നിങ്ങളുടെ സ്വന്തം പതിപ്പിനോട് ആണ് ഏറ്റവും കഠിനമായി വിട പറയേണ്ടി വരുന്നത്. ജീവിതം നിങ്ങളിലൂടെ നിറഞ്ഞു ഒഴുകട്ടെ. ചിലതിനെ മുറുകെ പിടിച്ചു നിർത്താൻ നമുക്ക് അർഹതയില്ല. മാറ്റം ഇടിമുഴക്കം പോലെയല്ല, പർവ്വതങ്ങളെ പുനർനിർമ്മിക്കുന്നത് മൃദുവായ മഴകളാണ്. ആത്യന്തികമായി മറ്റുള്ളവരെ മാറ്റുന്നതിലൂടെ നമുക്ക് ഒരിക്കലും സമാധാനം കണ്ടെത്താനാവില്ല. അംഗീകാരം ആഗ്രഹിക്കാതെ, അംഗീകാരം ആവശ്യമില്ലാതെ ആഴത്തിൽ സ്വയം മനസ്സിലാക്കുന്നതിലൂടെയാണ് ജീവിതം അന്വർത്ഥമാകുന്നത്. ചില വഴികൾ നമ്മൾ അകറ്റി നിർത്തണം, ചില സ്വപ്നങ്ങൾ വീണ്ടും പരീക്ഷിക്കണം, ചില യുദ്ധങ്ങൾ നമ്മൾ പോരാടേണ്ടതല്ല. ഇന്ന് നല്ല ഒരു ദിവസമാണ്.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ.
3: ആകാശവാണി FM വാർത്തകൾ.
4: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്നും നാളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാദ്ര നാഗർ ഹവേലിയും ദാമൻ ദിയുവും സന്ദർശിക്കും. സിൽവാസയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ഗവൺമെന്റ് കോളേജിൽ നടത്തുന്ന പൊതുചടങ്ങിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നാളെ തുടക്കമാകും. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന ഉച്ചകോടിയിൽ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ പങ്കെടുക്കും. ED വിഷയത്തിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോവുക എന്നതാണ് ഗവൺമെന്റിന്റെ സമീപനമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. വിഷയത്തിൽ വിവിധ വശങ്ങൾ ആലോചിക്കാനുണ്ടെന്നും അതിന്റെ മെറിറ്റ് അനുസരിച്ച് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിലേക്ക് സമർപ്പിച്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് അവസാന തീയതി ഈ മാസം 14. UGC നെറ്റ് June 2026 പരീക്ഷയിലെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി പേപ്പറുകൾക്കായി നടത്തിയ പുനഃപരീക്ഷയുടെ താൽക്കാലിക ഉത്തരസൂചികകൾ ദേശീയ പരീക്ഷാ ഏജൻസി പുറത്തിറക്കി. ഇംഗ്ലീഷ്, കൊമേഴ്സ് പേപ്പറുകൾ 9 സോഷ്യോളജി പേപ്പർ ഇന്നലെയുമാണ് നടന്നത്. സംസ്ഥാനത്ത് ഇന്ന് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് ഇന്ന് കോഴിക്കോട് തുടക്കമാകും. MK രാഘവൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്യും. ദുബായിൽ വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റിന്റെ ആദ്യ സെമി ഫൈനലിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ബംഗ്ലാദേശിനെ 40 റൺസിനാണ് ഇന്ത്യ തോൽപ്പിച്ചത്.
3: ആകാശവാണി FM വാർത്തകൾ.
4: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്നത്തെ പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ, വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പിലെ കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, P കുഞ്ഞിരാമൻ നായരുടെ കുറവന്റെ കിളി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലെ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 സ്പോൺസേർഡ് പരിപാടി പോ പ്ര. തുടർന്ന് മഹിതം മലയാളം, ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. ഇതിൽ ഗാന്ധി ദർശനം, രാഗലയം. 7:50 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. തുടർന്ന് സേവന വാർത്തകൾ, RCR കായം, എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം, ഹൃദയാഘാതം, കാരണങ്ങളും ചികിത്സയും. കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അരുൺ കുമാർ ജിയുമായി അഭിമുഖം. തുടർന്ന് ഇന്ന് ഇന്നലത്തിൽ നിന്ന് ചോദ്യം ഉത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേർഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. രാവിലെ 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര,
1: എല്ലാ ദിവസവും രാവിലെ 6:35.

0: പ്രകൃതിയുടെ രുചി.
1: പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് തുടരുന്നു. രാവിലെ 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി. 11 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചിത്രമഞ്ജരി. 11:30 NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനോത്സവം. 2 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ മനുഷ്യ മസ്തിഷ്കത്തിന്റെ അനന്ത സാധ്യതകൾ. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ക്യുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം മേധാവിയും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ ബേബി ചക്രപാണി മറുപടി നൽകുന്നു. 4 മണിക്ക് 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 6:50 കാർഷിക ജീവനം, മണ്ണിൽ പിറക്കുന്ന പച്ചയുടെ കുഞ്ഞു കവിത. മൈക്രോഗ്രീൻസ് കൃഷിരീതികൾ പങ്കുവയ്ക്കുന്നു ഏലൂർ പുതിയ റോഡിലെ ഗാന സരസ്വതി. 7:20 വിപണി, രാത്രി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ. ശ്രോതാക്കൾ കേട്ടത് ഇന്ന് ഇന്നലെയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: This is Akashvani. The news read by Sarabjit Kaur. The 18th BRICS summit will get underway at Bharat Mandapam in New Delhi tomorrow, with the national capital putting its finishing touches in place for the grand event. The two-day summit will bring together 11 major emerging and developing economies, including Brazil, China, Egypt, Ethiopia, Indonesia, India, Iran, Russia, Saudi Arabia, South Africa and the UAE. The theme of India's Chairship 2026 is Building for Resilience, Innovation, Cooperation and Sustainability. World leaders including Russian President Vladimir Putin, Chinese President Xi Jinping, President of South Africa Cyril Ramaphosa, Egyptian President Abdel Fattah al-Sisi, Indonesian President Prabowo Subianto, Iran President Masoud Pezeshkian, Crown Prince of Abu Dhabi Sheikh Khalid bin Mohammed bin Zayed Al Nahyan and Prime Minister of Ethiopia Abiy Ahmed Ali will participate in the summit. Brazil will be represented by Foreign Affairs Minister Mauro Vieira. Saudi Arabia's Minister of Foreign Affairs Prince Faisal bin Farhan Al Saud will also participate in the summit. Malaysian Prime Minister Anwar Ibrahim and Vietnamese Prime Minister Lee Minh Hung are the other heads of state who will attend the summit. United Nations Secretary General Antonio Guterres, Director General of WHO Dr. Tedros Adhanom Ghebreyesus and President of New Development Bank Dilma Rousseff are among the heads of international organizations who will participate in the event. Prime Minister Narendra Modi is likely to hold bilateral talks with Russian President Vladimir Putin today. The President of Russia and Foreign Minister of Brazil arrived in the national capital last night to participate in the summit. The President of South Africa is set to arrive this morning. Presidents of Iran, Indonesia, Egypt, Philippines and Burundi, Crown Prince of Abu Dhabi and Prime Ministers of Malaysia and Ethiopia are scheduled to arrive later today. Prime Minister Narendra Modi will have a series of bilateral meetings on the sidelines of the summit. In view of the upcoming BRICS summit, Delhi Traffic Police has informed that traffic diversions and regulated movement will be in place across key routes in Delhi today from 2 p.m. to 8:30 p.m. During this period, Sardar Patel Marg, Teen Murti Marg, 30 January Marg, Rajesh Pilot Marg, Subramaniam Bharti Marg, Mathura Road, Motilal Nehru Marg, Dr. Zakir Hussain Marg, Africa Avenue Road, Shantipath, Janpath, Ashoka Road, Barakhamba Road, Niti Marg, Panchil Marg, Kamal Aturtak Marg, Press Enclave Road and Lala Lajpat Rai Marg along with connecting roads will be affected. Meanwhile, Delhi Metro has informed that all metro stations will remain open until further notice with regard to multiple queries received on the closure in view of the BRICS summit. Prime Minister Narendra Modi said that India supports a safe, secure, peaceful and sustainable space domain anchored in international law, dialogue and multilateral cooperation. Mr. Modi stated this while virtually addressing the first edition of International Space Summit at Paris in France yesterday.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ.
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: അഫ്സൽ പാടിയ ഗാനം ഇനി. രചന ബാപ്പു വെള്ളിപ്പറമ്പ, സംഗീതം നിസാരി ഉമ്മർ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്,
0: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
3: പ്രിയ ശ്രോതാക്കളെ, പ്രഭാതഗീതം തുടരുന്നു. JK ബാവയുടെ വരികൾക്ക് സയാൻ അൻവർ ഈണം പകർന്ന് OU ബഷീർ പാടിയ ഗാനം

ശ്രോതാക്കൾ കേട്ടത് പ്രഭാതഗീതം, ഭക്തിഗാനങ്ങൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 27 മിനിറ്റും 24 സെക്കൻഡും. കാർഷിക വാർത്തകൾ. നെല്ല് സംഭരണത്തിനുള്ള തുക കർഷകർക്ക് നേരിട്ട് ലഭ്യമാക്കാനുള്ള പദ്ധതിക്കൊരുങ്ങി സർക്കാർ. നിലവിലെ ബാങ്ക് കൺസോൾഷ്യം വഴിയുള്ള PRS വായ്പ നിർത്തലാക്കാനും നബാർഡുമായി സഹകരിച്ചായിരിക്കും പുതിയ പദ്ധതി. 10% പലിശയിലാണ് നിലവിലുള്ള വായ്പ. ഇതിനു പകരമായി 3% പലിശയിൽ നബാർഡിൽ നിന്നും സർക്കാർ വായ്പയെടുക്കും. തുടർന്ന് നെല്ല് സംഭരണത്തിനുള്ള തുക കർഷകർക്ക് നേരിട്ട് നൽകും. ഇതിനുള്ള കർമ്മ പദ്ധതി തയ്യാറാക്കാൻ ചർച്ചകൾക്ക് ഭക്ഷ്യ കൃഷി സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തി. കേരള മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലുള്ള തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം ഈ മാസം 16 സൗജന്യ പന്നി വളർത്തൽ പരിശീലന ക്ലാസിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. താൽപര്യമുള്ളവർക്ക് നേരിട്ടോ ഓഫീസ് സമയങ്ങളിൽ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചോ പേര് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നമ്പർ ഇതാണ്: 04-829-23-43-23. നമ്പർ ആവർത്തിക്കാം: 04-829-23-43-23.

0: സംസ്ഥാന കീട നിരീക്ഷണ കേന്ദ്രം കളർകോട് നൽകുന്ന അറിയിപ്പ്. കുട്ടനാടിലെ രണ്ടാം കൃഷി ഇറക്കിയ പാടശേഖരങ്ങളിൽ ബാക്ടീരിയൽ ഇലകരിച്ചിൽ രോഗം വ്യാപകമായി കാണുന്നു. ഇലകളിലുള്ള സ്വാഭാവിക സുഷിരങ്ങൾ വഴിയും കീടബാധ മൂലമോ അല്ലാതെയോ ഉണ്ടാകുന്ന മുറിവുകളിലൂടെയുമാണ് ബാക്ടീരിയ ചെടിക്കകമേ പ്രവേശിക്കുന്നത്. വേരിലൂടെയും ബാക്ടീരിയ രോഗബാധയുണ്ടാകാം. ചെടിയുടെ അകമേ ബാക്ടീരിയയിൽ കോശങ്ങൾ പെരുകി ജലസംവാഹനം തടസ്സപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് പുറമേ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. ചെടിക്കുള്ളിൽ ബാക്ടീരിയൽ കോശങ്ങൾ അതിവേഗത്തിൽ വളർന്നു പെരുകുന്നതിനാലും വൈകി മാത്രം രോഗലക്ഷണങ്ങൾ പുറമേ പ്രത്യക്ഷപ്പെടുന്നതിനാലും രോഗനിയന്ത്രണം വളരെ ശ്രമകരമാണ്. മഴ, കാറ്റ്, പാടശേഖരത്തിലെ ജലസേചനത്തിനുള്ള വെള്ളം, ഇലത്തുമ്പുകൾ തമ്മിൽ ഉരസുന്നത് എന്നിവയിലൂടെയെല്ലാം രോഗവ്യാപനം വളരെ വേഗത്തിൽ നടക്കുന്നു. പ്രാരംഭദിശയിൽ തന്നെ പാടശേഖരാടിസ്ഥാനത്തിൽ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിച്ചാൽ മാത്രമേ രോഗം ഫലപ്രദമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുകയുള്ളൂ. നിയന്ത്രണ മാർഗങ്ങൾ ഇനി പറയുന്നു. പച്ചചാണകം കിഴികെട്ടി തൂമ്പുഭാഗത്തിടുകയോ ചാണക സ്ലറി കണ്ടത്തിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാം. അല്ലാത്ത പക്ഷം ബ്ലീച്ചിംഗ് പൗഡർ ഏക്കറിന് 2 കിലോഗ്രാം 33 തോതിൽ ചെറിയ മസ്ലിൻ കിഴികളിലാക്കി വെള്ളം കയറ്റുന്ന സ്ഥലങ്ങളിൽ വയ്ക്കാം. രോഗത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ബ്രോണോപോൾ 100%, 5 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ 3 ഫിൽവെറ്റ് അല്ലെങ്കിൽ ടീപോൾ പശ കൂടി ചേർത്ത് തളിച്ചുകൊടുക്കാം. മുകളിലകൾ നന്നായി നനയത്തക്ക വിധം തളിക്കണം. കൂടുതൽ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെപ്റ്റോസൈക്ലിൻ 2 ഗ്രാം, കോപ്പർ ഓക്സിക്ലോറൈഡ് 3 ഗ്രാം എന്നിവ ഓരോന്നും 10 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ കലക്കി ടാങ്കിൽ മിക്സ് ചെയ്ത് 10 ലിറ്ററിന് 3 മില്ലി ഫിൽവെറ്റ് അല്ലെങ്കിൽ ടീപോൾ പശ കൂടി ചേർത്ത് തളിച്ചുകൊടുക്കാം. ജൈവമാർഗങ്ങൾ അവലംബിക്കുന്ന കർഷകർക്ക് 20 ഗ്രാം സ്യൂഡോമോണാസ് ഫ്ലൂറസൻ 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ്, ബാസിലസ് സബ്റ്റിലിസ് എന്നിവ ഓരോന്നും 20 ഗ്രാം വീതം 1 ലിറ്റർ വെള്ളത്തിൽ മേൽ സൂചിപ്പിച്ച അളവിൽ പശ കൂടി ചേർത്ത് തളിക്കാവുന്നതാണ്. തുടർച്ചയായി വെള്ളം കെട്ടി നിൽക്കാതെ ഇടയ്ക്കിടെ വറ്റിക്കുന്നത് രോഗവ്യാപനത്തിന്റെ തോത് കുറയ്ക്കും. എന്നാൽ അമ്ലത കൂടുതലുള്ള നിലങ്ങൾ അധികം ഉണങ്ങാതെ ശ്രദ്ധിക്കണം. തകഴി, അമ്പലപ്പുഴ, നോർത്ത്, നെടുമുടി കൃഷിഭവനുകളുടെ പരിധിയിൽ വരുന്ന പാടശേഖരങ്ങളിൽ മൂഞ്ഞയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സാങ്കേതിക ഉപദേശപ്രകാരമല്ലാതെ കർഷകർ മൂഞ്ഞയ്ക്കെതിരെ കീടനാശിനി പ്രയോഗം നടത്താൻ പാടുള്ളതല്ല. അന്വേഷണങ്ങൾക്കായി കർഷകർക്ക് തകഴി കൃഷിഭവന് കീഴിലുള്ള 96 33 81 56 21 എന്ന നമ്പറിലും അമ്പലപ്പുഴ കൃഷിഭവന് കീഴിലുള്ള 94 74 77 31 78 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. നമ്പറുകൾ ആവർത്തിക്കാം. തകഴി കൃഷിഭവന് കീഴിലുള്ളവർ 96 33 81 56 21 എന്ന നമ്പറിലും അമ്പലപ്പുഴ കൃഷിഭവന് കീഴിലുള്ളവർ 94 74 77 31 78 എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിന്റലിന് 25,500 രൂപ, കൊപ്ര 16,200, കുരുമുളക് ഗാർബിൾഡ് 72,400 രൂപ, അൺഗാർബിൾഡ് 70,400, റബ്ബർ RSS 4 27,400 രൂപ, RSS 5 26,900 രൂപ. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ, വിപണി.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: പ്രകൃതിയുടെ രുചി.
3: നാളെ രാവിലെ 7 മണിക്ക് സ്പോൺസേർഡ് പരിപാടി പൊപ്ര. തലച്ചോറിനെ അടുത്തറിയുവാൻ സന്ദർശിക്കൂ ബ്രെയിൻ സിംബോസിയം 13-ാം തീയതി മുതൽ കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം ക്യാമ്പസിൽ.
0: ആകാശവാണി കൊച്ചി FM 102.3.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
5: പ്രായോജികർ
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
5: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഭാരത് മണ്ഡപത്തിൽ നാളെ ആരംഭിക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്കുള്ള മുന്നൊരുക്കങ്ങൾ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു.

0: ഇ കൊമേഴ്സ് വെബ്സൈറ്റുകൾ വിലക്കുറവ് പ്രഖ്യാപിക്കുമ്പോഴെല്ലാം ഉൽപ്പന്നത്തിന്റെ മുമ്പുള്ള 30 ദിവസത്തിനുള്ളിലെ ഏറ്റവും കുറഞ്ഞ വില വെളിപ്പെടുത്തേണ്ടതുണ്ടെന്ന വിധത്തിൽ ഉപഭോക്തൃ സംരക്ഷണ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ. 2027 ജനുവരി 1 മുതൽ ഭേദഗതി പ്രാബല്യത്തിൽ വരും. മൾട്ടിപ്ലക്സുകളിലെ അമിതവിലയുമായി ബന്ധപ്പെട്ട് വിവിധ ജില്ലകളിൽ നടന്ന 35 പരിശോധനകളുടെ ഭാഗമായി 25 കേസുകൾ രജിസ്റ്റർ ചെയ്തു. തുടർ പരിശോധന ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകി മന്ത്രി അനൂപ് ജേക്കബ്. ഇന്ന് ബാങ്ക് പണിമുടക്ക്. ബാങ്കുകളുടെ പ്രവൃത്തി ദിനം ആഴ്ചയിൽ 5 ദിവസമാക്കണമെന്ന ആവശ്യമടക്കം ഉന്നയിച്ചാണ് ജീവനക്കാരുടെ പണിമുടക്ക്. വൈദ്യുതി നിയന്ത്രണം ജനങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ഏകീകൃത സമയക്രമം പാലിക്കാൻ KSEB സെലക്ഷൻ ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് വൈകിട്ട് 6:30 പുലർച്ചെ 2 വരെ ഒരേ അളവിൽ വൈദ്യുതി ആവശ്യമുള്ളതിനാൽ നിയന്ത്രണം പുലർച്ചെ വരെ നീളും. കായികം. വനിതാ ഏഷ്യാകപ്പിൽ ഇന്ത്യ ഫൈനലിൽ. ബംഗ്ലാദേശിനെ 40 റൺസിനാണ് ഇന്ത്യ തോൽപ്പിച്ചത്. വനിതാ ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യ സെമിഫൈനലിൽ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: 6,299 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.
4: മൈ ജി പ്രൈസ് ചലഞ്ച് ഓഫർ സെപ്റ്റംബർ 13 വരെ മാത്രം.
5: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
0: സമയം 6:35:30.
6: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
7: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
8: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കാവ്യധാര.
1: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
0: കാവ്യധാരയിൽ ഇന്ന് പി കുഞ്ഞിരാമൻ നായരുടെ കുറവന്റെ കിളി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം.
2: പൂഞ്ചിറകൂക്കുടയാത്തതെന്തു നീ

സുന്ദരം തവ ഭാവമിന്നെങ്ങു പോയി, സുന്ദരം തവ രൂപമിന്നെങ്ങു പോയി.

0: ആഗതി.
1: കവ്യധരയിൽ ശ്രോതാക്കൾ കേട്ടത് പി കുഞ്ഞിരാമൻ നായരുടെ കുറവന്റെ കിളി എന്ന കവിതയിൽ നിന്നൊരു ഭാഗം. ആലാപനം ശ്രീയുക്ത വർമ്മ.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
5: ബ്രോ, ഒരു റെഫ്രിജറേറ്റർ എടുക്കണം.
6: എന്നാ മൈജിയിലേക്ക് പോകൂ, അവിടെ 10,299 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും.
7: മൈജി പ്രൈസ് ചാലഞ്ച്, വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില. എല്ലാ മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
8: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണ വില എന്നും രാവിലെ 10:30.
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്,
8: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
11: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
10: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
12: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജകർ RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
1: പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ഉറക്കക്കുറവ്, മൊബൈൽ അഡിക്ഷൻ, കുറഞ്ഞ ശ്രദ്ധ, ഇതെല്ലാം തലച്ചോറിനെ നാം എങ്ങനെ പരിശീലിപ്പിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. തലച്ചോറിന്റെ ആരോഗ്യം എങ്ങനെ കാത്തുസൂക്ഷിക്കാം, കുട്ടികളുടെ ശ്രദ്ധക്കുറവ് എങ്ങനെ മാറ്റിയെടുക്കാം, ഓർമ്മശക്തിയും ചിന്താശേഷിയും എങ്ങനെ മെച്ചപ്പെടുത്താം തുടങ്ങി തലച്ചോറിന്റെ സാധ്യതകളെക്കുറിച്ച് ഹലോ കൊച്ചി FM ചർച്ച ചെയ്യുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ മനുഷ്യ മസ്തിഷ്കത്തിന്റെ അനന്ത സാധ്യതകൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ക്യുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം മേധാവിയും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ ബേബി ചക്രപാണി മറുപടി നൽകുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ 94 46 45 58 88, അല്ലെങ്കിൽ 04 842 42 63 97, അല്ലെങ്കിൽ 42 63 87. ഓർക്കുക, ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഹലോ കൊച്ചി FM പരിപാടി ചർച്ച ചെയ്യുന്നു മനുഷ്യ മസ്തിഷ്കത്തിന്റെ അനന്ത സാധ്യതകൾ. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ 94 46 45 58 88, അല്ലെങ്കിൽ 04 842 42 63 97. മറ്റൊരു നമ്പർ 04 842 42 63 87. അറിയിപ്പ് കഴിഞ്ഞു.
13: ഇന്ന് രാത്രി 9:30 സാഹിത്യസുരഭിയിൽ
14: ജമീലയുടെ നീട്ടിയുള്ള വിളി. ഷാഹിന, ആരാ ഫോണില്? ഉപ്പയാണോ? എന്താ വിശേഷം? ആ ഫോണൊന്ന് എനിക്ക് തന്നെ.
13: ഷിബിൻ ജോർജ് ചളിക്കവട്ടം എഴുതി അവതരിപ്പിച്ച കഥ മയ്യത്ത് വന്ന വഴി.
15: ഇല്ലത്തെ ചെന്തെങ്ങിൽ മണ്ടയിലാരമ്മി പാൽക്കിണ്ണം കൊണ്ടുപോയി വച്ചു.
13: പിപി രാജേന്ദ്രൻ കർത്തയുടെ കവിതകൾ.
16: ബൈബിൾ പഴയ നിയമത്തിലെ ദാവീദ് കഥയെ പ്രമേയമാക്കി സിജ തോമസ് രചിച്ച ആ മനുഷ്യ നീ തന്നെ നാടകം രൂപശില്പത്തിലും ഭാവാവിഷ്കരണത്തിലും തത്വചിന്താപരതയിലും മികച്ചു നിൽക്കുന്നു.
13: സി ജെയും നവീന നാടകദർശനവും ഡോക്ടർ സണ്ണി സെബാസ്റ്റ്യൻ നടത്തുന്ന പ്രഭാഷണം ഇന്ന് രാത്രി 9:30 സാഹിത്യസുരഭിയിൽ.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 43 മിനിറ്റും 40 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. കോഴിക്കോട് റിലേ മടങ്ങിയെത്താം ഈ നിലയത്തിലേക്ക് 6:55 FM ഡയറിയുമായി.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്നും നാളെയും ദാദ്രാനഗർ ഹവേലിയും ദാമൻ ദിയുവും സന്ദർശിക്കും. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നാളെ തുടക്കം. തെക്കുകിഴക്കൻ ഏഷ്യൻ മേഖലയ്ക്ക് ലോകാരോഗ്യ സംഘടന ഏർപ്പെടുത്തിയ പുരസ്കാരം ഇന്ത്യയ്ക്ക്. ഇഡി വിഷയത്തിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോവുക എന്നതാണ് ഗവൺമെന്റിന്റെ സമീപനമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഇന്ത്യ ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്നും നാളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാദ്രാനഗർ ഹവേലിയും ദാമൻ ദിയുവും സന്ദർശിക്കും. സന്ദർശനവേളയിൽ സിൽവാസയിലെ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഗവൺമെന്റ് കോളേജിൽ നടത്തുന്ന പൊതുചടങ്ങിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. സിൽവാസയിലെ സ്വാമി വിവേകാനന്ദ വിദ്യാമന്ദിർ, നമോ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആന്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ദാമനിലെ പുതുതായി ഉദ്ഘാടനം ചെയ്ത നമോ ഹോസ്പിറ്റൽ തുടങ്ങിയ സ്ഥാപനങ്ങളും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. ദാമൻ നൈറ്റ് മാർക്കറ്റ്, രാംസേതു സീ ഫ്രണ്ട്, നമോ പാത് സീ ഫ്രണ്ട് എന്നിവയുൾപ്പെടെ പ്രധാന വിനോദസഞ്ചാര തീരദേശ വികസന കേന്ദ്രങ്ങളും സി പി രാധാകൃഷ്ണൻ സന്ദർശിക്കും. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നാളെ തുടക്കമാവും. ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന ഉച്ചകോടിയിൽ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, യുഎഇ രാജ്യങ്ങളിൽ നിന്ന് പ്രതിനിധികൾ പങ്കെടുക്കും. സ്ഥിരത, നൂതനാശയം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്നതാണ് ഈ വർഷത്തെ ഉച്ചകോടിയുടെ പ്രമേയം. ഡെസ്ക് റിപ്പോർട്ട്.
2: റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഖ് അൽ സിസി, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രഭാവ് സുബിയാന്തോ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ, അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ, എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി എന്നിവരുൾപ്പെടെ ലോക നേതാക്കൾ രണ്ട് ദിവസത്തെ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കും. ബ്രസീലിൽ നിന്ന് വിദേശകാര്യമന്ത്രി മൌറോ വിയേരിയും സൌദി അറേബ്യയിൽ നിന്ന് വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൌദും ഉച്ചകോടിയിൽ പങ്കെടുക്കും. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹുങ് എന്നിവരാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന മറ്റു രാഷ്ട്രത്തലവന്മാർ. ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെ അന്താരാഷ്ട്ര സംഘടനകളുടെ തലവന്മാരും പരിപാടിയിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയേക്കും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് റഷ്യൻ പ്രസിഡന്റും ബ്രസീൽ വിദേശകാര്യമന്ത്രിയും ഇന്നലെ രാത്രി തലസ്ഥാനത്തെത്തി. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് ഇന്ന് രാവിലെ എത്തും.
1: ബ്രിക്സ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഇന്നു മുതൽ ഞായറാഴ്ച വരെ രാഷ്ട്രപതി ഭവൻ മ്യൂസിയം, അമൃത് ഉദ്യാൻ എന്നിവയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടാകില്ല. രാഷ്ട്രപതി ഭവന്റെ മുൻവശത്തെ മുറ്റത്ത് നടക്കാറുള്ള ചേഞ്ച് ഓഫ് ഗാർഡൻ ചടങ്ങ് നാളെ നടക്കില്ലെന്നും രാഷ്ട്രപതിയുടെ സെക്രട്ടേറിയറ്റ് അറിയിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിൽ പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ പ്രിൻസ് റഹീം ആഗാഖാൻ അഞ്ചാമനുമായി കൂടിക്കാഴ്ച നടത്തി. സാമൂഹിക വികസനം, ജലസേചനം, സഹകരണ മേഖല, ചെറുധാന്യങ്ങൾ ഉൾപ്പെടെ പ്രകൃതിദത്ത കൃഷിരീതികൾ, സൌരോർജ്ജം എന്നീ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ആഗാഖാൻ ഡെവലപ്മെന്റ് നെറ്റ്വർക്കുമായുള്ള ബന്ധത്തെ ഇന്ത്യ വിലമതിക്കുന്നുവെന്ന് അമിത്ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലോകത്തിലെ ഏറ്റവും മികച്ച ഭരണരീതിയാണ് പാർലമെന്ററി ജനാധിപത്യമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. പാർലമെന്റ് ഹൌസിലെ ജി എം സി ബാലയോഗി ഓഡിറ്റോറിയത്തിൽ 27th ദേശീയ യുവ പാർലമെന്റ് മത്സരത്തിന്റെ പുരസ്കാരദാന ചടങ്ങിനുശേഷം ജവഹർ നവോദയ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജനാധിപത്യത്തിന്റെ പ്രതീകമെന്ന നിലയിൽ പാർലമെന്റിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശം നൽകിയ കേന്ദ്രമന്ത്രി തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളിലൂടെ

0: പൌരന്മാർ സ്വയംഭരണം നടത്തുന്ന ഇന്ത്യയ്ക്ക് പാർലമെന്ററി ജനാധിപത്യ സംവിധാനമാണ് ഏറ്റവും അനുയോജ്യമെന്നും വ്യക്തമാക്കി. തെക്കുകിഴക്കൻ ഏഷ്യൻ മേഖലയ്ക്ക് ലോകാരോഗ്യ സംഘടന ഏർപ്പെടുത്തിയ പുരസ്കാരം ഇന്ത്യയ്ക്ക് ലഭിച്ചു. കഴിഞ്ഞ ഒരു ദശാബ്ദമായി മാതൃ നവജാത ശിശുക്കളിലെ ടെറ്റനസ് പൂർണ്ണമായും ഇല്ലാതാക്കിയതിനും പ്രാഥമിക ആരോഗ്യ സംരക്ഷണത്തിലൂടെ പകർച്ചവ്യാധികളല്ലാത്ത രോഗങ്ങളെ നേരിടുന്നതിൽ ഇന്ത്യ കാഴ്ചവച്ച നേതൃപരമായ പങ്കിനെയും അംഗീകരിച്ചാണ് പുരസ്കാരം ലഭിച്ചതെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു. പകർച്ചവ്യാധികളെയും പകർച്ചവ്യാധികളല്ലാത്ത രോഗങ്ങളെയും നേരിടാൻ ഇന്ത്യ നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു. കിഴക്കൻ തിമോറിയിൽ വെർച്വലായി നടന്ന ലോകാരോഗ്യ സംഘടനയുടെ തെക്കുകിഴക്കൻ ഏഷ്യൻ റീജിയണൽ കമ്മിറ്റിയുടെ 79-ാമത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ സന്ദർശിക്കാൻ മറ്റന്നാൾ കോഴിക്കോട്ടെത്തും. ഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തതിനു ശേഷമായിരിക്കും അൻവർ ഇബ്രാഹിം കോഴിക്കോട്ട് എത്തുക. യു ജി സി നെറ്റ് ജൂൺ 2026 പരീക്ഷയിലെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി പേപ്പറുകൾക്കായി നടത്തിയ പുനഃപരീക്ഷയുടെ താൽക്കാലിക ഉത്തരസൂചികകൾ ദേശീയ പരീക്ഷാ ഏജൻസി പുറത്തിറക്കി. ഈ മാസം 13 വരെ ഔദ്യോഗിക യു ജി സി നെറ്റ് പോർട്ടൽ വഴി ഉദ്യോഗാർത്ഥികൾക്ക് ഉത്തരസൂചികളിൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കാവുന്നതാണ്. പൊതുമേഖല ബാങ്ക് ജീവനക്കാർ ഇന്ന് രാജ്യവ്യാപകമായി പണിമുടക്കും. പ്രവൃത്തി ദിനം ആഴ്ചയിൽ 5 ആക്കണമെന്നതടക്കം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. 7 യൂണിയനുകളുടെ സംയുക്ത സംഘടനയായ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിന്റെ നേതൃത്വത്തിലാണ് പണിമുടക്ക്. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണവാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് സമർപ്പിച്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടത്തും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് അവസാന തീയതി ഈ മാസം 14 ആണ്. 28 രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. 29 വോട്ടെണ്ണൽ. സംസ്ഥാന പട്ടയമേളയ്ക്ക് ഇന്ന് തൃശൂരിൽ തുടക്കമാവും. ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായാണ് ഭൂരഹിതരായ 1059 കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യുന്നത്. മന്ത്രി എ പി അനിൽകുമാർ മേള ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇ ഡി വിഷയത്തിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോവുക എന്നതാണ് ഗവൺമെന്റിന്റെ സമീപനമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി കോഴിക്കോട്ട് പറഞ്ഞു. വിഷയത്തിൽ വിവിധ വശങ്ങൾ ആലോചിക്കാനുണ്ടെന്നും അതിന്റെ മെറിറ്റ് അനുസരിച്ച് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ രക്ഷിച്ച് പുനർനിർമ്മാണം നടത്തുന്ന പ്രക്രിയയിലാണ് യു ഡി എഫ് ഗവൺമെന്റെന്നും പൊതുസമൂഹത്തിന്റെ വിശ്വാസമാണ് യു ഡി എഫിനെ വലിയ ഭൂരിപക്ഷത്തോടെ ഭരണത്തിലെത്തിച്ചതെന്നും മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. എൽ ഡി എഫ് ഗവൺമെന്റ് കേരളത്തെ പിറകോട്ടാണ് നടത്തിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. യൂത്ത് ലീഗ് കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാനത്ത് ഇന്ന് വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ രാവിലെ 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് ഇന്ന് കോഴിക്കോട്ട് തുടക്കമാവും. കുണ്ടായിത്തോട് കെ എഫ് ബി കേന്ദ്രത്തിൽ എം കെ രാഘവൻ എം പി പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഇന്റർനാഷണൽ ബ്ലൈൻഡ് ക്രിക്കറ്റിന്റെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട രജനീഷ് ഹെൻറിയെ യോഗത്തിൽ അനുമോദിക്കും. ഇന്ത്യ ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ പ്രവേശിച്ചു. ഇന്നലെ ദുബായിൽ ആദ്യ സെമിയിൽ ബംഗ്ലാദേശിനെ 40 തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിലെത്തിയത്. 150 വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശിന് നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 109 എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ഇന്ന് രണ്ടാം സെമിയിൽ ശ്രീലങ്കയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം വൈകിട്ട് 8 മത്സരം. മറ്റന്നാൾ ഫൈനലിൽ ഇന്ത്യ ഇന്നത്തെ മത്സര വിജയികളുമായി ഏറ്റുമുട്ടും. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ അത്ലറ്റിക്സ് ഫൈനൽ സീരീസിൽ വിജയിച്ച ഏഷ്യൻ ഗെയിംസ് തയ്യാറെടുപ്പിന് കരുത്തേകി ഇന്ത്യൻ താരങ്ങൾ. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ വനിതാ വിഭാഗത്തിൽ പരുൾ ചൌധരിയും പുരുഷ വിഭാഗത്തിൽ അവിനാഷ് സാപ്ലയും ഒന്നാമതെത്തി. 200 മീറ്റർ ഓട്ടത്തിൽ ദേശീയ റെക്കോർഡ് ഉടമയായ അനിമേഷ് കുജൂർ സ്പ്രിന്റ് ഇനങ്ങളിൽ ഇരട്ട വിജയം സ്വന്തമാക്കി. ഹാമർ ത്രോയിൽ 2 ഇന്ത്യൻ ദേശീയ റെക്കോർഡുകൾ പിറന്നു. 2016 നീരജ് കുമാർ സ്ഥാപിച്ച 70.73 മീറ്റർ എന്ന റെക്കോർഡ് മറികടന്ന് 71.02 മീറ്റർ ദൂരമറിഞ്ഞ് നിർഭയ് ചൌധരി പുരുഷ വിഭാഗത്തിലും 68.35 മീറ്റർ ദൂരമറിഞ്ഞ തന്യ ചൌധരി വനിതാ വിഭാഗത്തിലും ദേശീയ റെക്കോർഡ് സ്വന്തമാക്കി. പുരുഷന്മാരുടെ ജാവ്ലിൻ ത്രോയിൽ രോഹിത് യാദവും വനിതകളിൽ അന്നു റാണിയും ഒന്നാമതായി. വനിതാ ലോങ് ജമ്പിൽ ആൻസി സോജനും പുരുഷന്മാരുടെ ഷോട്ട്പുട്ടിൽ തജീന്ദർ പൽ സിംഗ് ടൂറും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി.
0: സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നാളെ കോഴിക്കോട്ട് ആരംഭിക്കും. ഈ മാസം 18 വരെ ദേവഗിരി കോളേജിൽ 14 ജില്ലകളെ 4 ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരം.

0: കൊച്ചിയിൽ സിബിഎസ്ഇ ക്ലസ്റ്റർ 11 അത്ലറ്റിക് മീറ്റിന്റെ ആദ്യ ദിനത്തിൽ 616 പോയിന്റുമായി എറണാകുളം ജില്ല മുന്നിൽ. 135 പോയിന്റ് നേടി ഇടുക്കി രണ്ടും 117 പോയിന്റോടെ തിരുവനന്തപുരം മൂന്നാം സ്ഥാനത്തുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്നും നാളെയും ദാദ്ര നഗർ ഹവേലിയും ദാമൻ ദിയും സന്ദർശിക്കും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നാളെ തുടക്കം. തെക്കുകിഴക്കൻ ഏഷ്യൻ മേഖലയ്ക്ക് ലോകാരോഗ്യ സംഘടന ഏർപ്പെടുത്തിയ പുരസ്കാരം ഇന്ത്യയ്ക്ക്. ഇ ഡി വിഷയത്തിൽ നിയമം നിയമത്തിന്റെ വഴിക്ക് പോവുക എന്നതാണ് ഗവൺമെന്റിന്റെ സമീപനമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഇന്ത്യ ഏഷ്യ കപ്പ് വനിതാ ക്രിക്കറ്റ് ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3.
2: ഷോ,

സമയം 6:55:37. അറിവായി ആനന്ദമായി FM ഡയറി.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എഫ് എം ഡയറിയുടെ പുതിയൊരധ്യായത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. ചിന്താശകലം. ഒരു ലക്ഷ്യം മുന്നിൽ കാണുക, അതാകണം, അത് മാത്രമാകണം നിങ്ങളൊരു സ്വപ്നം. എങ്കിൽ അതായിരിക്കും വിജയത്തിലേക്കുള്ള വഴി. സ്വാമി വിവേകാനന്ദൻ. ഒരു ലക്ഷ്യം മുന്നിൽ കാണുക, അതാകണം, അത് മാത്രമാകണം നിങ്ങളുടെ സ്വപ്നം. എങ്കിൽ അതായിരിക്കും വിജയത്തിലേക്കുള്ള വഴി. സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ. പ്രിയ ശ്രോതാക്കളെ, ഈ ചിന്തയിലെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ എഫ് എം ഡയറി. ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. സ്വാമി വിവേകാനന്ദൻ വിഖ്യാതമായ ഷിക്കാഗോ പ്രഭാഷണം നടത്തിയത് 1893 സെപ്റ്റംബർ 11 തീയതിയായിരുന്നു. അവിടേക്കുള്ള കപ്പൽ യാത്രയ്ക്കിടയിലെ ഒരു സംഭവം ഭാരതത്തിലെ ഒരു പ്രമുഖ ശാസ്ത്ര ഗവേഷണ സ്ഥാപനത്തിന്റെ പിറവിക്ക് വഴിതെളിയിച്ചു. ഏതാണ് ആ സ്ഥാപനം? ചോദ്യം ആവർത്തിക്കാം. സ്വാമി വിവേകാനന്ദൻ വിഖ്യാതമായ ഷിക്കാഗോ പ്രഭാഷണം നടത്തിയത് 1893 സെപ്റ്റംബർ 11 തീയതിയായിരുന്നു. അവിടേക്കുള്ള കപ്പൽ യാത്രയ്ക്കിടയിലെ ഒരു സംഭവം ഭാരതത്തിലെ ഒരു പ്രമുഖ ശാസ്ത്ര ഗവേഷണ സ്ഥാപനത്തിന്റെ പിറവിക്ക് വഴിതെളിയിച്ചു. ഏതാണ് ആ സ്ഥാപനം? ഈ ചോദ്യത്തിന്റെ ഉത്തരം വിശദമായി തന്നെ പതിവ് പോലെ ഈ പരിപാടിയുടെ അവസാന ഭാഗത്ത് പറയാം, അതായത് 8:30 തൊട്ടുമുൻപ്. നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ചങ്ങമ്പുഴ സെൻട്രൽ റോഡ് അസോസിയേഷന്റെ ഓണാഘോഷം വൈകിട്ട് 6:00. കൊടുങ്ങല്ലൂർ സംഘാടക സമിതിയുടെ കവിതാ പുസ്തക പ്രകാശന സമ്മേളനം വേണു വെണ്ണറ രചിച്ച ഉണരുന്ന മോഹങ്ങൾ കൊടുങ്ങല്ലൂർ പണിക്കേഴ്സ് ഹാളിൽ നാളെ വൈകിട്ട് 3:00. ശ്രോതാക്കൾ കേട്ടത് നാട്ടുവിശേഷം. കെഎസ്ഇബി അറിയിപ്പ്. എരൂർ സെക്ഷൻ പരിധിയിൽ ഇരുമ്പനം ട്രാക്കോ കേബിൾ കമ്പനി പരിസരം, ചുങ്കത്ത് റോഡ്, എച്ച് പി സി എൽ, തൃക്കത്ര അമ്പലം പരിസരം, സദേൺ ട്യൂബ്, പേരിക്കാട്ട് തുരുത്ത്,

ശ്മശാനം, കർഷക കോളനി, അമ്പാട്ടുമന, ഹൗസിംഗ് ബോർഡ്, മിനി കമ്പനി പരിസരം, കവരപ്പറമ്പ് റോഡ്, റിവർ ഈസ്റ്റ് റോഡ്, എച്ച് ഒ സി ക്വാർട്ടേഴ്സ് എന്നിവിടങ്ങളിൽ രാവിലെ 8:30 മുതൽ വൈകിട്ട് 5 മണി വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും. കലൂർ സെക്ഷൻ പരിധിയിൽ ഫ്രീഡം റോഡ്, പി വി ആന്റണി റോഡ് എന്നിവിടങ്ങളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണി വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും. പാലാരിവട്ടം സെക്ഷൻ പരിധിയിൽ പാലാരിവട്ടം, കൃഷ്ണപിള്ള ജംഗ്ഷൻ, കളവത്ത് റോഡ്, പൈപ്പ് ലൈൻ റോഡ് എന്നിവിടങ്ങളിലും രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 മണി വരെ വൈദ്യുതി മുടങ്ങും. വൈപ്പിൻ സെക്ഷൻ പരിധിയിൽ വല്ലാർപാടം മുതൽ പനമ്പുകാട് വരെ എച്ച് ടി ലെയിനിന്റെ പണികൾ നടക്കുന്നതിന്റെ ഭാഗമായി രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കൊച്ചി എഫ് എമ്മിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു എഫ് എം ഡയറി. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 5 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, സ്പോൺസേർഡ് പരിപാടി പോ പ്രാ.

0: നമസ്കാരം ഡോക്ടർ ബേബി ചക്രപാണി സാറേ. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം നമ്മുടെ ജങ്ക് ഫുഡുകളാണ്. നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണം പല രീതിയിലും നമുക്ക് ഹാനികരമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ അതിൻ്റെ നൂറരട്ടിയിൽ പരസ്യങ്ങളും അതുപോലുള്ള ക്യാമ്പയിനുകളൊക്കെ കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും നമ്മുടെ യുവതലമുറ അത്തരം ഭക്ഷണങ്ങളിലൂടെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അടുത്തിടെ ഹൈദരാബാദിൽ നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൽ 47% യുവ IT പ്രൊഫഷണൽസിനാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് മനസ്സിലാക്കുക. അതായത് ഭക്ഷണത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. ആരോഗ്യ പ്രശ്നം എന്ന് പറയുമ്പോൾ നമുക്ക് സാറ് ഫോക്കസ് ചെയ്യുന്ന തലച്ചോറിൽ തന്നെ തുടങ്ങും. നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഒരു പ്രാധാന്യം എന്താണ് ഈ ന്യൂറോ സയൻസുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ളത്?
1: ഇപ്പൊ തലച്ചോറിന്റെ ഡെവലപ്മെന്റും അതുപോലെ തന്നെ ഓവറോൾ പെർഫോമൻസിനും ഏറ്റവും അത്യാവശ്യം ഭക്ഷണം തന്നെയാണ്. കാരണം ഭക്ഷണത്തിൽ നിന്നാണ് അതിനുവേണ്ട ന്യൂട്രിയൻസ് എല്ലാം കിട്ടുന്നത്. അപ്പോൾ ഭക്ഷണത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് ഫൈബർ അടങ്ങിയ ഭക്ഷണവും അതുകൂടാതെ ആൻറ്റി ഓക്സിഡൻസ് നിറഞ്ഞ ഭക്ഷണമാണ്. കാരണം തലച്ചോറ് നമ്മളിവിടെ വെറുതെ ഇരുന്നാൽ തന്നെ നമ്മുടെ മില്യൺസ് ഓഫ് ന്യൂറോൺസ്, അതായത് ലക്ഷക്കണക്കിന് ന്യൂറോൺസ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് ചെയ്യണതിന് എല്ലാത്തിനും എനർജി വേണം. അതുകൂടാതെ തന്നെ ഈ വർക്ക് ചെയ്യണ ന്യൂറോൺസിൻ്റെ ക്ലിയറൻസ് എല്ലാം പ്രോപ്പറായിട്ട് നടക്കണം. ഈ തലച്ചോറിൽ വന്നടിഞ്ഞു കൂടുന്ന കൂടുതൽ ടോക്സിൻസ് എന്ന് പറയണത് നമ്മൾ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയും. ഈ ഫ്രീ റാഡിക്കൽസിനെ നീക്കം ചെയ്യണമെങ്കിൽ ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയ ഭക്ഷണം ചെല്ലണം. അപ്പോൾ ആൻറ്റി ഓക്സിഡൻസ് കൂടുതൽ കിട്ടണത് നമ്മൾ നിറങ്ങളെല്ലാം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇതെല്ലാം കൂടുതൽ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആൻറ്റി ഓക്സിഡൻസിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് കൂടാതെ ഫൈബർ അടങ്ങിയ ഭക്ഷണമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഗട്ട് ഹെൽത്ത്. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ഗവേഷണം ചെയ്യണ ഒരു മേഖലയാണ് ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ആമാശയത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ആമാശയത്തിലുള്ള സൂക്ഷ്മാണുക്കൾ നമ്മുടെ തലച്ചോറിനെ കൺട്രോൾ ചെയ്യണമെന്നുള്ള കുറേ പുതിയ പുതിയ പഠനങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഫൈബർ അടങ്ങിയ ഭക്ഷണം ഉള്ളപ്പോഴാണ് നമുക്ക് ഈ ഹെൽത്തി ഗട്ട് മൈക്രോബയോം അല്ലെങ്കിൽ കൂടുതൽ നല്ല സൂക്ഷ്മാണുക്കൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുള്ളൂ. അതിൽ നിന്ന് റിലീസ് ചെയ്യണ പല രീതിയിലുള്ള കെമിക്കൽസ് നമ്മുടെ തലച്ചോറിനെ കൺട്രോൾ ചെയ്യണമെന്നാണ് പുതിയ പഠനങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്.
0: അതായത് നമ്മളുടെ ഭക്ഷണം വളരെ വളരെ പ്രധാനമാണ് അല്ലേ? നമ്മുടെ പരമ്പരാഗത ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വിളയുന്ന ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഭക്ഷണങ്ങൾ, അത് തന്നെ നമ്മൾ എങ്ങനെയാണത് കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് ജങ്ക് ഫുഡിന് പുറകെ പോകുമ്പോൾ നമ്മൾ ഫൈബറുള്ള ഭക്ഷണം കഴിക്കുന്നില്ല, നേരത്തെ പറഞ്ഞതുപോലുള്ള ആൻറ്റി ഓക്സിഡൻ്റ് അത് നമുക്ക് കിട്ടുന്നില്ല, അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു ഭക്ഷണക്രമം എങ്ങനെയായിരിക്കണം?
1: നമ്മൾ ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും ആ ന്യൂട്രിയൻസിൽ കാർബോഹൈഡ്രേറ്റ് ഒരു 25% ബാക്കി 75% കൂടുതലും ഫൈബർ അടങ്ങിയ ഭക്ഷണവും അതുകൂടാതെ പ്രോട്ടീൻ ഉള്ളത് വേണമെന്നാണ്. അപ്പോൾ നമ്മളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണം നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും കാർബോഹൈഡ്രേറ്റാണ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് പല രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ്, അത് ഡയബറ്റീസ് തൊട്ട് പല രീതിയിലുള്ള ചേഞ്ചസ് നമ്മുടെ ശരീരത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ സാലഡ്സും അതുപോലെ തന്നെ കൂടുതൽ ഗ്രീൻ ലീഫി വെജിറ്റബിൾസും ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് നമുക്കതൊരു കംപ്ലീറ്റ് ഫുഡായിട്ട് മാറുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കറക്റ്റായിട്ട് ആ ഡയറ്റിൽ ഫോക്കസ് ചെയ്താൽ നമുക്കൊരു ഹെൽത്തി എൻവയോൺമെൻറ്റ് നമ്മുടെ ഉള്ളിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ തലച്ചോറിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു മീഡിയമായിട്ട് വർക്ക് ചെയ്യണം.
0: അതായത് ഓരോ പൗരനും ചെയ്യേണ്ടത് നമ്മൾ എങ്ങനെയായിരിക്കണം

നമ്മുടെ ഭക്ഷണം, ആ ഭക്ഷണം എങ്ങനെയാണ് നമ്മളെ ആരോഗ്യത്തെ ബാധിക്കുന്നത്, ഇത്തരം അറിവുകൾ, അത് പല മേഖലകളിൽ നിന്ന് ധാരാളം പഠനങ്ങൾ നടക്കുന്നുണ്ട്. കാരണം കേരളത്തിൻ്റെ ഒബിസിറ്റിയൊക്കെ വളരെ കൂടിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ സെൻട്രൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നടത്തിയിട്ടുള്ള പഠനങ്ങളും നമുക്ക് പറയുന്നത്. അപ്പോൾ പൊതുജനങ്ങൾ കൂടുതൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും അറിയാനും സമയം ഇതിനുവേണ്ടി മാറ്റിവെച്ചാൽ ഈ ദിവസങ്ങളിൽ അവിടെ പോയി ബ്രെയിൻ എക്സിബിഷൻ കാണാനും ഈ സിമ്പോസിയത്തിൽ പങ്കെടുക്കുകയും അത് നമ്മളുടെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളിലൊക്കെ തന്നെ ചർച്ച ചെയ്യാനും ഇടയായാൽ നമുക്കൊരു ആരോഗ്യമുള്ള ഒരു സമൂഹം, ഹെൽത്തി ബ്രെയിൻ ഹെൽത്തി സൊസൈറ്റി എന്ന രീതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ ബേബി ചക്രപാണിയോടൊപ്പം ഞാൻ ബാലനാരായണൻ, നിർവഹണം അൻപ്, ടൈറ്റിൽ മ്യൂസിക് സാരംഗ് സനു ഗോപിനാഥ്.

0: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിടിലൻ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20,000 രൂപ വരെ ക്യാഷ് ബാക്കും 10,000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
0: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിള്ളിൽ ഷോറൂം സന്ദർശിക്കൂ.
2: പ്രിയ ശ്രോതാക്കളെ, FM ഡയറിയിൽ ഇനി കേൾക്കാം.
3: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
4: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ തെരേസ ജോസ്.
5: ഒരു മനുഷ്യ ശിശു ജനിച്ചു കഴിഞ്ഞാൽ ഒരു വയസ്സു തികയുന്നതിന് മുൻപോ പിൻപോ സംസാരിച്ചു തുടങ്ങുമെന്ന് നമുക്കറിയാം. ആദ്യം ചെറിയ വാക്കുകൾ, പിന്നെ വാക്യങ്ങൾ. പ്രധാനമായി കേട്ടുപരിചയിച്ച വാക്കുകളാണ് കുഞ്ഞുങ്ങൾ ആദ്യം പറഞ്ഞു തുടങ്ങുന്നത്. മാതാപിതാക്കളെ വിളിക്കുകയാണ് ആദ്യത്തെ പടി. മാതാപിതാക്കൾ തന്നെ അമ്മ അച്ഛൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ടാവും കുഞ്ഞ് ആദ്യമായി അങ്ങനെ വിളിക്കുന്നത്. മറ്റു കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവർ വിളിക്കുന്നത് കേട്ട് വിളിച്ചു തുടങ്ങുകയാണ് പതിവ്. കേരളത്തിലെ കുട്ടികൾ മാതാപിതാക്കളെ എങ്ങനെയാണ് വിളിക്കാറുള്ളത്? അച്ഛൻ എന്ന്, അമ്മയെന്ന്. അത് മാത്രമാണോ? അല്ല, ഹിന്ദു വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ അച്ഛനെ അച്ഛനെന്നും വിളിക്കാറുണ്ട്. ക്രൈസ്തവർക്ക് ഇത് പാതിരിയാണ്. അച്ഛന് താതൻ, ജനകൻ തുടങ്ങി നിരവധി പര്യായങ്ങളുണ്ട്. അമ്മയ്ക്ക് ജനനി, ധരിത്രി എന്നും പേരുകളുണ്ട്. തന്ത, തള്ള എന്നിങ്ങനെ തനി മലയാളം പേരുകളുമുണ്ട്. അവ ഇക്കാലത്ത് ദേഷ്യം പ്രകടിപ്പിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്നത്. ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ടവർ ബാപ്പ, വാപ്പ, വാപ്പച്ചി എന്നൊക്കെ പിതാവിനെ വിളിക്കുന്നു. അമ്മയെ ഉമ്മ, ഉമ്മച്ചി എന്നിങ്ങനെ വിളിക്കുന്നു. അച്ഛനെ അപ്പനെന്ന് വിളിക്കുന്നവരുണ്ട്. അച്ഛനെ ചാച്ചനെന്ന് വിളിക്കുന്നവരുണ്ട്. കോട്ടയം, ഇടുക്കി ജില്ലകൾ ഉൾപ്പെടുന്ന കിഴക്കൻ മേഖലകളിലാണ് ഈ വിളിക്ക് പ്രാധാന്യം. ചാച്ചനും അമ്മയും, ചാച്ചനും അമ്മച്ചിയും എന്നൊക്കെയാണ് വിളിപ്പേരുകൾ. ചിലർക്ക് അമ്മച്ചി മുത്തശ്ശിയാണ്, അപ്പച്ചൻ ചിലർക്ക് മുത്തച്ഛനാണ്. ആലപ്പുഴ ജില്ലയിലെ ചില വിഭാഗങ്ങളിൽ ചാച്ചനെന്ന് വിളിക്കു പകരം ചാച്ചിയെന്ന് വിളിക്കുന്ന പതിവാണുള്ളത്. അച്ഛനെ അച്ചാച്ചൻ, അച്ചിച്ചൻ, അച്ചാച്ചി, അപ്പച്ചി എന്നൊക്കെ വിളിക്കുന്നവരുമുണ്ട്. ഈ പേരുകൾ ചിലർ അമ്മാവന്മാരെയും വയസ്സിൽ മൂത്ത സഹോദരന്മാരെയുമാണ് വിളിക്കുന്നത്. ചിലർക്ക് പ്രായത്തിൽ മൂത്ത ആങ്ങളമാർ ചേട്ടനും ചേട്ടായിയും ഇക്കയുമാണ്. ചിലർ ഭർത്താവിനെയാണ് ഇങ്ങനെയൊക്കെ വിളിക്കുക. ചേച്ചി എന്നതിന് പകരമായി ഇത്ത, ഇത്താത്ത, താത്ത എന്നൊക്കെയാണ് പതിവ് വിളികൾ. അക്ക, അക്കൻ, അണ്ണൻ എന്നീ വിളിപ്പേരുകളും ചിലയിടങ്ങളിൽ സഹോദരങ്ങളെ വിളിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ആധിപത്യവും പരിഷ്കാരഭ്രമവും വർദ്ധിച്ചപ്പോൾ മലയാള നാമങ്ങൾക്ക് പകരം പപ്പ, ഡാഡി എന്നും മമ്മി, മാം എന്നും നമ്മുടെ മക്കൾ വിളിക്കുന്നു. ചെമ്മനം ചാക്കോയുടെ മമ്മി എന്ന കവിതയിൽ മരിക്കാൻ കിടക്കുന്ന വയസ്സായ അമ്മയുടെ

0: ഒരേ ഒരാഗ്രഹം മക്കൾ അമ്മയെന്ന് വിളിച്ചു കേൾക്കുന്നതാണ്. വിളിപ്പേരെന്തുമാകട്ടെ, മാനസിക ബന്ധം ആർദ്രതയോടെ നിലനിൽക്കണമെന്ന് ഇന്നു നാം ആഗ്രഹിക്കുന്നു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
3: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
2: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
3: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayarboard.gov.in.
3: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
2: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
4: സ്മാർട്ട് ഫോണുകളിൽ മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവുമായി മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
5: 60,000 മുതൽ 99,999 രൂപ വരെ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്ക് 13,500 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
4: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.

0: സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
1: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറിമസാലകൾ.
1: ഗ്രീൻ മൗൺ കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: വേണുനാഗവളിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ, സുരേഷ് ഗോപി, മുരളി, സുഗന്യ, രഞ്ജിത എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച് 1998 പുറത്തിറങ്ങിയ ചിത്രമാണ് രക്തസാക്ഷികൾ സിന്ദാബാദ്. ഈ ചിത്രത്തിലെ ഗാനമാണ് ഇന്നത്തെ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം MG രാധാകൃഷ്ണൻ, പാടിയത് MG ശ്രീകുമാർ, ചിത്ര.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
4: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.

0: ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ.
1: ആരോഗ്യക്കുറിപ്പുകൾ പ്രായോജകർ
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ.
1: ഫോൺ 8129110087.
2: പ്രമേഹം മൂലമുണ്ടാവുന്ന ഒരു നേത്രരോഗമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞാൽ അത് കണ്ണിന്റെ പിൻഭാഗത്തുള്ള നമ്മുടെ കാഴ്ച ഞരമ്പായ റെറ്റിനയിലെ രക്തക്കുഴലുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നത് കൊണ്ടാണ് ഇത് വരുന്നത്. പ്രമേഹമുള്ള എല്ലാവർക്കും ഡയബറ്റിക് റെറ്റിനോപ്പതി വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ ഡയബറ്റീസ് കണ്ടുപിടിച്ചിട്ട് ഉടനെ തന്നെ നേത്രരോഗ വിദഗ്ധനെ കാണുന്നതാണ് നല്ലത്. നമ്മുടെ ഈ ക്രൈറ്റീരിയ അനുസരിച്ച് ഫസ്റ്റ് ടൈപ്പ് 1 ഡയബറ്റീസ് ആണെങ്കിൽ ഒരു 5 വർഷത്തിനുള്ളിൽ ഡോക്ടറെ കാണുക, ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ ഉടനെ തന്നെ കാണുക എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ അതിനുശേഷം അവർ പറയുന്ന കണക്ക് ഓരോ വർഷവും ഡോക്ടറെ കാണുക. അത് കഴിഞ്ഞിപ്പോൾ എന്തെങ്കിലും ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡോക്ടർ പറയും, അതിനനുസരിച്ച് ചെക്കപ്പ് ചെയ്യേണ്ടതാണ്. അപ്പോൾ റെഗുലറായിട്ട് തന്നെ ചെക്കപ്പ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ അവസാന നിമിഷം പോയി കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ഈ ആദ്യം ഡോക്ടറെ കാണാതെ ഒരു 2-3 മാസമായിട്ട് കാഴ്ചക്കുറവും ഇതും വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ണിനുള്ളിലേക്ക് ബ്ലീഡിങ്ങും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഡയബറ്റിക് റെറ്റിനോപ്പതി വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണിന്റെ ഞരമ്പ് വിട്ടു വരാനുള്ള സാധ്യതയുണ്ട്. അതിനാണ് ട്രാക്ഷണൽ റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് ആണെന്ന് പറയുന്നത്. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക്

0: റെറ്റിനെ തിരിച്ച് ഒട്ടിക്കുകയും അതിനു മുന്നേ ആയിട്ട് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കും. കണ്ണിലേക്ക് ഇഞ്ചക്ഷൻ എടുത്തിട്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ സർജറി ചെയ്യുന്നത്. പക്ഷെ അത് ഒരു ഇനിഷ്യലുള്ള കാലഘട്ടത്തിൽ പെട്ടെന്ന് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് താമസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഉദ്ദേശിച്ച അത്ര വിഷൻ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പം ആദ്യമായി നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു 60-70% കാഴ്ച ചിലപ്പോൾ തിരിച്ചു കിട്ടാം, അല്ലെങ്കിൽ നമുക്ക് ഒരു സ്വന്തം കാര്യങ്ങൾ ചെയ്യാനുള്ളത് അല്ലെങ്കിൽ ഒരു മുറിയിൽ നിന്ന് മറ്റേ മുറിയിലേക്ക് പോകുന്ന ആ ഒരു ചെറിയൊരു കാഴ്ച നമുക്ക് നിലനിർത്താൻ കഴിയും. റെറ്റിനൽ ഡിറ്റാച്ച്മെന്റ് വന്ന് ആദ്യമേ തന്നെ ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ കാലപ്പഴക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിച്ചത്ര ഇത് കിട്ടില്ല, നമുക്ക് കാഴ്ച എത്രത്തോളം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് മെഡിക്കൽ റെറ്റിന കൺസൾട്ടന്റ് ഡോക്ടർ ആൻസി.
2: നല്ല കാഴ്ചയുടെ യാത്ര തുടരട്ടെ. ആര്യ ഐ കെയറിന്റെ ആനിവേഴ്സറി ഓഫർ പ്രമാണിച്ച് 50 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യ നേത്ര പരിശോധന, സർജറികൾക്കും കണ്ണടകൾക്കും പ്രത്യേകം ആനുകൂല്യങ്ങൾ. ആര്യ ഐ കെയർ, തൃശൂർ, ചേർപ്പ്, കുന്നംകുളം, കൊടുങ്ങല്ലൂർ. കോൺടാക്ട് 9946322888.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
4: ആരോഗ്യക്കുറിപ്പുകൾ, പ്രായോജകർ
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
5: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
6: എവിടുന്ന് വാങ്ങിക്കണം?
5: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
6: പക്ഷേ കിട്ടാൻ സമയം എടുക്കൂലേ?
5: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
6: എന്നാ മൈ തന്നെ പോവാം.
5: മൈ ജിയോണം, മാസോണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
7: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിഡിലൻ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
8: 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20,000 രൂപ വരെ ക്യാഷ് ബാക്കും 10,000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
7: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിളിൽ ഷോറൂം സന്ദർശിക്കൂ.
9: ₹29,999 വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം സ്വന്തമാക്കാം 3,000 രൂപ വരെ വിലയുള്ള ഇഷ്ട പ്രൊഡക്ടുകൾ. ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.

0: ദീപസ്തംഭം മഹാശ്ചര്യം.
1: വേണ്ട വേണ്ട, ഇങ്ങോട്ട് വരികയേ വേണ്ട.
2: ചേട്ടാ അങ്ങനെ അങ്ങ് പറയല്ലേ.
1: അങ്ങനെയേ പറയൂ. എന്തേലും കിട്ടാനിരിക്കുക പിരിക്കാൻ ഇറങ്ങാനായിട്ട്.
3: അത്യാവശ്യത്തിന് പിന്നെ പിരിക്കണ്ടേ? ആയി ശരി.
1: വർഗിച്ചായ, നിങ്ങക്ക് പൊട്ടടിക്കാൻ കാശ് തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, മനസ്സിലായോ?
2: ഇവിടെ പിന്നെ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നത്? തങ്ങമ്മേ എങ്ങനെയാ, എങ്ങനെ പറ
1: ബാക്കിയുള്ളവരുടെ പേഴ്സ് കുത്തി തുറന്നാണോ മനുഷ്യ കാര്യങ്ങൾ നടത്തേണ്ടത്?
3: അതൊരു കുത്തി തുറപ്പാണോ?
1: എന്തെല്ലാം ജോലികളുണ്ട് ഇപ്പൊ പുറത്ത്, പുതിയ പുതിയ രീതിയിലുള്ള ജോലികൾ വരെ ഉണ്ട്.
3: അതേതാ പുതിയ ജോലി?
1: അതാണ് ഫോട്ടോ ജേർണലിസം.
3: അതെന്നെ ഏർപ്പാടാ? പടം പിടുത്തമാണോ?
1: പടം പിടുത്തം മാത്രമല്ല അത്,
3: പിന്നെ
1: ചിത്രങ്ങളിലൂടെ കഥ പറയുന്ന ഒരു പ്രത്യേക രീതിയാ.
3: ചിത്രങ്ങളിലൂടെ കഥയോ?
1: ആഴത്തിൽ മനുഷ്യന്റെ മനസ്സിൽ പതിയുന്നത് ചിത്രങ്ങളല്ലേ.
3: സംശയം എന്താ? ആണ്.
1: ചിത്രങ്ങളിലൂടെ സത്യസന്ധമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തന ശാഖയാണ് ഫോട്ടോ ജേർണലിസം.
3: പിടികിട്ടി പിടികിട്ടി പിടികിട്ടി. ജീവിതത്തിലേക്കുള്ള നേർക്കാഴ്ച കണ്ണുകളിലൂടെ അല്ലേ?
1: അതാണ്. അപ്പോ ഫോട്ടോഗ്രാഫിയും ഫോട്ടോ ജേർണലിസവും രണ്ടും രണ്ടാണെന്ന് മനസ്സിലായല്ലോ അല്ലേ?
3: മനസ്സിലായി മനസ്സിലായി. സത്യസന്ധതയും ന്യൂസ് വാല്യൂ അല്ലേ?
1: മനസ്സിലായല്ലോ. എങ്കിൽ സ്ഥലം വിട്.
3: അയ്യോ, ദേ രസീത് ഞാൻ കീറി. ഒരു 100 രൂപ ഇട്.
1: കീറിയെങ്കിൽ ഒട്ടിച്ചങ്ങ് വെക്ക്. ഒരു 100 രൂപയില്ല.
3: പിരിവില്ലാതെ സമൂഹത്തിൽ പരിപാടികൾ എങ്ങനെ നടക്കും?
1: അതെങ്ങനെയും ഒക്കെ അങ്ങ് നടന്നോളൂന്നേ.
3: തങ്കമ്മ, ഇതൊരു മഹത്തായ പരിപാടിയല്ലേ നടക്കാൻ പോകുന്നത്, അതിന് സഹകരിക്കണം.
1: സൗകര്യമില്ല.
3: ഒരു 50 രൂപ പ്ലീസ് പ്ലീസ്.
1: മാരണം. ഓ, എടുക്ക്. എന്റെ 50 രൂപ പോയി കിട്ടി.
3: 50 എങ്കിൽ 50. രസീത്.
1: അല്ല, എന്നതാ പരിപാടി?
3: അയ്യോ, അറിഞ്ഞില്ലേ.
1: ഇല്ല.
3: നമ്മുടെ പഞ്ചായത്തിന്റെ ദേശീയ പക്ഷിയെ പ്രഖ്യാപിക്കാൻ പോകുന്നു അടുത്ത ആഴ്ച.
1: പഞ്ചായത്തിന്റെ ദേശീയ പക്ഷിയോ? അതേത് പക്ഷി?
3: കാക്ക.
0: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമു.

0: ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. രജിസ്ട്രേഷന് വേണ്ടി വിളിക്കാം 94 95 99 96 88 എന്ന നമ്പറിൽ. നമ്പർ ആവർത്തിക്കാം 94 95 99 96 88. മറ്റൊരു നമ്പർ 75 92 96 73 23. 75 92 96 73 23. പ്രിയ ശ്രോതാക്കളെ, എഫ് എം ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 7:24:47. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ഡൽഹിയിൽ തുടക്കം. ആതിഥേയത്വം വഹിക്കാൻ സജ്ജമായി ദേശീയ തലസ്ഥാനം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്നും നാളെയും ദാദ്രാനഗർ ഹവേലി, ദമൻ ദിയു എന്നിവിടങ്ങൾ സന്ദർശിക്കും. പുതിയ വിത്ത് നിയമത്തിൽ കർഷകരുടെ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ശക്തമായ ആരോഗ്യ സംവിധാനങ്ങൾക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. തുടർച്ചയായി സ്കൂളുകളിൽ ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്ന കൂടെ പദ്ധതി കേരളത്തിൽ ഇന്ന് ആരംഭിക്കും. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 40 runs പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടി നാളെ മുതൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ആരംഭിക്കും. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാൻ ദേശീയ തലസ്ഥാനം സജ്ജമായി. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നതാണ് ഇന്ത്യയുടെ അധ്യക്ഷതയിലുള്ള ഈ വർഷത്തെ ഉച്ചകോടിയുടെ പ്രമേയം. വിശദാംശങ്ങളിലേക്ക്.
2: ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE എന്നീ 11 പ്രധാന വികസ്വര രാജ്യങ്ങൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്, ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമാഫോസ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് തുടങ്ങി വിവിധ രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാരും മന്ത്രിമാരും ഡൽഹിയിൽ എത്തിച്ചേരുന്നുണ്ട്. യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ മേധാവികളും ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ രാജ്യങ്ങളുടെ തലവന്മാരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ഇന്നലെ രാത്രി ന്യൂഡൽഹിയിലെത്തിയ റഷ്യൻ പ്രസിഡന്റിനെ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് സ്വീകരിച്ചു. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഡൽഹിയിൽ ഇന്ന് പ്രമുഖ റോഡുകളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. യാത്രക്കാർ പോലീസ് നിർദ്ദേശിക്കുന്ന ബദൽ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കണമെന്നും അത്യാവശ്യ അടിയന്തര സേവന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുമെന്നും പോലീസ് വ്യക്തമാക്കി. അതേസമയം ഉച്ചകോടി പ്രമാണിച്ച് മെട്രോ സർവീസുകൾ നിർത്തലാക്കുമെന്ന പ്രചാരണങ്ങൾ തെറ്റാണെന്ന് ഡൽഹി മെട്രോ അറിയിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്നും നാളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാദ്രാനഗർ ഹവേലി, ദാമൻ ദിയു എന്നിവിടങ്ങൾ സന്ദർശിക്കും. സെൽവാസയിലെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന പൊതുപരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ദാമൻ നൈറ്റ് മാർക്കറ്റ്, രാംസേതു കടൽത്തീരം, നമോപത് കടൽത്തീരം ഉൾപ്പെടെയുള്ള പ്രധാന വിനോദസഞ്ചാര തീരദേശ വികസന കേന്ദ്രങ്ങളും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. പുതുതായി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വിത്ത് നിയമത്തിൽ കർഷകരുടെ അവകാശങ്ങൾ പൂർണ്ണമായി സംരക്ഷിക്കപ്പെടുമെന്നും പരമ്പരാഗത വിത്തിനങ്ങളുടെ ഉപയോഗത്തിന് യാതൊരു നിയന്ത്രണവും ഉണ്ടാകില്ലെന്നും കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഡൽഹിയിൽ വിവിധ കർഷക സംഘടനകളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിലെ വിത്ത് നിയമം കാലഹരണപ്പെട്ടതാണെന്നും വ്യാജവിത്തുകൾ തടയാൻ പുതിയ നിയമം അനിവാര്യമാണെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങളിലും സീഡ് സെക്യൂരിറ്റി ഫണ്ട് സ്ഥാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു. പ്രാദേശിക സഹകരണം ഉൾപ്പെടെ ശക്തവും നീതിയുക്തവുമായ ആരോഗ്യ സംവിധാനങ്ങൾക്കായി കൂട്ടായ ശ്രമങ്ങൾക്കുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത കേന്ദ്രമന്ത്രി ജെ പി നദ്ദ ആവർത്തിച്ചു. തിമോർ ലെസ്തേയിൽ വെർച്വലായി നടന്ന ലോകാരോഗ്യ സംഘടനയുടെ തെക്ക് കിഴക്കൻ ഏഷ്യാ മേഖലാ സമിതിയുടെ 79-ാമത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദൂരവും ദുഷ്കരവുമായ പ്രദേശങ്ങളിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ സേവനത്തിനായി കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നതുൾപ്പെടെ നടപടി സ്വീകരിക്കും. ഈ മേഖലകളിൽ താമസിക്കുന്നവർക്ക് ടെലി കൺസൾട്ടേഷൻ, തുടർ ചികിത്സ എന്നിവ ലഭ്യമാക്കുന്നതിനായി ഇ സഞ്ജീവനി സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്നും

0: അദ്ദേഹം കൂട്ടിച്ചേർത്തു.
1: We are also leveraging technology to overcome geographical barriers. Platforms such as eSanjeevani are facilitating teleconsultations, referrals and continuity of care particularly for people living in remote and rural areas. An important outcome of these discussions was the adoption of the Declaration on the Human Resources for Health Equity in Specialized Care.
0: ലോകാരോഗ്യ സംഘടനയുടെ തെക്ക് കിഴക്കൻ ഏഷ്യ മേഖലയ്ക്കുള്ള പുരസ്കാരം ഇന്ത്യക്ക് സമ്മാനിച്ചു. പാർലമെന്ററി ജനാധിപത്യമാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഭരണരീതിയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ജനങ്ങൾ തങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളിലൂടെ ഭരണം നടത്തുന്ന പാർലമെന്ററി വ്യവസ്ഥ ഇന്ത്യയ്ക്ക് ഏറ്റവും അനുയോജ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. പാർലമെന്റ് ഹൌസിൽ നടന്ന 27-ാമത് ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിലെ വിജയികൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിലെ സ്കൂളുകളിൽ തുടർച്ചയായി ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്നതിനായി 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയ പദ്ധതിയായ കൂടെയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് രാവിലെ പാലക്കാട് ജില്ലയിലെ അഗളിയിൽ നടക്കും. ഇത്തരത്തിലുള്ള കുട്ടികളുടെ വീട് സന്ദർശിച്ചുകൊണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. അതേസമയം ഇന്ന് വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകി. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ രാത്രി 11 മണി മുതൽ കേരള തീരത്ത് കടൽക്ഷോഭത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. വനിതാ ഏഷ്യാകപ്പ് 2020 ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് തകർത്ത് ഇന്ത്യ ഫൈനലിൽ. ദുബായിൽ നടന്ന സെമിഫൈനലിൽ 150 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശിന് നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 109 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. ഇന്ത്യയ്ക്കായി ദീപ്തി ശർമ്മ 3 വിക്കറ്റ് വീഴ്ത്തി. 40 പന്തിൽ 64 റൺസ് നേടിയ ഇന്ത്യൻ ഓപ്പണർ ഷഫാലി വർമ്മയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ഇന്ന് രാത്രി 8-ന് നടക്കുന്ന രണ്ടാം സെമിയിൽ പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. ഈ മത്സരത്തിലെ വിജയി ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യയുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ വ്യോമസേനയുടെ സെഖോൺ മാരത്തൺ 2-ാം പതിപ്പ് ഒക്ടോബർ 4-ന് തിരുവനന്തപുരത്ത് നടക്കും. ദക്ഷിണ വ്യോമ കമാൻഡ് സംഘടിപ്പിക്കുന്ന മാരത്തണിനായുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: വ്യോമസേനയിൽ നിന്ന് പരമവീര ചക്രം നേടിയ ഏക ഫ്ലൈയിംഗ് ഓഫീസറായ നിർമ്മൽ സിംഗ് സെഖോണിന്റെ സ്മരണാർത്ഥമാണ് മാരത്തോൺ സംഘടിപ്പിക്കുന്നത്. ആക്കുളത്ത് ലുലു മാളിൽ നിന്നാവും മാരത്തോണിന്റെ ആരംഭം. 21.1 കിലോമീറ്റർ ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ ഓട്ടം, 5 കിലോമീറ്റർ ഫൺ റൺ എന്നീ 3 വിഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ഇത്തവണ 3000-ൽ അധികം പേർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പ്രതിരോധ മന്ത്രാലയം വക്താവ് തിരുവനന്തപുരത്ത് പറഞ്ഞു.
0: 2020 ഇ കൊമേഴ്സ് ഉപഭോക്തൃ സംരക്ഷണ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ. ഇ കൊമേഴ്സ് വെബ്സൈറ്റുകൾ വിലക്കുറവ് പ്രഖ്യാപിക്കുമ്പോഴെല്ലാം മുൻപുള്ള 30 ദിവസത്തിനുള്ളിലെ ഏറ്റവും കുറഞ്ഞ വില വെളിപ്പെടുത്തേണ്ടതാണെന്ന് ഭേദഗതിയിൽ പറയുന്നു. 2027 ജനുവരി 1 മുതൽ ഭേദഗതി നിലവിൽ വരും. ഈ വർഷത്തെ UGC നെറ്റ് പരീക്ഷയിലെ ഇംഗ്ലീഷ്, കൊമേഴ്സ്, സോഷ്യോളജി വിഷയങ്ങളിൽ നടന്ന പുനഃപരീക്ഷയുടെ താൽക്കാലിക ഉത്തരസൂചിക നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഈ മാസം 13 വരെ ഉത്തരസൂചികയിലെ ആക്ഷേപങ്ങൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. തൊഴിൽ നഷ്ടപ്പെട്ടതിന് ശേഷവും H1B വിസയുള്ളവർക്ക് അമേരിക്കയിൽ തുടരാൻ അനുവദിക്കുന്ന ഗ്രേസ് പീരിയഡ് അവസാനിപ്പിക്കാൻ നിർദ്ദേശിച്ച് ട്രംപ് ഭരണകൂടം. പുതിയ തൊഴിലുടമയെ കണ്ടെത്താനോ മറ്റൊരു മാർഗം തേടാനോ 60 ദിവസം വരെയാണ് ഗ്രേസ് പീരിയഡ് നൽകിയിരിക്കുന്നത്. സ്പോൺസർ ചെയ്യുന്ന തൊഴിലുടമയുമായുള്ള വ്യവസ്ഥയിലെ ജോലി അവസാനിച്ചാലുടൻ തൊഴിലാളി രാജ്യം വിടണം എന്ന മുൻകാല നയം പുനഃസ്ഥാപിക്കാനാണ് നിർദ്ദേശം ലക്ഷ്യമിടുന്നത്. ഒക്ടോബർ 1 രാജ്യവ്യാപകമായി നടത്തുന്ന 1 ദിവസം 1 മണിക്കൂർ 1 എന്ന ശ്രമദാന യജ്ഞത്തിന് മുന്നോടിയായി വിപുലമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി ശ്രീ മനോഹർ ലാൽ. ഈ മാസം 17 മുതൽ ഒക്ടോബർ 17 വഴി സംഘടിപ്പിക്കുന്ന സ്വച്ഛതാ ഹി സേവ 2026 മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി നടന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. വരൾച്ച ബാധിത പ്രദേശങ്ങളിലെ കൃഷിയിൽ മാറ്റം വരുത്തുന്നതിനും കർഷകരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ശാസ്ത്രം, നയം, വിപണി എന്നിവ അടിസ്ഥാനമാക്കിയുള്ള സമഗ്ര സമീപനം വേണമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഡൽഹിയിൽ ഡ്രൈലാൻഡ് കോൺഗ്രസ് 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 25-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള

0: അറുന്നൂറിലധികം പ്രതിനിധികൾ 3 ദിവസത്തെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ആഗോള വളർച്ചയുടെ പ്രധാന ചാലകശക്തിയായി ഇന്ത്യ മാറിയതായി അന്താരാഷ്ട്ര നാണയനിധി. നടപ്പ് സാമ്പത്തിക വർഷത്തിലെ 2ാം പാദത്തിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ 7.8% വളർച്ച രേഖപ്പെടുത്തിയതിനെ IMF അഭിനന്ദിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ഡൽഹിയിൽ തുടക്കം. ആതിഥേയത്വം വഹിക്കാൻ സജ്ജമായി ദേശീയ തലസ്ഥാനം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്നും നാളെയും ദാദ്രാനഗർ ഹവേലി, ദാമൻ ദിയു എന്നിവിടങ്ങൾ സന്ദർശിക്കും. പുതിയ വിത്ത് നിയമത്തിൽ കർഷകരുടെ അവകാശങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ശക്തമായ ആരോഗ്യ സംവിധാനങ്ങൾക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. തുടർച്ചയായി സ്കൂളുകളിൽ ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്ന കൂടെ പദ്ധതി കേരളത്തിൽ ഇന്ന് ആരംഭിക്കും. വനിതാ ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35:18. പ്രിയ ശ്രോതാക്കളെ, FM ഡയറിയുടെ 2ാം ഭാഗം ഇവിടെ ആരംഭിക്കുന്നു. ഇപ്പോൾ

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാന്ധി ദർശനത്തിലേക്ക് സ്വാഗതം. മഹാത്മജിയുടെ ആത്മകഥ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ തുടരുന്നു.
1: ഭാഗം 5, അധ്യായം 35, പഞ്ചാബിൽ. പഞ്ചാബിൽ നടന്ന കുഴപ്പങ്ങൾക്കെല്ലാം സർ മൈക്കിൾ ഒഡയർ എന്നെ ഉത്തരവാദിയാക്കി. ക്ഷുഭിതരായ ചില പഞ്ചാബി യുവാക്കൾ പട്ടാള നിയമത്തിനും എന്നെ ഉത്തരവാദിയാക്കി. ഞാൻ നിയമലംഘനം നിർത്തിയിരുന്നില്ലെങ്കിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഉണ്ടാകുമായിരുന്നില്ലെന്ന് അവർ ശഠിച്ചു. ഞാൻ പഞ്ചാബിൽ ചെന്നാൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്താൻ പോലും അവരിൽ ചിലർ മുതിർന്നു. എന്നാൽ ബുദ്ധിയുള്ള യാതൊരാൾക്കും തെറ്റിദ്ധരിക്കാനാവാത്ത വിധം എന്റെ നിലപാട് ശരിയും സംശയാതീതവുമാണെന്ന് എനിക്ക് തോന്നി. പഞ്ചാബിലേക്ക് പോകാൻ ഞാൻ അക്ഷമനായിരുന്നു. മുൻപ് ഞാൻ അവിടെ പോയിട്ടില്ല. അതുകൊണ്ട് കാര്യങ്ങൾ നേരിട്ട് കാണാൻ എനിക്ക് അതിയായ ഉത്കണ്ഠ അനുഭവപ്പെട്ടു. എന്നെ പഞ്ചാബിലേക്ക് ക്ഷണിച്ച ഡോക്ടർ സത്യപാൽ, ഡോക്ടർ കിച്ചലു, പണ്ഡിത് രാംഭജ് ദത്ത് ചൗധരി എന്നിവർ ഈ സമയത്ത് ജയിലിലായിരുന്നു. എന്നാൽ അവരെയും മറ്റ് ജയിൽ പുള്ളികളെയും അധികകാലം ജയിലിൽ വെച്ചുകൊണ്ടിരിക്കാൻ സർക്കാർ ധൈര്യപ്പെടില്ലെന്ന് എനിക്കുറപ്പുണ്ടായിരുന്നു. ഞാൻ ബോംബെയിലുള്ളപ്പോഴൊക്കെ വളരെയധികം പഞ്ചാബികൾ എന്നെ വന്നു കാണുക പതിവായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ അവരെ സന്തോഷിപ്പിക്കുന്ന വാക്ക് പറയുകയും അത് അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോഴത്തെ എന്റെ ആത്മവിശ്വാസം മറ്റുള്ളവരിലേക്ക് വ്യാപിക്കും വിധമായിരുന്നു. എന്നാൽ പഞ്ചാബിലേക്കുള്ള എന്റെ പോക്ക് വീണ്ടും വീണ്ടും നീട്ടിവെക്കേണ്ടി വന്നു. അവിടെ പോകാനുള്ള അനുവാദത്തിന് ചോദിച്ചപ്പോഴൊക്കെ വൈസ്രോയി സമയമായില്ല എന്ന് മറുപടി തരികയും അങ്ങനെ അത് നീണ്ടുപോകുകയും ചെയ്തു. ഇതിനിടയ്ക്ക് പഞ്ചാബ് സർക്കാർ പട്ടാള നിയമത്തിന് കീഴിൽ ചെയ്ത കൃത്യങ്ങളെപ്പറ്റി ഒരന്വേഷണം നടത്താൻ ഹണ്ടർ കമ്മിറ്റിയെ നിയമിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം വന്നു. മിസ്റ്റർ CF ആൻഡ്രൂസ് അപ്പോൾ പഞ്ചാബിലെത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ കത്തുകളിൽ അവിടുത്തെ ഹൃദയഭേദകമായ അവസ്ഥയുടെ വിവരണം ഉണ്ടായിരുന്നു. അതിൽ നിന്നും പട്ടാള നിയമകാലത്ത് അവിടെ നടന്ന അതിക്രമങ്ങൾ പത്ര റിപ്പോർട്ടുകളിൽ കാണാൻ കഴിഞ്ഞതിനേക്കാൾ ഭീകരമായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കി. വേഗം ചെന്ന് തന്നോടൊപ്പം ചേരാൻ മിസ്റ്റർ ആൻഡ്രൂസ് എന്നെ നിർബന്ധിച്ചു. അതേസമയം പഞ്ചാബിലേക്ക് ഉടൻ ചെല്ലാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മാളവിയജിയുടെ കമ്പികളും എനിക്ക് കിട്ടി. എനിക്ക് പഞ്ചാബിലേക്ക് ഇപ്പോൾ പോകാമോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ വൈസ്രോയിക്ക് ഒരിക്കൽ കൂടി കമ്പിയടിച്ചു. ഒരു നിശ്ചിത തീയതിക്ക് ശേഷം പോകാമെന്ന് കാണിച്ച് അദ്ദേഹം തിരികെ കമ്പി അയച്ചു. എനിക്കതിപ്പോൾ കൃത്യമായി ഓർക്കാൻ കഴിയുന്നില്ല. എങ്കിലും ഒക്ടോബർ 17 ആ തീയതിയെന്നാണ് എന്റെ വിചാരം. ഞാൻ ലാഹോറിലെത്തിയപ്പോൾ കണ്ട രംഗം എന്റെ ഓർമ്മയിൽ നിന്ന് ഒരിക്കലും മായ്ച്ചു കളയാനാവില്ല. റെയിൽവേ സ്റ്റേഷന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇരമ്പിക്കയറി നിന്ന ഒരു ജനക്കൂട്ടമായിരുന്നു. നീണ്ട വേർപാടിനു ശേഷം എത്തുന്ന ഒരു അടുത്ത ബന്ധുവിനെ കാണാൻ നിൽക്കുന്ന പോലെ

എല്ലാ ആളുകളും വീട് വിട്ടിറങ്ങി ഉത്സാഹം കലർന്ന പ്രതീക്ഷയോടെ അവിടെ കൂടിയിരുന്നു. അവർ ആഹ്ലാദോന്മത്തരായിരുന്നു. പരേതനായ പണ്ഡിറ്റ് രാംഭജ് ദത്തിൻ്റെ ബംഗ്ലാവിലാണ് ഞാൻ താമസിച്ചത്. അതിഥി സൽക്കാരത്തിൻ്റെ ഭാരം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്രീമതി സരളാദേവിക്കായിരുന്നു. അത് വലിയൊരു ഭാരമായിരുന്നു താനും. കാരണം

നമുക്കിതിൻ്റെ നൊട്ടേഷൻ ഒന്ന് പരിശോധിക്കാം. ഗഗരി സനി ധനി സ രി ഗ മാ പ മ ഗ ഗ മ പ ധ നി ധ നി സ നി ര പ മ രി രി ഗ ഗഗരി സനി ധ നി രി ഗഗരി സനി ധ ദ ദ രി രി നി സ പ പ മ ഗ രി രി സ രി രി ഗ മ ഗ.

പദനിത സനിത പരകാരി നിസനിത നിത പാപമകാരി സരി രീഗമകരി സനിത നീ നിസ. അൻപത്തിയാറാമത് മേളകർത്താരാഗമായ ഷൺമുഖപ്രിയ രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഷൺമുഖപ്രിയ രാഗത്തിൻ്റെ സ്വരസ്ഥാനം നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, പ്രതിമധ്യമം, പഞ്ചമം, ശുദ്ധദൈവതം, കൈശേനിഷാദം. ഷൺമുഖപ്രിയ രാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷയുടെ പ്രശസ്തമായ സിദ്ധിവിനായകം എന്ന കൃതി, സിദ്ധിവിനായകം അനീശം, പാപനാശ ശിവന്റെ ശരവണഭവയനും തിരുമന്ദിരം തനെ എന്ന കൃതിയുമുണ്ട്. കൂടാതെ ധാരാളം സിനിമാ ഗാനങ്ങളുമുണ്ട്. കൺഫ്യൂഷൻ തീർക്കണമേ എന്നുള്ള പാട്ടുണ്ട്. എത്ര പൂക്കാലമിനി എത്ര മധുമാസമതിൽ എന്ന ഗാനമുണ്ട്. 1990 ഹിസൈനസ് അബ്ദുള്ള എന്ന ചിത്രത്തിൽ കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രമാഷ് സംഗീതം നൽകി യേശുദാസും ചിത്രയും ആലപിച്ച ഈ ഗാനം.

0: രാഗലയം അവതരിപ്പിച്ചത് ചോറ്റാനിക്കര അജയകുമാർ. രാഗലയം വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയത്ത്. രാഗലയം.
1: അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില എവിടെയാണെന്ന് അറിയാമോ?
2: എന്താ സംശയം? അത് മൈജി അല്ലേ?
1: മറ്റാരും നൽകാത്ത വിലക്കുറവും ഡിസ്കൗണ്ടുമായി മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
2: ഓഫർ സെപ്റ്റംബർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. ടിഎൻസി അപ്ലൈ.
3: നോവില്ലാ ചികിത്സ എന്നിന്റെ യാഥാർത്ഥ്യം.
4: പെപ്റ്റിക് അൾസർ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, അശ്വാസമേകാൻ ഹോമിയോപ്പതി,
3: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്,

0: ആലുവ 9447007786.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ഷേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
3: സമയം 7 മണി കഴിഞ്ഞ് 50 മിനിറ്റും 16 സെക്കൻഡും.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: പാർട്ടിയുടെ കൊടി പിടിച്ചുകൊണ്ട് ഒരു പ്രകടനം അവർക്ക് മുമ്പിലൂടെ കടന്നുപോയി. അതിന് നേതൃത്വം കൊടുത്തത് ദാമോദരൻ കമ്പൗണ്ടറായിരുന്നു. മതത്തിന്റെ പേരിൽ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന സംഘടനകൾക്കെതിരായാണ് പ്രകടനക്കാർ മുദ്രാവാക്യം വിളിച്ചിരുന്നത്. അതാവശ്യമാണെന്ന് രാമറിനും ചേക്കുവിനും തോന്നി. പ്രകടനത്തിൽ നിൽക്കുന്ന ചിലർ അതിൽ ചേരാൻ വേണ്ടി അവരെ ക്ഷണിച്ചു. എന്നാൽ രാമർ അത് നിരസിച്ചു. എന്താ രാമർ പോകാതിരുന്നത്? ചേക്കു അന്വേഷിച്ചു. എന്താ ഈ പോകാതിരുന്നേ? രാമർ തിരികെ ചോദിച്ചു. സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയായിരുന്നു ഇതുവരെ പ്രവർത്തിച്ചിരുന്നത്. അത് കിട്ടി, ഇനി എന്നെക്കൊണ്ട് ആവശ്യമില്ല. ചേക്കു വിശദീകരിച്ചു. അതെന്നെ ഞാനും പോവാഞ്ഞത്, രാമർ പറഞ്ഞു. അവർക്കരികിലൂടെ ഗംഗാധരൻ വക്കീലിന്റെ ഗുമസ്തൻ ചിണ്ടൻ നമ്പ്യാർ ഒരു കെട്ട് കടലാസുമായി ധൃതിയിൽ പോകുന്നത് കണ്ടു. അന്നേരം ചേക്കു അയാളോട് ചോദിച്ചു, എന്താ നമ്പ്യാരെ, കോടതി ആരെങ്കിലും തൂക്കാൻ വിധിച്ചിട്ടുണ്ടോ? നിങ്ങളിങ്ങനെ വാലുമ്മേൽ തീ പിടിച്ചതുപോലെ ഓടുന്ന്. തിരക്കിനിടയിലും ചിണ്ടൻ നമ്പ്യാർ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അടുത്ത കേസ് എടുക്കാൻ പോകുന്നത് വക്കീലിന്റെയാ. അതിന് ചില കടലാസുകൾ വക്കീൽ ആവശ്യപ്പെട്ടു. അയാൾ കോടതിയുടെ മതിൽക്കെട്ടിനുള്ളിലേക്ക് മറഞ്ഞു. അന്നേരം ചേക്കു അഭിപ്രായപ്പെട്ടു, ഈ നമ്പ്യാർക്ക് ഇങ്ങനെ ഓടാനാ വിധി? ഇയാൾ എത്ര കാലം ഇങ്ങനെ ഓടും? കുഞ്ഞിക്കേളുവിന്റെ പൂട്ടിയിട്ട പീടികയും കടന്ന് അവർ ചെമ്പകമരത്തിന് ചുവട്ടിലെത്തി. പിന്നീട് പടിഞ്ഞാറോട്ട് പോകുവാൻ രാമറിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല. അയാളെ കണ്ടപ്പോൾ പലരും സംസാരിക്കുവാൻ താൽപ്പര്യപൂർവ്വം അടുത്തു വന്നെങ്കിലും രാമർ കഴിയുന്നത്ര സംസാരിക്കാതിരിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. അയാളുടെ ചിന്തയിൽ അപ്പോഴും നവഖാലിയിൽ ഏകാഗിയായ ഒരാൾ നടത്തിയ യാത്രയായിരുന്നു. തെല്ലിട കഴിഞ്ഞപ്പോൾ അയാൾ സ്വയം പറഞ്ഞു, എന്താണെന്നറിയില്ല, തലയിൽ കാര്യതൊന്നും അത്ര പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്നില്ല. രണ്ടുപേർക്കുമിടയിൽ മൗനത്തിന്റെ ഒരു വിടവുണ്ടായിരുന്നു. അതിനിടയിലൂടെ അവർ സൈറണിന്റെ മുഴക്കം കേട്ടു. അതവസാനിച്ചപ്പോൾ രാമർ ചോദിച്ചു, ചേക്കു എന്താ ഈ നാട്ടിൽ നടക്കുന്നത്? എനിക്കൊരു തിരിപാടും കിട്ടുന്നില്ല. ഇതിനായിരുന്നോ നിങ്ങളൊക്കെ ഇത്രയും കഷ്ടപ്പെട്ടത്? ചേക്കു തെല്ല അത്ഭുതത്തോടെ രാമറിനെ നോക്കി. ഇമ്മാതിരി വലിയ കാര്യങ്ങളൊന്നും രാമർ മുമ്പ് പറഞ്ഞു കേട്ടിട്ടില്ല. അതൊക്കെ കുഞ്ഞിക്കേളുവിന്റെ ഭാഷയായിരുന്നു. എന്നാൽ ഇപ്പോൾ രാമർ ആ വിധത്തിൽ സംസാരിക്കുന്നു. ചേക്കു പറഞ്ഞു, ഇവിടെ ഇന്ത്യക്കാരനോ മനുഷ്യനോ ഒന്നുമില്ല. ഇന്ത്യയും പാകിസ്ഥാനുമേയുള്ളൂ, ഹിന്ദുവും മുസ്ലിമുമേയുള്ളൂ. അബ്ദുറഹിമാൻ സാഹിബ് പറഞ്ഞതെല്ലാവരും മറന്നുപോയി. വടക്കൊക്കെ മനുഷ്യന്മാര് വെട്ടിച്ചാകുക എന്ന് പത്രത്തിൽ കാണുന്നു. ഗാന്ധിജി ഒറ്റക്ക് വിചാരിച്ചാൽ ഇതൊക്കെ തടയാൻ പറ്റുമോ? കുഴപ്പം ഇനി ഇങ്ങോട്ട് പടരുമെന്നാ എന്റെ പേടി. ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കാൻ രാമറെ. ആരെങ്കിലും പറയുന്നതിനനുസരിച്ച് ഓടുന്നവരല്ലോ ഇവിടുത്തെ ആൾക്കാർ, ചേക്കു പറഞ്ഞു. അത് കേട്ടിട്ടൊന്നും രാമറിന് വിശ്വാസമായില്ല. എന്തെല്ലാമോ നടക്കുമെന്ന് തന്നെ അയാൾ വിശ്വസിച്ചു. അതിന്റെ സൂചനകളാണ് എല്ലായിടത്തും. സന്ധ്യയായതോടെ അവർ തിരികെ നടന്നു. വീടിനടുത്തെത്താറായപ്പോൾ രാമർ പറഞ്ഞു, നാളെ പുലർച്ചയ്ക്ക് നിനക്ക് ലോഡും കൊണ്ട് കോഴിക്കോട്ട് പോകാനുള്ളതല്ലേ, നീ പൊരയിലേക്ക് പോയിക്കോ. ചേക്കു നടന്നു. അന്ന് രാത്രി കല്യാണിക്ക് രാമറിനോട് ഒരു പുതിയ ആവശ്യം പറയാനുണ്ടായിരുന്നു. പ്രശ്നങ്ങളെല്ലാം തീരുന്നതിൻ്റെ ഒരാശ്വാസം കല്യാണിക്കുണ്ടായിരുന്നു. രാമറിന്റെ അസുഖവും വീടിനകത്തും പുറത്തുമുള്ള കാര്യങ്ങളുമെല്ലാം ഒറ്റയ്ക്ക് നോക്കി നടത്തിയപ്പോൾ കല്യാണിക്ക് ബന്ധപ്പാടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ അവൾ ചിന്തിക്കുന്നതേയില്ല. അസുഖമൊക്കെ മാറി ശാന്തമായ ഒരു മനസ്സോടെ ഇരിക്കുമ്പോൾ രാമർ അത്ഭുതത്തോടെ ചോദിച്ചപ്പോഴാണ് താൻ ഇത്രയും വലിയ ഒരു കാര്യമാണ് കൊണ്ടു നടന്നിരുന്നതെന്ന് കല്യാണിക്ക് തോന്നിയത്. കല്യാണിയുടെ തലമുടിയിൽ കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് രാമർ ചോദിച്ചു, നീ എങ്ങനെയാ ഇതൊക്കെ നോക്കി നടന്നത്? അത് കേട്ടപ്പോൾ കല്യാണി മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും അവളപ്പോൾ ഏറെ സന്തോഷിച്ചിരുന്നു. അഭിമാനവും തോന്നി. തന്റെ വിഷമങ്ങൾ

0: ഭർത്താവ് മനസ്സിലാക്കിയല്ലോ, അതേക്കുറിച്ച് ചോദിച്ചുവല്ലോ. അത്ര തിരക്കൊന്നുമില്ലാതിരുന്ന അവസരത്തിൽ വെറുതെ ഇരുന്നപ്പോൾ മനസ്സിൽ തോന്നിയ ഒരാശയമാണ് രാമറുമായി പങ്കുവയ്ക്കാൻ അവൾ ആഗ്രഹിച്ചത്. രാമർ കല്യാണിയെ കാത്തിരിക്കുകയായിരുന്നു. അടുത്തു വന്നപാടെ കല്യാണി ചോദിച്ചു, പഴയ പോരാ, എല്ലാ കൊല്ലവും കെട്ടിമേയ്യല്ലേ, നമുക്കതൊന്ന് പൊളിച്ചു പണിതാലോ. രാമർക്ക് അത്ഭുതം തോന്നി. എന്തിനാത്? അയാൾ ചോദിച്ചു. കല്യാണി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് രണ്ട് മക്കളുള്ളത് മറന്നോ? ഓർക്ക് ഒരു പോര മതിയോ?
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിഡിലൻ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20,000 രൂപ വരെ ക്യാഷ് ബാക്കും 10,000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
2: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിളിൽ ഷോറൂം സന്ദർശിക്കൂ.

0: ആർസിആർ കായം എന്ത് പഠിക്കണം, എന്താകണം? പ്രായോജക ആർസിആർ കായം വിശ്വാസത്തിന്റെ നറുമണം.
1: ആർസിആർ കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
2: ഹലോ,
3: കൂനമ്മാവിൽ നിന്നാണ്. പേരും കിട്ടു പ്ലസ് ടു പഠിച്ചത് ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. ഡിഗ്രിക്ക് ഇപ്പൊ ബി ബി ആണ് കിട്ടിയത്. തേർഡ് ഇയർ, ഇപ്പൊ ലാസ്റ്റ് ഇയർ ആണ്. തേർഡ് ഇയർ ആണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യണോന്ന്.
2: അതായത് ഒരു ഹ്യൂമാനിറ്റീസ് പഠിച്ച കുട്ടിക്ക് പൊളിറ്റിക്സോ എക്കണോമിക്സിലോട്ടോ ഗാഢമായിട്ടുള്ള താല്പര്യം ഇല്ലെങ്കിൽ ഈ ബി ബി എ നല്ല കോഴ്സാ, ജോലി കിട്ടാൻ വളരെ സഹായിക്കുന്ന ഒരു കോഴ്സാ.
3: സാറേ, അപ്പൊ അതെ, ഒരു കസിൻ ഉണ്ടായി, ഞങ്ങളുടെ അച്ഛനാണ്, ജർമ്മനിയിലാണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു നീ ജർമ്മൻ ഭാഷ പഠിക്കുക, അപ്പൊ ഞാൻ നിന്നെ കൊണ്ടുവന്നപ്പോ അവിടെ എന്തെങ്കിലും ജർമ്മൻ ഭാഷ പഠിച്ചാൽ അവിടെ കൂടുതല് ചാൻസ് ഇതൊക്കെ
2: വളരെ അധികം. അതായത് ജർമ്മനി എന്ന് പറഞ്ഞ രാജ്യത്ത് ജോലി എടുക്കാൻ ആൾക്കാരില്ല. എത്രയോ ആയിരക്കണക്കിന് എഞ്ചിനീയേഴ്സിനും സയന്റിസ്റ്റുമാരൊക്കെ അവർ വെറുതെ വിളിച്ച് പഠിപ്പിക്കുകയാണ് ഫീസില്ലാണ്ട്. ജർമ്മനിയിലെ ആൾക്കാരില്ല. അപ്പൊ നിങ്ങളുടെ ആ അച്ഛൻ പറഞ്ഞ കറക്റ്റാണ്, പെട്ടെന്ന് പോകാവുന്ന രാജ്യമാണ്. പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ കുട്ടിയോട് പറഞ്ഞോളൂ, ഇങ്ങനെ അവസരം കിട്ടുന്നത് ഭാഗ്യമാണ്, ഒന്നും ആലോചിക്കേണ്ട, ബി ബി എ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് രാജ്യത്തും പോവാം. അങ്ങനത്തെ ഒരു കോഴ്സാണ്, ജനറൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. മനസ്സിലാണോ? ഇത് ഇവിടെ ഏത് രാജ്യത്തും പറ്റിയൊരു സബ്ജക്റ്റാണ് ബി ബി എ. അപ്പൊ ധൈര്യമായിട്ട് പറയാ, അച്ഛൻ പറഞ്ഞ ഉപദേശം കറക്റ്റാണ്, പെട്ടെന്ന് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ പറയാ. അവിടെ ഒരു അച്ഛനുള്ളതുകൊണ്ട് അങ്ങോട്ട് പോവാനും വിസ കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ്. അവിടെ പോയിട്ട് അവിടെ ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൽ, കൂടെ ഈ ജോലിയുടെ കൂടെ ഒരു പി ജി ഡി എമ്മോ ഒരു എം ബി എ അവിടെ എടുക്കുക. അപ്പൊ സൂപ്പറായി കേട്ടോ. ശരി,
1: എല്ലാവരും പറയും എന്റെ സാമ്പാർ അടിപൊളിയാണെന്ന്. എന്താ ഇതിന്റെ സീക്രട്ട് എന്നറിയോ? മായമില്ലാത്ത കായമായ ആർ സി ആർ കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
4: അപ്പൊ നിങ്ങളും ആർസിആർ കായം തന്നെ ചോദിച്ചു വാങ്ങില്ലേ?
5: ആർസിആർ കായം, വിശ്വാസത്തിന്റെ നറുമണം.
0: ആർസിആർ കായം എന്ത് പഠിക്കണം, എന്താകണം? പ്രായോജക ആർസിആർ കായം വിശ്വാസത്തിന്റെ നറുമണം.
1: ആർസിആർ കായം, വിലയിൽ മിതം, രുചിയിൽ കേമം.
6: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
7: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
6: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
7: മൈജി ആണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി ബി എം ഡബ്ല്യു വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
8: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
9: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
10: ജമീലയുടെ നീട്ടിയുള്ള വിളി. ഷാഹിന, ആരാ ഫോണില്? ഉപ്പയാണോ? എന്താ വിശേഷം? ആ ഫോണെന്ന് എനിക്ക് തന്നെ.
9: ഷിബിൻ ജോർജ് ചളിക്കവട്ടം എഴുതി അവതരിപ്പിച്ച കഥ മയ്യത്ത് വന്ന വഴി.
11: ഇല്ലത്തെ ചെന്തെങ്ങിൽ മണ്ടയിലാരമ്മി പാൽക്കിണ്ണം കൊണ്ടുപോയി വച്ചു.
9: പി പി രാജേന്ദ്രൻ കർത്തയുടെ കവിതകൾ.
12: ബൈബിൾ പഴയ നിയമത്തിലെ ദാവീദ് കഥയെ പ്രമേയമാക്കി സിജ തോമസ് രചിച്ച ആ മനുഷ്യ നീ തന്നെ നാടകം രൂപശില്പത്തിലും ഭാവാവിഷ്കരണത്തിലും തത്വചിന്താപരതയിലും മികച്ചു നിൽക്കുന്നു.
9: സി ജെയും നവീന നാടക ദർശനവും ഡോക്ടർ സണ്ണി സെബാസ്റ്റ്യൻ നടത്തുന്ന പ്രഭാഷണം ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: പതിനെട്ടാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നാളെ തുടക്കമാകും. സ്ഥിരത, നൂതനാശയം, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കൽ എന്നതാണ് ഈ വർഷത്തെ ഉച്ചകോടിയുടെ പ്രമേയം. ബ്രിക്സ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഇന്നു മുതൽ ഞായറാഴ്ച വരെ രാഷ്ട്രപതി ഭവൻ മ്യൂസിയം, അമൃത് ഉദ്യാൻ എന്നിവയിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടാകില്ല. രാഷ്ട്രപതി ഭവന്റെ മുറ്റത്ത് നടക്കാറുള്ള ചേഞ്ച് ഓഫ് ഗാർഡൻ ചടങ്ങ് നാളെ നടക്കില്ലെന്നും രാഷ്ട്രപതിയുടെ സെക്രട്ടേറിയറ്റ് അറിയിച്ചു. ആഗോള വളർച്ചയുടെ പ്രധാന ചാലകശക്തിയാണ് ഇന്ത്യ എന്ന് അന്താരാഷ്ട്ര നാണയനിധി. ഊർജ്ജ വിലക്കയറ്റം പോലെ വെല്ലുവിളികൾക്കിടയിലും സേവന കയറ്റുമതി മേഖലകളിലെ മികച്ച പ്രകടനമാണ് ഈ വളർച്ചയ്ക്ക് വഴിയൊരുക്കിയതെന്ന് IMF കമ്മ്യൂണിക്കേഷൻസ് വിഭാഗം ഡയറക്ടർ ജൂലി കൊസാക് പറഞ്ഞു. പൊതുസമൂഹത്തിന്റെ വിശ്വാസമാണ് UDFനെ വലിയ ഭൂരിപക്ഷത്തോടെ ഭരണത്തിലെത്തിച്ചതെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. യൂത്ത് ലീഗ് കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ വജ്രജൂബിലി ആഘോഷങ്ങൾക്ക് ഇന്ന് കോഴിക്കോട് തുടക്കമാകും. MK രാഘവൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്യും. കോട്ടയം നീലമ്പേരൂർ പൂരം പടയണി ഇന്ന്. ഉച്ചപൂജ, കൊട്ടിപ്പാടി സേവ, അന്നമൂട്ട്, രാത്രി പുത്തൻ അന്നങ്ങളുടെ തേങ്ങാമുറിക്കൽ, കുടംപൂജക്കളി, സർവപ്രായശ്ചിത്തം തുടങ്ങിയവ ഉണ്ടാകും. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ രാവിലെ എട്ടര വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നാളെ കോഴിക്കോട് ആരംഭിക്കും. ഈ മാസം 18 വരെ ദേവഗിരി കോളേജിൽ 14 ജില്ലകളെ 4 ഗ്രൂപ്പുകളാക്കി തിരിച്ചാണ് മത്സരം.
0: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: കാറ്റ് കഥ പറയുമ്പോൾ എന്താണ് കാറ്റ്, എങ്ങനെയാണ് കാറ്റുണ്ടാവുന്നത്? വൈകുന്നേരങ്ങളിൽ മൈതാനങ്ങളിൽ കുളി കഴിഞ്ഞ് അല്പം കാറ്റ് കൊള്ളാനായി നാം പുറത്തിരിക്കാറില്ലേ? ആ കാറ്റ് കൊള്ളുമ്പോൾ നല്ല സുഖവും നമുക്ക് തോന്നാറുണ്ട്. എന്നാൽ എങ്ങനെയാണ് ഈ കാറ്റ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ പരിസ്ഥിതിയിൽ വായു നിറഞ്ഞിരിക്കുന്നുണ്ടല്ലോ. ആ വായുവിൻ്റെ ചലനത്തെയാണ് കാറ്റെന്ന് പറയുന്നത്. എല്ലാ ഊർജത്തിൻ്റെയും കേന്ദ്രമായ സൂര്യൻ തന്നെയാണ് കാറ്റ് വീശുന്നതിന് പിന്നിലുള്ളത്. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയുടെ ഉപരിതലത്തെ ചൂടാക്കുന്നു. എന്നാൽ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ എല്ലായിടത്തും ഒരുപോലെയല്ല ചൂട് അനുഭവപ്പെടുന്നത്. ചൂട് കുറഞ്ഞ പ്രദേശങ്ങളുള്ള വായു മുകളിലേക്ക് ഉയരുകയും ചൂട് കുറഞ്ഞ പ്രദേശത്തുള്ള വായു ചൂടുള്ള വായു ബാക്കി വെച്ച സ്ഥലത്തേക്ക് ഒഴുകുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് കടലും കരയും എടുക്കാം. കരയും കടലും ചൂടാകുന്നത് രണ്ട് തരത്തിലാണ്. കടലിനെ അപേക്ഷിച്ച് കര കൂടുതൽ ചൂടാവുകയും ആ താപം മെല്ലെ ഉപരിതലത്തിലുള്ള വായുവിനെ ചൂടാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചൂടാകുമ്പോൾ വായു വികസിക്കുകയും അങ്ങനെ വികസിക്കുന്ന വായു മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു. അങ്ങനെ കരയുടെ മുകളിൽ അന്തരീക്ഷ മർദ്ദം കുറയുന്നു. അപ്പോൾ താരതമ്യേന മർദ്ദം കുറഞ്ഞ കടലിന് മുകളിലെ വായു കരയിലേക്ക് പ്രവഹിക്കുന്നു. അങ്ങനെയാണ് വായുവിനുണ്ടാകുന്ന ചലനം കാറ്റായി മാറുന്നത്. അതിനെയാണ് കടൽ കാറ്റ് അല്ലെങ്കിൽ സീ ബ്രീസ് എന്ന് പറയുന്നത്. ഇങ്ങനെ കടലിന് മുകളിൽ നിന്നും കരയിലേക്ക് എത്തുന്ന കാറ്റ് തുടർച്ചയായി ചൂടാവുകയും മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു. അതുമൂലം പകൽ മുഴുവൻ കടൽ കാറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് പകൽ സമയങ്ങളിൽ സംഭവിക്കുന്നതാണ്. എന്നാൽ സൂര്യൻ അസ്തമിക്കുന്നതോടെ കര വേഗം തണുക്കുകയും ചെയ്യുന്നു. അപ്പോൾ കടലിന് മുകളിലുള്ള വായുവാകും ചൂടായിരിക്കുന്നത്. ആ വായു ആവും വികസിച്ചിരിക്കുന്നതും. തൽഫലം കടലിന് മുകളിലുള്ള വായുവിൻ്റെ മർദ്ദം കരയെ അപേക്ഷിച്ച് കുറവായിരിക്കും. അതിനാൽ കരയിൽ നിന്നും കടലിലേക്ക് കാറ്റ് വീശുന്നു. ഇതാണ് കരക്കാറ്റ് അല്ലെങ്കിൽ ലാൻഡ് ബ്രീസ് എന്ന് പറയുന്നത്. ഇങ്ങനെ രാത്രിയിൽ കരയിൽ നിന്നും നിരന്തരമായി കടലിലേക്ക് കാറ്റ് പ്രവഹിക്കുകയും അത് കടലിന് മുകളിൽ കാറ്റുമായി കലരുമ്പോൾ അതും ചൂടാകുന്നു. അതിൻ്റെ മർദ്ദം കുറയുന്നതിനനുസരിച്ച് മുകളിലേക്ക് ഉയരുന്നു. അതിനാൽ രാത്രി മുഴുവൻ കരക്കാറ്റ് തുടർന്നുകൊണ്ടിരിക്കുന്നു. വലിയ പാടശേഖരങ്ങൾ, അണക്കെട്ടുകളുടെ മുകൾ പരപ്പ്, കുന്നിൻ്റെ ചെരുവ് എന്നിവിടങ്ങളിൽ അനുഭവപ്പെടുന്ന കാറ്റും സൃഷ്ടിക്കുന്നത് വായുവിൻ്റെ താപീയ വികസനം സൃഷ്ടിക്കുന്ന സംവഹന പ്രവാഹമാണ്. ഇനി പുറത്ത് കാറ്റില്ലെങ്കിൽ നാം വീടിനകത്തെ ഫാനിൻ്റെ അടിയിൽ പോയിരുന്ന് കാറ്റ് കൊള്ളുമ്പോൾ ചെറിയ തണുപ്പ് തോന്നും. അങ്ങനെ തണുത്ത

0: കാറ്റ് നൽകാൻ ഫാനിന് കഴിയുന്നത് എങ്ങനെയാണ്? പിറകിലുള്ള കാറ്റിനെ മുൻപിലേക്ക് കടത്തിവിടുന്നു എന്നല്ലാതെ ഫാൻ ഒന്നും ചെയ്യുന്നില്ലെന്നും നമ്മുടെ റെഫ്രിജറേറ്ററിനകത്തുള്ള കൂളിംഗ് സിസ്റ്റം ഒന്നും അതിലില്ലെന്നും നമുക്കറിയാം. എന്നിട്ടും വിയർത്തു വന്നിരിക്കുമ്പോൾ ഫാനിന് ഇത്ര തണുപ്പ് എങ്ങനെ തരാനാവും? സത്യത്തിൽ ഫാൻ തണുത്ത കാറ്റ് തരുന്നില്ല. അതിൻ്റെ മാജിക് നമ്മുടെ തന്നെ ശരീരത്തിലാണ്. നമ്മുടെ ശരീരത്തിലെ ചൂട് നഷ്ടപ്പെടുന്നത് രണ്ട് രീതിയിലാണ്. ഒന്നാമത്, ശരീരത്തിലെ ചൂട് സംവഹനം അല്ലെങ്കിൽ കൺവെൻഷൻ എന്ന പ്രക്രിയയിലൂടെ ചുറ്റുപാടുള്ള പരിസ്ഥിതിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. രണ്ടാമത്, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വിയർപ്പ് നമ്മുടെ ശരീരത്തിൻ്റെ ചൂടിനെ ആഗിരണം ചെയ്ത് ബാഷ്പീകരണത്തിലൂടെ ആവിയാക്കി മാറ്റി അന്തരീക്ഷത്തിലേക്ക് വിടുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ ശരീരത്തിലെ ചൂട് കുറയുന്നു. ഇത്തരത്തിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ തൊട്ട് പുറത്തായി ചൂടുള്ള ഒരു വായുവിൻ്റെ പാളി രൂപം കൊള്ളുന്നു. അതുമൂലം പിന്നീടുള്ള സംവഹനവും ബാഷ്പീകരണവും വേഗത്തിൽ നടക്കാതെ വരുന്നു. എന്നാൽ ഈ ഫാനിൻ്റെ അടിയിലിരിക്കുമ്പോൾ ഈ വായുവിൻ്റെ പാളി കാറ്റടിച്ചു മാറുകയും അവിടേക്ക് വരണ്ട വായു എത്തുകയും ചെയ്യുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ മേൽ സൂചിപ്പിച്ച പ്രക്രിയകൾ വീണ്ടും നടക്കുകയും അതിൻ്റെ ഫലമായി ചൂട് മെല്ലെ കുറഞ്ഞു വരികയും നമുക്ക് തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്യുന്നു.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭീഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്.
2: ശാസ്ത്രദീപ്തി.
3: മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ.
4: ഈ പരിപാടിയുടെ പ്രായോജകർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, MG റോഡ്, എറണാകുളം.
5: ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. ജീവിതം എന്നും ആരോഗ്യപൂർണ്ണമാവട്ടെ.
4: മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ.
5: എന്നും ഉറച്ച വിശ്വാസത്തോടെയുള്ള രോഗീ പരിചരണം, അന്തർദേശീയ ഗുണനിലവാരം, അതും മിതമായ നിരക്കിൽ.
4: വിശ്വാസ്യത, സുതാര്യത, നന്മ, ബഹുമാനം, ഈ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ആതുര സേവനം. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, വേൾഡ് ക്ലാസ് ഹെൽത്ത് കെയർ ആൻഡ് എൻ എക്സ്പീരിയൻസ് വേർത്ത് എ ലൈഫ് ടൈം.
6: ഇന്ന് ഈ പരിപാടിയിൽ ഹൃദയാഘാതം, കാരണങ്ങളും ചികിത്സയും. ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അരുൺ കുമാർ ജിയുമായി അഭിമുഖം.
7: ഇന്ന് FM ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് ഹാർട്ട് അറ്റാക്ക് അഥവാ ഹൃദയാഘാതം എന്ന അസുഖത്തെക്കുറിച്ചാണ്. ഹാർട്ട് അറ്റാക്ക് അഥവാ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്?
8: ഹാർട്ട് അറ്റാക്ക് അഥവാ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ എന്ന് നമ്മൾ പറയുമെങ്കിലും അതിനെ നമ്മുടെ ഒരു മെഡിക്കൽ ടേമിലാണെങ്കിൽ അക്യൂട്ട് കൊറോണറി സിൻഡ്രോം, അതായത് പെട്ടെന്ന് നമ്മൾക്ക് വരുന്ന ഒരു ഹൃദയ രക്തക്കുഴലിൻ്റെ ബ്ലോക്ക്. അപ്പോൾ അതിൻ്റെ തോതിൻ്റെ വ്യത്യാസത്തിൽ അനുപാതികമായിട്ട് നമ്മളതിനെ ആക്ച്വലി മൂന്നായിട്ട് തിരംതിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടേഴ്സിൻ്റെ രീതിയിലാണെങ്കിൽ അക്യൂട്ട് കൊറോണറി സിൻഡ്രോം എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ST എലിവേഷൻ MI. അപ്പോൾ ST എലിവേഷൻ MI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തിലെ പത്തോളജി എന്ന് പറയുന്നത് ഹൃദയ രക്തക്കുഴൽ കംപ്ലീറ്റ് അടഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് മുന്നോട്ടുള്ള ആ രക്തപ്രവാഹം നമ്മൾ വീണ്ടെടുക്കണം. അത് വീണ്ടെടുത്തില്ലെങ്കിൽ രോഗിക്ക് വളരെയധികം പ്രശ്നങ്ങൾ സംഭവിക്കാം. പെട്ടെന്നുണ്ടായ മരണവും ഹൃദയം തെറ്റിയിടിച്ചുണ്ടായ മരണവും എല്ലാം ഉണ്ടാകുന്നത് ഈ പലപ്പോഴും ST എലിവേഷൻ MI-കളിലാണ്.
7: എന്ന് പറഞ്ഞാൽ ഇതൊരു മെഡിക്കൽ എമർജൻസിയാണ്.
8: മെഡിക്കൽ എമർജൻസിയാണ്. മറ്റ് അക്യൂട്ട് കൊറോണറി സെൻറ്ററുകളും മെഡിക്കൽ എമർജൻസി ആണ്. പക്ഷേ അത് നമ്മളിപ്പോൾ ഒരു NSTEMI എന്ന് പറയും. അതിനകത്ത് പെട്ടെന്ന് ഒരു നെഞ്ചുവേദനയായ രോഗി കാഷ്വാലിറ്റിയിൽ വരുമ്പോൾ ECG എടുക്കുന്നു. ECG എടുക്കുമ്പോൾ ST എലിവേഷൻ എന്നുള്ളത് കാണില്ല. പക്ഷേ അതിനകത്തിൽ ഇപ്പോൾ ഒരു മുഴുവൻ അടഞ്ഞു പോയിട്ടില്ല, 100% അടഞ്ഞു പോയിട്ടില്ല. ചിലപ്പോൾ ഒരു 98% ആവാം, 97% ആവാം. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കോശങ്ങൾക്ക് ചെറിയ ഡാമേജുകൾ സംഭവിച്ചു തുടങ്ങി. ഇപ്പോൾ നമ്മളൊരു ബ്ലഡിൽ അതിനകത്തിൽ ഞങ്ങൾ ട്രോപ്പൺ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്യും. അപ്പോൾ ട്രോപ്പണിനൊക്കെ പോസിറ്റീവ് ആയിരിക്കും NST എലിവേഷൻ MI എന്ന് പറയുന്നത്. അതേസമയം അൺസ്റ്റേബിൾ ആൻജൈന എന്ന് പറയുന്നത് ഇതിനെ മൂന്നിനെയാണ് പെട്ടെന്ന് അക്യൂട്ട് കൊറോണറി സിൻഡ്രോം ആയിട്ട് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. അൺസ്റ്റേബിൾ ആൻജൈന എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പേഷ്യൻറ്റിന് വേദന വരുന്നു, കടുത്ത വേദന വെറുതെ ഇരിക്കുമ്പോൾ തന്നെ ഹൃദയത്തിൽ വരുന്നു, നെഞ്ചത്ത് ഭാരമോ അത് കഴപ്പോ അതിൻ്റെ കൂടെ ചിലപ്പോൾ സ്വെറ്റിങ് കാണാം, അങ്ങനെ അത് കാണാം. അപ്പോൾ പ്രധാനമായിട്ട് ഇത് മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് അൺസ്റ്റേബിൾ ആൻജൈന, ഒന്ന് NSTEMI, ഒന്ന് എസ് ടി എലിവേഷൻ എം ഐ. ഇതിനകത്തിൽ എസ് ടി എലിവേഷൻ എം ഐ എത്രയും പെട്ടെന്ന് നമ്മൾ ഉടനെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തോ എന്തെങ്കിലും മുമ്പോട്ടുള്ള രക്തപ്രവാഹം വീണ്ടെടുക്കണം. എൻസ്റ്റെമിയിലൊക്കെ നമ്മൾ സാധാരണ മരുന്ന് കൊടുക്കുന്നു, അതിൻ്റെ കൂടെ പേഷ്യൻറ്റിന് ഇപ്പം ചിലപ്പോൾ സിംപ്റ്റം ഉണ്ടെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യുന്നു, നമുക്ക് കുറച്ചും കൂടെ ടൈം കിട്ടും, കാര്യം മുഴുവൻ അടഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് മുമ്പോട്ടുള്ള രക്തപ്രവാഹം അവിടെ ഉണ്ട്, നമുക്ക് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി അത് ബെറ്ററാക്കി ആ ഒരു ഇതിനെ പ്രിസർവ് ചെയ്ത് വെക്കാം. ടൈംലി നമുക്കൊരു ആൻജിയോഗ്രാമോ അത് എടുത്തിട്ട് ആൻജി

0: ബ്ലാസ്റ്റ് ചെയ്താൽ മതിയാവും.
1: ഈ മുഴുവനായി അടഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ രോഗി ബോധം കെടാൻ സാധ്യതയുണ്ടോ, എങ്ങനെയാണത്?
0: തീർച്ചയായിട്ടും. അതായത് ഇപ്പം മുഴുവനായിട്ട് അടഞ്ഞു പോകുമ്പോൾ ഏറ്റവും പേടിക്കപ്പെടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഹൃദയം തെറ്റിയിടിക്കാം, അതായത് വെൻട്രിക്കുലർ താക്കിക്കാർഡിയ, വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്നുള്ള ഇത്. ഹാർട്ടിങ്ങിനെ 80 അല്ലെ 90 എന്ന തോതിൽ ഇതിങ്ങനെ മിനിറ്റിൽ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പമ്പിങ്ങിന് പകരം ഹൃദയത്തിൻ്റെ മസിലുകളിങ്ങനെ വെറുതെ വിറക്കേ ഉള്ളൂ, ഈ ഒരു ഇഫക്റ്റീവ് പമ്പിങ് നടക്കില്ല. സോ ഒരു ഹൃദയത്തിൻ്റെ പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നത് പുറത്തേക്ക് രക്തം തള്ളുക എന്നുള്ളതാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് എല്ലാത്തിലേക്കും ചെല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് പെട്ടെന്നുള്ള ഹൃദയം തെറ്റിയിടിച്ച് മരണം വരെ സംഭവിക്കാം. ഇതിൽ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കപ്പെടുന്നത് എന്ന് പറയുന്നതും ആൾക്കാർ ഹോസ്പിറ്റലിൽ എത്തിയില്ല എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് മൂലം പലപ്പോഴും വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്നുള്ള ഒരു കാരണം കൊണ്ടാണ്.
1: പലപ്പോഴും ഇതിന്റെ ഒപ്പം നെഞ്ചരിച്ചിലും കാണാറുണ്ടാവും, ഇത് ഗ്യാസ്ട്രബിളായി തെറ്റിദ്ധരിക്കാനും ഉണ്ട്.
0: തീർച്ചയായിട്ടും പല ആൾക്കാരും ഇപ്പോൾ മരണപ്പെടുന്നതും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും ഗ്യാസാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു എക്സർഷനിൽ നമ്മളൊരു വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾക്ക് വരുന്ന നെഞ്ചത്തൊരു കെട്ടോ, നടക്കുമ്പോൾ ഒരു ഗ്യാസ് ഇങ്ങനെ വന്ന് നെഞ്ചത്തേക്ക് ഇരിക്കുന്നു, കഴുത്തിലേക്ക് ഒരു ഗ്യാസ് ഇരിക്കുന്നു, അങ്ങനെ നമ്മളുടെ എന്തെങ്കിലും ഒരു പ്രവൃത്തിയോടനുബന്ധമായി ഇത് വരുന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം അത് ഗ്യാസ് അല്ല, കറക്റ്റായിട്ട് രക്തം വേണ്ട സ്ഥലത്തേക്ക് കിട്ടാത്തതിൻ്റെ ഒരു സൂചനയാണ് നമ്മുടെ ദേഹം തരുന്നത് എന്ന്.
1: സാധാരണ നമ്മൾ പറയാറുണ്ട് ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമ്പോൾ CPR കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ രോഗിയെ രക്ഷിക്കാൻ കഴിയാമെന്ന്. ഏത് അവസ്ഥയിലാണ് നമുക്കത് കൊടുക്കുന്നത്?
0: തീർച്ചയായിട്ടും CPR എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നിപ്പോൾ നമ്മളുടെ കാർഡിയോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ തന്നെ അതിൻ്റെ മുൻകൈ എടുത്ത് അവർ പലയിടത്തും ഈ CPR ട്രെയിനിങ്ങുകളും കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ ഈ ഓട്ടോറിക്ഷ അങ്ങനെയുള്ള ചേട്ടന്മാർക്കാരും ഏറ്റവും ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് ആയിട്ട് വരാവുന്ന ആൾക്കാർ. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു രോഗി പെട്ടെന്ന് ഇതേപോലെ ഒരു നെഞ്ചത്ത് ഒരു ഭാരം പോലെ തോന്നിച്ചില്ല, അതായത് നെഞ്ചത്തോട്ടൊന്ന് കൈ വെക്കുന്നതായിട്ടായിരിക്കും, നമ്മൾ അകലെന്ന് കാണുമ്പോൾ ഭാരം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല, പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു എന്ന് തോന്നുന്ന ഒരു രോഗിയെ പെട്ടെന്ന് അടുത്തേക്ക് ചെന്ന് പേഷ്യന്റിനെ ആദ്യം കുലുക്കി വിളിക്കണം എന്നാണ് പറയുന്നത്. എന്നിട്ടും പേഷ്യന്റ് റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ പൾസ് പിടിച്ചു നോക്കുക. ആ പൾസ് പിടിച്ചു നോക്കാൻ ഈ CPR ട്രെയിനിങ് ചെയ്ത ഒരാൾക്കേ അത് അത്രയും പെട്ടെന്ന് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ സിസ്റ്റർമാരോ അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ട് ആൾക്കാരായിരിക്കണം. പിന്നെ അതിൻ്റെ കൂടെ കഴുത്തിലെ ഒരു കരോട്ടിഡ് ധമനിയിലും പൾസ് പിടിച്ചു നോക്കാറുണ്ട്. അപ്പം അതില്ല, രോഗി നിശ്ചലമാണ്, അപ്പോൾ ഒരു കാർഡിയാക് ആക്ടിവിറ്റി ഇല്ല എന്ന് ഉറപ്പുവരുത്തിയാൽ ഉടനെ തന്നെ CPR നൽകാവുന്നതാണ് അപ്പോൾ CPR നൽകിയ ഞാൻ പറഞ്ഞ മുമ്പേ പറഞ്ഞ ഒരു അവസ്ഥയിലും ഇപ്പോൾ വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ ഒക്കെയാണെങ്കിൽ ഹാർട്ട് ഇങ്ങനെ നിന്ന് വിറക്കുകയാണ്, ഇഫക്റ്റീവ് പമ്പിങ് നടക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മൾ CPR വഴി അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പമ്പിങ് നമ്മൾ പുറത്തു നിന്ന് ഇതിനെ കംപ്രസ് ചെയ്ത് ഈ രക്തത്തിലെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങളിലേക്ക് തലച്ചോറിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് CPR വഴി ഉദ്ദേശിക്കുന്നത്.
1: സാധാരണ ഇത്തരം ഈ ഹൃദയാഘാത സാധ്യതകൾ നമ്മളൊരു റിസ്ക് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതാണ്? ഇപ്പോൾ വളരെ ചെറുപ്പക്കാർക്കും വരുന്നുണ്ടെന്ന്
0: ആണ് തീർച്ചയായിട്ടും.
1: അങ്ങനെ പറയാൻ കഴിയുമോ?
0: തീർച്ചയായിട്ടും. ആൾക്കാർ പലപ്പോഴും പറയും ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന പേഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലായിരുന്ന പുള്ളിക്ക്. പക്ഷെ നമ്മൾ എപ്പോഴും പ്രാക്ടിക്കലായിട്ട് നോക്കുമ്പോൾ നമ്മൾ ഒരു 95%ത്തിനേക്കാളിലേറെ ആൾക്കാരിലും നമ്മൾക്ക് വ്യക്തമായി കണ്ടുപിടിക്കാവുന്ന റിസ്ക് ഫാക്ടേഴ്സും, അല്ലെങ്കിൽ പറഞ്ഞ പലരും നമ്മൾ ഓവർസീ ചെയ്തു പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഫാദറിൻ്റെയോ മദറിൻ്റെയോ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് ആയിരുന്ന ആരെങ്കിലും വളരെ ഏർലിയറായി അകാരണമായിട്ടൊരു മരണം സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെ അറിയില്ല. അപ്പം ഇതേപോലെ നമ്മൾ മിസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. ചോദിച്ചു വരുമ്പോൾ വ്യക്തമായ ഫാമിലി ഹിസ്റ്ററി ഓഫ് പ്രിമച്വർ കൊറോണറി ആർട്ടറി, അതായത് നമ്മൾ സാധാരണ ഒരു ഏജിലും നേരത്തെ തന്നെ, പഴയ കാലത്താണെങ്കിൽ 45 ശേഷമൊക്കെ ഉള്ള ഒരു എഴുതിനെയാണ് നമ്മൾ യൂഷ്വലി ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ സമയമായിട്ട് കണക്കാക്കിയിരുന്നത്. ഇന്നിപ്പോൾ യങ് MI, അതായത് 45 താഴെയുള്ളവരിൽ ഇപ്പോൾ ഇത് കോമൺ ആണ്. അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ, അതായത് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള് എന്നുള്ള ട്രഡീഷണൽ റിസ്ക് ഫാക്ടേഴ്സ്, അതിൻ്റെ കൂടെ തന്നെ ഇന്ന് സ്ട്രെസ് എന്ന് പറയുന്നതിന് തീർച്ചയായിട്ടും പുതിയൊരു റിസ്ക് ഫാക്ടറായിട്ട് നമ്മളത്, പൊല്യൂഷൻ ഒരു റിസ്ക് ഫാക്ടറായി കണക്കാക്കപ്പെടുന്നു. ഇതിനേക്കാളിലേറെ ഇന്നത്തെ ഈ സമൂഹത്തിൽ കാണുന്ന ഈ ലഹരിയുടെ ഉപയോഗം, ഇത് പെട്ടെന്ന് നമ്മൾ ഒരു പ്ലാക്ക് ഇല്ലെങ്കിൽ പോലും പെട്ടെന്ന് ഹൃദയത്തിൻ്റെ രക്തക്കുഴലുകൾ ചുരുങ്ങിയിട്ട്, കൊറോണറി വാസോസ്പാസം എന്നാണ് പറയുക, പുക വലിക്കുന്നവരിലും ഇത് വരാം. കൊറോണറി വാസോസ്പാസം വന്നിട്ട് പെട്ടെന്ന് ആള് ഉരുണ്ട് വീണ് മരണം സംഭവിക്കാം. അപ്പൊ ഇപ്പൊ ഞാൻ ഈ പറയുന്നത് പല സമയങ്ങളിലും ഉണ്ടാകുന്ന വെൻട്രിക്കുലർ ഫിബ്രിലേഷൻ എന്നുള്ള ഒരു സംഭവമായിട്ട് ഉണ്ടായിട്ടിട്ടായിരിക്കും ഇദ്ദേഹം മരിക്കുന്നത്. അതിപ്പോ കറക്റ്റ് ആയിട്ട് ഒരു സി പി ആർ കൊടുക്കാൻ ആ ഒരു സ്പോട്ടിൽ ആളുണ്ടെങ്കിൽ ചിലപ്പോൾ ആളെ രക്ഷിക്കാം. പലപ്പോഴും ഇതിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ആളിങ്ങനെ നിലത്ത് വീഴും, ഹോസ്പിറ്റലിൽ എത്തുമ്പോഴേക്കും ഇദ്ദേഹത്തിന്റെ തലച്ചോറ് പൂർണ്ണമായി പോയി.

0: ഇരിക്കും. അപ്പൊ ഒരു 2 മുതൽ 8 മിനിറ്റ് വരെ കൃത്യമായി തലച്ചോറിൽ ബ്ലഡ് ഒഴുകിയില്ലെങ്കിൽ അതിന്റെ കോശങ്ങൾ നശിക്കുകയും അദ്ദേഹം ഒരു വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് മാറാനും ഉള്ള സാധ്യതയുണ്ടാവും.
1: ചിലപ്പോഴൊക്കെ പറയാറുണ്ട് ECG എടുത്തു കുഴപ്പമൊന്നും കണ്ടില്ല, പക്ഷേ പിറ്റേ ദിവസം തന്നെ അറ്റാക്ക് വന്നു. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ശരിക്കും ECGയിലൂടെ നമുക്കിത് കൃത്യമായി അറിയാൻ കഴിയില്ല.
0: വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് കാര്യം. 5 മുതൽ 10% വരെ ഹാർട്ട് അറ്റാക്കുകളിൽ പോലും ECG നോർമലായിരിക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ST elevation MI എന്ന് പറയുന്ന ടൈപ്പ് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ട്, അതിനകത്ത് ECG കൃത്യമായി ST elevation കാണിച്ചിരിക്കും. മറ്റ് ചിലതിൽ NST elevation MI കളിലെ ചില MI കളിൽ ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ ECG കാണിച്ചു എന്ന് വരാം. പക്ഷേ ഒരു ഓൾമോസ്റ്റ് നോർമലായ ECG 5 മുതൽ 10% ഹാർട്ട് അറ്റാക്കുകളിൽ കിട്ടാം. ഈ അൺസ്റ്റേബിൾ ആൻജൈന എന്ന് പറയുന്ന ഇടയ്ക്കിടയ്ക്ക് വേദന വരുന്നതിൽ, അപ്പൊ ആ വേദനയുടെ ഇന്റർപ്രിട്ടേഷൻ ബൈ എ കാർഡിയോളജിസ്റ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നു. അല്ലെങ്കിൽ ഒരു ഡോക്ടർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൃദയത്തിൻ്റെ വേദന നമുക്ക് വരുമ്പോൾ നമ്മളിത് ഗ്യാസാണ് അതാണ് എന്ന് നമ്മളായിട്ട് തന്നെ തെറ്റിദ്ധരിച്ചോ അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കാതെ ഒരു വിദഗ്ധൻ്റെ അഭിപ്രായം തേടുന്നത് എപ്പോഴും നല്ലതാണ്. ഇപ്പോൾ ഡോക്ടറോട് നമ്മൾ ചെന്ന് പറയുമ്പോൾ, ഞാനിപ്പോൾ ഇൻ്റർപ്രിറ്റ് ചെയ്യുകയാണെങ്കിൽ നെഞ്ചത്ത് ആ ഭാരം, കഴപ്പ്, പിന്നെ ആ പേഷ്യൻ്റ് പറയുന്ന രീതി, നമ്മളിത് ഇങ്ങനെ ട്രെയിൻഡ് ആണ്. സോ നമുക്കത് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും.
1: അപ്പോൾ നമ്മളിങ്ങനെ വരുമ്പോൾ ഒരു ഡയഗ്നോസിസ് ഇതാണ് അസുഖം എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഉടനെ ആൻജിയോഗ്രാം ചെയ്യുകയാണ് ചെയ്യുന്നത്?
0: അല്ല, ഉടനെ ആൻജിയോഗ്രാം ചെയ്യുകയല്ല. അതായത് ഈ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ആ രോഗിയോട് ചോദിക്കും എന്താണ്, ഏത് രീതിയിലാണ് വേദന, ഇതല്ലാതെയുള്ള മറ്റ് അസുഖങ്ങൾ, വെറുതെ തൊലിപ്പുറത്ത് അല്ലെങ്കിൽ ഈ മസ്കുലോ സ്കെൽറ്റൽ ഫ്രെയിം വർക്കിൽ എവിടെയെങ്കിലും ഉള്ള വേദനയാണോ എന്നുള്ളതൊക്കെ റൂൾ ഔട്ട് ചെയ്യും. പിന്നെ മറ്റു കാരണങ്ങളും ഉണ്ട്. ഇപ്പോൾ ഹൃദയത്തിൻ്റെ മാത്രമല്ല, ചിലപ്പോൾ ലങ്സിൻ്റെ പ്രശ്നങ്ങൾക്ക് ന്യൂമോതൊറാക്സ് അതേപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യുന്നത് നമ്മൾ ഒരു ഹിസ്റ്ററി എടുക്കും, അതിൻ്റെ കൂടി ECG എടുക്കും. ECGയിലും ഇതില്ലെങ്കിൽ വേദന ഉണ്ടെങ്കിൽ ട്രോപ്പൈ എന്ന് പറയുന്ന ആ ഇത് നമ്മൾ നോക്കും, അതിൻ്റെ കൂടെ എക്കോ നോക്കും. നമ്മൾക്ക് ഇത് ഹാർട്ടിൻ്റെ ആവാനുള്ള സംശയമാണ് എന്ന് തോന്നുമ്പോഴാണ് നമ്മളൊരു ആൻജിയോഗ്രാമിലേക്ക് നെക്സ്റ്റ് പ്രൊസീഡ് ചെയ്യുന്നത്. അല്ലാതെ എല്ലാവരിലും പിടിച്ച് ആൻജിയോഗ്രാം ചെയ്യുക എന്നുള്ളത് നമ്മൾ ഒരിക്കലും ചെയ്യാറില്ല. അതുമാത്രമല്ല, മറ്റ് കാരണങ്ങൾ വ്യക്തമായ ഒരു ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കുന്നത്, അല്ലാതെ ആൻജിയോഗ്രാമിലേക്ക് പ്രൊസീഡ് ചെയ്യില്ല.
1: സാധാരണ നമ്മൾ ഇപ്പോൾ റിസ്ക് ഫാക്ടേഴ്സ് ഡോക്ടർ ചിലതെല്ലാം പറയുന്നുണ്ടായി, ഈ ടൊബാക്കോ, പുകയിലയുടെ ഉപയോഗം, അല്ലെങ്കിൽ കൂടിയ ഹൈപ്പർ ടെൻഷൻ, രക്താതി സമ്മർദ്ദം ഉണ്ടാവുക, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടിയിരിക്കുക, അതുപോലെ വണ്ണവും ഇതിനൊരു കാരണമാണ്. ഒബേസിറ്റി
0: തീർച്ചയായിട്ടും,
1: അമിതവണ്ണം
0: തീർച്ചയായിട്ടും എന്നൊരു കാരണമാണ്. അമിതവണ്ണം നയിക്കുന്ന മറ്റ് അസുഖങ്ങൾ, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പൊ നമ്മുടെ ശ്വാസം കൃത്യമായി അകത്തേക്ക് വലിക്കാനുള്ള ഒരു രീതിയിൽ, പ്രത്യേകിച്ച് ഉറങ്ങിക്കിടക്കുമ്പോൾ അത് പറ്റാതെ കൂർക്കം വലിക്കുകയും ഇടയ്ക്കത് നിന്നു പോവുകയും അങ്ങനെ പല പല പ്രാവശ്യമായിട്ട് നിന്നു പോകുന്ന രീതിയിൽ ശ്വാസോച്ഛാസം കൃത്യമായി അല്ലാതെ വരുമ്പോഴും, അതെല്ലാം ഈ റിസ്ക് ഫാക്ടേഴ്സിനെയും, ഹൈപ്പർ ടെൻഷനെ ആയിക്കോട്ടെ, പ്രമേഹത്തെ ആയിക്കോട്ടെ, ഇതിനെ എല്ലാം കൂട്ടുകയും ചെയ്യുന്നു. ഒബേസിറ്റിയുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലവും അത് തന്നെയാണ്. അത് മാത്രമല്ല, ഒബേസിറ്റിയെ ഇപ്പോൾ ഒരു നീർവീക്കമുള്ള സ്റ്റേറ്റായിട്ട്, അതായത് ഒരു ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റായിട്ടാണ് കരുതപ്പെടുന്നത്. ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ് തന്നെ ഇന്ന് ഒരു ഹാർട്ട് അറ്റാക്കിന് ഒരു റിസ്ക് ഫാക്ടറായിട്ടുമാണ് കരുതപ്പെടുന്നത്.
1: അതുപോലെ തന്നെ ഇപ്പോൾ പലരും ഈ നടക്കാൻ പോകുമ്പോൾ പറയാറുണ്ട് ഈ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനാണ്. ഈ വ്യായാമവും ഹൃദയാഘാതവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്?
0: തീർച്ചയായിട്ടും ഞാനിപ്പോൾ പറഞ്ഞ് പോകേണ്ട 2 ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1 സ്റ്റോപ്പിംഗ് ഓഫ് സ്മോക്കിംഗ് ആണ്. സ്മോക്കിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നതെന്ന് പറയുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്കൻഡറി പ്രിവെൻഷൻ. ഒരു പ്രാവശ്യം വന്നവർക്ക് 2nd വരാതിരിക്കാനുള്ള ഏറ്റവും ഇഫക്റ്റീവായി കണ്ട ഒരു സാധനമാണ്. അതായത് നമ്മൾ ആസ്പിരിൻ കഴിക്കുന്നതിനോട് തുല്യം ഇഫക്റ്റീവ്നെസ് കാണിച്ച ഒരു സംഭവമാണ് ഈ പുകവലി നിർത്തുക എന്നുള്ളത്. പുകവലി ഇപ്പോൾ തീർച്ചയായിട്ടും മറ്റ് സാധനങ്ങളുടെ, ലഹരി മരുന്നുകളുടെ ഉപയോഗങ്ങളെല്ലാം പ്രശ്നമാണ്. 2, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ
1: വ്യായാമം.
0: വ്യായാമത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരൊറ്റ ഹാർട്ട് അറ്റാക്കിൻ്റെ മാത്രം ഇതിലല്ല, ഇപ്പം പറഞ്ഞ ഓരോ റിസ്ക് ഫാക്ടേഴ്സിനെയും ഇത് കുറയ്ക്കുന്നതിന് വേണ്ടി ഈ വ്യായാമം ഇതുണ്ട്. പിന്നെ പെട്ടെന്നുള്ള മരണം സാധ്യത കുറയ്ക്കുന്നു, നമ്മുടെ ജീവന്റെ ദൈർഘ്യം കൂട്ടുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായ എക്സസൈസ് ചെയ്യുന്ന ഒരാൾക്ക് ഏതാണ്ട് 10 വർഷത്തോളം അഡീഷണൽ ഇയേഴ്സ് ഓഫ് ലൈഫ് നമുക്ക് കിട്ടുന്നു എന്നാണ്, അത് പഠനങ്ങൾ തെളിയിച്ച സാധനമാണ്. അപ്പോൾ 8 to 10 years ഓഫ് ലൈഫ് ആഡഡ് എന്ന് പറയുന്നത് ചെറിയ പ്രായത്തിൽ നിന്ന് നമുക്ക് നോക്കിയാൽ വലിയ കാര്യമില്ലെന്ന് തോന്നാം. പക്ഷേ നമ്മുടെ ഒരു മിഡിൽ ഏജ് ക്രോസ് ചെയ്ത എല്ലാവർക്കും മനസ്സിലാവും 8 to 10 years ഓഫ് ലൈഫ് ആഡഡ് ടു യുവർ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്.
1: മാത്രമല്ല ഈ ആയുസ് കൂട്ടുക മാത്രമല്ല അത് ക്വാളിറ്റിയും മെച്ചപ്പെടും
0: ഞാൻ പറയുന്നത് സഡൻ കാർഡിയക് ഡെത്ത് ശരിക്കും പറഞ്ഞാൽ ഒഴിവാക്കുന്നു, ഇതുപോലെ ഈ നെഞ്ചുവേദന ഒഴിവാക്കുന്നു, പിന്നെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഇതുപോലെ റിസ്ക് ഉള്ളവർക്ക് തന്നെ ഇപ്പോൾ വീട്ടിലെല്ലാവർക്കും ഒരു പ്രായത്തിൽ വന്നെന്ന് വെച്ചു നമ്മളുടെ അതിന് വരാനുള്ള ഒരു 10 വർഷം അങ്ങോട്ടേക്ക് മാറ്റുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണത്. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹൃദയാഘാതത്തിലേക്ക് നയിക്കുന്നു എന്ന്.

0: ബോഡിയുടെ ഇൻഫ്ലമേറ്ററി സ്റ്റേറ്റിനെ കുറയ്ക്കുന്നു, പിന്നെ മാനസിക ഉല്ലാസം തരുന്നു. ജീവിതത്തിൽ നമ്മൾ സന്തോഷമായി ജീവിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണല്ലോ, ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് പാരാമീറ്റർ തന്നെയാണ്. അപ്പൊ ഇതെല്ലാം തരുന്ന ഒരു സാധനമാണ്. അപ്പൊ വിച്ച് ക്യാൻ ഹാവ് ഇഫക്ട്സ് ഓൺ എവറിഥിങ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വ്യായാമമാണ്.
1: നമുക്ക് സാധാരണ ഇതിന് വരാനുള്ള സാധ്യതകൾ അറിയാൻ വേണ്ടിയിട്ട് ഇപ്പൊ ആർട്ടറി കാൽസ്യം സ്കോർ ഇതിലേക്ക് ഒരു ദിശാസൂചനയാണ് എന്ന് പറയാറുണ്ട്.
0: തീർച്ചയായിട്ടും അതിനകത്ത് ഒരു വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ എല്ലാ റിസ്ക് അസസ്മെന്റിൽ, നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ അമേരിക്കൻ കോളേജ് ഓഫ് കാർഡിയോളജി ഒക്കെ ആണെങ്കിലും പ്രിവെന്റീവ് സ്കോർസ്, പ്രിവെന്റ് സ്കോർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കോർ തന്നെ ഇറക്കിയിട്ടുണ്ട്. ഇതിനെ എത്രയായിരിക്കും നമ്മളുടെ റിസ്ക് എന്ന് അനുമാനിക്കാൻ വേണ്ടി, അത് 10 വർഷത്തെ റിസ്ക് ഉണ്ട്, 30 വർഷത്തെ റിസ്ക് ഉണ്ട്. ഇതൊന്നും വളരെ 100% ഫുൾ പ്രൂഫ് ആണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഇതിനകത്തിലെ കുറച്ചേറെ ഓരോരോ പാരാമീറ്റേഴ്സ്, ഇപ്പൊ പറഞ്ഞില്ലേ, ഏജ്, സെക്സ്, ഷുഗറിന്റെ അളവ്, യൂറിൻ ക്രിയാറ്റിനിൻ റേഷ്യോ, അതുപോലുള്ള ഓരോരോ പാരാമീറ്റേഴ്സ് ഉണ്ട്. ആ ഇതിന്റെ വെച്ചിട്ട് അതിനനുബന്ധമായിട്ട് പറയാൻ പറ്റും നമ്മളുടെ സാധ്യത എത്രയുണ്ട് എന്നുള്ളത്. അപ്പൊ ആ ഒരു കാൽക്കുലേഷൻ നമുക്ക് അതിനകത്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഈ കാൽഷ്യം സ്കോറിന്റെ കാര്യം പറഞ്ഞത്, കാൽഷ്യം സ്കോറിൽ നമ്മൾ 0 കാൽഷ്യം സ്കോർ എന്ന് പറയുന്നൊരു ആണെങ്കിൽ ഹൃദയ ഒരു ഇതിനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അതേസമയം ഒരു 100 മുതൽ 400 വരെ ഒക്കെ ഉള്ളതാണെങ്കിൽ ഒരു മോഡറേറ്റ് റിസ്ക്. അപ്പൊ ഇപ്പോൾ ഒരു കുറച്ച് കാൽഷ്യം സ്കോർ കണ്ടു എന്ന് വെച്ചോളൂ, ഒരു 80 അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് മറ്റു കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മളപ്പോൾ ഒരു സ്റ്റാറ്റിൻ തുടങ്ങി വെക്കും. അപ്പോൾ അദ്ദേഹത്തിന്റെ സാധ്യത കുറവാണ്. പക്ഷേ മൾട്ടിപ്പിൾ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, ഈവൻ കാൽഷ്യം സ്കോർ നോർമൽ ആണെങ്കിലും അവിടെ നമുക്കൊരു 100% ഇത് ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ള റിസ്ക് ഫാക്ടേഴ്സിനും കൂടി ഒരു അഡീഷണൽ സ്കോറിംഗ് ആണ് കാൽഷ്യം സ്കോർ. അത് മറ്റ് ഇതൊന്നും ഇല്ലാത്തവർക്ക് പ്രത്യേകിച്ച് നമുക്ക് അതൊരു വളരെ സൂചികയാണ്. ചില ആൾക്കാർക്ക് ഇപ്പോൾ 1000 മേലെ ഉണ്ടെന്ന് വെച്ചു, ഡെഫിനറ്റ്ലി ഒരു റിസ്ക് ഫാക്ടറാണ്. അപ്പൊ അങ്ങനെയുള്ളവരിൽ നമ്മൾ അങ്ങനെ ഒരു കാൽഷ്യം സ്കോർ കണ്ടാൽ ദെൻ പലപ്പോഴും നമ്മൾ ഒരു 5 ഗ്രാം ചെയ്ത് നോക്കും.
1: നമുക്ക് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? യാതൊരു ഇങ്ങനെ ലക്ഷണങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തിക്ക് എന്റെ ഹൃദയം ശരിയായാണോ പ്രവർത്തിക്കുന്നത് എന്ന് എങ്ങനെ തീരുമാനിക്കാൻ പറ്റും?
0: ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. അത് ഈ സ്കോറിംഗ് നമ്മളെ അതിനെ ഹെൽപ്പ് ചെയ്യും. ഒരു ഗ്രേറ്റ് എക്സ്റ്റെന്റ് വരെ ഈ പറയുന്ന നമ്മളുടെ കൃത്യമായ ബ്ലഡ് ടെസ്റ്റുകൾ നമ്മൾ ചെയ്യുക, നമ്മളുടെ റിസ്ക് നമ്മൾ അറിയേണ്ടി വരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയട്ടെ, നമ്മളുടെ വീട്ടിലെ ഒരു ഫാമിലി ഹിസ്റ്ററി വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഹിസ്റ്ററി ആണെന്ന് ഞാൻ പറയും. പിന്നെ നമുക്ക് ഈ റിസ്ക് ഫാക്ടേഴ്സ് ഏതൊക്കെ ഉണ്ട്, അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ആ സ്കോറിംഗ് സിസ്റ്റം ഒരു ഡോക്ടറെ എടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടറെ എടുത്ത് വെച്ചിട്ട് നമുക്ക് അത് സ്കോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മളത് മനസ്സിലാക്കിയിരിക്കുക, എന്നിട്ട് നമ്മളൊരു ECG, എക്കോ, TMT ഇതുപോലുള്ള സാധനങ്ങൾ ഒരു ബേസിക് ടെസ്റ്റ് ആയിട്ട് നമ്മൾ യൂഷ്വലി ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു അപ്രോക്സിമേറ്റ് ഐഡിയ കിട്ടും. പിന്നെ ഈ പറയുന്ന യൂറിൻ ആൽബുമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ അതേപോലെയുള്ള ഈവൻ കാൽഷ്യം സ്കോർ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്റ്റെൻഡ് വരെ പറയാൻ പറ്റും നമ്മളുടെ ഹൃദയം ഒരുമാതിരി ആരോഗ്യത്തിലാണോ ഇരിക്കുന്നതെന്ന്.
1: സാധാരണ ഈ ഭക്ഷണവും ജീവിതശൈലിയായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ ഹൃദയാരോഗ്യം. നമുക്ക് ഏറ്റവും അനുകൂലമായ ഭക്ഷണം എന്താണ് ഡോക്ടർ നിർദ്ദേശിക്കാറുള്ളത്?
0: തീർച്ചയായിട്ടും ഭക്ഷണം എന്ന് പറയുമ്പോൾ ഏറ്റവും ഇപ്പോഴത്തെ വില്ലൻ എന്ന് പറയപ്പെടുന്നത് ഇപ്പോൾ ഷുഗർ, കോള ആയിക്കോട്ടെ, അതേപോലത്തെ ശീതളപാനീയങ്ങളായിക്കോട്ടെ, ഇതിനെയൊക്കെ നമ്മൾ ടോട്ടലി നോ പറയുക എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. ആഡഡ് ഷുഗേഴ്സ് കഴിയുന്നത് ഒഴിവാക്കുക, ഒരു സോൾട്ട് എന്ന് പറയുന്നത് ലിമിറ്റ് ചെയ്യുക. അപ്പൊ പ്രഷറിനേക്കൊക്കെ നയിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് സോൾട്ട്. നമ്മൾ പറയുന്നത് 2 ഗ്രാം സോഡിയം അല്ലെങ്കിൽ ഒരു 6 ഗ്രാം സോഡിയം ക്ലോറൈഡ്, അതായത് ഉപ്പ്, പിന്നെ 6 ഗ്രാമിന് താഴെ നിർത്തുക. എപ്പോഴും അത് നമുക്കിത് പറയുന്നത് കറക്റ്റായിട്ട് എണ്ണി അങ്ങനെ കൊണ്ടുപോകാൻ പ്രയാസമാണ്. പക്ഷെ അപ്പം ഏറ്റവും ലളിതമായിട്ട് ആൾക്കാരോട് ഞാൻ പറയുന്നത്, നമ്മളുടെ ഉപ്പ് കുറച്ച് കുറവല്ലേ എന്നുള്ളത് പാകമായിട്ട് വെക്കാൻ പറയും, പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ ഹൈ ഫാറ്റ് ഡയറ്റിനെ ഒഴിവാക്കുക, സാച്ചുറേറ്റഡ് ഫാറ്റ് ആയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഹൈ ഫാറ്റ് ഡയറ്റാണ് പലപ്പോഴും നമ്മൾ പല റെസ്റ്റോറൻറ്റുകളിൽ പോയാലും എല്ലാം കിട്ടുന്നത്. പിന്നെ പിള്ളേരും ഒക്കെ ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നത് എല്ലാം ഒരു ഫാസ്റ്റ് ഫുഡ് കൾച്ചറിലേക്ക് നമ്മൾ പോകുന്നതും നല്ലതല്ല. പിന്നെ കുക്ഡ് വെജിറ്റബിൾസ് ആയിക്കോട്ടെ, റോ വെജിറ്റബിൾസ് ആയിക്കോട്ടെ, അതുപോലത്തെ ഉള്ളതിൻ്റെ കൺസംഷൻ, നട്ട്സിൻ്റെ കൺസംഷൻ കൂട്ടുന്നത്, അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു സാധനമാണ്, നമ്മൾ എന്തും നല്ലതാണെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ പ്ലേറ്റിലേക്ക് ഇങ്ങനെ നല്ല സാധനങ്ങളെല്ലാം ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കരുത്. പ്ലേറ്റ് ഷുഡ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. നട്ട്സ് നല്ലതാണെന്ന് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആ നട്ട്സിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ എന്ന് പറയുമ്പോൾ ഇത് കാർബോഹൈഡ്രേറ്റിൻ്റെ ഒരു പാർട്ടോ അല്ലെങ്കിൽ എക്സസ് സാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ ഒരു സാധനമോ മാറ്റി വെച്ചിട്ട് അതിന് പകരമാണ് ഞാൻ ഈ നട്ട്സ് കൊണ്ടുവരേണ്ടത്. അല്ലാതെ ഇപ്പോൾ ആൾക്കാർ പലപ്പോഴും ചെയ്യുന്നത് അറിയാതെ ചെയ്യുന്നതായിരിക്കാം, ആ ഡോക്ടർ അത് നല്ലതാന്ന് പറഞ്ഞു എങ്കിൽ അത് പോരട്ടെ. അപ്പോൾ ഈ പ്ലേറ്റ് ഈസ് ഗെറ്റിംഗ് ബിഗർ ആൻഡ് ബിഗർ. നമ്മുടെ എക്സ്പെൻഡിച്ചർ ഓഫ് ദ എനർജി ആൻഡ് ഇൻടേക്ക് ഓഫ് ദ എനർജി, ഇതിനകത്തിലൊരു സന്തുലിതാവസ്ഥ ഉണ്ടാക്കണം. എന്തിൻ്റെ അമിതമായ യൂസ് പ്രശ്നമാണ്. യാതൊരു സംശയമില്ല.
1: മാത്രമല്ല മറ്റൊരു ആളുകൾക്കുള്ള ആശങ്ക, ഒരിക്കലും ഇത്തരം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ ജീവിതാവസാനം വരെ കഴിക്കേണ്ടി വരും. ബ്ലഡ് പ്രഷർ ആകട്ടെ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇപ്പൊ കൊളസ്ട്രോളിന്റെ ആകട്ടെ, അങ്ങനെയാണോ അതോ ഇത് നമുക്ക് ഇടയ്ക്ക് വെച്ച് നിർത്താൻ കഴിയുമോ?
0: ഞാൻ ദിവസം ഫേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണല്ലോ. അപ്പോ അതിന്റെ ഒരു സത്യം എന്താണ്?

0: വെച്ചാൽ ഈ ഈ അസുഖങ്ങളെല്ലാം നമ്മളുടെ ഉള്ളിലാണ് ഉണ്ടായത് ഉള്ളതാണ്. സോ ഇതിനെ അടിച്ചമർത്തുക എന്നുള്ളതാണ് നമ്മൾക്ക് ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ പ്രഷർ ഉള്ള ഒരാൾക്ക് ആ ടെൻഡൻസി ഫോർ പ്രഷർ ഡെഫിനറ്റ്ലി ഉണ്ട്. ചില കാരണങ്ങളുണ്ട്, സെക്കൻഡറി ഹൈപ്പർ ടെൻഷൻ, ഇപ്പൊ മറ്റ് കാരണങ്ങളുമുണ്ട്, ചില ഹോർമോണിന്റെ വ്യതിയാനങ്ങളുമുണ്ട്. അതൊക്കെ ചിലപ്പോൾ അവരുടെ ആ ഹോർമോണിന്റെ വ്യതിയാനങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുമ്പോഴ, അല്ലെങ്കിൽ അണ്ടർലൈങ് വേറെ എന്തെങ്കിലും കിഡ്നിയുടെ പ്രശ്നം, ട്രാൻസിയന്റ് ആയിട്ട് വന്ന പ്രശ്നങ്ങൾ, അതൊക്കെ കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നോർമൽ ആവാം. ബി പിയുടെ മരുന്നുകളെല്ലാം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ ഈ 95% പേരിലും എസെൻഷ്യൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പ്രത്യേക കാരണങ്ങൾ കണ്ടുപിടിക്കാത്ത, എന്നാൽ നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടെന്ന് പറയുന്ന ആ അതിന് മിക്കവാറും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുന്നു എന്നുള്ള ഒരു പോയിന്റിൽ നിന്ന് മിക്കവാറും നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യേണ്ടിയും വരാം. പക്ഷെ സ്റ്റാർട്ട് ചെയ്യാതിരിക്കുന്നത് മണ്ടത്തരമാണ്. കാര്യം എന്ന് വെച്ചാൽ ആ ഒരു എലിവേറ്റഡ് ബ്ലഡ് പ്രഷറാണ് പല ആൾക്കാർക്കും സ്ട്രോക്ക് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഇതിലേക്കൊക്കെ നയിക്കുന്നത്. സോ തീർച്ചയായിട്ടും അതിന്റെ കൺട്രോളിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഹാർട്ട് ഹെൽത്തി ഡയറ്റും ഹാർട്ട് ഹെൽത്തി ഹാബിറ്റ്സും ഒക്കെ കൂടെ നമ്മൾ വെച്ചിട്ട് ജീവിക്കുകയാണെങ്കിൽ ഒരു എക്സ്റ്റെൻഡ് വരെ നമുക്ക് വളരെ ഒരു ഹാപ്പി ഹെൽത്തി ലൈഫ് നയിച്ച് നമ്മുടെ പ്രൊഡക്റ്റീവ് ഇയേഴ്സ് വളരെ പ്രൊഡക്റ്റീവ് ആക്കി മാറ്റി നമുക്ക് നയിക്കാൻ കഴിയും.
1: എന്തായാലും ഹൃദയാഘാതത്തെ കുറിച്ചും ഹൃദയ ആരോഗ്യത്തെ കുറിച്ചും ഇത്രയും വിശദമായി FM Health ലൈനിൽ സംസാരിച്ച ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: താങ്ക് യു.
2: ഹൃദയാഘാതം, കാരണങ്ങളും ചികിത്സയും, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അരുൺ കുമാർ ജിയുമായി ഇതുവരെ സംസാരിച്ചത് MV ശശികുമാർ.
3: മെഡിക്കൽ ട്രസ്റ്റ് ആരോഗ്യ വിചാരം, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ.
2: ഈ പരിപാടിയുടെ പ്രായോജകർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, MG റോഡ്, എറണാകുളം.
4: ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാണ്. ജീവിതം എന്നും ആരോഗ്യപൂർണ്ണമാവട്ടെ.
2: മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ.
4: എന്നും ഉറച്ച വിശ്വാസത്തോടെയുള്ള രോഗീ പരിചരണം, അന്തർദേശീയ ഗുണനിലവാരം, അതും മിതമായ നിരക്കിൽ.
2: വിശ്വാസ്യത, സുതാര്യത, നന്മ, ബഹുമാനം, ഈ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ആതുര സേവനം. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, എക്സലൻസ് ഇൻ ഹെൽത്ത് കെയർ. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, വേൾഡ് ക്ലാസ് ഹെൽത്ത് കെയർ ആൻഡ് എൻ എക്സ്പീരിയൻസ് വേർത്ത് എ ലൈഫ് ടൈം.
5: ഇന്ന് ഈ നിലയത്തിൽ നിന്ന് 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലേക്ക് ഷോർ, 9 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, രാവിലെ 10 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി, 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്, 12 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ, ഉച്ചയ്ക്ക് 1 ഗാനോത്സവം, 2 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ മനുഷ്യ മസ്തിഷ്കത്തിന്റെ അനന്ത സാധ്യതകൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ക്യുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം മേധാവിയും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ ബേബി ചക്രപാണി മറുപടി നൽകുന്നു. വൈകിട്ട് 4 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി, 5 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, വൈകിട്ട് 6:09 കാർഷിക ജീവനം, മണ്ണിൽ പിറക്കുന്ന പച്ചയുടെ കുഞ്ഞു കവിത, മൈക്രോഗ്രീൻസ് കൃഷിരീതികൾ പങ്കുവയ്ക്കുന്നു ഏലൂർ പുതിയ റോഡിലെ ഗാന സരസ്വതി, രാത്രി 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യ കൃതി കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും, രാത്രി 8:05 സമഗ്ര ഹോമിയോ FM ഹെൽത്ത് ലൈൻ, നടുവേദന കാരണങ്ങളും ഹോമിയോപ്പതി പരിഹാരവും, ഡോക്ടർ KV ഷോയ്സണുമായി അഭിമുഖം, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, രാത്രി 9:15 ചുറ്റുവട്ടം, കൊച്ചി ചാവറ കൾച്ചറൽ സെന്റർ ലൈബ്രറി ഹാളിൽ വെച്ച് ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മണിനാദം എന്ന കൃതിയുടെ 90th നടന്ന പ്രഭാഷണ പരമ്പരയിൽ കേരള സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി R ഗോപാലകൃഷ്ണൻ നൽകിയ പ്രഭാഷണത്തിൽ നിന്ന്, രാത്രി 9:30 സാഹിത്യ സുരഭി ഡോക്ടർ സണ്ണി സെബാസ്റ്റ്യന്റെ പ്രഭാഷണം, CJ നവീന നാടകദർശനവും, PP രാജേന്ദ്രൻ കർത്തയുടെ കവിതകൾ, ഷിബിൻ ജോർജിന്റെ കഥ മയ്യത്ത് വന്ന വഴി, രാത്രി 10 ശ്രീനിവാസ ജോഷിയുടെ സംഗീത കച്ചേരി, ഭരത് കാമന്ത് തബല, അവിനാശ് DG ഹാർമോണിയം, രാത്രി 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. ശ്രോതാക്കൾ കേട്ടത് ഇന്ന് ഈ നിലയത്തിൽ നിന്ന്.

ഇനി എഫ് എം ഡയറിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, സ്വാമി വിവേകാനന്ദൻ വിഖ്യാതമായ ഷിക്കാഗോ പ്രഭാഷണം നടത്തിയത് 1893 സെപ്റ്റംബർ 11 അവിടേക്കുള്ള കപ്പൽ യാത്രക്കിടയിലെ ഒരു സംഭവം ഭാരതത്തിലെ ഒരു പ്രമുഖ ശാസ്ത്ര ഗവേഷണ സ്ഥാപനത്തിന്റെ പിറവിക്ക് വഴി തെളിയിച്ചു. ഏതാണ് ആ സ്ഥാപനം? ഇതായിരുന്നു ഇന്നത്തെ ചോദ്യം. ഉത്തരം, RMS എംപ്രസ് ഓഫ് ഇന്ത്യ എന്ന കപ്പലിൽ വിവേകാനന്ദന്റെ സഹയാത്രികരിൽ ഒരാളായിരുന്നു ജംഷഡ്ജി ടാറ്റ. ആ കൂടിക്കാഴ്ചയ്ക്കിടെ ഉന്നത പഠനവും ഗവേഷണവും സാധ്യമാക്കുന്ന സ്ഥാപനം എന്ന് വിവേകാനന്ദൻ മുന്നോട്ട് വച്ച ആശയമാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് തുടങ്ങുവാൻ ടാറ്റയ്ക്ക് പ്രേരകമായത്. സ്വാമി വിവേകാനന്ദൻ വിഖ്യാതമായ ഷിക്കാഗോ പ്രഭാഷണം നടത്തിയത് 1893 സെപ്റ്റംബർ 11 അവിടേക്കുള്ള കപ്പൽ യാത്രക്കിടയിലെ ഒരു സംഭവം ഭാരതത്തിലെ ഒരു പ്രമുഖ ശാസ്ത്ര ഗവേഷണ സ്ഥാപനത്തിന്റെ പിറവിക്ക് വഴി തെളിയിച്ചു. ഏതാണ് ആ സ്ഥാപനം എന്നതായിരുന്നു ഇന്ന് എഫ് എം ഡയറിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം. അതിന്റെ ഉത്തരം, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്. ചിന്താശകലം, ഒരു ലക്ഷ്യം മുന്നിൽ കാണുക, അതാകണം, അത് മാത്രമാകണം നിങ്ങളുടെ സ്വപ്നം എങ്കിൽ സുനിശ്ചിതമായും അതായിരിക്കും വിജയത്തിലേക്കുള്ള വഴി. സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ എഫ് എം ഡയറി ഇവിടെ പൂർണ്ണമാകുന്നു. എഫ് എം ഡയറി വീണ്ടും നാളെ രാവിലെ 6:55.

0: BPS ലേക്ഷോർ. ഗുഡ് മോർണിംഗ്. എന്ത് തെറ്റ് പറ്റിയാലും നമുക്ക് പഴി ചാരാൻ ഒരാളുള്ളത് ഒരു സുഖാലേ. അയ്യോ, ഞാനല്ല അത് ചെയ്തത് കേട്ടോ, അവരെന്നോട് പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ, അതാ ഞാൻ ചെയ്തത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നമ്മൾ ചെയ്യണോ? വേണ്ട. നമുക്ക് ബുദ്ധിയും ബോധവും വിവരവും തന്നത് വേണ്ടത് വേണ്ട പോലെ ചെയ്യാനല്ലേ. ഇപ്പൊ കാലത്ത് 3 മണിക്ക് ഒരു സ്ഥലത്ത് പോകാനായി എണീക്കണം എന്ന് വെക്കാം. എന്തിനാണ് ഒരു അലാറം വെക്കുന്നത്? ക്ലോക്ക് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റും. എങ്ങാനും ഒരു തെറ്റ് പറ്റിയാൽ ഉത്തരവാദി അലാറം ആയിരിക്കും. അതിനാൽ നമുക്ക് സുഖമായി ഉറങ്ങാൻ കഴിയും. എന്നാൽ രാവിലെ 3 മണിക്ക് തന്നെ ഉണരുവാൻ നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു ഘടികാരത്തിന്റെയും ആവശ്യമില്ല. ഉണരുവാനുള്ള ഉത്കടമായ ഈ ആഗ്രഹം തന്നെ അതിനെ സഫലമാക്കും. തീവ്രതയുള്ള ആളാണെങ്കിൽ യാതൊരു വിദ്യയുടെയും ആവശ്യമില്ല. സോ അത്തരം ഒരാളാകാൻ ശ്രമിക്കൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് തുടങ്ങാം നമ്മുടെ ഹലോ VPS ലേക്ഷോർ. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ, പ്രോഗ്രാം കോർഡിനേറ്റർ ഡാനി ജെയിംസ്, പ്രോഗ്രാം പ്രസന്റേഴ്സ് ബാലകൃഷ്ണൻ പെരിയ, ആശാലോകി.
1: കരളിലെ രോഗബാധകൾ പലപ്പോഴും നിശബ്ദമായിരിക്കാം. കാര്യമായ ലക്ഷണങ്ങളൊന്നും ശരീരം കാണിച്ചെന്നിരിക്കില്ല. എന്നാൽ തുടർച്ചയായ ക്ഷീണം, വിശപ്പില്ലായ്മ, മഞ്ഞപ്പിത്തം, ഇരുണ്ട മഞ്ഞ നിറത്തിലുള്ള മൂത്രം എന്നിവയൊക്കെ കണ്ടാൽ അത് ഹെപ്പറ്റൈറ്റിസിന്റെ മുന്നറിയിപ്പുകളാകാം. കൃത്യസമയത്തുള്ള പരിശോധനയും കരളിനെ ഗുരുതര രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. ഏത് ആപത്ഘട്ടത്തിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി VPS ലേക്ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000. ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, കൊച്ചി.
2: ഹലോ,
0: പ്രവീൺ ആണോ?
2: അതെ
0: പ്രവീൺ, ഇത് ഹലോ VPS ലേക്ഷോറിൽ നിന്ന് ആശാലതയാണ്. എന്തൊക്കെയാണ് വിശേഷം?
2: നല്ല വിശേഷം, അപ്രതീക്ഷിതമായിട്ടാണല്ലോ.
0: അപ്രതീക്ഷിതമായിട്ടല്ലേ എല്ലാം സംഭവിക്കുന്നത്. പ്രവീണിന്റെ കഥയൊക്കെ അയച്ചോ?
2: ഇല്ല, ഞാൻ അയച്ചിട്ടില്ല. അയക്കാം, ഞാൻ എനിക്കൊരു റിപ്ലൈ കിട്ടിയില്ലല്ലോ.

0: അയച്ചോളൂ, തീർച്ചയായിട്ടും ഞങ്ങൾ പ്രോഗ്രാമിൽ വായിക്കും.
1: ഓക്കെ, വളരെ സന്തോഷം.
0: പ്രവീൺ എന്താ ചെയ്യുന്നത്?
1: ആർഎൽവിയിലായിരുന്നു ആ ഗാനഭൂഷണം, 84-88 ബാച്ച്.
0: ഓക്കെ,
1: പിന്നെ ഗൾഫിലായിരുന്നു ഞാൻ 25 വർഷം.
0: ഓക്കെ,
1: കമ്പനി അതിന്റെ സൈഡായിട്ട് സംഗീതം കൊണ്ടുപോയി.
0: അപ്പൊ സംഗീതം കൂടെയില്ലേ?
1: ഉണ്ട്, ഇപ്പൊ ഒരുപാട് ട്യൂഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു രണ്ടുപേരെ പാടല്ലോ.
0: പിന്നെന്താ,
1: അപ്പൊ ഓണമെല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഓണത്തിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു
0: പാട്ട്,
1: രണ്ടുപേര് പാട്ട്. തുയിലുണരു തുയിലുണരു തുമ്പികളേ, തുമ്പപ്പൂം കാട്ടി ദേവികളേ.

0: പാടി വരൂ കുയിലുകളേ.
1: ഓക്കെ പ്രവീൺ, പ്രവീണിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: വീട്ടിലിപ്പോ വൈഫുണ്ട്, വൈഫ് ജോലിയുണ്ട്, പിന്നെ മകള് കല്യാണം ഒക്കെ കഴിഞ്ഞു, ഇപ്പോ ബാക്കിൽ വർക്ക് ചെയ്യുന്നു, രണ്ട് കുട്ടികളുണ്ട്.
1: ഓക്കെ.
2: മകൻ ബി ബി എ കഴിഞ്ഞു, അവനിപ്പോ എം ബി എ ഓൺലൈൻ
1: ചെയ്തോണ്ടിരിക്കുന്നു.
2: പിന്നെ മദറിലോ ഉണ്ട്, മദറിലോ ടീച്ചറാണ്.
1: ഓക്കെ.
2: ആയിരുന്നു, ഇപ്പോ മദറിലങ്ങടെ കൂടെയാണ്.
1: അപ്പോ സന്തോഷം, എല്ലാം ഭംഗിയായി നടക്കട്ടെ. ഏത് പാട്ടാ വെച്ച് തരണ്ടേ പ്രവീണ്? പറയൂ.
2: ഏതെങ്കിലും ഒരു നല്ല പാട്ട്.
1: ശരി,
2: നമ്മുടെ ഏതെങ്കിലും നല്ലൊരു പാട്ട്.
1: ഓക്കെ
2: ഓക്കെ, താങ്ക് യു സോ മച്ച്.

0: ഞാനും നീയും മാത്രം ആരോഗ്യത്തോടെ എന്നല്ല, നാം എല്ലാവരും ദീർഘായുസോടെ ഇരിക്കണം എന്നതാവണം പ്രാർത്ഥന.
1: ലോകമെന്ന കുടുംബം ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള കരുതലും കൈയടക്കവും കാര്യശേഷിയും സാങ്കേതിക തികവും ഉറപ്പുവരുത്തുന്നു VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷ്യൂർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹായ്, അസ്സലാമു അലൈക്കും.
0: വാലൈക്കും അസ്സലാം. എനിക്ക് എല്ലായ്പ്പോഴും പ്രിയപ്പെട്ട ആശിച്ചി ബാലേട്ടൻ ഡാനി,
2: എന്തുവരെ
0: ഇങ്ങനെ ഒരു പ്രോഗ്രാം ഞങ്ങൾക്കായി പകർന്നു നൽകിയ ഹലോ VPS ലേക്ക്.
2: താങ്ക്സ് ടു ഗോഡ്.
0: ഞാൻ പൊന്നു, നിങ്ങളുടെ അനുജൻ കുട്ടി. ഇത്തവണത്തെ എന്റെ മെയിൽ ആശ ചേച്ചി തന്നെ വായിക്കണം. എന്തിനാ മോനെ, പ്രോഗ്രാമിന് ഒരു സ്റ്റാൻഡേർഡ് വേണ്ടേ?
3: ബാലേട്ടനാണ്,
0: അല്ല ബാലേട്ടനാണ് എന്റെ മെയിൽ കൂടുതലും വായിച്ചത്. ഇത് ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തും എന്ന് കരുതുന്നു. കഴിഞ്ഞ എന്റെ മെയിലിലൂടെ ലോകകപ്പ് ഫൈനലിനെ പറ്റിയാണ് പറഞ്ഞത്. ചിങ്ങമാസം പിറന്നു, അത്തം മുതൽ ചതയം വരെയാണ് ഓണാഘോഷം. എന്റെ കുട്ടിക്കാലത്തെ ഓണം ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. അല്ല, അത്തം മുതൽ ചതയം വരെയാണ് ഓണം?
3: അല്ല, അത്തം മുതൽ പത്ത് ദിവസം.
0: അത്തം ചിത്തിര ജ്യോതി വിശാഖം അനീഴം തൃക്കേട്ട മൂലം
3: ഊരാടം ഉത്രാടം തിരുവോണം അവിട്ടില്ലല്ലോ
0: ചതയം
3: ഇല്ല.
0: നിങ്ങൾ
3: ചതയം ചൊല്ലിട്ട്
0: എന്റെ കുട്ടിക്കാലത്തെ ഓണം ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. എന്റെ കുട്ടിക്കാലത്ത് ഏകദേശം 2002 വരെ എന്റെ ഒരു 11 വയസ്സ് കാലയളവ് വരെയുള്ള ഓണം അമ്മയുടെ വീട്ടിലായിരുന്നു ആഘോഷിച്ചത്. മുത്തച്ഛനും അമ്മയും മേമയും അമ്മാവനും ഓണക്കോടി വാങ്ങി തരുന്ന അവസരങ്ങളിൽ വലിയൊരു സന്തോഷം തന്നെ മനസ്സിൽ വരാറുണ്ട്. തിരുവോണം വരെ പൂവിടും. ഓണസദ്യയിൽ പ്രധാന വിഭവമായി ചോറും മറ്റു വിഭവങ്ങൾക്കുമൊപ്പം പഴം പുഴുങ്ങിയതും കായവറുത്തതും ശർക്കര ഉപ്പേരിയും പപ്പടവും പായസവും കൂട്ടി തിരുവോണത്തിന് ഭക്ഷണം കഴിക്കും. 2002 ഞാനും അമ്മയും അച്ഛനും അനിയത്തിയും സ്വന്തം വീട് വെച്ച് താമസം തുടങ്ങിയ കാലയളവിൽ നാട്ടിൻ പ്രദേശങ്ങളിൽ കാണുന്ന തുമ്പയും ചെറിയ പൂക്കളും പറിച്ചുകൊണ്ട് വന്ന് വീടിന്റെ മുറ്റത്ത് പൂക്കളമിടും. അന്ന് ഉത്രാടം തിരുവോണം നാളിൽ കാത്തിരിക്കുന്നത് പുതിയ സിനിമകൾ കാണാനായിരുന്നു. 100 പരസ്യങ്ങൾക്കിടയിൽ ആ സിനിമ കാണാൻ കാത്തിരിക്കുന്ന ഓർമ്മകൾ ജീവിതത്തിൽ ആശിച്ച് മറക്കാൻ വേണ്ടി പറ്റുമോ?
3: മറക്കാൻ വേണ്ടി പറ്റൂ.
0: പിന്നീട് വൈകുന്നേരം തെയും മേമയും ഹരിമാമയും രാഹുലും രഞ്ജിത്തും വരുന്നത് കാത്തിരിക്കും. അതായത് ഞങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ കാത്തിരുന്നോ? കയ്യിൽ ഓണക്കോടിയുമായി വരുമ്പോൾ ഇവിടെ ഞങ്ങൾ അവർക്ക് ഓണക്കോടി നൽകും. ഈ വീട്ടില് പോവായിരുന്നു. അതൊക്കെ ഒരു കാലാണ്. വാങ്ങിച്ചിട്ട് അതൊക്കെ ഒരു കാലാണ്. സാങ്കേതികവിദ്യയുടെ അതിപ്രസരമുള്ള ഈ കാലത്ത് ആരും ഓണത്തിന് ചാനലിൽ സിനിമ കാണാൻ നിൽക്കാറില്ല. ഇന്ന് എല്ലാവരും ഓണത്തിന് ചന്തയിൽ നിന്ന് വാങ്ങുന്ന വിളറിവാടിയ ചെത്തിയും ചെണ്ടുമല്ലിയുമാണ് വീട്ടിലിടാറ്. ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് ഓണസദ്യ ഉണ്ണുകയും ഒരു സെൽഫിയിലൂടെയും ആശംസകൾ വാട്സപ്പിലൂടെയും നൽകിക്കൊണ്ട് നമ്മൾ ഓണം ആഘോഷിക്കുകയും ചെയ്യുമ്പോ എവിടെയാണ് പഴയ ഓണം പോയത് എന്ന് ഞാൻ ചോദിക്കുകയാണ്.
3: ഞാനൊന്ന് ചോദിക്കട്ടെ, ഓണം എവിടെ പോയി?
0: അതെ, അതാണ് പൊന്നുവിന്റെ ചോദ്യം.
3: എന്റെ പൊന്നു, കാലം മാറുമ്പം മനുഷ്യരും മാറും, ഞാൻ ചോദിക്കട്ടെ. പണ്ട് നമ്മളുടെ ആരുടെ കയ്യിൽ ഫോണില്ല, പൊന്നെന്തിനാ ഫോൺ കൊണ്ട് കിടക്കുന്നത്? എന്തിനാണ് OTT സിനിമ കാണാൻ നിൽക്കുന്നത്? തിയേറ്ററിൽ പോയി കണ്ട പോരെ? ഇങ്ങനെ പല പല ചോദ്യങ്ങൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടി വരും. മാറ്റങ്ങൾ സർവ്വസാധാരണമാണ്, അതിലേത് തിരഞ്ഞെടുക്കണം എന്ന്

0: ഉള്ളത് ആപേക്ഷികമാണ്. പൊന്നു പൊന്നുവിന്റെ ഇഷ്ടം ചെയ്യും.
1: പൊന്നു പൊന്നുവിന്റെ ഇഷ്ടം. പക്ഷെ പൊന്നു പറഞ്ഞതുപോലെ പലതും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്.
0: പൊന്നു ജീവിതത്തിലെ
1: ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ലിവിംഗ് ആണ്. പക്ഷെ ആ കമ്മ്യൂണിറ്റി ലിവിങ്ങിനൊക്കെ നമുക്ക് വലിയ മാറ്റം വന്നുപോയിട്ടുണ്ട്. നമ്മൾ ഒത്തുചേരുക, പരസ്പരം പങ്കുവയ്ക്കുക, അതിന്റെ ദുരന്തങ്ങളും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാലോ, നമ്മുടെ കുട്ടികളൊക്കെ ഇങ്ങനെ വഴിതട്ടി പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാലം, നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത സ്ഥലങ്ങളിലേക്ക് അവരിങ്ങനെ പലായനം ചെയ്യുന്ന ഒരു കാലത്തൊക്കെ നമുക്ക് നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്നത് നമ്മൾ ജീവിച്ചത് മറ്റൊരു കാലത്താണ്. പക്ഷേ അവരെ സംബന്ധിച്ച് അവർ നെയ്തെടുക്കാൻ ശ്രമിക്കുന്നത് മറ്റൊരു ലോകമാണ്. ആ ലോകത്തിലേക്ക് അവർക്ക് പരമാവധി വേഗത സമ്മാനിക്കാനാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്ത് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
0: ചിലർക്ക് ശരിയാ, ചിലർക്ക് ശരിയാവില്ല.
1: ഈ ഓണം എല്ലാവർക്കും ശരിയായിരുന്നു.

കരളിലെ രോഗബാധകൾ പലപ്പോഴും നിശബ്ദമായിരിക്കാം. കാര്യമായ ലക്ഷണങ്ങളൊന്നും ശരീരം കാണിച്ചെന്നിരിക്കില്ല. എന്നാൽ തുടർച്ചയായ ക്ഷീണം, വിശപ്പില്ലായ്മ, മഞ്ഞപ്പിത്തം, ഇരുണ്ട മഞ്ഞ നിറത്തിലുള്ള മൂത്രം എന്നിവയൊക്കെ കണ്ടാൽ അത് ഹെപ്പറ്റൈറ്റിസിന്റെ മുന്നറിയിപ്പുകളാകാം. കൃത്യസമയത്തുള്ള പരിശോധനയും കരളിനെ ഗുരുതര രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും. ഏത് ആപത്ഘട്ടത്തിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി VPS ലേക്ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961

0: 6400000. ആരോഗ്യത്തിന്റെ സ്നേഹതീരം BPS ലേക്ഷോർ ഹോസ്പിറ്റൽ കൊച്ചി.
1: പ്രിയപ്പെട്ട ശശി ബാലേട്ട, ഞാൻ ഈ കത്തയച്ച് നിങ്ങളത് വായിച്ച് മൃഗസ്നേഹികളുടെ ചീത്ത കേൾക്കുമോ എന്ന ചെറിയ ഭയത്തോടെയാണ് എഴുതുന്നത്. നീണ്ട 15 വർഷത്തെ ഗൾഫ് ജീവിതത്തിന് വിരാമമിട്ട് ഇനി നാട്ടിൽ സമാധാനമായി ജീവിക്കാം എന്ന സ്വപ്നവുമായി ഏതാനും നാൾ മുമ്പാണ് പെട്ടിമടക്കി നാട്ടിലെത്തിയത്. നാട്ടിൽ വന്ന് 10-15 വർഷം കുബ്ബൂസിന്റെ രുചി മാത്രം അറിഞ്ഞ നാവിന് നാട്ടിലെ ഇഷ്ട ഭക്ഷണങ്ങളെല്ലാം വലിച്ചു വാരി കഴിച്ച് രുചി പകർന്നു. അതോടെ വന്നപ്പോൾ ഉണ്ടായിരുന്നതിന്റെ ഇരട്ടിയായി വണ്ണവും തൂക്കവും വയറും. ഇങ്ങനെ പോയാ ശരിയാകില്ലെന്ന് മനസ്സിലായതോടെ എന്തെങ്കിലും വ്യായാമം ചെയ്യാതെ രക്ഷയില്ലെന്ന് മനസ്സിലായി. അങ്ങനെ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഓടാൻ തീരുമാനിച്ചു. ബാലട്ട് ചെലപ്പോ ചെയ്യും മാസത്തില് 2 ദിവസം. അങ്ങനെ ഒരു തിങ്കളാഴ്ച പുലർച്ചെ കൃത്യം 5 മണിക്ക് ഓടാൻ ഇറങ്ങി. പുലർകാലത്തെ തണുത്ത കാറ്റും മഞ്ഞും വിജനമായ റോഡും കണ്ടപ്പോൾ മനസ്സ് വല്ലാതെ കുളിർത്തു. പതിയെ നടന്നു തുടങ്ങി. പിന്നീട് വേഗത കൂട്ടി ഓടാൻ തുടങ്ങി. 5 മിനിറ്റ് കഴിഞ്ഞു കാണും റോഡിലെ വലിയൊരു വളവ് തിരിഞ്ഞതും ഒരു നായ കുരച്ചുകൊണ്ട് എന്റെ നേരെ ഒരു ചാട്ടം. ഓർക്കാപ്പുറത്തായത് കൊണ്ട് ഞാൻ ഭയന്ന് പോയി. ഓ പട്ടി എന്ന് ഉച്ചത്തിൽ ആട്ടിയെങ്കിലും പട്ടി എനിക്ക് നേരെ കുരച്ചുകൊണ്ട് വരികയാണ്. ഒരു വടിയോ മറ്റോ കിട്ടുമോ എന്നറിയാൻ ഞാൻ ചുറ്റുപാടും നോക്കുമ്പോഴേക്കും ആദ്യം വന്ന പട്ടിയുടെ കൂട്ടുകാരായിരിക്കും 2-3 പട്ടികൾ കൂടി എന്റെ നേരെ ചാടി വന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, 19-ാമത്തെ അടവെടുത്തു. സകല ശക്തിയും എടുത്തു ഓടി. പട്ടികൾ പിറകെ ഓടി. ഓടാനാണല്ലോ മൂപ്പര് വന്നത്, പിന്നെ ഓടിക്കോട്ട്. പിന്നെ നടന്നത് ഏഷ്യൻ ഗെയിംസിലെ 100 മീറ്റർ ഓട്ടത്തെ വെല്ലുന്ന കാഴ്ചയായിരുന്നു. എന്റെ കാലുകൾ വായുവിൽ പറന്നു. തൊട്ടുപിറകിൽ ബൗ ബൗ എന്ന ഘോര ശബ്ദത്തോടെ മുഴുവൻ നായപ്പടയും. പരിഭ്രാന്തനായ ഞാൻ പ്രാണഭയത്തോടെ കൈവീശി അലറി വിളിച്ചുകൊണ്ട് റോഡിലൂടെ പാഞ്ഞു. കയ്യിലിരുന്ന സ്മാർട്ട് ഫോൺ എവിടെയോ വീണുപോയി. ഏതെങ്കിലും വീട്ടിലേക്ക് ഓടിക്കയറാം എന്ന് വിചാരിച്ചു നോക്കിയപ്പോ ഗേറ്റുകൾ മുഴുവൻ പൂട്ടിയിരിക്കുന്നു. രക്ഷയില്ലാതെ ഓട്ടം തുടർന്നു. കൈകാലുകൾ കുഴഞ്ഞു. നിന്നു പോയാൽ പട്ടികൾ കടിച്ചു കീറും എന്നുറപ്പാണ്. വെളുപ്പിനെ 5 മണിക്കായതുകൊണ്ട് വഴിയിലെങ്ങും ആരുമില്ല. പട്ടികളുടെ പല്ലിന്റെ മൂർച്ചയിൽ എന്റെ ജീവിതം തീർന്നു എന്ന് തോന്നിയ നിമിഷമാണ് വഴിയരികിൽ ഒരു ചായക്കടയുടെ ഷട്ടർ ഉയർത്തുന്നത് ഞാൻ കണ്ടത്. ഞാൻ ഓടി അങ്ങോട്ട് കയറി. എന്റെ അലർച്ച കേട്ട് ചായക്കടക്കാരൻ പുറത്തേക്ക് വന്നു, ഒപ്പം 2-3 പേരും. അവരെല്ലാം ചേർന്ന് വടിയെടുത്ത് നായക്കൂട്ടങ്ങളെ ഓടിച്ചു. തളർന്ന ബെഞ്ചിലേക്കിരുന്ന് ശ്വാസം കിട്ടാതെ പടഞ്ഞ എന്റെ നെഞ്ച് തിരുമ്മി ചായക്കടക്കാരൻ ചേട്ടൻ നാട്ടിലെ സകല നായകളെയും ചീത്ത വിളിച്ചു. മനുഷ്യർക്ക് സമാധാനമായി റോഡിലിറങ്ങി നടക്കാൻ പറ്റാത്ത വിധം ഈ തെരുവ് നായ്ക്കൾ പെരുകിയിരിക്കുകയാണെന്നും ആരോടൊന്നില്ലാതെ ദേഷ്യപ്പെട്ട ആ ചേട്ടൻ ഒരു ഗ്ലാസ് ചായ വേഗം ഉണ്ടാക്കി തന്നു. ചായ കുടിച്ച് 1.5 മണിക്കൂർ അവിടെ ഇരുന്ന് ശ്വാസം നേരെയാക്കിയ ശേഷം ഒരു ഓട്ടോറിക്ഷ വിളിച്ചാണ് ഞാൻ വീട്ടിലെത്തിയത്. എന്തായാലും അന്നത്തോടെ എന്റെ റോഡിലെ ജോഗിംഗ് പരിപാടി എന്നത്തേക്കുമായി അവസാനിപ്പിച്ചു. തടി കൂടിയാലും വേണ്ടില്ല, പട്ടികളുടെ കടി കൊണ്ട് ചാകാം വയ്യേ. പ്രമോദാണ് കത്തയച്ചിരിക്കുന്നത്.
2: ഇന്ന് രാവിലെയും നമ്മളൊരു വീഡിയോ കണ്ടു, അതായത് ഈ പേപ്പട്ടി ഓടിച്ച് കടിച്ചതും വേറൊരാള് ക്രിക്കറ്റ് മാച്ച് കളിക്കുന്ന പോലെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ബാറ്റ് കൊണ്ട് ആ പേപ്പട്ടിയെ അടിച്ചോടിക്കുന്നത്. അപ്പൊ അതിനൊരു കമന്ററി കൂടി ഇട്ടിരിക്കുന്നു ക്രിക്കറ്റിന്റെ. അദ്ദേഹം ഇങ്ങനെ ബാറ്റിങ്ങിനായിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ്, സിക്സർ അടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ തെരുവ് നായി ശല്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. നിയമം വഴി ഇതിനെ എങ്ങനെ നേരിടാം? അതുപോലെ തന്നെ ഇത്തരം ജീവികളെ സ്നേഹിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇതിനെ മറ്റേതെങ്കിലും രീതിയിൽ പാർപ്പിക്കാൻ കഴിയുമോ? അതല്ലെങ്കിൽ ഇതിനെയൊക്കെ വന്ധ്യംകരിക്കാൻ വേണ്ടി പറ്റുമോ? അതല്ലെങ്കിൽ ഇവരെയൊക്കെ പാർപ്പിക്കാൻ ആളുണ്ടോ എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ധാരാളമായി വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് ഏറ്റവും ഭയമുള്ള ഒരു ജീവി തന്നെയാണ് പട്ടി. കാരണം ഒരു കൂട്ടം പട്ടികൾ നമ്മൾ ഒറ്റയ്ക്ക് പെട്ടാൽ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാൻ വണ്ടി മാറി കയറി വേറൊരു സ്ഥലത്തെത്തിയപ്പോ ഞാൻ പാതിരാത്രിക്ക് 2:30-3 മണിക്ക് ഒറ്റയ്ക്കാണ്. ആ സ്ഥലത്തേക്ക് ഒരു കൂട്ടം പട്ടികൾ എന്നെ വന്നിങ്ങനെ നോക്കുകയാണ്, എന്തുണ്ട് ബാലകൃഷ്ണ നോക്കാണ്. ഏതെങ്കിലും ഒന്നിക്കൽ എനിക്ക് ഓടാൻ തോന്നുക, അതല്ലെങ്കിൽ വേറെ ആ പട്ടിയുടെ കൂട്ടത്തിന് ഒരാൾക്ക് ഒരു ധീരത തോന്നിയിട്ട് എന്നെ ചാടി കടിച്ചാൽ തീർന്നു. കാരണം തടുക്കാനും പറയാനും ആളില്ലാത്ത സ്ഥലമാണ്. പക്ഷെ ഒരു പാവം കറുത്ത പട്ടി എന്നോടൊപ്പം വന്നു, എന്തുകൊണ്ടാണ് എനിക്കറിയില്ല.
1: എവിടെ നിങ്ങൾക്ക് സഹായത്തിന് ഞാനുണ്ടാവും. പക്ഷെ ഈ ഒരു പ്രമോദിന്റെ കത്ത് വായിച്ചപ്പോ എനിക്ക് തോന്നുക, നമ്മൾ ഈ നടക്കാൻ പോകുന്നവരൊക്കെ നമ്മളെ ആക്രമിക്കാൻ വരുന്ന മനുഷ്യരെ നേരിടാൻ വേണ്ടി സൂക്ഷിക്കുന്ന പെപ്പർ സ്പ്രേ കയ്യിൽ കരുതിയാൽ പട്ടിയുടെ കണ്ണിലേക്ക് അടിച്ചു കൊടുത്താ പോരെ.
2: ഇത് നിങ്ങൾ പറഞ്ഞ കറ്റാണ്. പക്ഷെ നിങ്ങൾ പട്ടിയുടെ കടി കൊണ്ട് ചാവുകയോ വെച്ചിട്ട്?
1: ഇല്ല, കണ്ണിൽ എന്തെങ്കിലും ആവുമ്പോ എല്ലാരും സ്ഥലം മനസ്സിലാവില്ല അവർക്ക്.
2: പിന്നെ പട്ടി നിങ്ങളുടെ മുമ്പിൽ വന്നിട്ട് കണ്ണെല്ലാം ഇങ്ങനെ തുറന്ന് സ്പ്രേ അടിക്കാൻ നിൽക്കുമല്ലോ.
1: ഈ സ്പ്രേ കൊറേ ദൂരം പോകും ചേട്ടാ, കൊറേ ദൂരം പോകുന്ന സ്പ്രേയാ.
2: അടിച്ചാൽ കൊറേ
1: പറ്റൂല, എന്നാ പിന്നെ കടികൊണ്ടോ.

കൊല്ലത്ത്

0: മരുന്നുകളുടെ മനമടുപ്പിക്കുന്ന മണമില്ലാത്തൊരാരോഗ്യ നികേതനം.
1: വീടിനേക്കാൾ പ്രിയം തോന്നിക്കുന്ന സ്നേഹാന്തരീക്ഷം.
0: സാമീപ്യത്തിന്റെ സാരല്യത്താൽ ശാന്തമാകുന്ന മനസ്സ്.
1: കാര്യവും കാരണവും അറിഞ്ഞുള്ള വിദഗ്ധ ചികിത്സ.
0: ആഗോള സാങ്കേതിക മികവിന്റെ കൃതഹസ്തത.
1: ശരീരത്തെയും മനസ്സിനെയും അറിഞ്ഞുള്ള കരുതൽ. ഒപ്പം നിറപുഞ്ചിരിയോടെയുള്ള മടക്കയാത്രയും.
0: അതെ, VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ബാലേട്ടാ,
3: ഹലോ.
2: അവസാനിപ്പിക്കാനുള്ള
3: സമയം ആശിച്ചി. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്നത്തെ പ്രത്യേകത അറിയാലോ, ഇനി ശനിയും ഞായറും നമ്മളോടൊപ്പം ഈ പ്രോഗ്രാം ഇല്ല, അല്ലെങ്കിൽ നമ്മൾ ഈ പ്രോഗ്രാമിലില്ല. അപ്പൊ വീണ്ടും നമ്മൾ തിങ്കളാഴ്ചയാണ് എത്തിച്ചേരുന്നത്. സാറ്റർഡേ സൺഡേ നല്ല കത്തുകളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തരിക. കത്തുകൾ അയക്കേണ്ട വിലാസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹലോ VPS ലേക് ഷോർ സൗണ്ട് പാർക്ക് അക്കാദമി, തൃക്കാക്കര PO.
1: hello@vpslakeshore@gmail.com number 815700888. അപ്പൊ വീണ്ടും അടുത്ത ആഴ്ച കാണാം. തിങ്കളാഴ്ച. ബൈ. നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക് ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
4: പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ഉറക്കക്കുറവ്, മൊബൈൽ അഡിക്ഷൻ, കുറഞ്ഞ ശ്രദ്ധ, ഇതെല്ലാം തലച്ചോറിനെ നാം എങ്ങനെ പരിശീലിപ്പിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. തലച്ചോറിന്റെ ആരോഗ്യം എങ്ങനെ കാത്തുസൂക്ഷിക്കാം, കുട്ടികളുടെ ശ്രദ്ധക്കുറവ് എങ്ങനെ മാറ്റിയെടുക്കാം, ഓർമ്മശക്തിയും ചിന്താശേഷിയും എങ്ങനെ മെച്ചപ്പെടുത്താം തുടങ്ങി തലച്ചോറിന്റെ സാധ്യതകളെക്കുറിച്ച് ഹലോ കൊച്ചി FM ചർച്ച ചെയ്യുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ മനുഷ്യ മസ്തിഷ്കത്തിന്റെ അനന്ത സാധ്യതകൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ക്യുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം മേധാവിയും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ ബേബി ചക്രപാണി മറുപടി നൽകുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് വിളിക്കാം. 94 46 45 58 88 അല്ലെങ്കിൽ 04 842 42 63 97 അല്ലെങ്കിൽ 42 63 87 എന്ന നമ്പറുകളിൽ.

ഓർക്കുക, ഇന്ന് വൈകിട്ട് 3 മണി മുതൽ ഹലോ കൊച്ചി FM പരിപാടി ചർച്ച ചെയ്യുന്നു മനുഷ്യ മസ്തിഷ്കത്തിന്റെ അനന്ത സാധ്യതകൾ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കൊച്ചി FM 102.3, സമയം 9 മണി കഴിഞ്ഞ് 38 സെക്കൻഡ്.

0: ആകാശവാണി കൊച്ചി FM 102.3
1: FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, ആദ്യം മിസ്റ്റർ ഫ്രോഡ് എന്ന ചിത്രത്തിൽ സുദീപ് കുമാർ, സിതാര കൃഷ്ണകുമാർ എന്നിവർ പാടിയ ഗാനമാണ്. സംഗീതം ഗോപി സുന്ദർ.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി. UPI പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു.

0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
1: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി ചൈന ടൗൺ എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയ ഗാനം. സന്തോഷ് വർമ്മയുടെ വരികൾ, സംഗീതം ജാസി ഗിഫ്റ്റ്.

0: ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ലാപ്ടോപ്പ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല.
1: കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവുമായി മൈ ജി നൽകുന്നു ലാപ്ടോപ്പുകൾ. 28,990 രൂപ മുതൽ ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
2: മൈ ജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. ടീം സി
3: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ചതിക്കാത്ത ചന്തു എന്ന ചിത്രത്തിൽ അഫ്സൽ, സുജാത മോഹൻ എന്നിവർ പാടിയ ഗാനമാണ് ഇനി. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ സംഗീതം നൽകിയത് അലക്സ് പോൾ.

ഒരറിയിപ്പ്: ഉറക്കക്കുറവ്, മൊബൈൽ അഡിക്ഷൻ, കുറഞ്ഞ ശ്രദ്ധ, ഇതെല്ലാം തലച്ചോറിനെ നാം എങ്ങനെ പരിശീലിപ്പിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. തലച്ചോറിന്റെ ആരോഗ്യം എങ്ങനെ കാത്തുസൂക്ഷിക്കാം, കുട്ടികളുടെ ശ്രദ്ധക്കുറവ് എങ്ങനെ മാറ്റിയെടുക്കാം, ഓർമ്മശക്തിയും ചിന്താശേഷിയും എങ്ങനെ മെച്ചപ്പെടുത്താം തുടങ്ങി തലച്ചോറിന്റെ സാധ്യതകളെക്കുറിച്ച് ഹലോ കൊച്ചി FM ചർച്ച ചെയ്യുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ മനുഷ്യ മസ്തിഷ്കത്തിന്റെ അനന്ത സാധ്യതകൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ക്യുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം മേധാവിയും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ ബേബി ചക്രപാണി മറുപടി നൽകുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പറുകൾ 94 46 45 58 88 അല്ലെങ്കിൽ 04 842 42 63 97 അല്ലെങ്കിൽ 42 63 87. ഓർക്കുക, ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ ഹലോ കൊച്ചി FM പരിപാടി ചർച്ച ചെയ്യുന്നു മനുഷ്യ മസ്തിഷ്കത്തിന്റെ അനന്ത സാധ്യതകൾ. അറിയിപ്പ് കഴിഞ്ഞു. സമയം 9 മണി കഴിഞ്ഞ് 31 മിനിറ്റും 35 സെക്കൻഡും. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്രഗാനങ്ങൾ. സെവൻസ് എന്ന ചിത്രത്തിൽ ബൽറാം, അനുരാധ ശ്രീറാം എന്നിവർ പാടിയ ഗാനമാണ് ഇനി. വരികളെഴുതിയത് സന്തോഷ് വർമ്മ, സംഗീതം ബിജി ബാൽ.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: മാണിക്യക്കല്ല് എന്ന ചിത്രത്തിൽ ദേവാനന്ദ് പാടിയ ഗാനം. രചന രമേഷ് കാവിൽ. സംഗീതം എം ജയചന്ദ്രൻ.

0: കൽക്കട്ട ന്യൂസ് എന്ന ചിത്രത്തിൽ ചിത്ര, മധു ബാലകൃഷ്ണൻ എന്നിവർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം ദീപ് ജ്യോതി മിശ്ര.
1: മൈ ജി പ്രൈസ് ചലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു. 59,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം 7,500 രൂപ വരെ വിലയുള്ള പ്രൊഡക്ടുകളും.
2: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
0: FM മോർണിംഗ് സെലക്ഷൻസിൽ ഇനി രതി നിർവേദം എന്ന ചിത്രത്തിൽ ശ്രേയ ഘോഷാൽ പാടിയ ഗാനം. ഗാനരചന മുരുകൻ കാട്ടാക്കട, സംഗീതം M. Jayachandran.

0: ചാർലി എന്ന ചിത്രത്തിൽ വിജയ് പ്രകാശ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ഗാനശില്പികൾ റഫീഖ് അഹമ്മദ്, ഗോപി സുന്ദർ. പ്രിയ ശ്രോതാക്കളെ, എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരും 10 മണിക്കുള്ള റേഡിയോ ഹെൽത്തിന് ശേഷം.
1: ഇന്ന് രാത്രി 9:30 സാഹിത്യസുരഭിയിൽ
2: ജമീലയുടെ നീട്ടിയുള്ള വിളി. ഷാഹിന, ആരാ ഫോണില്? ഉപ്പയാണോ? എന്താ വിശേഷം? ആ ഫോണിന് എനിക്ക് തന്നെ.
1: ഷിബിൻ ജോർജ് ചളിക്കവട്ടം എഴുതി അവതരിപ്പിച്ച കഥ മയ്യത്ത് വന്ന വഴി.

0: നാം കൊണ്ടുപോയി വച്ചു.
1: പി പി രാജേന്ദ്രൻ കർത്തയുടെ കവിതകൾ.
2: ബൈബിൾ പഴയ നിയമത്തിലെ ദാവീദ് കഥയെ പ്രമേയമാക്കി സിജ തോമസ് രചിച്ച ആ മനുഷ്യ നീ തന്നെ നാടകം രൂപശില്പത്തിലും ഭാവാവിഷ്കരണത്തിലും തത്വചിന്താപരതയിലും മികച്ചു നിൽക്കുന്നു.
1: സി ജെയും നവീന നാടകദർശനവും ഡോക്ടർ സണ്ണി സെബാസ്റ്റ്യൻ നടത്തുന്ന പ്രഭാഷണം ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭി.
3: ആകാശവാണി FM വാർത്തകൾ.
4: പതിനെട്ടാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നാളെ തുടക്കമാകും. ആഗോളക്ഷേമം ലക്ഷ്യമാക്കി വിവിധ വിഷയങ്ങളിൽ അർത്ഥവത്തായതും ക്രിയാത്മകവുമായ ചർച്ചകൾ ഉച്ചകോടിയിൽ ഉണ്ടാകുമെന്നതിൽ ഉറപ്പുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് പ്രസിഡന്റ് സോജിയായി ന്യൂഡൽഹിയിലെത്തി. വളർന്നുവരുന്ന സമ്പദ്വ്യവസ്ഥയ്ക്ക് അവസരങ്ങൾ വിപുലീകരിക്കാനും പങ്കാളിത്തം ശക്തപ്പെടുത്താനും സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മഹാരാഷ്ട്രയിലെ നന്ദേഡിലെ വാഹനാപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധനസഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിച്ച പ്രധാനമന്ത്രി പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് ആശംസിച്ചു. വരൾച്ചാ ബാധിത പ്രദേശങ്ങളിലെ കൃഷിയിൽ മാറ്റം വരുത്തുന്നതിന് ശാസ്ത്രം, നയം, വിപണി എന്നിവ അടിസ്ഥാനമാക്കി സമഗ്ര സമീപനം വേണമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഡൽഹിയിൽ ഡ്രൈലാൻഡ് കോൺഗ്രസ് 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒക്ടോബർ 1 നടത്തുന്ന ഒരു ദിവസം 1 മണിക്കൂർ ഒന്നിച്ച് എന്ന ശുചീകരണ ശ്രമദാന യജ്ഞത്തിന് മുന്നോടിയായി വിപുലമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സംസ്ഥാനങ്ങൾ തയ്യാറാകണമെന്ന് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ. സ്വച്ഛതാ ഹി സേവാ മുന്നൊരുക്കത്തിന്റെ ഉന്നതതല അവലോകന യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത്. കോഴിക്കോട്ടെ വിവിധ റെയിൽവേ വികസന ആവശ്യങ്ങളും യാത്രാ പ്രശ്നങ്ങളും ഉന്നയിച്ച് MK രാഘവൻ MP പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ മധുകർ റാവുത്തുമായി കൂടിക്കാഴ്ച നടത്തി. മണ്ഡലത്തിലെ വികസന പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കുമെന്ന് കൂടിക്കാഴ്ചയിൽ അദ്ദേഹം ഉറപ്പു നൽകിയതായി MP അറിയിച്ചു. സംസ്ഥാനത്ത് പവർകെട്ടിന്റെ സമയം നേരത്തെ അറിയുന്ന സംവിധാനം ഇന്ന് ഉച്ചയോടെ നിലവിൽ വന്നേക്കും. ലോഡ് ഷെഡിംഗിൽ ഏകീകൃത സമയക്രമം പാലിക്കാൻ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് സംവിധാനം സജ്ജീകരിച്ചത്. ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കിയിൽ ഇന്ത്യ സെമിഫൈനലിൽ കടന്നു. ചൈനയിൽ പാകിസ്ഥാനെ എതിരില്ലാത്ത 19 ഗോളിനാണ് ഇന്ത്യ തകർത്തത്.
3: ആകാശവാണി FM വാർത്തകൾ.

ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 9 മണി കഴിഞ്ഞ 59:40. ഇനി 10 മണിക്ക് സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

0: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. അലർജി, കാരണങ്ങളും പ്രതിവിധിയും എന്ന വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം പള്ളിച്ചൽ ദേശീയ ആരോഗ്യ ദൗത്യം ആയുഷ് ആയുർവേദ PHCയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സ്മിത എസ് ശിവൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: ഡോക്ടർ. കുട്ടികളെയും മുതിർന്നവരെയും എല്ലാം ഒരുപോലെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണല്ലോ അലർജി. എന്താണ് അലർജി, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
1: പ്രധാനമായിട്ടും ത്വക്ക് രോഗം, ശ്വാസരോഗം, ചുമ, രാജേഷ്മ തുടങ്ങിയ ശ്വസന വ്യവസ്ഥ സംബന്ധമായ രോഗങ്ങൾ, ഊർധ്വജത്രുഗത രോഗങ്ങൾ അതായത് കഴുത്തിന് മുകളിലുള്ള രോഗങ്ങൾ, ശോഫം അഥവാ ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ടുകൾ, വിരുദ്ധാഹാരം നിമിത്തമുള്ള രോഗങ്ങൾ, ഗരവിഷം അഥവാ ഭക്ഷണത്തിലൂടെ എത്തുന്ന വിഷാംശം എന്നിവയ്ക്കൊക്കെ വിഷചികിത്സയും രസായന ചികിത്സ തുടങ്ങി ആയുർവേദത്തിൽ ശരിയായ ചികിത്സകളാണ് ഉള്ളത്. ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തെ വ്യാധിക്ഷമത്വം എന്നാണ് ആയുർവേദം വിവക്ഷിക്കുന്നത്. ഈ സംവിധാനമാണ് ശരീരത്തിനെ രോഗം വരാതെ സംരക്ഷിക്കുന്നത്. ഇതിൽ രണ്ട് ഘടകങ്ങൾ ആയുർവേദം വിവരിക്കുന്നുണ്ട്. ഒന്ന്, രോഗാണുവിൽ നിന്നോ രോഗം വരുന്ന സാഹചര്യത്തിൽ നിന്നോ ശരീരത്തിന് ഒരു കോട്ട കെട്ടി സംരക്ഷിക്കുന്നത് പോലെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഘടകം. അതിനെ നാം പറയുന്നത് വ്യാധ്യുത്പാദക പ്രതിബന്ധകത്വം എന്നാണ്. രണ്ടാമത്തേത്, ഏതെങ്കിലും വിധത്തിൽ ശരീരത്തിൽ കടന്ന് മേൽപ്പറഞ്ഞ സംവിധാനത്തിന് വിള്ളലുണ്ടാക്കി രോഗം വരുത്താൻ സാധ്യതയുള്ള വസ്തുക്കളെ ഇല്ലാതാക്കുന്ന സംവിധാനമാണ്. അതിനെ ആയുർവേദം പറയുന്നത് വ്യാധിബല വിരോധിത്വം എന്നാണ്. എല്ലാ രോഗങ്ങളുടെ ചികിത്സയിലൂടെയും ഈ ഘടകങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഇതിന് സഹായകരമായ ഒട്ടനവധി ഔഷധങ്ങളും യോഗങ്ങളും ശോധന അഥവാ പഞ്ചകർമ്മ ഉൾപ്പെടെയുള്ള ചികിത്സകളും വീണ്ടും ഇവ വരാതിരിക്കുന്നതിനായി രസായന ചികിത്സകളും ഒക്കെ തന്നെ ആയുർവേദത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ അലർജിയെ നമുക്ക് വളരെ ഭംഗിയായി തന്നെ ചികിത്സിക്കാൻ ആയുർവേദത്തിന് സാധിക്കും.
0: ഡോക്ടർ, അലർജിയുടെ കാരണങ്ങൾ എന്തെല്ലാമാണ്?
1: അലർജിക്കുള്ള കാരണങ്ങളെ കുറിച്ച് പറഞ്ഞാൽ എന്തിനോടും അലർജി ഉണ്ടാകാം എന്ന് പറയേണ്ടി വരും. അതായത് സൂര്യപ്രകാശം മുതൽ ഭക്ഷണവും ഔഷധങ്ങളും വരെ അലർജി ഉള്ളവരുണ്ട്. കാലാവസ്ഥാ വ്യത്യാസത്തിൽ പോലും അലർജിയിലെ ലക്ഷണങ്ങൾ നാം കാണാറുണ്ട്. സൂര്യപ്രകാശം, അന്തരീക്ഷത്തിലെ ഈർപ്പം, പുക, പൊടിയോടുള്ള കാറ്റ്, പ്രത്യേക ഗന്ധങ്ങൾ അതായത് പെർഫ്യൂംസ്, ചിലതരം പെർഫ്യൂമുകൾ, അന്തരീക്ഷത്തിലെ പൊടിയുടെ അംശം, അന്തരീക്ഷ താപനില തുടങ്ങിയവയോട് ശരീരം അമിതമായി പ്രതികരിക്കാറുണ്ട്. വളർത്തുന്ന മൃഗങ്ങളുടെ രോമങ്ങൾ, അവയുടെ ശരീരത്തിലുള്ള സൂക്ഷ്മമായ ജീവികൾ തുടങ്ങിയവയൊക്കെ അലർജി ഉണ്ടാക്കാം. വീടിനുള്ളിലെ പൊടി, പുസ്തകങ്ങൾ, വസ്ത്രങ്ങൾ, അവയുടെ പൊടി, മാറാല, അതുപോലെ എട്ടുകാലി, പാറ്റ, പൂമ്പാറ്റ മുതലായ ജീവികളിൽ നിന്നും വരുന്ന അലർജി, അതേപോലെ തന്നെ പ്ലാസ്റ്റിക് പെയിന്റ്, റെയിൻകോട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിൽ നിന്നൊക്കെ വരുന്ന ഒരുതരം ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ അലർജിയായി മാറാറുണ്ട്. അതുപോലെ അന്തരീക്ഷത്തിലുള്ള അലർജനുകൾ ഏറ്റവും പ്രധാനമായും പൂമ്പൊടിയാണ്. ഉദാഹരണത്തിന് നമുക്കറിയാം, റബ്ബർ വൃക്ഷം, റബ്ബർ പൂക്കുന്ന ഒരു കാലമുണ്ട്. ആ സമയത്ത് അതിൻ്റെ പൊടി അലർജിയായി മാറുന്നത് നാം കാണുന്നുണ്ട്. അതേപോലെ ഭക്ഷണത്തിലേക്ക് പോയാൽ ഗോതമ്പ് അലർജിയുള്ളവരുണ്ട്, പാലും തൈരും മോരും ഒക്കെ അലർജിയുള്ളവരുണ്ട്. പ്രത്യേകിച്ചും ഞണ്ട്, ചിപ്പി തുടങ്ങിയ ചിലതരം മത്സ്യങ്ങൾ, നാൽക്കാലികളുടെ മാംസങ്ങൾ, കൈതച്ചക്ക തുടങ്ങിയ ചില പഴവർഗ്ഗങ്ങൾ, ചേന തുടങ്ങിയ ചില കിഴങ്ങ് വർഗ്ഗങ്ങൾ, ചെറുനാരങ്ങ പോലെയുള്ള അല്ലെങ്കിൽ സോയ പോലെയുള്ള പച്ചക്കറികൾ, ചായ, കാപ്പി, അതേപോലെ പുളിപ്പിച്ച ഫെർമെന്റഡ് ആയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ, ഇവയൊക്കെ നാം അലർജിക്കായിട്ട് പല രോഗികളിലും കാണുന്നു. അതേപോലെ തന്നെ ആഹാരത്തിൽ നാം ശ്രദ്ധിച്ചാൽ ഫുഡ് അഡിക്റ്റീവ്സ് ആയിട്ടുള്ള അതിൻ്റെ പ്രിസർവേറ്റീവ്സ് ആയ വിനാഗിരി, രാസവസ്തുക്കൾ, അതുപോലെ ചിലർക്ക് ഡിറ്റർജൻറ്റുകളും സാനിറ്റൈസറും പോലും അലർജിയാണ്. അതേപോലെ റബ്ബർ ഗ്ലൗസുകൾ, അതേപോലെ ലോഹങ്ങൾ, പ്രത്യേകിച്ചും അലൂമിനിയം ഒക്കെ പലർക്കും അലർജിക്കായിട്ട് കാണുന്നു. പ്ലാസ്റ്റിക്, ഇവയൊക്കെ അലർജിക്കായി കാണുന്നു. ഇവ കൂടാതെ ആയുർവേദത്തിൽ പരാമർശിക്കപ്പെടുന്ന വിരുദ്ധാഹാരത്തിന്റെ ഉപയോഗം, ഉദാഹരണത്തിന് പാലും പാലുൽപ്പന്നങ്ങളും ചെറുനാരങ്ങ വിഭാഗത്തിൽപ്പെടുന്ന പുളിപ്പുള്ള പഴവർഗ്ഗങ്ങൾ ഇവ ഒരുമിച്ച് കഴിക്കുമ്പോൾ അലർജിയായിട്ട് പലർക്കും കാണുന്നുണ്ട്. അതുപോലെ പാലും മത്സ്യവും ഒരേ സമയം ഭക്ഷണത്തിന്റെ ഭാഗമാക്കുന്നവരിലും നാം അലർജി കാണുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വിരുദ്ധാഹാരം ഉൾപ്പെടെ

0: അലർജിക് ആയതുകൊണ്ട് തന്നെ നാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകുവാൻ.
1: ഡോക്ടർ, സാധാരണ രീതിയിൽ അലർജിയിൽ പ്രകടമാകുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: ലക്ഷണങ്ങൾ നമുക്ക് പറയുമ്പോൾ അത് ഏതെല്ലാം തരത്തിലുള്ള അലർജിയുടെ വകഭേദങ്ങളിലാണ് ഈ ലക്ഷണങ്ങൾ വരുന്നത് കൂടി എന്ന് കൂടി പറയേണ്ടി വരും. അതായത് നമുക്ക് 5 തരത്തിലാണ് ഇത് വരിക. അലർജി കൊണ്ടുള്ള ആസ്മ അഥവാ ശ്വാസമുട്ടൽ, മൂക്കൊലിപ്പ്, ചുമ, തുമ്മൽ തുടങ്ങിയ അത്തരം ഒരു ഗ്രൂപ്പ് ഓഫ് സിംപ്റ്റംസ്, അതുപോലെ തന്നെ പീനസം, തലവേദന മുതലായ മറ്റു ലക്ഷണങ്ങളുള്ള അലർജി, അതുപോലെ ഭക്ഷണത്തിൽ നിന്നും ഔഷധങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന അലർജി, 5-ാമത് പ്രാണികളിൽ നിന്നും ഉണ്ടാകുന്നവ. അപ്പൊ ഇവയ്ക്ക് ഓരോന്നിനും ഓരോ ലക്ഷണങ്ങളാണ് ഉള്ളത്. ആദ്യം നമുക്ക് അലർജി കൊണ്ടുള്ള ശ്വാസമുട്ടലിന് എന്താണ് ലക്ഷണമെന്ന് നോക്കാം. അലർജനുകളുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ശ്വാസതടസ്സം, ചുമ, നെഞ്ചിനു പിടുത്തം, ഷോർട്ട്നെസ് ഓഫ് ബ്രത്ത്, അപൂർണമായ വേഗത്തിൽ ശ്വാസചലനം, നടക്കാനും പടി കയറാനും പറ്റാതെയാവുക, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളാണ് നാം ഇവിടെ കോമൺലി കാണുന്നത്. ഇത് രാത്രിയിൽ കൂടുതലാകാറുണ്ട്. കിടക്കുന്നത് കൊണ്ടുള്ള പൂളിംഗ് ഓഫ് സെക്രീഷൻ കാരണം കഫം പുറത്തു പോകാതെയും ഹോർമോൺ പ്രവർത്തനങ്ങളിലുള്ള വ്യത്യാസം കൊണ്ടുമാണ് രാത്രിയിൽ ഇത് കൂടുന്നത്. ഇനിയും അലർജി മൂലമുള്ള തുമ്മൽ, മൂക്കൊലിപ്പ്, ജലദോഷം, ചുമ തുടങ്ങിയ വളരെ സാധാരണമായ മറ്റൊരു അവസ്ഥയിലേക്ക് നമുക്ക് നോക്കാം. അവിടെ കാലാവസ്ഥയിലോ അന്തരീക്ഷത്തിലോ ഉള്ള വ്യത്യാസം പോലും അലർജിക്ക് കാരണമാകുന്നു. ഭക്ഷണം ഇവ പ്രധാനം. ഇവിടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണ്ടി വരും. അതുപോലെ മൂക്ക്, ചെവി, കണ്ണ് എന്നിവിടങ്ങളിൽ അതിയായ ചൊറിച്ചിൽ, മൂക്കടപ്പ് ഇവ ഉണ്ടാകും. ഇത് വർദ്ധിച്ച് ശ്വാസതടസ്സമാകാനും സാധ്യതയുണ്ട്. അതുപോലെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അലർജി കൺജങ്ക്റ്റിവൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗം നമ്മൾ കാണാറുണ്ട്. അവിടെ കണ്ണിന് താഴെ കരിവാളിപ്പ് ഇതിന്റെ മറ്റൊരു ലക്ഷണമായി തന്നെ കാണാൻ കഴിയും. കണ്ണിന് ചുവപ്പും ചൊറിച്ചിൽ, അതുപോലെ കണ്ണിൽ നിന്നും വെള്ളം വരിക, കണ്ണിന് പുകച്ചിൽ തുടങ്ങിയവയും അലർജി കൊണ്ടുണ്ടാകുന്ന മറ്റ് ലക്ഷണങ്ങളാണ്. ഇതേപോലെ പീനസം അഥവാ സൈനസൈറ്റിസ് ഉള്ള രോഗികൾക്കും നമുക്ക് ഇത്തരം അലർജിക് മാനിഫെസ്റ്റേഷൻസ് കാണാൻ സാധിക്കും. അവിടെ മൂക്കിന് ചുറ്റുമുള്ള അസ്ഥികളിലെ അറകളിൽ കഫം നിറച്ച് അത് അണുബാധയുണ്ടാക്കി മഞ്ഞ നിറത്തിലോ ഇളം പച്ച നിറത്തിലോ മൂക്കൊലിപ്പ് ഉണ്ടാക്കുന്നു. കഫത്തിന് ദുഷിച്ച ഗന്ധവും ഉണ്ടാകും. ശക്തമായ തലവേദന, പനി, രുചിക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന പീനസ രോഗികളിൽ മൂക്കടപ്പും രാത്രി ശ്വാസതടസ്സവും മണമറിയാൻ സാധിക്കായികയും ഒക്കെ തന്നെ ഇവിടെ ലക്ഷണങ്ങളായി പേഷ്യൻസിൽ കണ്ടുവരുന്നു. ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു രോഗ ലക്ഷണമാണ് അർട്ടിക്കേരിയ. ഇതിൽ ചൊറിഞ്ഞു തടിക്കൽ സാധാരണമായി ഭക്ഷണ പദാർത്ഥങ്ങളിൽ നിന്നും തണുപ്പ് കാലാവസ്ഥ കാരണവും ഒക്കെയാണ് ഉണ്ടാകുന്നത്. ശരീരമാസകലം ചൊറിച്ചിൽ വന്ന് ചുവന്ന് തടിച്ച് നീര് വന്ന് വീർക്കുന്നു. ഇത് കലശലാകുമ്പോൾ വയറുവേദനയും ഛർദിയും വയറിളക്കവും ഒക്കെയായി മാറുന്നു. അവിടെയൊക്കെ മുന്നേ ഉണ്ടായിരുന്ന അലർജിയാണ് ഇതിന് കാരണമാകുന്നതെന്ന് പോലും പലപ്പോഴും രോഗികൾ മറന്നുപോവുകയും പിന്നീട് ഛർദിക്കും വയറുവേദനയ്ക്കും മാത്രം ചികിത്സ ചെയ്യുകയും കൃത്യമായ രോഗം മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ട് അർട്ടിക്കേരിയ എന്ന ആ ഒരു പ്രോബ്ലം സോൾവ് ആവാതെ വീണ്ടും നിലനിൽക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ വന്നാൽ കൃത്യമായും ഡോക്ടറെ കാണുകയും അതിന് വേണ്ടുന്ന ചികിത്സ തേടുകയും തന്നെ വേണം. ഹോം റെമഡീസായി നമുക്ക് കറിവേപ്പിലയും മഞ്ഞളും ഒക്കെ അരച്ച് പുറമേ പുരട്ടാവുന്ന ഒരു രോഗമാണ്. തുടക്കത്തിലാണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ഇതിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനും സാധിക്കും. ഇനി 5-ാമതായിട്ട് ഭക്ഷണത്തിൽ നിന്നും ഔഷധങ്ങളിൽ നിന്നുമുള്ള അലർജിയാണ് ഏറ്റവും പ്രധാനം. ഇതിൽ മേൽപ്പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടാകാം. കൂടാതെ ഛർദിയും വയറുവേദനയും വയറിളക്കവും ഒക്കെ തന്നെ കൂടെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. എണ്ണ ചേർന്ന ഭക്ഷണം, മുട്ട, പാൽ, കടല, കിഴങ്ങുവർഗ്ഗങ്ങൾ ഇവയൊക്കെ കൂടാതെ രാത്രി വൈകിയുള്ള ഭക്ഷണം, തണുത്ത വെള്ളം ഒക്കെ ഇതിനൊരു പ്രധാന കാരണങ്ങളായി തീരാറുണ്ട്. തലയിൽ തേക്കുന്ന എണ്ണ പോലും പ്രധാനമാണെന്നുള്ളതാണ് അലർജി എന്ന രോഗത്തിന് നമുക്ക് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്. പലപ്പോഴും മുടി വളരാനും മറ്റും തണുപ്പുള്ള മരുന്നുകൾ ഉപയോഗിച്ച്, അതായത് കറ്റാർവാഴയോ ചുവന്നുള്ളിയോ ഒക്കെ ചേർത്ത മരുന്നുകൾ ഉപയോഗിച്ച് എണ്ണ കാച്ചി തേക്കുന്ന ഒരു ശീലം ഒട്ടും തന്നെ അലർജിയെ കുറിച്ച് ചിന്തിക്കാതെ ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്. അവിടെയൊക്കെ ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് അലർജി വല്ലാണ്ട് കൂടുകയും അത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ തേനീച്ച, കടന്തൽ, മറ്റ് ഷഡ്പദങ്ങൾ, തേൾ,

0: ഞണ്ട് തുടങ്ങിയവയുടെ ദംശനം, അത് കടിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അലർജി, ചെറിയ അളവിൽ ഇവയുടെ വിഷാംശം ഉള്ളിലെത്തിയാൽ ശക്തിയായ വേദനയും ചൊറിച്ചിലും നീരും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വലിയ അളവിൽ ഇവയുടെ വിഷാംശം ശരീരത്തിലെത്തിയാൽ ഇത് അലർജിക്ക് കാരണമായി തീരുകയും മരണകാരണമായി പോലും നാം ഇത് കണ്ടുവരുന്നു.
1: ഡോക്ടർ, ആയുർവേദ വിധി പ്രകാരം അലർജിയുടെ പരിഹാര മാർഗങ്ങൾ എന്തെല്ലാമാണ്?
0: ഇത് തടയുന്നതിനായി ആയുർവേദം മുന്നോട്ട് വെക്കുന്ന മാർഗങ്ങൾ മൂന്ന് വിഭാഗങ്ങളായി തരംതിരിക്കേണ്ടി വരും. അതായത്, ആഹാരം നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്, വിഹാരം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഔഷധം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആഹാരം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയുർവേദ വിധിപ്രകാരം ശരീരപ്രകൃതിക്ക് അനുസൃതമായ ആഹാരമാണ് നാം കഴിക്കേണ്ടത്. അതിനായി ശരീരപ്രകൃതി നമുക്കറിയേണ്ടതുണ്ട്. അതായത്, ഉദാഹരണത്തിന്, കഫപ്രകൃതിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് തലയിൽ എണ്ണ തേക്കുന്ന ആവശ്യകത തന്നെയില്ല. അഥവാ ഉപയോഗിക്കുകയാണെങ്കിൽ അത് യുക്തമായ ഔഷധം ചേർത്ത് കാച്ചിയ എണ്ണയായിരിക്കണം. അതുപോലെ വിരുദ്ധാഹാരം ഒഴിവാക്കുക, രാത്രി വൈകിയുള്ള ഭക്ഷണം, തണുപ്പിച്ച വെള്ളം ഒരു ഭക്ഷണവും ഉപയോഗിക്കാതിരിക്കുക, വിഷാംശമടങ്ങിയ ഭക്ഷണം ഒഴിവാക്കേണ്ടതുണ്ട്, ദഹിക്കാൻ വിഷമതയുള്ള ആഹാര പദാർത്ഥങ്ങൾ നാം ഒഴിവാക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നാം ശ്രദ്ധിക്കണം. അതേപോലെ മഞ്ഞൾ, ചുക്ക്, വെളുത്തുള്ളി, കറിവേപ്പില, കടുക്, ജീരകം, ഉലുവ, ഏലക്ക തുടങ്ങിയ നമ്മൾ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും ദഹനശക്തി കൂട്ടുവാനും അലർജി മൂലമുള്ള പ്രശ്നങ്ങൾ തടയുവാനും സഹായിക്കും. വിശപ്പിനനുസരിച്ച് ഭക്ഷണം കഴിക്കുക എന്ന ശീലം ഉണ്ടാവണം. ആവശ്യത്തിന് അനുയോജ്യമായ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. അത് ചുക്ക്, തുളസി തുടങ്ങിയ ദഹന ശക്തി കൂട്ടുന്ന ഔഷധങ്ങൾ നമുക്കവിടെ ചേർക്കാവുന്നതാണ്. ചില പ്രത്യേക ശരീരപ്രകൃതി ഉള്ളവർക്ക്, അതായത് കഫപിത്ത പ്രകൃതിക്കാർക്കൊക്കെ ആണെങ്കിൽ അത്യാവശ്യം വിശപ്പില്ലാതെ തന്നെയും കഴിക്കാം. ഇനി വിഹാരത്തിലേക്ക് വരാം, അഥവാ ശീലങ്ങളിലേക്ക് വരാം. അതായത്, രാത്രിയുള്ള കുളി, കാലത്ത് നേരത്തെയുള്ള കുളി, ഉറക്കമളപ്പ്, അതായത് പകലുറക്കം, സമയം തെറ്റിയുള്ള ഭക്ഷണം, രാത്രി വൈകിയുള്ള ഭക്ഷണം, മാനസിക പിരിമുറുക്കം, മാനസിക ആഘാതം, ഇവയൊക്കെ ഇതിന് കാരണമാകാം. അതുപോലെ ഒരുപാട് നേരം തണുത്ത കാറ്റേൽക്കുക, അല്ലെങ്കിൽ വ്യായാമം ഇല്ലാത്ത ഒരു ജീവിത രീതി, ഇതൊക്കെ ഇതിന് കാരണമാകാം. ഇനി ഔഷധത്തിലേക്ക് വന്നാലോ, ഭക്ഷണം തന്നെയാണ് പ്രധാനമായ ഔഷധം. ആയുർവേദം അനുശാസിക്കുന്നതും അത് തന്നെയാണ്. ആഹാരത്തെ തന്നെയാണ് ഔഷധമായി നാം സേവിക്കാനായി പറയുക. അതുപോലെ കുളിക്കുന്ന രീതി, അത് നാം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുളിക്കുമ്പോൾ നമ്മൾ തല കുളിക്കുന്നത് തല കുനിച്ച് തന്നെ കുളിക്കുകയും നീരിറക്കം പോലുള്ള ബുദ്ധിമുട്ടുകൾ വരാതെയും അതുപോലെ അലർജിക് പ്രശ്നങ്ങൾ വരാതിരിക്കാനും ഒക്കെ അത് വളരെയേറെ സഹായിക്കും. അതുപോലെ മുഖവും ശരീരവും ചൂടുവെള്ളത്തിൽ കുളിക്കുക എന്നുള്ള ഒരു ശീലവും നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. ഇതേപോലെ നമ്മുടെ ആഹാരവും വിഹാരവും ഔഷധവും ഒക്കെ തന്നെ കൃത്യമായ രീതിയിൽ ആയുർവേദ സമീപനത്തിലൂടെ നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അലർജിയും അതേപോലുള്ള അനുബന്ധമായ രോഗങ്ങളെ ഒക്കെ തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. ഇതേപോലെ തന്നെ ആസ്മ പോലുള്ള രോഗങ്ങളിലും അതേപോലെ സൈനസൈറ്റിസ് പോലുള്ള രോഗങ്ങളിലും ഒക്കെ തന്നെ യോഗയിലെ പ്രാണായാമങ്ങൾ വളരെയേറെ പ്രയോജനം ചെയ്യുമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 കഴിഞ്ഞ് 15:08. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. പുതിയ തീരങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഹരിഹരൻ പാടിയത്. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് ഈണം നൽകിയത് ഇളയരാജ.

ഇന്നത്തെ എഫ് എം മോർണിംഗ് സെലക്ഷൻസിൽ ഒരു ഗാനം കൂടി, ബാച്ചിലർ പാർട്ടി എന്ന ചിത്രത്തിൽ നിഖിൽ മാത്യു, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത്. ഗാനശില്പികൾ റഫീഖ് അഹമ്മദ്, രാഹുൽ രാജ്.

എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 10 കഴിഞ്ഞ് 25:35. സേവന വാർത്തകൾ. അസാപ് കേരളയുടെ ചാത്തന്നൂർ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സ്മോൾ കാറ്റഗറി ഡ്രോൺ പൈലറ്റ് പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 10-ാം ക്ലാസ് പാസായ 18 വയസ്സിന് മുകളിലുള്ളവർക്ക് പരിശീലനത്തിൽ പങ്കെടുക്കാം. 5 മുതൽ 7 ദിവസങ്ങളിലായി 30 മണിക്കൂറാണ് കോഴ്സിന്റെ ദൈർഘ്യം. താൽപര്യമുള്ളവർ ഈ മാസം 22-ന് മുൻപായി പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 94

0: 95 99 97 21 94 95 99 97 21. കോട്ടയം ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ ലാബ് ടെക്നീഷ്യൻ തസ്തികയിൽ കരാർ നിയമനത്തിന് ഈ മാസം 15 രാവിലെ 11 മണിക്ക് അഭിമുഖം നടത്തും. യോഗ്യത DMLD. അപേക്ഷ, അസൽ സർട്ടിഫിക്കറ്റ്, ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖ ഇവയുടെ പകർപ്പുകൾ സഹിതം ആശുപത്രി ഓഫീസിൽ ഹാജരാകണം. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04-822-21-54.
1: Mighty Price Select.
2: ACL വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ, കൂടാതെ ഫ്രീ ഇൻസ്റ്റലേഷൻ, 5-year വാറന്റി, ഫ്ലാറ്റ് 50% ഓഫ്, ഒപ്പം മൈജി ഓണം മാസോണം ഓഫർ തുടരുന്നു.
3: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
6: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിടിലൻ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
7: 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20,000 രൂപ വരെ ക്യാഷ് ബാക്കും 10,000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
6: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിളിൽ ഷോറൂം സന്ദർശിക്കൂ.
0: കെൽട്രോൺ കോട്ടയം നോളജ് സെന്ററിൽ പൈത്തൺ ഫുൾ സ്റ്റാക്ക് വിത്ത് AI, ഡേറ്റ അനാലിസിസ് ആൻഡ് മെഷീൻ ലേണിംഗ്, മെഷീൻ ലേണിംഗ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റ സയൻസ് ആൻഡ് അനലിറ്റിക്സ്, ഫണ്ടമെൻറ്റൽസ് ഓഫ് ജനറേറ്റീവ് AI, AR, VR, MR എന്നീ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. യോഗ്യത SSLC അല്ലെങ്കിൽ +2. വിശദവിവരത്തിന് 62-82-84-17-72 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 62-82-84-17-72.
8: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
9: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
8: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
9: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
10: നാളെ രാവിലെ 7 മണിക്ക് സ്പോൺസേഡ് പരിപാടി പൊപ്ര. തലച്ചോറിനെ അടുത്തറിയുവാൻ സന്ദർശിക്കൂ ബ്രെയിൻ സിംബോസിയം. 13-ാം തീയതി മുതൽ കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം ക്യാമ്പസിൽ.
11: സ്മാർട്ട് ഫോണുകളിൽ മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവുമായി മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
12: 60,000 മുതൽ 99,999 വരെ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്ക് 13,500 വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
11: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
0: കങ്ങഴ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിലെ പത്തനാട് അംഗൻവാടി കം ക്രഷിലേക്ക് ക്രഷ് വർക്കർ, ക്രഷ് ഹെൽപ്പർ തസ്തികകളിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കങ്ങഴ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിര താമസക്കാരായ 18-നും 35 വയസ്സിനും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. ഈ മാസം 15-ന് വൈകിട്ട് 5 മണി വരെ അപേക്ഷകൾ സ്വീകരിക്കും. വിശദവിവരങ്ങൾക്ക് കൊടുങ്ങൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന വാഴൂർ ശിശുവികസന പദ്ധതി ഓഫീസുമായി ബന്ധപ്പെടാം. ഫോൺ നമ്പർ 79-07-20-91-61. നമ്പർ ആവർത്തിക്കാം, 79-07-20-91-61. ശ്രോതാക്കൾ കേട്ടത് സേവന വാർത്തകൾ.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. ഗ്രാമിന് 240 രൂപ കുറഞ്ഞ് 14,015 രൂപ നിരക്കിലും പവന് 1,12,120 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
1: റീഗൽ.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 10:31:53. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചിത്രമഞ്ജരി കേൾക്കാം. ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രമഞ്ജരിയിൽ ഇന്ന് ആദ്യം അബ് കെ ബറാസ് എന്ന ചിത്രത്തിൽ സോനു നിഗം, പ്രീതി പിങ്കി എന്നിവർ പാടിയത്. സമീറിന്റെ വരികൾക്ക് അനു മാലിക്കിന്റെ സംഗീതം.

ഇനി പുലമൈപ്പിതന്റെ വരികൾക്ക് കുന്നക്കുടി ആർ വൈദ്യനാഥൻ സംഗീതം പകർന്ന ഗാനം, പാടിയത് എസ് പി ബാലസുബ്രഹ്മണ്യം, ചിത്രം നവരത്നം.

ചിത്രം പരം സുന്ദരി, പാടിയത് സോനു നിഗം, കൃഷ്ണകലേസാഹ. വരികൾ അമിതാഭ് ഭട്ടാചാര്യ, സംഗീതം സച്ചിൻ ജിഗർ.

ചിത്രം ബജ്ര ഒ മസ്താനി, ഗാനരചന സിദ്ധാർത്ഥ് ഗരിമ, സംഗീതം സഞ്ജയ് ലീല ഭൻസാലി, ശ്രേയാഘോഷാൽ, ഗണേഷ് ചന്ദൻ ശിവ എന്നിവർ പാടിയത്.

0: സമയം 10 മണി കഴിഞ്ഞ് 55 മിനിറ്റും 18 സെക്കൻഡും. ചിത്രമഞ്ജരിയെ തുടർന്ന് കേൾക്കാം നാട്ടുവിശേഷത്തിനും ആകാശവാണി എഫ് എം വാർത്തകൾക്കും ശേഷം. ആകാശവാണി കൊച്ചി എഫ് എം 102.3 നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ചങ്ങമ്പുഴ സെന്റർ റോഡ് അസോസിയേഷന്റെ ഓണാഘോഷം വൈകിട്ട് 6.
1: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
2: എവിടെ നിന്ന് വാങ്ങിക്കണം?
1: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
2: പക്ഷേ കിട്ടാൻ സമയമെടുക്കൂലേ?
1: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: എന്നാ മൈ ജിയോ തന്നെ പോവാം.
1: മൈ ജിയോണം മാസോണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിടിലൻ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
4: 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20,000 രൂപ വരെ ക്യാഷ് ബാക്കും 10,000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
3: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിള്ളിയിൽ ഷോറൂം സന്ദർശിക്കൂ.
5: അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില എവിടെയാണെന്ന് അറിയാമോ?
2: എന്താ സംശയം? അത് മൈജിയിലല്ലേ?
5: മറ്റാരും നൽകാത്ത വിലക്കുറവും ഡിസ്കൗണ്ടുമായി മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും
2: ഓഫർ.

0: സെപ്റ്റംബർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടിഎൻസി അപ്ലൈ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ലാപ്ടോപ്പ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല.
4: കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവുമായി മൈ ജി നൽകുന്നു ലാപ്ടോപ്പുകൾ. 28,990 രൂപ മുതൽ ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
0: മൈ ജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ടിഎൻസി അപ്ലൈ.
1: സേവന വാർത്ത. കോട്ടയം ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ 18 മുതൽ 49 വയസ്സുള്ളവർക്ക് സെൽഫോൺ റിപ്പയർ ആൻഡ് സർവീസ്, ബ്യൂട്ടി പാർലർ മാനേജ്മെന്റ് എന്നീ കോഴ്സുകളിൽ സൌജന്യ പരിശീലനം നൽകുന്നു. രജിസ്റ്റർ ചെയ്യുവാനായി ബന്ധപ്പെടുക 04812333307 04812333307.
5: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
6: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
5: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
6: മൈ ജി ആണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1,00,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
0: മൈ ജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
7: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
8: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
7: ആൻഡ് രക്ഷേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
8: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
9: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
10: ചേട്ടാ ചായ എടുക്കട്ടെ?
9: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
10: ആര് പറഞ്ഞു?
0: മൈ ജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
9: അപ്പോ കാത്തിരിപ്പില്ലേ?
0: ഇല്ല.
6: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
1: ഏറ്റുമാനൂർ, ഉഴവൂർ, കടുത്തുരുത്തി, ഈരാട്ടുപേട്ട, കാഞ്ഞിരപ്പള്ളി, മാടപ്പള്ളി, വാഴൂർ ബ്ലോക്കുകളുടെ കീഴിലെ CDSകളിൽ കുടുംബശ്രീ ആരംഭിക്കുന്ന ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ക്ലസ്റ്ററുകളിലേക്ക് IFC ആങ്കർ സീനിയർ CRP തസ്തികളിൽ നിയമനത്തിന് ഇന്ന് വരെ അപേക്ഷിക്കാം. കുടുംബശ്രീ ഓക്സിലറി അംഗങ്ങളുടെ കുടുംബാംഗങ്ങളായ സ്ത്രീകളെയാണ് പരിഗണിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ CDS ഓഫീസുകളിൽ ലഭിക്കും. വിശദ വിവരങ്ങൾക്ക് വിളിക്കാം 04812-30249. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.
11: ആകാശവാണി FM വാർത്തകൾ.
1: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്നും നാളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാദ്രാനഗർ ഹവേലിയും ദാമന്തിയവും സന്ദർശിക്കും. സിൽവാസയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ഗവൺമെന്റ് കോളേജിൽ നടത്തുന്ന പൊതുചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിന്റെ 7ാം പതിപ്പ് ഇന്ന് മുംബൈയിൽ സമാപിക്കും. കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, നിതിൻ ഗഡ്കരി എന്നിവർ ഫെസ്റ്റിനെ അഭിസംബോധന ചെയ്യും. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടരുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. രാത്രിയിൽ വൈദ്യുതി വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതും AC ഫാൻ ഉപയോഗം കൂടിയതും വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണമായെന്നും മന്ത്രി കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. സോളാർ വൈദ്യുതി രാത്രിയിലേക്ക് സൂക്ഷിച്ചുവെച്ച് ഉപയോഗിക്കുന്ന പദ്ധതി മൈലാട്ടിയിലും മുള്ളേരിയയിലും ശ്രീകണ്ഠപുരത്തും പോത്തൻകോടും അരീക്കോടും പുരോഗമിക്കുകയാണെന്നും മന്ത്രി സണ്ണി ജോസഫ്. ബ്രഹ്മപുരത്ത് 500 MW ബസ് പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. സ്കൂളുകളിൽ തുടർച്ചയായി ഹാജരാകാത്ത കുട്ടികളെ തിരികെ എത്തിക്കുന്ന കൂടെ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പാലക്കാട് അഗളിയിൽ മന്ത്രി N. ഷംസുദ്ദീൻ അല്പസമയത്തിനകം നിർവഹിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത്. ബ്രെന്റ് ക്രൂഡ് ഓയിലിന്റെ വില 4 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ 108.77 US ഡോളറിലെത്തി. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ, പണപ്പെരുപ്പം തുടങ്ങിയവയുടെ പശ്ചാത്തലത്തിലാണ് ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിച്ചത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1920 താഴ്ന്ന് 112,120 രൂപയായി. 14,015 രൂപയാണ് ഗ്രാമിന്.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 11 കഴിഞ്ഞ് 1:52. പ്രിയ ശ്രോതാക്കളെ, ചിത്രമഞ്ജരി തുടരുന്നു. ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. യുവൻ ശങ്കർ രാജ, സൂരജ് സന്തോഷ് എന്നിവർ അഞ്ചാൻ എന്ന ചിത്രത്തിനുവേണ്ടി പാടിയ ഗാനമാണിനി. വരികൾ കപിലൻ, സംഗീതം യുവൻ ശങ്കർ രാജ.

മൻ എന്ന ചിത്രത്തിനുവേണ്ടി സമീർ വരികൾ എഴുതി സഞ്ജീവ് ദർശൻ സംഗീതം നൽകിയ ഗാനം, പാടിയത് ഉദിത് നാരായണൻ, അൽക്ക യാഗ്നിക് എന്നിവർ.

ഈ ഗാനത്തോടെ ഇന്നത്തെ ചിത്രമഞ്ജരി ഇവിടെ പൂർണ്ണമാകുന്നു. ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 11:30 15 സെക്കൻഡും. ഇപ്പോൾ NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.

0: होमी व्यारावाला ने अगस्त 1947 को लाल किले पर पहली बार फहराए गए झंडे, भारत से लॉर्ड माउंटबेटन के डिपार्चर, महात्मा गांधी, जवाहरलाल नेहरू तथा लाल बहादुर शास्त्री की अंतिम यात्रा की भी तस्वीरें अपने कैमरे में कैद की। इन तस्वीरों की पूरे विश्व में प्रशंसा हुई और इन्हें बेहद महत्वपूर्ण ऐतिहासिक धरोहरों के रूप में अंतर्राष्ट्रीय स्तर पर मान्यता मिली। भारतीय स्वतंत्रता संग्राम के चरम उत्कर्ष के दिनों उनके द्वारा खींची गई अधिकांश तस्वीरों को दुर्लभतम कृतियों की श्रेणी में रखा गया है। ऐसा लगता है मानो उनके कैमरे ने इतिहास को सजीव कर दिया है।
1: होमी ने बतौर फोटो जर्नलिस्ट अपने करियर की शुरुआत 1930 में की थी। वो 1970 तक इस क्षेत्र में सक्रिय रहीं। 40 वर्षों के इस सफर के दौरान उन्होंने देश विदेश में खूब नाम कमाया। 1970 में अपने पति की मृत्यु के बाद होमी व्यारावाला ने अपने पेशे से संन्यास ले लिया। होमी की विशिष्ट उपलब्धियों को देखते हुए भारत सरकार द्वारा 2011 में उन्हें भारत की पहली महिला छाया पत्रकार के रूप में भारत के दूसरे सबसे बड़े नागरिक सम्मान पद्म विभूषण से सम्मानित किया गया था। सन 2012 में 99 वर्ष की आयु में इनका निधन हो गया।
0: गूगल ने उनकी विरासत का सम्मान करते हुए उनके जन्म के 104 साल पूरे होने पर अपने डूडल के साथ उन्हें सम्मानित किया। गूगल ने भारत की पहली महिला फोटो पत्रकार होमी व्यारावाला को श्रद्धांजलि देते हुए उन्हें लेंस के साथ पहली भारतीय महिला यानी फर्स्ट इंडियन लेडी विद द लेंस के रूप में सम्मान दिया।
1: स्त्री अस्मिता के विमर्श पर किसी ज्योतिर्मय प्रेरणा स्तंभ के रूप में अडिग खड़ी भारत की इस पहली महिला फोटो पत्रकार होमी व्यारावाला को हमारा शत शत नमन।
2: और अब इसी के साथ हमारा आज का उमंग कार्यक्रम यहीं पर समाप्त होता है। अब आपके मित्र विमलेश को उमंग कार्यक्रम की तकनीकी टीम के साथ अगले सप्ताह तक के लिए आज्ञा दीजिए। नमस्कार।
3: उमंग, उमंग, उमंग, उमंग, उमंग।
4: श्रोताक्कൾ ഇതുവരെ കേട്ടത് NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. ആകാശവാണി കൊച്ചി FM 102.3, സമയം 12 മണി.
5: ആകാശവാണി FM വാർത്തകൾ.
4: പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉച്ചകഴിഞ്ഞ് ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. റഷ്യ ഉക്രൈൻ സംഘർഷം, പശ്ചിമേഷ്യയിലെ സാഹചര്യം, വ്യാപാര ബന്ധങ്ങൾ, ഊർജ്ജ സഹകരണം എന്നിവ ചർച്ചാ വിഷയങ്ങളാകും. സാമ്പത്തിക കരുത്തിനെ ജനങ്ങൾക്ക് തൊഴിലും സമ്പത്തും സമൃദ്ധിയും നൽകുന്ന നേട്ടങ്ങളാക്കി മാറ്റാൻ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ബ്രിക്സ് രാജ്യങ്ങളോട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ ബ്രിക്സ് ബിസിനസ് ഫോറത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബ്രോഡ്ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ച ചരിത്ര നേട്ടം കൈവരിച്ച് ദക്ഷിണ റെയിൽവേ. ഈ മേഖലയിലെ അവസാനത്തെ 71 കിലോമീറ്റർ വരുന്ന പട്ടുക്കോട്ടി കാരേക്കുടി പാതയിലെ വൈദ്യുതീകരണം വിജയകരമായി പൂർത്തീകരിച്ചാണ് നേട്ടം കൈവരിച്ചത്. പൊതുവിദ്യാലയങ്ങളിൽ തുടർച്ചയായി ഹാജരാകാതിരുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്നതിന് കൂടെ പദ്ധതിക്ക് തുടക്കമായി. പദ്ധതിയുടെ സംസ്ഥാനതല പരിപാടി അട്ടപ്പാടി അഗളിയിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ഭൂരഹിതരായവർക്ക് പട്ടയം നൽകുന്ന പട്ടയമേളയ്ക്ക് തൃശൂർ കെ കരുണാകരൻ സ്മാരക ടൌൺഹാളിൽ തുടക്കമായി. മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഇന്നലെ വൈദ്യുതി ഉപഭോഗം ഉയർന്ന നിലയിലായിരുന്നുവെന്ന് KSEB. പവർ എക്സ്ചേഞ്ചിൽ നിന്നും വൈദ്യുതി ലഭ്യതയിൽ 700 മുതൽ 900 മെഗാവാട്ടിന്റെ കുറവുണ്ടായി എന്നും KSEB അറിയിച്ചു. ഇടുക്കി സത്രം എയർസ്ട്രിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ ധാരണയായി. വനം റവന്യൂ വകുപ്പുകൾ തമ്മിലുണ്ടാകുന്ന തർക്കം ചർച്ചയിലൂടെ പരിഹരിച്ചതിനെ തുടർന്നാണ് നടപടി. എറണാകുളം കുമ്പളം ടോളിലെ ഓട്ടോമീറ്റർ ബാരിയർ നശിപ്പിച്ച സ്വകാര്യ ബസ് പിടിച്ചെടുത്തു. ബസ് ക്ലീനറായ പ്രതി കൊടുങ്ങല്ലൂർ സ്വദേശി അനുരാജ്

0: ഒളിവിലാണ്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരം, തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര. ഇൻസുലിൻ ഇനി ദിവസേന ഉപയോഗിക്കേണ്ടതില്ല. ആഴ്ചയിൽ ഒരിക്കൽ ഉപയോഗിക്കാവുന്ന ഇൻസുലിൻ മരുന്നുകളെക്കുറിച്ച് ഡോക്ടർ ജ്യോതി ദേവകേശവ് ദേവ് സംസാരിക്കുന്നു, തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
2: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിടിലൻ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: 2,000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20,000 രൂപ വരെ ക്യാഷ് ബാക്കും 10,000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
2: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിള്ളിൽ ഷോറും സന്ദർശിക്കൂ.
4: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
5: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
4: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
6: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
7: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർ വിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
6: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
7: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
6: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kayerboard.gov.in.
7: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
6: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
0: അറിയിപ്പുകൾ തുടരുന്നു. ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവം, 1:55 സേവന വാർത്തകൾ, 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ മനുഷ്യ മസ്തിഷ്കത്തിന്റെ അനന്ത സാധ്യതകൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം മേധാവിയും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ ബേബി ചക്രപാണി മറുപടി പറയുന്നു. 4:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് 4:00 വാട്സ്ആപ്പ് സന്ദേശ പരിപാടി. 4:55 സേവന വാർത്തകൾ, 5:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, തുടർന്ന് സേവന വാർത്തകൾ.
8: എനിക്കൊരു TV വാങ്ങണമായിരുന്നു.
9: എന്നാ ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. ഏത് വലിപ്പത്തിലുമുള്ള TVയും വാങ്ങാം. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ 6,490 രൂപ മുതൽ സ്മാർട്ട് LED TVകൾ. കൂടാതെ TV പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
10: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ.
4: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
5: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
4: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: അറിയിപ്പുകൾ തുടരുന്നു. വൈകിട്ട് 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. മണ്ണിൽ പിറക്കുന്ന പച്ചയുടെ കുഞ്ഞുകവിത. മൈക്രോ ഗ്രീൻസ് കൃഷിരീതികൾ പങ്കുവയ്ക്കുന്നു ഏലൂർ പുതിയ റോഡിലെ ഗാന സരസ്വതി. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗ് നിലവറ. 7:55 ഒരിടത്തൊരിടത്ത് മായാ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി. കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചയും. 8:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ശാസ്ത്രദീപ്തി. 8:05 സമഗ്ര ഹോമിയോ FM ഹെൽത്ത് ലൈൻ. നടുവേദന കാരണങ്ങളും ഹോമിയോപ്പതി പരിഹാരവും. ഡോക്ടർ KV ഷോയ്സനുമായി അഭിമുഖം.
8: AC വിലയിൽ മൈജിയുടെ പ്രൈസ് ചലഞ്ച് മിസ് ചെയ്യല്ലേ.
9: AC വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ, കൂടാതെ ഫ്രീ ഇൻസ്റ്റലേഷൻ, 5-year വാറന്റി, ഫ്ലാറ്റ് 50% ഓഫ്, ഒപ്പം 30 കോടിയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസോണം ഓഫർ തുടരുന്നു.
10: എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും September 13 വരെ.
0: 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 News@9 ഡൽഹി റിലേ. 9:15 ചുറ്റുവട്ടം. കൊച്ചി ചാവറ കൾച്ചറൽ സെന്റർ ലൈബ്രറി ഹാളിൽ വെച്ച് ഇടപ്പള്ളി രാഘവൻപിള്ളയുടെ മണിനാദം എന്ന കൃതിയുടെ 90th anniversary നടന്ന പ്രഭാഷണ പരമ്പരയിൽ കേരള സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി R. ഗോപാലകൃഷ്ണൻ നൽകിയ പ്രഭാഷണത്തിൽ നിന്ന്. 9:30 സാഹിത്യ സുരഭി, ഡോക്ടർ സണ്ണി സെബാസ്റ്റ്യന്റെ

പ്രഭാഷണം സി ജെയും നവീന, നാടക ദർശനവും പി പി രാജേന്ദ്രൻ കർത്തിയുടെ കവിതകൾ, ഷിബിൻ ജോർജിന്റെ കഥ മയ്യത്ത് വന്ന വഴി, 10 മണിക്ക് ശ്രീനിവാസ് ജോഷിയുടെ സംഗീത കച്ചേരി, ഭരത് കാമൻ തബല, അവിനാഷ് ഡിഗെ ഹാർമോണിയം, 11 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. ശ്രോതാക്കൾ കേട്ടത് അറിയിപ്പുകൾ ഇന്ന് ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഇപ്പോൾ ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത്. ഇനം വില കിലോയ്ക്ക് ആദ്യം മൊത്തവില, പിന്നെ ചില്ലറ വില എന്ന ക്രമത്തിൽ. ഏത്തയ്ക്ക നാടൻ മൊത്തവില 54 രൂപ, ചില്ലറ 60 രൂപ. മറുനാടൻ മൊത്തവില 52 രൂപ, ചില്ലറ വില 56 രൂപ. പയർ നാടൻ 55-60, മറുനാടൻ 50-55. ചേന നാടൻ 45-50, മറുനാടൻ 40-45. മരച്ചീനി നാടൻ 30-34. ഇനി ചില മറുനാടൻ ഇനങ്ങൾ. ചീര പച്ച ചുവപ്പ് 43-47, കുമ്പളങ്ങ 23-28, ഞാലിപ്പൂവൻ 78-85, പാളയന്തോടൻ 35-40, പൂവൻ 65-70, റോബസ്റ്റ 29-35, ബീട്രൂട്ട് 54-60, വെണ്ടയ്ക്ക 34-42, പാവയ്ക്ക 57-62, ചുരയ്ക്ക 36-42, വഴുതന 42-47, കത്തിരിയുരുണ്ടത് 36-42, ക്യാബേജ് 32-38, ക്യാരറ്റ് 58-62, കോളിഫ്ലവർ 40-47, കൊത്തമര 40-47, കൂർക്ക 45-50, ചേമ്പ് വലുത് 68-72, ചേമ്പ് ചെറുത് 45-50, വെള്ളരി 22-26, മുരിങ്ങയ്ക്കായ 35-40, ബീൻസ് 65-70, ഇഞ്ചി 158-162, പച്ചമുളക് 45-50, കറിനാരങ്ങ 86-92, ചെറുനാരങ്ങ 1-5 രൂപ 6 രൂപ, കോവയ്ക്ക 48-52, പച്ചമാങ്ങ 76-82, സവാള 54-60, ചെറിയുള്ളി 92-97, ഉരുളക്കിഴങ്ങ് 32-38, മത്തൻ 20-25, പീച്ചിങ്ങ 48-55, പടവല 35-40, തക്കാളി 32-36, അമരപ്പയർ 58-65. ശ്രോതാക്കൾ കേട്ടത് ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത്. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ചിത്ര പാടിയത്, ബിച്ചു തിരുമലയുടെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

0: ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ മനുഷ്യ മസ്തിഷ്കത്തിന്റെ അനന്ത സാധ്യതകൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം മേധാവിയും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ ബേബി ചക്രപാണി മറുപടി പറയുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് വിളിക്കുക. നമ്പർ 9446455888 അല്ലെങ്കിൽ 0484242436397 0484242436387 നമ്പർ ആവർത്തിക്കാം. 9446455588 0484242436397 അല്ലെങ്കിൽ 0484242436387 ഓർക്കുക, ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ഹലോ കൊച്ചി FM പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു മനുഷ്യ മസ്തിഷ്കത്തിന്റെ അനന്ത സാധ്യതകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സേവന വാർത്തകൾ. സർക്കാർ സ്ഥാപനമായ IHRD മാവേലിക്കര കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസ് 4-ഇയർ UG പ്രോഗ്രാമിലെ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. BCA, BSc കമ്പ്യൂട്ടർ സയൻസ്, BCOM, BAS, BCOM ഫിനാൻസ്, BCOM ടാക്സേഷൻ, BBA എന്നീ കോഴ്സുകളിലാണ് പ്രവേശനം. താൽപര്യമുള്ളവർക്ക് കോളേജ് ഓഫീസുമായി ബന്ധപ്പെടാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 0479230494494 0479230494494.
1: നോവില്ലാ ചികിത്സ എന്നിന്റെ യാഥാർത്ഥ്യം.
2: പെപ്റ്റിക് അൾസർ, പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല, അശ്വാസമേകാൻ, ഹോമിയോപ്പതി.
1: ഡോക്ടർ എയ്യാസ് വെൽനസ് ക്ലിനിക്, ആലുവ. 9447007786.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇടപ്പള്ളി, കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
4: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണി.

0: കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിടിലൻ ഓഫറുകളുമായി പിറ്റാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20,000 രൂപ വരെ ക്യാഷ് ബാക്കും 10,000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
2: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിറ്റാപ്പിളിൽ ഷോറൂം സന്ദർശിക്കൂ.
4: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
6: ബ്രോ, ഒരു റെഫ്രിജറേറ്റർ എടുക്കാൻ നോക്കിയിട്ട് ബജറ്റ് ഒത്തു വരുന്നില്ല.
7: എന്നാ മൈജിയിലേക്ക് പോക്കോ, അവിടെ 10,299 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും, ഒപ്പം 4 വർഷം വാറന്റിയും.
8: മൈജി പ്രൈസ് ചാലഞ്ച്, വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില. എല്ലാ മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും September 13 വരെ.
9: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
10: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
11: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
12: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
13: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
14: 20 കാറുകൾ,
13: 25 സ്കൂട്ടറുകൾ,
14: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
13: 100,000 രൂപ വീതം 100 പേർക്ക്
14: ബമ്പർ സമ്മാനമായി BMW കാർ,
13: അങ്ങനെ 30 കോടി രൂപയുടെ
14: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
15: നാളെ രാവിലെ 7 മണിക്ക് സ്പോൺസേർഡ് പരിപാടി പൊപ്ര. തലച്ചോറിനെ അടുത്തറിയുവാൻ സന്ദർശിക്കൂ ബ്രെയിൻ സിംബോസിയം, 13-ാം തീയതി മുതൽ കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം ക്യാമ്പസിൽ.
0: കെൽട്രോണിൽ മാധ്യമ കോഴ്സുകളുടെ പുതിയ ബാച്ചുകളിലേക്ക് ഈ മാസം 19 വരെ അപേക്ഷിക്കാം. തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലെ കെൽട്രോൺ പരിശീലന കേന്ദ്രങ്ങളിലേക്കാണ് അപേക്ഷിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 9544958182. 9544958182. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര തിരുവനന്തപുരം റിലേ.
16: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഒരുങ്ങി രാജ്യതലസ്ഥാനം. 2 ദിവസത്തെ ഉച്ചകോടിക്ക് നാളെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ദിവസവും 1-ലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പൊതുവിദ്യാലയങ്ങളിൽ തുടർച്ചയായി ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്നതിനുള്ള കൂടെ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. കേരളത്തിലെ കാർഷിക ഫാമുകളെ ഫാം അഗ്രി ടൂറിസം മാതൃകയിൽ ബന്ധിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ഭൂരഹിതർക്കുള്ള പട്ടയമേളയ്ക്ക് തൃശൂരിൽ തുടക്കമായി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 40 റണ്ണിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാൻ രാജ്യതലസ്ഥാനമൊരുങ്ങി. 2 ദിവസത്തെ ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ലോക നേതാക്കൾ ഡൽഹിയിലെത്തി തുടങ്ങി. ഇന്ന് ന്യൂഡൽഹി വിമാനത്താവളത്തിലെത്തിയ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസയെയും ഉഗാണ്ടൻ വൈസ് പ്രസിഡന്റ് ജെസിക അലുപോയെയും കേന്ദ്രമന്ത്രി ജയന്ത് സിംഗ് സ്വീകരിച്ചു. നൈജീരിയ, ഉറുഗ്വേ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരും എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ന്യൂഡൽഹിയിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഉച്ചകോടിയോടനുബന്ധിച്ച് ദേശീയ തലസ്ഥാനത്ത് കർശന സുരക്ഷാ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലേക്ക് സമർപ്പിച്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചു. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 14-ാണ്. 28-നാണ് വോട്ടെടുപ്പ്. 29-ന് ഫലം പ്രഖ്യാപിക്കും. ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി പ്രതിസന്ധിയെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻപുള്ളതിനേക്കാൾ വൈദ്യുതി ഉപഭോഗം വളരെയേറെ കൂടിയതായും പീക്ക് അവേഴ്സ് കാലയളവിൽ മാറ്റം വന്നതായും അദ്ദേഹം വ്യക്തമാക്കി. പകൽ സമയങ്ങളിൽ സോളാർ ഊർജ്ജം സംഭരിച്ച് രാത്രിയിൽ ഉപയോഗിക്കാനാകും വിധമുള്ള പദ്ധതികളുടെ

0: പ്രവൃത്തി വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നതായും ശ്രീ സണി ജോസഫ് വ്യക്തമാക്കി.
1: ഡിമാൻഡ് കൂടുകയും സപ്ലൈ കുറയുകയും ചെയ്യുമ്പോൾ വില കൂടുതലുണ്ടാകും. പകല് ചെറിയ വിലയ്ക്ക് കിട്ടും, സോളാർ ഉത്പാദിപ്പിക്കുന്നുണ്ട് പകൽ സമയത്ത്. പക്ഷേ സോളാർ രാത്രികാലങ്ങളിലേക്ക് സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാനുള്ള സ്കീമിംഗ് ഇല്ല. ആ സ്കീമിംഗ് ആരംഭിക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ ബ്രഹ്മപുരത്ത് 500 MW വൈദ്യുതി പകൽ സമയത്ത് ഉത്പാദിപ്പിക്കുന്നത് രാത്രി കാലത്തേക്ക് സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുന്ന ബസ് പദ്ധതി, ബാറ്ററി എനർജി സ്റ്റോറേജ് പ്രൊജക്ട് മുഖ്യമന്ത്രിയോട് സമയം ചോദിച്ചിട്ടുണ്ട്. ഏതായാലും അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകും.
0: സംസ്ഥാനത്തെ കാർഷിക ഫാമുകളെ ഫാം അഗ്രി ടൂറിസം മാതൃകയിൽ ബന്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കാലാവസ്ഥാ വ്യതിയാനത്തിന് അനുസൃതമായി കാർഷിക മേഖലയെ സജ്ജമാക്കാനുള്ള പ്രതിജ്ഞാബദ്ധത സർക്കാരിനും പൊതുസമൂഹത്തിനുമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കർഷകരുടെ സംരക്ഷണം ഉറപ്പാക്കുന്ന വിവിധ പദ്ധതികളാണ് കൃഷിവകുപ്പ് ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരം പെരിങ്ങമല ജില്ലാ കൃഷിത്തോട്ടത്തിൽ നിറവ് 2026 കാർഷിക മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ഭൂരഹിതർക്കുള്ള പട്ടയമേളയ്ക്ക് തൃശൂരിൽ തുടക്കമായി. റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി എല്ലാ ജില്ലകളിലും പട്ടയ വിതരണം നടക്കും. രാജൻ ജെ പല്ലൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പൊതുവിദ്യാലയങ്ങളിൽ തുടർച്ചയായി ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്നതിനുള്ള കൂടെ പദ്ധതിക്ക് അട്ടപ്പാടിയിലെ അഗളിയിൽ തുടക്കമായി. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: തുടർച്ചയായി സ്കൂളിൽ ഹാജരാകാതിരുന്ന കുട്ടികളുടെ വീട് സന്ദർശിച്ചുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. വരും ദിവസങ്ങളിലും ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ ഓഫീസർമാർ, സ്കൂൾ അധികൃതർ, PTA പ്രതിനിധികൾ, സമഗ്ര ശിക്ഷാ പ്രതിനിധികൾ, ST പ്രൊമോട്ടർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ വീട് സന്ദർശിക്കും. ഇത്തരത്തിൽ കുട്ടികളെ സ്കൂളിലെത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് കൂടെ പദ്ധതിയിലൂടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത്.
0: തിരുവനന്തപുരം PIB ഉത്തർപ്രദേശിലേക്ക് സംഘടിപ്പിക്കുന്ന മാധ്യമ പര്യടനത്തിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള മാധ്യമ സംഘം അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിച്ചു. അയോധ്യയിലെ കളക്ടർ, ഡെപ്യൂട്ടി കളക്ടർ തുടങ്ങിയവരുമായി സംഘം ആശയവിനിമയം നടത്തി. 2020 മുതൽ അയോധ്യയിൽ അടിസ്ഥാന സൌകര്യങ്ങളുടെയും കണക്ടിവിറ്റിയുടെയും കാര്യത്തിൽ വലിയ മാറ്റം നടന്നിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ ശശാങ്ക് ത്രിപാഠി പറഞ്ഞു. അയോധ്യയെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന തീർത്ഥാടന സർക്യൂട്ട് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശത്തെ അദ്ദേഹം സ്വാഗതം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. അതേസമയം ഇന്ന് വിവിധ ഭാഗങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പും നൽകി. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ രാത്രി 11 മുതൽ കേരള തീരത്ത് കടൽക്ഷോഭത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഏഷ്യാ കപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 40 runs പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. ദുബായിൽ നടന്ന സെമിഫൈനലിൽ 150 runs വിജയലക്ഷ്യം പിന്തുടർന്ന ബംഗ്ലാദേശിന് നിശ്ചിത ഓവറിൽ 7 wicket നഷ്ടത്തിൽ 109 runs നേടാനേ കഴിഞ്ഞുള്ളൂ. ഇന്ന് രാത്രി 8 നടക്കുന്ന രണ്ടാം സെമിയിൽ പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. ഈ മത്സരത്തിലെ വിജയി ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യയുമായി ഏറ്റുമുട്ടും. സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നാളെ കോഴിക്കോട്ട് ആരംഭിക്കും. 14 ജില്ലകളെ 4 ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരം. 17 സെമിഫൈനലും 18 ഫൈനലും നടത്തും. വനം റവന്യൂ വകുപ്പുകൾ തമ്മിലുണ്ടായിരുന്ന തർക്കം ചർച്ചയിലൂടെ പരിഹരിച്ചതിനെ തുടർന്ന് ഇടുക്കി സത്രം എയർ സ്ട്രിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ ധാരണയായി. 800 m റൺവേ, വിമാനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഹാംഗർ, വാച്ച് ടവർ എന്നിവയുടെ നിർമ്മാണം നേരത്തെ പൂർത്തിയായിരുന്നു. നിർമ്മാണത്തിനായി വനം വകുപ്പ് നൽകുന്ന 6.5 ഏക്കർ ഭൂമിക്ക് പകരം അതേ അളവിൽ ഭൂമി റവന്യൂ വകുപ്പും കൈമാറും. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: വനം വകുപ്പിന്റെ എതിർപ്പിനെ തുടർന്ന് 3 വർഷത്തിലധികമായി സത്രം എയർ സ്ട്രിപ്പിന്റെ പണികൾ മുടങ്ങിക്കിടക്കുകയായിരുന്നു. NCC എയർ വിംഗ് കേഡറ്റുകൾക്ക് വിമാനം പറത്താൻ പരിശീലനം നൽകുന്നതിനായാണ് ഇവിടെ എയർ സ്ട്രിപ്പ് നിർമ്മിച്ചത്. ജില്ലാ കളക്ടർ, DFO, പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിവർ പങ്കെടുത്ത സംയുക്ത യോഗത്തിലാണ് പ്രശ്നപരിഹാരമായത്. തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ടതോടെ മലയോര മേഖലയുടെ വ്യോമയാന സ്വപ്നങ്ങൾക്കാണ് വീണ്ടും ചിറകുമുളയ്ക്കുന്നത്.
0: പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ഭാഗമായി വിവിധ മത്സ്യബന്ധന അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങളുടെയും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള പദ്ധതികളുടെയും ഉദ്ഘാടനം ഇന്ന് എറണാകുളത്ത് നടക്കും. വൈകിട്ട് 4

0: നേരമ്പലം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ മന്ത്രി വി അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം നിർവഹിക്കും. ആധുനിക മത്സ്യഗ്രാമ വികസനം, കാലാവസ്ഥാ പ്രതിരോധ മത്സ്യഗ്രാമങ്ങൾ എന്നിവയുടെ ഭാഗമായി പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ പ്രവർത്തനോദ്ഘാടനവും ചടങ്ങിൽ നടക്കും. 5068 കിലോമീറ്റർ ബ്രോഡ് ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ച് ചരിത്ര നേട്ടവുമായി ദക്ഷിണ റെയിൽവേ. പട്ടുകോട്ടെ കാരേക്കുടി പാതയിലെ 71 കിലോമീറ്റർ വൈദ്യുതീകരണം കൂടി പൂർത്തിയായതോടെയാണ് ഈ നേട്ടം. ബ്രോഡ് ഗേജ് ശൃംഖല പൂർണ്ണമായും വൈദ്യുതീകരിച്ചതോടെ ട്രെയിൻ എഞ്ചിനുകൾ മാറ്റേണ്ട ആവശ്യമില്ലാതെ ദക്ഷിണ റെയിൽവേയിലുടനീളം തടസ്സമില്ലാതെ വൈദ്യുത ട്രെയിനുകൾക്ക് സർവീസ് നടത്താൻ സാധിക്കും. കോട്ടയം നീലംപേരൂർ പൂരം പടയണിക്കുള്ള ഒരുക്കങ്ങളായി. അന്നങ്ങളെയും കോലങ്ങളെയും അലങ്കരിക്കുന്നതിനുള്ള നിറപണികൾ പുലർച്ചെ ആരംഭിച്ചു. രാത്രിയോടെ വലിയ അന്നവും അന്നങ്ങളും കോലങ്ങളും ക്ഷേത്രാങ്കണത്തിലേക്ക് എഴുന്നള്ളും. കോട്ടയം മണർക്കാട് ഹരിതോത്സവം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി മണർക്കാട് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് കോമ്പൌണ്ടിൽ അലങ്കാര പുഷ്പ ഫലവൃക്ഷ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും നടക്കും. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെ നടക്കുന്ന പ്രദർശനത്തിൽ പ്രവേശനം സൌജന്യമാണ്. ഈ മാസം 20 വരെയാണ് ഹരിതോത്സവം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 366 പോയിന്റ് ഇടിഞ്ഞ് 74537-ലും നിഫ്റ്റി 133 പോയിന്റ് നഷ്ടത്തിൽ 23343-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1920 രൂപ കുറഞ്ഞ് 112120 രൂപയും ഗ്രാമിന് 14015 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഒരുങ്ങി രാജ്യതലസ്ഥാനം. 2 ദിവസത്തെ ഉച്ചകോടിക്ക് നാളെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. പൊതുവിദ്യാലയങ്ങളിൽ തുടർച്ചയായി ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്നതിനുള്ള കൂടെ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. കേരളത്തിലെ കാർഷിക ഫാമുകളെ ഫാം അഗ്രി ടൂറിസം മാതൃകയിൽ ബന്ധിപ്പിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ഭൂരഹിതർക്കുള്ള പട്ടയമേളയ്ക്ക് തൃശൂരിൽ തുടക്കമായി. ഏഷ്യാ കപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ 40 റണ്ണിന് പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.

0: ഇൻസുലിൻ ഇനി ദിവസേന ഉപയോഗിക്കേണ്ടതില്ല. ആഴ്ചയിലൊരിക്കൽ ഉപയോഗിക്കാവുന്ന ഇൻസുലിൻ മരുന്നിനെക്കുറിച്ച് ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ് സംസാരിക്കുന്നു.
1: അങ്ങനെ അവിക്വിലി ഭാരതത്തിലുമെത്തി. രോഗികൾക്കും ഡോക്ടർമാർക്കും ഒരുപാട് സന്തോഷമുള്ള ആശ്വാസം പകരുന്ന വാർത്തയാണിത്. അവിക്വിലി എന്നത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം എടുക്കുന്ന ഇൻസുലിൻ്റെ നാമധേയമാണ്. അതിലടങ്ങിയിരിക്കുന്ന മരുന്നിൻ്റെ പേര് ഐക്കോഡെക്. വളരെ സന്തോഷമുള്ള മറ്റൊരു വാർത്ത, ഇത് അമേരിക്കൻ ഐക്യനാടുകളിൽ അപ്രൂവൽ ലഭിച്ച മാസങ്ങൾക്കുള്ളിൽ തന്നെയാണ് ഭാരതത്തിലും എത്തിച്ചേർന്നിരിക്കുന്നത്. എന്താണ് അവിക്വിലി? അവിക്വിലി എന്നത് നമ്മൾ സാധാരണ എടുക്കുന്ന ബേസൽ ഇൻസുലിൻ, അതായത് ദിവസവും ഒരു പ്രാവശ്യം എടുക്കുന്ന ലാൻഡസ് അല്ലെങ്കിൽ ഗ്ലാർജിൻ, ടൊജുവോ, ട്രസിബ, ബേസഗ്ലാറ്, ബേസുലോഗ്, ഇത്തരം ഏകദേശം ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രവർത്തന ദൈർഘ്യമുള്ള ഇൻസുലിന് പകരമായിട്ട് 7 ദിവസങ്ങൾ വരെ പ്രവർത്തന ദൈർഘ്യം നീണ്ടു നിൽക്കുന്ന ഒരു ഇൻസുലിൻ, അതാണ് ഐക്കോഡെക്ക്. ഐക്കോഡെക്ക് വാസ്തവത്തിൽ വളരെ നന്നായി പരീക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ്, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ്ലി ടെസ്റ്റഡ് ആൻഡ് റിസർച്ച്ഡ് മോളിക്യൂൾ ആണ്. ഇത് U700 ഇൻസുലിൻ ആണ്, അതായത് കോൺസെൻട്രേറ്റഡ് ഇൻസുലിൻ ആണ്. അപ്പൊ നമ്മൾ ഒരു ദിവസം ഒരു രോഗി എടുക്കുന്നത് 10 യൂണിറ്റ് ബേസൽ ഇൻസുലിൻ ആണെന്ന് സങ്കല്പിക്കുക. അത് 10 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ 10 × 770 യൂണിറ്റ്സ്. അപ്പൊ അതിന് സമാനമായിട്ട് അവിക്വിലിയാണ് നമ്മൾ ഇഞ്ചക്ഷൻ ആയിട്ട് എടുക്കുന്നതെങ്കിൽ 70 യൂണിറ്റ് ഇൻസുലിൻ ആണ് എടുക്കുന്നത്. 20 യൂണിറ്റ് ഒരു ദിവസം എടുക്കുന്ന ആൾക്കാണെങ്കിൽ 140 യൂണിറ്റ് ഇൻസുലിൻ ആണ് ആഴ്ചയിൽ ഒരിക്കൽ എടുക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രമേഹ രോഗികൾക്കും അവരുടെ ബന്ധുക്കൾക്കും ഒരു സംശയം തോന്നുന്നു, ഓ അത്ര കൂടുതൽ ഇൻസുലിൻ ഒരുമിച്ച് എടുക്കാവോ എന്നത്. എടുക്കാം. ഇത് ക്ലിനിക്കൽ ട്രയലിലൂടെയും മറ്റും പരീക്ഷിക്കപ്പെട്ട്

അതുകൊണ്ട് രോഗിക്ക് ഒരിക്കലും അത് അനുഭവപ്പെടില്ല. പക്ഷേ ഇൻസുലിൻ പേനയിൽ ചില പ്രത്യേകതകളുണ്ട്, സൂക്ഷിക്കണം. കാരണം നമ്മൾ ഒരു ക്ലിക്ക് എന്ന് പറയുന്നത് സാധാരണ ഒരു യൂണിറ്റ് ഇൻസുലിനാണ്. ഇപ്പൊ രണ്ട് ക്ലിക്ക് എന്ന് പറയുന്ന രണ്ട് യൂണിറ്റ് ഇൻസുലിനാണ്. പക്ഷെ അവിക്യുരിയുടെ കാര്യത്തിൽ അത് വ്യത്യസ്തമാണ്. ഇത് U700 ഇൻസുലിനാണ്, ഒരു ക്ലിക്കിൽ ഉള്ളിലേക്ക് പോകുന്ന 10 യൂണിറ്റ് ആണ്. അത് പേനയിൽ തന്നെ എഴുതിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു തെറ്റ് സംഭവിക്കുകയില്ല. അപ്പൊ നമുക്ക് ഏതൊക്കെ ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാം എന്നതാണ് അടുത്ത ചോദ്യം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ബേസൽ ഇൻസുലിൻ ഇതിനു മുൻപ് ദിവസം ഒരു നേരം എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ബേസൽ ബോണസ് ഇൻസുലിൻ, മറ്റ് ഇൻസുലിനുകൾക്കൊപ്പം ഒരു നേരമുള്ള ബേസൽ കൂടി എടുത്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഇതെടുക്കാവുന്നതാണ്. അതായത് അനലോഗ് ബേസൽ ഇൻസുലിൻസിന് പകരമായിട്ടാണ് ഒരാഴ്ചയിൽ ഒരിക്കൽ എടുക്കാവുന്ന ഈ ഇൻസുലിൻ രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി മറ്റൊരു ചോദ്യം എന്നത് മറ്റേതെങ്കിലുമൊക്കെ അവസരങ്ങളിൽ ഇത് ഉപയോഗിക്കാമോ? തീർച്ചയായിട്ടും. ഒരു രോഗി ഗുളികകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ GLP-1 ബേസ്ഡ് തെറാപ്പീസ് സെമാഗ്ലൂട്ടൈഡ് ടെസിപെറ്റൈഡ് റിബൽസസ് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്ലൂക്കോസ് കൂടുതലാണ്, പ്രമേഹ നിയന്ത്രണ വിധേയമല്ല, ഇൻസുലിൻ തുടങ്ങണം എന്ന് ഡോക്ടർ പറയണം. ആ ഇൻസുലിൻ തുടങ്ങുന്ന വേളയിൽ അവിക്കുലിയാകാം. അതിന്റെ ഗുണം ഏറെയാണ്. എല്ലാ ദിവസവും ഇഞ്ചക്ഷൻസ് എടുക്കാത്തത് കൊണ്ട് ഇൻസുലിൻ പെട്ടെന്ന് സ്വീകരിക്കാനായിട്ട് രോഗികൾക്ക് സാധിക്കും. അല്ലാത്ത പക്ഷം ഇൻസുലിൻ എടുക്കാനായിട്ട് ഡോക്ടർ അഭിപ്രായപ്പെടുമ്പോൾ പല രോഗികളും അത് മാറ്റിവെക്കും. പിന്നീടായിക്കൂടെ, 3 മാസം കഴിഞ്ഞ് വരാം, 6 മാസം കഴിഞ്ഞ് വരാം. നമ്മളുടെ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ഭാരതത്തിൽ ഒരാൾക്ക് ഇൻസുലിൻ വേണ്ടി വന്നാലും അത് തുടങ്ങുന്നത് ശരാശരി 8 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് എന്നതാണ്. അപ്പൊ അതിന്റെ ഫലം എന്താണ്? ചികിത്സയിൽ ഇരിക്കുന്ന പ്രമേഹ രോഗികൾക്കാണെങ്കിൽ പോലും ഏകദേശം 90 മുതൽ 95% രോഗികൾക്കും അനുബന്ധ രോഗങ്ങൾ വൃക്കയിലും ഹൃദയത്തിലും നാഡീവ്യൂഹത്തിലും കണ്ണിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അനവധി അതീവ ഗുരുതരമായ അനുബന്ധ രോഗങ്ങൾ. അപ്പൊ അത് തടയുവാനും ഈ കൺവീനിയന്റും കംഫർട്ടബിൾ ആയ ഇൻസുലിന്റെ വരവിലൂടെ സാധിക്കുമെന്നാണ് ഞങ്ങൾ ഡോക്ടർമാർക്കൊരു പ്രതീക്ഷയുള്ളത്. അപ്പൊ ഇനി സ്വാഭാവികമായിട്ടും മറ്റൊരു ചോദ്യം പലർക്കും കാണും, ഈ ഇൻസുലിൻ ആഴ്ചയിലൊരിക്കലല്ലേ എടുക്കുന്നത്? ജസ്റ്റ് ഒന്ന് സങ്കല്പിക്കുക, ഇത് എല്ലാ ഞായറാഴ്ചയുമാണ് ഇൻസുലിൻ എടുക്കുന്നതെന്ന് കരുതുക. അപ്പൊ ഞായറാഴ്ച അങ്ങ് മറന്നുപോയി, എന്ത് ചെയ്യും? പേടിക്കണ്ട, നമ്മൾ ഓർക്കുകയാണെങ്കിൽ അത് തിങ്കളാഴ്ച എടുത്താൽ മതി. അല്ല, മറന്നുപോയിട്ടുണ്ടെങ്കിൽ 3 ദിവസങ്ങൾക്കുള്ളിൽ എടുക്കാം. അത് 3-day മിനിമം റൂൾ എന്നാണ് പറയുന്നത്. അവിക്യുലി നമുക്ക് എത്രയും പെട്ടെന്ന് എടുക്കാം, പക്ഷെ അത് ഞായറാഴ്ചക്ക് പകരം നമ്മൾ വ്യാഴാഴ്ചയാണ് എടുക്കുന്നതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ പിന്നീട് അത് എടുക്കുന്നത് വ്യാഴാഴ്ചകളിലാകണം. അപ്പൊ നമുക്ക് 3 ദിവസത്തിനുള്ളിൽ എടുക്കാൻ കഴിയുകയാണെങ്കിൽ നമുക്ക് ആദ്യം എടുത്തിരുന്നതുപോലെ ഞായറാഴ്ച തന്നെ തുടരുവാൻ സാധിക്കും. പക്ഷേ വൈകിപ്പോവുകയാണ് എങ്കിൽ, അതായത് വ്യാഴാഴ്ചയോ വെള്ളിയാഴ്ചയോ മറ്റുമാണ് പിന്നീട് എടുക്കുന്നതെങ്കിൽ, ഞാൻ ഉദാഹരണമാണ് പറയുന്നത്, അങ്ങനെയാണ് എടുക്കുന്നതെങ്കിൽ പുതിയതായിട്ട് എടുത്ത ആ ദിവസമായിരിക്കണം പിന്നീടുള്ള ആഴ്ചകളിലും എടുക്കാനായിട്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ആഴ്ചയിൽ ഒരിക്കലുള്ള GLP ബേസ്ഡ് തെറാപ്പീസ് ഇഞ്ചക്ഷനായിട്ട് എടുക്കുന്ന ഒരുപാട് രോഗികൾ കാണും. അപ്പൊ നമുക്ക് അത് രണ്ടും ഒരു ദിവസം തന്നെ എടുക്കുന്നത് സ്വാഭാവികമായിട്ട് സൗകര്യമായിരിക്കും. പക്ഷെ അങ്ങനെ സാധിക്കാതെ പോവുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ആശങ്കപ്പെടുക. നമുക്ക് ഒരെണ്ണം ഞായറാഴ്ച എടുക്കാം, അല്ലെങ്കിൽ മറ്റൊന്ന് വ്യാഴാഴ്ച എടുക്കാം. പിന്നെ മറ്റൊന്ന്, നമ്മൾ എങ്ങനെയാണ് ഇൻസുലിൻ ഡോസ് കുറയ്ക്കേണ്ടതും കൂട്ടേണ്ടതും? നമുക്ക് ഗ്ലൂക്കോമീറ്ററിൽ ഗ്ലൂക്കോസ് പരിശോധിക്കാം. ഏറ്റവും അഭികാമ്യം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് ഡിവൈസസ് ആണ്. അതാകുമ്പോഴത്തേക്ക് നമുക്ക് ഫോണിൽ ഗ്ലൂക്കോസ് കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ അലാമും കൂടെ ലഭിക്കുന്നു. ആ സെൻസറിന്റെ വിലയൊക്കെ താരതമ്യം കുറഞ്ഞും വരുന്നുണ്ട്. 15 ദിവസങ്ങൾ വരെ ഒരു സെൻസർ നീണ്ടു നിൽക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു ഉപാധിയിലൂടെ നമ്മുടെ രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പരിശോധിക്കാം. അപ്പൊ അത് ഉയർന്നു നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇൻസുലിൻ ഡോസ് കൂട്ടണം, അഥവാ തീരെ കുറഞ്ഞു പോവാണെങ്കിൽ ഇൻസുലിൻ ഡോസ് കുറയ്ക്കണം. അപ്പൊ ഈ ഇൻസുലിൻ എടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ മരുന്ന് ഉപയോഗിച്ചത് കൊണ്ട് ഒരു കാര്യമില്ല. ആ മരുന്ന് ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഗ്ലൂക്കോസ് സ്വയം വീട്ടിൽ മോണിറ്റർ ചെയ്യണം, അതിൻ പ്രകാരം നമ്മൾ ഡോസ് അഡ്ജസ്റ്റ് ചെയ്യണം. അതിന് നമ്മൾ പറയുന്ന ടൈട്രേഷൻ എന്നാണ്. അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ മരുന്ന് എടുക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനവും കിട്ടില്ല. പിന്നെ ഒന്ന് ഓർക്കുക, ഈ ഇൻസുലിൻ കുറച്ചുകൂടെ നല്ല ഇൻസുലിൻ ആണ്. ഓരോ പുതിയ കണ്ടുപിടുത്തവും വരുമ്പോൾ അതിന് മുൻപുള്ള ഔഷധങ്ങളെക്കാളും മോഡേൺ മെഡിസിനിൽ കണ്ടെത്തുന്ന പുതിയ ഔഷധങ്ങൾക്ക് ഫലപ്രാപ്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഇൻസുലിൻ എന്നതിന്റെ എല്ലാത്തിൻ്റെ ഒരു പാർശ്വഫലം ഹൈപ്പർഗ്ലൈസീമിയാണ്, ഗ്ലൂക്കോസ് കുറഞ്ഞു പോവുക എന്നതാണ്. അത് അവിക്യുലിക്കും അതുപോലെ തന്നെ സംഭവിക്കാം, അതുകൊണ്ട് ശ്രദ്ധിക്കണം. പക്ഷേ ആ ഹൈപ്പർഗ്ലൈസീമിയയുടെ ആ ഒരു സാധ്യത ഇതിനു മുമ്പുള്ള ഇൻസുലിൻസിന് സമാനമാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഇനി ഏത് പ്രായക്കാർക്കാണ് അവിക്യുലിയുടെ അപ്രൂവൽ ഇന്ത്യയിലുള്ളത്? അതിന് വ്യക്തമായ മറുപടിയുണ്ട്. 18 വയസ്സിന് ശേഷമുള്ളവർക്കാണ്
ഭാരതത്തിൽ തൽക്കാലം വൺസ് വീക്കിലി ഇൻസുലിൻ ഉപയോഗിക്കുവാനുള്ള അനുമതിയുള്ളത്. കുഞ്ഞുങ്ങൾക്കുള്ള അനുമതി ഇതുവരെ ആയിട്ടില്ല. ടൈപ്പ് 1 ഡയബറ്റീസിനും ടൈപ്പ് 2 ഡയബറ്റീസിനും അപ്രൂവൽ ഉണ്ട്.

0: പക്ഷെ ടൈപ്പ് 1 ഡയബറ്റീസിനായിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ ചില മാർഗനിർദ്ദേശങ്ങളിൽ വ്യത്യാസമുണ്ട്. അവിക്വലി തുടങ്ങുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഡയബറ്റീസിന്റെ സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സിന്റെ ചികിത്സയിലിരിക്കുമ്പോഴായിരിക്കണം. ഡയബറ്റീസ് നഴ്സും എഡ്യൂക്കേറ്റേഴ്സും ഒക്കെ ചേർന്ന് വ്യക്തമായിട്ട് രോഗികൾക്ക് അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു തരും. കാരണം ഈ നിർദ്ദേശങ്ങൾ നമ്മൾ മുൻപ് ഉപയോഗിച്ചിരുന്ന ഇൻസുലിൻസിനെ പോലെ അല്ല, അത് വ്യത്യസ്തമാണ്. ഒരു കാരണവശാലും വൺസ് വീക്കിലി ഇൻസുലിൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൂടാതെ രോഗികൾ വാങ്ങി ഉപയോഗിക്കരുത്. അത് ജീവനെ തന്നെ അപായമായി മാറും. ഡയബറ്റീസ് ചികിത്സിക്കുവാൻ പഴയ ഔഷധങ്ങളുണ്ട്, പുതിയ ഔഷധങ്ങളുണ്ട്. പക്ഷേ ഒന്ന് മറക്കരുത്, ഔഷധങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്നത് ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരമുള്ള സ്വയം ഗ്ലൂക്കോസ് നിരീക്ഷണം, സ്ലീപ്പ്, എക്സസൈസ്, ഡയറ്റ് നിർദ്ദേശങ്ങൾ.
1: ആഴ്ചയിലൊരിക്കൽ ഉപയോഗിക്കാവുന്ന ഇൻസുലിൻ മരുന്നിനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ ജ്യോതിദേവ് കേശവദേവ്.

ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 18 സെക്കൻഡും. 12:50 കേൾക്കാം വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം. ലോക നേതാക്കൾ ഉച്ചകോടിക്കായി എത്തിത്തുടങ്ങി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെ പ്രമുഖരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഫലപ്രദമായ ചർച്ചകൾക്ക് ബ്രിക്സ് ഉച്ചകോടി വേദിയാകുമെന്ന് പ്രധാനമന്ത്രി. ഡിജിറ്റൽ ഇന്ത്യ ഭൂരേഖ നവീകരണ പദ്ധതി 3.0 പ്രവർത്തന മാർഗരേഖ പുറത്തിറക്കി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. HPV പ്രതിരോധ കുത്തിവയ്പിൽ നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യ. കുത്തിവയ്പ്പുകളുടെ എണ്ണം 80 ലക്ഷം കടന്നു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന ഇന്ത്യ രണ്ടാം സെമിയിൽ ഇന്ന് പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങി ദേശീയ തലസ്ഥാനം. 2 ദിവസത്തെ ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ലോക നേതാക്കൾ എത്തിത്തുടങ്ങി. ഇന്നലെ രാത്രി ന്യൂഡൽഹിയിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് സ്വീകരിച്ചു. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസയും ഉഗാണ്ടൻ വൈസ് പ്രസിഡന്റ് ജസീക അലൂപോയും ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്, ഇറാൻ പ്രസിഡന്റ് മസൌദ് പെസഷ്കിയാൻ, യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് തുടങ്ങി പ്രമുഖർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഇന്ത്യയ്ക്ക് പുറമെ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE എന്നീ 11 രാജ്യങ്ങളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ഫലപ്രദമായ ചർച്ചകൾ ഉച്ചകോടിയിൽ നടക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മവിശ്വാസം പങ്കുവച്ചു. ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. റഷ്യ യുക്രൈൻ സംഘർഷം, പശ്ചിമേഷ്യൻ സാഹചര്യം, വ്യാപാര ബന്ധങ്ങൾ, ഊർജ്ജ സഹകരണം തുടങ്ങി പരസ്പര താൽപര്യമുള്ള നിരവധി വിഷയങ്ങൾ ഇരുവർക്കുമിടയിൽ ചർച്ചയാകും. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായും പ്രധാനമന്ത്രി ഇന്ന് വൈകുന്നേരം ചർച്ച നടത്തും. പശ്ചിമേഷ്യൻ സംഘർഷ പശ്ചാത്തലത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് ഏറെ നയതന്ത്ര പ്രാധാന്യമുണ്ട്. യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായും ശ്രീ മോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ബ്രിക്സ് കൂട്ടായ്മയ്ക്കുള്ളിലെ ആഭ്യന്തര വ്യാപാരത്തിന്റെ നിർണായക കേന്ദ്രമായി ഇന്ത്യ മാറിയതായി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ബ്രിക്സ് രാജ്യങ്ങൾ സ്വന്തം സാമ്പത്തിക ശേഷിയെ തൊഴിൽ, സമ്പത്ത്, സമൃദ്ധി

0: എന്നിവയ്ക്കായി മാറ്റണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ബിസിനസ് ഫോറത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ ആഹ്വാനം ചെയ്തു. ലോക ജനസംഖ്യയുടെ പകുതിയെയും മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 40% പ്രതിനിധീകരിക്കുന്നത് ബ്രിക്സ് രാജ്യങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: The outcomes for BRICS cooperation in the area of trade during India's chairship. However, it requires all of us to work in partnership together to translate our work into job for our people, wealth and prosperity for BRICS member states who represent half of mankind and 40% of the global GDP.
0: പ്രവർത്തന അജണ്ടകളിലും സഹകരണത്തിലും ബ്രിക്സ് വലിയ തോതിൽ വികാസം പ്രാപിച്ചതായി ചടങ്ങിൽ സംസാരിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു. ഈ പരിണാമത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇത്തവണത്തെ അധ്യക്ഷ പദവിയിലൂടെ ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: This year is a milestone. It's a milestone because we mark 20 years of institutionalized BRICS cooperation. In this period, BRICS has evolved substantially in its membership agenda and mechanisms of cooperation. India's chairship has sought to carry this evolution forward through the theme of building for resilience, innovation, cooperation and sustainability.
0: ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് ദേശീയ തലസ്ഥാനത്ത് കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ നിലനിൽക്കുകയാണ്. ന്യൂഡൽഹിയിലെ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. രാജ്യതലസ്ഥാനത്ത് ഈ മാസം 14 വരെ ഡ്രോണുകൾക്ക് സമ്പൂർണ്ണ നിരോധനവും ഏർപ്പെടുത്തി. ഡിജിറ്റൽ ഇന്ത്യ ഭൂരേഖ നവീകരണ പദ്ധതി 3.0 പ്രവർത്തന മാർഗരേഖ കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. ഭൂരേഖകൾ വേഗത്തിൽ ലഭിക്കാനും ഇത് സംബന്ധിച്ച നടപടികൾ സുതാര്യമാക്കാനും പദ്ധതി സഹായിക്കും. ഭൂരേഖയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ നേരിട്ടിരുന്ന പ്രയാസങ്ങൾ ഇല്ലാതാക്കാൻ രേഖകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിലൂടെ കഴിയുമെന്നും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ വ്യക്തമാക്കി. 100% കേന്ദ്ര ധനസഹായത്തോടെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പദ്ധതി നടപ്പിലാക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി ഉപഭോഗം മുൻപ് ഉള്ളതിനേക്കാൾ വളരെയേറെ കൂടിയതായും പീക്ക് അവേഴ്സ് കാലയളവിൽ മാറ്റം വന്നതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പകൽ സമയങ്ങളിൽ സോളാർ ഊർജ്ജം സംഭരിച്ച് രാത്രിയിൽ ഉപയോഗിക്കാനാകും വിധമുള്ള പദ്ധതികളുടെ നിർമ്മാണം വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നതായും ശ്രീ സണ്ണി ജോസഫ് വ്യക്തമാക്കി. HPV പ്രതിരോധ കുത്തിവയ്പിൽ പുതിയ നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യ. രാജ്യത്ത് HPV പ്രതിരോധ കുത്തിവയ്പുകളുടെ എണ്ണം 80 ലക്ഷം കടന്നു. പെൺകുട്ടികളുടെ ആരോഗ്യകരമായ ഭാവിയിലേക്കുള്ള നിർണായക ചുവടുവയ്പാണിതെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. HPV അണുബാധകളിൽ നിന്നും അനുബന്ധ അർബുദങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നതിനാണ് HPV പ്രതിരോധ കുത്തിവയ്പ് നൽകുന്നത്. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ഭാഗമായി വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ആനുകൂല്യ വിതരണവും കൊച്ചി നായരമ്പലത്ത് ഇന്ന് നടക്കും. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടി മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി. നഹീമ.
4: ആധുനിക മത്സ്യഗ്രാമ വികസനം, കാലാവസ്ഥാ പ്രതിരോധ മത്സ്യഗ്രാമങ്ങൾ എന്നിവയുടെ ഭാഗമായി പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ പ്രവർത്തനോദ്ഘാടനവും ചടങ്ങിൽ നടക്കും. മത്സ്യബന്ധന ബോട്ടുകളിൽ കടലാമകളുടെ സംരക്ഷണത്തിനായി ട്രോൾ വലകളിൽ ഘടിപ്പിക്കുന്ന ടേർട്ടിൽ എക്സ്ക്ലൂഡർ ഡിവൈസ് വിതരണവും ചടങ്ങിൽ നടക്കും. മത്സ്യഫെഡിന്റെ നേതൃത്വത്തിൽ ഞാറക്കൽ മാലിപ്പുറം ഫാമുകളിൽ PMMSY പദ്ധതി പ്രകാരം പൂർത്തീകരിച്ച ലൈവ് ഫിഷ് വെൻഡിംഗ് കിയോസ്കുകളുടെ ഉദ്ഘാടനവും മത്സ്യത്തൊഴിലാളികളുടെ മക്കളുടെ പഠനത്തിന് പ്രോത്സാഹനം നൽകുന്നതിനായി മികവ് 2026 അവാർഡ് വിതരണവും ചടങ്ങിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്.
0: നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ജോയിന്റ് CSIR UGC നെറ്റ് June 2026 പരീക്ഷയുടെ അന്തിമ ഫലവും റാങ്കുകളും പ്രസിദ്ധീകരിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. 1893 September 11 ചിക്കാഗോയിലെ ലോകമതസമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദൻ നടത്തിയ ചരിത്രപ്രസിദ്ധമായ പ്രസംഗത്തെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ നാഗരിക മൂല്യങ്ങളുടെയും സംസ്കാരത്തിന്റെയും നേർക്കാഴ്ചയായിരുന്നു ഈ പ്രഭാഷണമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന് ഇന്ത്യ. ദുബായിൽ ഇന്നലെ രാത്രി നടന്ന ആദ്യ സെമിയിൽ ബംഗ്ലാദേശിനെ 40 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഫൈനൽ പ്രവേശനം. ഇന്ന് രാത്രി 8 നടക്കുന്ന രണ്ടാം സെമിയിൽ പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. മറ്റന്നാളാണ് ഫൈനൽ മത്സരം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ബ്രന്റ് ക്രൂഡ് വില 4 മാസത്തെ ഉയർന്ന നിരക്കിൽ. ബാരലിന്

0: വില 108 US ഡോളറിന് മുകളിലെത്തി. കഴിഞ്ഞ ആഴ്ചയിൽ 12% വർധനയാണ് ബ്രെന്റ് ക്രൂഡ് വിലയിൽ ഉണ്ടായത്. ഇന്ത്യയുടെ GDP വളർച്ചയ്ക്ക് ഇത് വെല്ലുവിളി ഉയർത്തുമെന്ന ആശങ്കയും സാമ്പത്തിക വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏത് രൂപത്തിലുള്ള ഭീകരവാദത്തെയും ഇന്ത്യ തുടർന്നും എതിർക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേരിക്കയിൽ നടന്ന 9/11 ഭീകരാക്രമണത്തിന്റെ 25th വാർഷികത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അമേരിക്കയിലെ ഹ്യൂസ്റ്റണിൽ ഈ മാസം 14 മുതൽ 16 വരെ നടക്കുന്ന G20 ഊർജ്ജ മന്ത്രിതല യോഗത്തിൽ കേന്ദ്രമന്ത്രി മനോഹർ ലാൽ പങ്കെടുക്കും. അമേരിക്കയുടെ G20 അധ്യക്ഷതയ്ക്ക് കീഴിൽ നടക്കുന്ന യോഗത്തിൽ ആഗോള ഊർജ്ജ സുരക്ഷ, അടിസ്ഥാന സൌകര്യ വികസനം, സുസ്ഥിര ഊർജ്ജ വിതരണ ശൃംഖലകൾ തുടങ്ങിയവ ചർച്ചയാവും. ഒക്ടോബർ 1 രാജ്യവ്യാപകമായി നടക്കുന്ന ഒരു ദിവസം ഒരു മണിക്കൂർ ഒന്നിച്ച് എന്ന ശ്രമദാന യജ്ഞത്തിന് മുന്നോടിയായി വിപുലമായ പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ച് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. ഈ മാസം 17 മുതൽ ഒക്ടോബർ 17 വരെ സംഘടിപ്പിക്കുന്ന സ്വച്ഛതാഹി സേവ 2026 മുന്നൊരുക്കങ്ങൾ അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വനസംരക്ഷണത്തിനിടെ ജീവൻ നഷ്ടപ്പെട്ടവരെ ആദരിക്കുന്നതിനുള്ള ദേശീയ ദിനം ഇന്ന്. ധീരരായ ഫോറസ്റ്റ് ഗാർഡുമാർ, റേഞ്ചർമാർ തുടങ്ങി വനസംരക്ഷണത്തിനായി ത്യാഗം ചെയ്ത വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് ആദരാഞ്ജലികൾ അർപ്പിച്ചു. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ അരീന സബലങ്കയും കസാഖിസ്ഥാന്റെ എലീന റൈബാക്കിനെയും മറ്റന്നാൾ ഏറ്റുമുട്ടും. വനിതാ ഡബിൾസ് ഫൈനലിൽ ഇന്ന് ചെക്ക് അമേരിക്കൻ സഖ്യം അമേരിക്കൻ സഖ്യത്തെ നേരിടും. പതിനെട്ടാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം. ലോക നേതാക്കൾ ഉച്ചകോടിക്കായി എത്തിത്തുടങ്ങി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെ പ്രമുഖരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഫലപ്രദമായ ചർച്ചകൾക്ക് ബ്രിക്സ് ഉച്ചകോടി വേദിയാകുമെന്ന് പ്രധാനമന്ത്രി. ഡിജിറ്റൽ ഇന്ത്യ ഭൂരേഖ നവീകരണ പദ്ധതി 3.0 പ്രവർത്തന മാർഗരേഖ പുറത്തിറക്കി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. HPV പ്രതിരോധ കുത്തിവയ്പ്പിൽ പുതിയ നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യ. കുത്തിവയ്പ്പുകളുടെ എണ്ണം 80 ലക്ഷം കടന്നു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന ഇന്ത്യ രണ്ടാം സെമിയിൽ ഇന്ന് പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി കൊച്ചി FM 102.3, സമയം 1 മണി കഴിഞ്ഞ് 20 സെക്കൻഡ്.

ഗാനോത്സവത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഗാനോത്സവത്തിൽ ഇന്നാദ്യം തീരം എന്ന ചിത്രത്തിൽ ശ്രേയാ ഘോഷാൽ, ക്വിൻസി ചെട്ടുപള്ളി എന്നിവർ പാടിയത്, ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് അഫ്സൽ യൂസഫിന്റെ സംഗീതം.

0: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിടിലൻ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20,000 രൂപ വരെ ക്യാഷ് ബാക്കും 10,000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
0: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിള്ളിൽ ഷോറൂം സന്ദർശിക്കൂ.
2: BMW, സ്കൂട്ടർ, കാറ് എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
3: ചേട്ടാ ചായ എടുക്കട്ടെ?
2: ആ ചായ വരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
3: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
2: അപ്പോ കാത്തിരിപ്പില്ലേ?
3: ഇല്ല.
4: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
5: ഗാനോത്സവത്തിൽ ഇനി KS ഹരിശങ്കർ പാടിയ ഗാനമാണ്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഈണം നൽകിയത് അരുൺ മുരളീധരൻ. ചിത്രം കക്ഷി അമ്മിണിപ്പിള്ള.

0: കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചെട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: എനിക്കൊരു ടി വി വാങ്ങണമായിരുന്നു.
3: എന്നാ ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. ഏത് വലിപ്പത്തിലുമുള്ള ടിവിയും വാങ്ങാം. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ 6,490 രൂപ മുതൽ സ്മാർട്ട് LED ടിവികൾ. കൂടാതെ ടിവി പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
4: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ.
5: ഗാനോത്സവം തുടരുന്നു. മിയാവൂ എന്ന ചിത്രത്തിൽ ലത്തീഫ് മുഹമ്മദ് പാടിയ ഗാനം, സുഹേൽ കോയയുടെ വരികൾ, ജസ്റ്റിൻ വർഗീസിന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ഉറക്കക്കുറവ്, മൊബൈൽ അഡിക്ഷൻ, കുറഞ്ഞ ശ്രദ്ധ, ഇതെല്ലാം തലച്ചോറിനെ നാം എങ്ങനെ പരിശീലിപ്പിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. തലച്ചോറിന്റെ ആരോഗ്യം എങ്ങനെ കാത്തുസൂക്ഷിക്കാം, കുട്ടികളുടെ ശ്രദ്ധക്കുറവ് എങ്ങനെ മാറ്റിയെടുക്കാം, ഓർമ്മശക്തിയും ചിന്താശേഷിയും എങ്ങനെ മെച്ചപ്പെടുത്താം തുടങ്ങി തലച്ചോറിന്റെ സാധ്യതകളെക്കുറിച്ച് ഹലോ കുച്ചിയെഫും ചർച്ച ചെയ്യുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കുച്ചിയെഫും തത്സമയ ഫോണിൻ പരിപാടിയിൽ മനുഷ്യ മസ്തിഷ്കത്തിന്റെ അനന്ത സാധ്യതകൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം മേധാവിയും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ ബേബി ചക്രപാണി മറുപടി നൽകുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്കും 4 മണിക്കും വിളിക്കുക. നമ്പർ 9446455888 0484243979 അല്ലെങ്കിൽ 0484243987. നമ്പർ ആവർത്തിക്കാം: 9446455888 0484243997 അല്ലെങ്കിൽ 0484243987. ഓർക്കുക, വൈകുന്നേരം 3 മണിക്ക് ഹലോ കുച്ചിയെഫും പരിപാടിയിൽ ചർച്ച ചെയ്യുന്നു മനുഷ്യ മസ്തിഷ്കത്തിന്റെ അനന്ത സാധ്യതകൾ. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോത്സവത്തിൽ ഇനി വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾക്ക് മെജോ ജോസഫ് സംഗീതം നൽകിയ ഗാനം ട്രാഫിക് എന്ന ചിത്രത്തിൽ സിത്താര പാടിയത്.

0: എനിക്കൊരു ടി വി വാങ്ങണമായിരുന്നു.
1: എന്നാ ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ സ്മാർട്ട് എൽ ഇ ഡി ടി വികൾ, കൂടാതെ ടി വി പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
2: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ.
3: ഗാനോത്സവത്തിൽ ഇനി കാർത്തിക്, അഖില, ആനന്ദ് എന്നിവർ പാടിയ ഗാനം.

ഇനി ഡോക്ടർ പേഷ്യന്റ് എന്ന ചിത്രത്തിനു വേണ്ടി റഫീഖ് അഹമ്മദ് വരികൾ എഴുതി ബെന്നെറ്റ് വി ട്രാക്ക് സംഗീതം പകർന്ന ഗാനം പാടിയത് ഹരിഹരൻ.

ഗാനോത്സവത്തിൽ ഇനി കയ്യേറ്റം ദൂരത്ത് എന്ന ചിത്രത്തിൽ എസ് രമേശൻ നായർ വരികൾ എഴുതി ഔസേപ്പച്ചൻ സംഗീതം പകർന്ന ഗാനം, ബിജു നാരായണൻ, സുജാത മോഹൻ, ഫ്രാങ്കോ എന്നിവർ പാടിയത്.

വിജയ് യേശുദാസ്, ശ്വേതാ മോഹൻ എന്നിവർ വിജയ് സൂപ്പറും പൗർണമിയും എന്ന ചിത്രത്തിൽ പാടിയ ഗാനം. ജിസ് ജോയുടെ വരികൾ, പ്രിൻസ് ജോർജിന്റെ സംഗീതം.

ഗാനോത്സവത്തിൽ ഇനി ഒരു ഗാനം കൂടി. ചിത്രം കുടുക്ക്, ഭൂമി സംഗീതം പകർന്ന് ഭൂമിയും സിദ് ശ്രീരാമും പാടിയ ഗാനം. വരികൾ ടിറ്റോ പി തങ്കച്ചൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഒരു അറിയിപ്പ്. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി എഫ് എം തത്സമയ ഫോണിൻ പരിപാടിയിൽ മനുഷ്യ മസ്തിഷ്കത്തിന്റെ അനന്ത സാധ്യതകൾ, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം മേധാവിയും ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ ബേബി ചക്രപാണി മറുപടി നൽകുന്നു. ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്കും 4 മണിക്കും വിളിക്കുക. നമ്പർ 9446455888 0484243979 അല്ലെങ്കിൽ 0484243987. സേവന വാർത്തകൾ. കോട്ടയം കേന്ദ്ര സർക്കാർ സംരംഭമായ ബിസിൽ ട്രെയിനിംഗ് ഡിവിഷൻ സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന മോണ്ടിസോറി പ്രീ പ്രൈമറി നഴ്സറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സുകൾക്ക് ബിരുദം പ്ലസ് ടു SSLC യോഗ്യതയുള്ള വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 7994449314 എന്ന നമ്പറിൽ വിളിക്കുക. 7994449314.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
3: എനിക്കൊരു ടിവി വാങ്ങണമായിരുന്നു.
4: എന്നാ ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ സ്മാർട്ട് LED ടിവികൾ, കൂടാതെ ടിവി പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
5: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ.
6: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിടിലൻ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
7: 2,000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20,000 രൂപ വരെ ക്യാഷ് ബാക്കും 10,000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
6: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിള്ളിൽ ഷോറൂം സന്ദർശിക്കൂ.
8: വാഷിംഗ് മെഷീൻ വാങ്ങാൻ നോക്കുകയാണോ? വിലയുടെ കാര്യത്തിൽ മൈജി ആരെയും ചലഞ്ച് ചെയ്യും.
9: അതെ, 6,299 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ, കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്ടുകളും സ്വന്തമാക്കാം.
10: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ September 13 വരെ മാത്രം.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
12: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
11: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
13: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും

0: രാവിലെ 6:35
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
3: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
2: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
3: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
4: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ കുറഞ്ഞ പലിശ നിരക്കുള്ള സ്വയം തൊഴിൽ വായ്പാ പദ്ധതിക്ക് അപേക്ഷ ക്ഷണിച്ചു. കോട്ടയം ജില്ലയിലെ തൊഴിൽ രഹിതരായ 18 മുതൽ 55 പ്രായപരിധിയിലുള്ള പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കാം. കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെ. സ്റ്റാർട്ടപ്പ് പദ്ധതിക്ക് കുടുംബ വാർഷിക വരുമാനം 25 ലക്ഷം വരെയാകാം. അപേക്ഷാ ഫോമിനും വിശദവിവരങ്ങൾക്കും വിളിക്കുക 9400068505. 9400068505. കെൽട്രോണിൽ മാധ്യമ കോഴ്സുകളുടെ പുതിയ ബാച്ചുകളിലേക്ക് ഈ മാസം 19 വരെ അപേക്ഷിക്കാം. തിരുവനന്തപുരം, കോട്ടയം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലെ കെൽട്രോൺ പരിശീലന കേന്ദ്രത്തിലേക്കാണ് അപേക്ഷിക്കേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 9544-95812. 9544-95812. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ.
1: ആകാശവാണി FM വാർത്തകൾ.
0: ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ റഷ്യൻ ഫെഡറേഷൻ പ്രഥമ ഉപപ്രധാനമന്ത്രി ഡെന്നിസ് മാൻട്രോവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആശയങ്ങൾ കൈമാറിയതായി നിർമ്മലാ സീതാരാമൻ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ബ്രസീലിയൻ വിദേശകാര്യമന്ത്രി മൌറോവിയോരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, ഊർജ്ജം, കൃഷി, ബഹിരാകാശം ഉൾപ്പെടെ ഉഭയകക്ഷി ബന്ധങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയിലെ ഏറ്റവും സുപ്രധാനമായ പ്രവർത്തനമാണ് പട്ടയ വിതരണമെന്ന് മന്ത്രി AP അനിൽകുമാർ. തൃശൂർ ജില്ലയിലെ പട്ടയമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ കാർഷിക ഫാമുകളെ ഫാം അഗ്രി ടൂറിസത്തോട് ബന്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. തിരുവനന്തപുരം പെരിങ്ങമല ജില്ലാ കൃഷിത്തോട്ടത്തിൽ നിറവ് കാർഷിക മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പിലേക്ക് സമർപ്പിച്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ആരംഭിച്ചു. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് അവസാന തീയതി ഈ മാസം 14. ഇടുക്കി സത്രം എയർ സ്ട്രിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ ധാരണ. വനം റവന്യൂ വകുപ്പുകൾ തമ്മിലെ തർക്കം ചർച്ചയിലൂടെ പരിഹരിച്ചതിനെ തുടർന്നാണ് ധാരണയായത്. കോട്ടയം മണർക്കാട് ഹരിതോത്സവം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി മണർക്കാട് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് കോമ്പൌണ്ടിൽ അലങ്കാര പുഷ്പ ഫലവൃക്ഷ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിപണനവും നടത്തും. സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് നാളെ കോഴിക്കോട് ആരംഭിക്കും. 14 ജില്ലകളിലെ 4 ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വെള്ളിത്തിരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ മുതൽ 3 മണിവരെ വെള്ളിത്തിരയിലേക്ക് വിളിക്കാവുന്നതാണ്. വെള്ളിത്തിരയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9446455588. മറ്റ് രണ്ട് നമ്പറുകൾ 04 84 എന്ന കോഡ് ചേർത്ത്

0: 2 4 2 6 3 8 7, അതല്ലെങ്കിൽ 2 4 2 6 3 9 7. ഇനി നമുക്ക് ഇന്ന് വെള്ളിത്തിരയിൽ ആദ്യം വിളിക്കുന്ന ആരും നോക്കാം. ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ഹലോ, നമസ്കാരം.
0: ആ പറയൂ, ആരാണ്?
1: സുജാത
0: സത്യൻ. ഓക്കെ, ഇതിനു മുമ്പ് വെള്ളിത്തിരയിൽ പങ്കെടുത്തിട്ടുണ്ടോ?
1: എനിക്ക് കിട്ടിയിട്ടുണ്ട് പണ്ട്, പിന്നെ അതിനുശേഷം പലപ്പോഴും ശ്രമിച്ചിട്ട് കിട്ടിയിട്ടില്ല. ഒരു 18-19 കാലഘട്ടത്തിലാണ്,
0: 2018 അല്ലേ നമ്മുടെ പ്രളയം ആ കാലത്ത്.
1: ആ അതെ, പ്രളയമൊക്കെ പ്രളയത്തിന് മുൻപാണ്.
0: ആ ആ ഏരിയയിലൊക്കെ ശരിക്കും വെള്ളം നന്നായി പൊങ്ങിയ ഒരു ഏരിയ അല്ലേ?
1: ഒരാഴ്ച വീടൊക്കെ മുങ്ങി കിടന്നു, ബർത്ത് വരെ മുങ്ങി.
0: അതെ അതെ, അവിടെ ഒരു പ്രത്യേക പാവക്കുട്ടി ഉണ്ടാക്കിയ റിപ്പോർട്ടൊക്കെ ഓർക്കുന്നുണ്ട്. ഒരുപാട് നാശനഷ്ടങ്ങൾ വന്നു അല്ലേ?
1: അതെ അതെ, തീർച്ചയായിട്ടും. വീടിന്റെ ഒക്കെ കുറേ സാധനങ്ങളും, അതുപോലെ കട്ടിള, ഞങ്ങളുടെ ഒക്കെ ഒത്തിരി പഴകിയ വീടാണ്, 85 പണിത വീടാണ്. അപ്പൊ അതിന്റെ കട്ടിളൊക്കെ അങ്ങടെ ഇളകിപ്പോയി.
0: പ്രതീക്ഷിക്കാതെ വരുന്ന വെള്ളമല്ലേ?
1: ഒരുപാട്
0: അഴുക്കാകുക അങ്ങനെയൊക്കെ ഉണ്ടായില്ലേ വീട്ടിന്റെ ഉള്ളിൽ?
1: വീടൊക്കെ ചേറില് മുങ്ങി,
0: പിന്നെ
1: ആളെ വെച്ച് നമ്മള് കഴുകി വന്നു. എന്നിട്ട് തന്നെ ഇപ്പോഴും അതിന്റെ ബാക്കി ഈ കട്ടിലിന്റെ ഒക്കെ ആ വെടവിലൊക്കെ
0: പറയോ. അപ്പൊ നമ്മള് ആ ഓർമ്മയിലേക്ക് പോയി. ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് വേണ്ടത് ഉത്തരം എന്ന് പറയുന്ന സിനിമയിലെ നിന്നിൽ അസൂയയാർന്ന് എന്തിനോ ഞാൻ, ശ്യാമസുന്ദരിയാം രാത്രി.
0: പുതിയ താരതമ്യേന പുതിയ സിനിമയല്ലേ അത്?
1: അല്ല, ഉത്തരം പഴയ സിനിമയാണ്, കൊറേ പഴയതാ.
0: സുകുമാരനൊക്കെ അഭിനയിച്ച ആ ചിത്രമാണോ? അതാണോ പറയുന്നത്?
1: അതാണ് അതാണ്.
0: എം ടി ഡെ അല്ലേ?
1: അതെ അതെ.
0: പാർവതിയും പിന്നെ വേറെ സുവർണ, സുവർണ. ആ എനിക്കിപ്പോ ഓർമ്മ കിട്ടി പെട്ടെന്ന്. മമ്മൂട്ടി ഉണ്ട് അല്ലേ? മമ്മൂട്ടി ഒരു കുറ്റാന്വേഷണ കഥയെപോലെ.
1: അതെ.
0: ആ എനിക്ക് പക്ഷെ ഈ പാട്ട് ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല, എനിക്ക് അപ്പൊ അങ്ങനെ ഓർമ്മയില്ല.
1: ആ
0: അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അരുന്ധതി പാടിയ ഗാനമാണ്. ആ എനിക്ക് ആ സിനിമ ഓർമ്മ കിട്ടി. എം ടി ഡേ ആണ് സ്ക്രിപ്റ്റ് എന്നാണ് എൻ്റെ ഓർമ്മ. അതെ അതെ, അത്ര വിജയമായിരുന്നില്ല എന്നാണ് ഓർമ്മ. ഞാൻ നോക്കാതെ പറഞ്ഞത് എം ടി ഡേ എന്നാണ് എൻ്റെ ഓർമ്മ. ആ ശരി, ആ ഞാനും കണ്ടിട്ടുണ്ട്, പെട്ടെന്ന് ഓർമ്മ കിട്ടി. അതെ, മമ്മൂട്ടി സുകുമാരനുള്ള ചിത്രമായിരുന്നു എനിക്ക്. പാട്ടൊക്കെ വളരെ ശ്രദ്ധിക്കുന്ന ആളാണോ താങ്കള്?
1: പാട്ട് എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ ഞാൻ ഈ മറ്റേ നിങ്ങളുടെ തന്നെ റെയിൻബോ ഇല്ലേ, റെയിൻബോയിലേക്ക് 2-3
0: സ്വാഗതം കൊച്ചി ആയിരിക്കും.
1: സ്വാഗതം കൊച്ചി 3 എൻ്റെ ലെറ്റർ പരിഗണിച്ചിട്ടുണ്ട്. അതും 18-19 ആയിരുന്നു.
0: എൻ്റെ
1: ഹസ്ബൻഡിന് വല്ലാതെ ഈ ഹാർട്ടിന് പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞപ്പോ നമ്മളിത് ഇതിൽ നിന്ന് അങ്ങ് മാറിപ്പോയി.
0: ഇപ്പോ ശ്രദ്ധിക്കാറില്ലേ?
1: ഇപ്പോ ശ്രദ്ധിക്കാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പൊ വീണ്ടും പോയി 2 മുമ്പ്. അപ്പൊ അത് കഴിഞ്ഞ് കൊറേ നാളൊക്കെ അങ്ങനെ റേഡിയോ ഒന്നും ശ്രദ്ധിക്കാതിരുന്നു. ഇപ്പൊ ഞാൻ വീണ്ടും ശ്രദ്ധിച്ചു തുടങ്ങി.
0: അതെ, നമുക്ക് ഒരു സമയം നമ്മുടെ മാറുമ്പോ
1: നമുക്ക് വല്ലാത്തൊരു പരീക്ഷണ ഘട്ടമായിരുന്നു.
0: ഈ പാട്ടിനെന്താ ശ്രദ്ധിക്കാറ് താങ്കള്? ശരിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? പാട്ടിന്റെ സാഹിത്യമാണോ അതോ സംഗീതാണോ പാടിയതാര അങ്ങനെയാണോ നോക്കുന്ന?
1: സംഗീതം, അതായത് ഇപ്പൊ പുതിയ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറില്ല. എനിക്ക് പഴയ പാട്ടുകളോടാണ് കാര്യം. അതിലെ സംഗീതവും സാഹിത്യത്തിന്റെ ഭംഗിയും ഒക്കെ എനിക്ക് അതൊക്കെ ഇഷ്ടമാണ്. അർത്ഥമുള്ള പാട്ടുകളാണെങ്കിൽ വളരെ
0: ആ കാലത്തെ പാട്ടുകളാണ് ഇഷ്ടം അല്ലേ?
1: അതെ. അപ്പൊ ഈ ഇന്നലെ തന്നെ, ഇന്നലെ അതില് ഇതുണ്ടായിരുന്നു, എന്താണ് ഇന്നലെയാണോ ഇന്നാണോ എന്ന് ഓർക്കണില്ല കേട്ടോ. ഈ മറ്റേ MS വിശ്വനാഥന്റെ
0: കണ്ണുനീർത്തുള്ളിയ സ്ത്രീയോട് ഉപമിച്ച കാവ്യത, അത് വയലാറിന്റെ വരികളാണ്.
1: അതെ, ഈ കാലഘട്ടത്തിലും അതിന് വളരെ പ്രസക്തിയുള്ള ഒരു.
0: അതെ, അത് എനിക്ക് തോന്നുന്ന വയലാറിന്റെ വരികൾ തന്നെ. വയലാർ MS വിശ്വനാഥൻ തന്നെ പാടിയ പാട്ടല്ലേ?
1: പാടിയ പാട്ട്. അതുപോലെ അങ്ങനത്തെ പാട്ടുകളൊക്കെ നമുക്ക് വളരെ.
0: ഈ പാട്ട് എഴുതിയിട്ടുള്ള OMV കുറുപ്പാണ് കേട്ടോ.
1: അതെ അല്ലെ?
0: സംഗീതം വിദ്യാധരനും. ഞാനതിപ്പോ ഇവിടെ കാണുന്നുണ്ട്, അരുന്ധതി പാടിയ പാട്ടാണ്. അല്ല, ഈ വരികൾ കേൾക്കുമ്പോ തന്നെ നമുക്ക് OMV കുറുപ്പ് അദ്ദേഹത്തിന്റെ രചനയുടെ ഒരു കാവ്യ രചനയുടെ ഒരു ഛായ തോന്നും. നിന്നിൽ അസൂയ.

0: ആർന്നല്ലേ തുടങ്ങുന്നു. നമുക്കപ്പോ പാട്ടിലേക്ക് പോയല്ലോ. സംസാരിച്ചതിൽ വളരെ സന്തോഷം.
1: ഓക്കെ,
0: അതെ, നന്നായി. എന്തായാലും ഇനിയും തുടർന്ന് കേൾക്കും ഇഷ്ടഗാനങ്ങളെല്ലാം. ഓക്കെ,
1: താങ്ക് യു.

0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ.
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം സാറേ, ഞാൻ ഇടുക്കി ഏലപ്പാറ ഹെലിബറി എസ്റ്റേറ്റിൽ നിന്ന്
2: മിൽട്ടൺ ഇടുക്കിയിൽ നിന്നല്ലേ?
3: അതെ അതെ.
2: ഓക്കെ, ഇടുക്കിയിലെ നമ്മുടെ പ്രോഗ്രാം നന്നായി കേൾക്കുന്നുണ്ടോ?
3: നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട്.
2: ആണോ? ആ സ്ഥലത്തിന്റെ പേരെന്താന്നാ പറഞ്ഞ?
3: സ്ഥലത്തിന്റെ പേര് പീരുമേട് താലൂക്ക് ഏലപ്പാറ.
2: ഏലപ്പാറ അല്ലേ?
3: വാഗമണ്ണിന്റെ ഒക്കെ അടുത്തുവരും.
2: അടുത്താണ് അല്ലെ? റേഡിയോ തന്നെയാണ് പരിപാടികളെല്ലാം കേൾക്കുന്നത് മിൽട്ടൺ?
3: റേഡിയോ.
2: ശരി, മിൽട്ടൺ എന്താ, കർഷകനാണോ?
3: ഞാന് ഇവിടെ എസ്റ്റേറ്റിലെ ഡ്രൈവർ ആയിരുന്നു, പിന്നെ റിട്ടയർഡ് ആയിട്ട് ഇപ്പം കൃഷിയാണ്.
2: കൃഷിയുണ്ട് അല്ലെ? എന്താണ് കൃഷി?
3: ഏലമാണല്ലോ.
2: ശരി, അപ്പൊ ഇപ്പൊ മഴ പെയ്യുന്നത് ഏലത്തിന് നല്ലതാണോ?
3: ഇപ്പൊ മഴ പെയ്യേണ്ടതാ, പക്ഷെ
2: വെയിലാണ് അല്ലെ? മഴ കുറവാണ് അല്ലെ? ചിലപ്പോ ഈ മാസം ഇനി കുറച്ച് ദിവസം കൂടി മഴ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. കിട്ടുമായിരിക്കും. അപ്പൊ നമുക്ക് ഇന്ന് വേണ്ട പാട്ട് ഏതാ പറഞ്ഞല്ലോ മിൽട്ടൺ?
3: ഓമനയിലെ
2: പള്ളിമണികളും പനിനീർ പൂക്കളും. ഈ നാട് നല്ല നാട് എന്ന് പറയുന്നത് അല്ലെ? ചുറ്റും കുളമുള്ള ചെന്താമരയുള്ള വീട്, ഈ വീട് നല്ല വീട് അല്ലെ? വയലാറിന്റെ രചനയാണ്, ദേവരാജന്റെ സംഗീതം, മാധുരി അമ്മയാണ് പാടിയിട്ടുള്ളത്, പി മാധുരി. ഈ സിനിമയെ കണ്ടിട്ടുണ്ടോ ഓമന?
3: ഇല്ല ഇല്ല, കണ്ടിട്ടില്ല.
2: അതെ അതെ, ഷീലയാണ് ഈ ഗാനരംഗത്ത്. നല്ല പാട്ടുകളുള്ള സിനിമയായിരുന്നു ഓമന. ജമന്തി പൂക്കൾ, ജനുവരിയുടെ മുടി നിറയെ ജമന്തി പൂക്കൾ, ആ പാട്ട് ഇതിലെയാണ്. അതുപോലെ ശിലായുഗത്തിൽ ശിലകൾക്കെല്ലാം പണ്ട് ചിറക് മുളച്ചിരുന്നു. ഈ പാട്ടുകളൊക്കെ കൂടുതൽ കേട്ടുള്ളൂ, പക്ഷേ ഇത് നല്ല പാട്ടാണ്. നമ്മുടെ ഒരു ഗ്രാമത്തെ കുറിച്ച് പറയുന്ന ഒരു ക്രൈസ്തവ പശ്ചാത്തലത്തിലുള്ള ഒരു ചിന്തയോടുള്ള പാട്ടാണ്. എന്തായാലും നമുക്ക് ഗാനത്തിലേക്ക് പോകാം. ഓക്കെ, നല്ല വരികളാണ്. എന്താ പറയുന്ന, കമ്മൽ നൽകുന്ന വെള്ളിയെ കുറിച്ചൊക്കെ പാടുന്ന ഒരു പാട്ട്. ഓക്കെ, നമുക്ക് പാട്ടിലേക്ക് പോകാം. സംസാരിച്ചതിൽ വളരെ സന്തോഷം.
3: Okay, thanks.

0: കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്സൈറ്റ് നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
3: ഹലോ, ഞാനെ കായപ്പുറം മുഹമ്മദ് വിളിക്കേ.
2: മുഹമ്മദ് അല്ലേ?
3: ആലപ്പുഴ ജില്ല.
2: പറയൂ, പേരെന്താ താങ്കളുടെ?
3: രാജൻ എന്നാണ്.
2: രാജൻ അല്ലേ? നമ്മൾ സംസാരിച്ചിട്ടുണ്ട്.
3: രാജേഷ് സാറില്ലേ?
2: രാജേഷ് സാർ വിരമിച്ചു കേട്ടോ, സർവീസ് കഴിഞ്ഞിട്ട് അദ്ദേഹം റിട്ടയർഡായി. അദ്ദേഹത്തിന്റെ അദ്ദേഹം ചെയ്തു വെച്ച ചില പരിപാടികളൊക്കെ നമ്മള് പുനഃപ്രക്ഷേപണം ചെയ്യാറുണ്ട്. പരിപാടികളെല്ലാം കേൾക്കുന്നു. ആ പറയൂ.
3: പരിപാടിയെല്ലാം കേൾക്കുന്നുണ്ട്. ഈ കഴിഞ്ഞിടെയോ കുറെ കേൾക്കാറില്ല, സമയം കിട്ടിയല്ല. ഇനി നമ്മുടെ മകന്റെ കൊച്ചിനുള്ള കാരണം കൊച്ചിന്റെ ഒക്കെ കുറെ നടക്കും. അതിന്റെ ബർത്ത്ഡേ ആയിരുന്നു, അതൊക്കെ കഴിഞ്ഞ് ആളൊക്കെയാണ് വിളിച്ചത്.
2: അപ്പൊ ഇപ്പൊ കുറച്ച് ഫ്രീ ആയിരിക്കുന്ന സമയമാണ്. അപ്പൊ ഇന്ന് കേൾക്കേണ്ട പാട്ട് ഏതാ പറയൂ.
3: സ്കൂളില് അംഗനവാടി ഇങ്ങനെ കൊണ്ടാക്കി, ഇനിയിപ്പോ വെറുതെ ഇരിക്കും. തൊഴിൽ ഈ കയർ സംബന്ധമായിട്ടായിരുന്നു. കയറിന്റെ ഒക്കെ പണി ഇല്ലാത്ത കാരണം വെറുതെ
2: ഇരിക്കുകയാണ്.
3: പണിയില്ല സാർ. അതേ, ഇതിനു മുമ്പ് ഇരുന്ന ഇടതുപക്ഷ സർക്കാർ കയറിയിരുന്ന് സൊസൈറ്റി ഉണ്ടാക്കാൻ തീരുമാനിച്ച് ആ സൊസൈറ്റി ഉപയോഗിച്ച് ഇപ്പോ സമ്പ്രദായം ഒക്കെ പോയി. അതോടുകൂടി കയർ വ്യവസായം തകർന്ന്. കയർ വ്യവസായത്തിൽ ഷിപ്പ്മെന്റുകാർ ആരും ഇല്ല ഇപ്പൊ.
2: അതെ അതെ, കാരണം ശരിക്കും വളരെ സാധ്യത ഉള്ള ഒരു മേഖലയായിട്ടാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. തിരിച്ചു വരുമായിരിക്കും ആ പഴയ പ്രതാപകാലം. കാരണം നമ്മുടെ നമ്മുടെ ഈ നാളികേര ഉൽപാദനം കുറഞ്ഞു. മാത്രമല്ല, ഈ കയറിന് പകരം പ്ലാസ്റ്റിക് കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങി. ഇനിയിപ്പോ പ്ലാസ്റ്റിക് എന്നൊക്കെ തിരിച്ചു പോവല്ലേ ഇപ്പോ. അപ്പൊ ആ പഴയ കാലം തിരിച്ചു വരുമായിരിക്കും. അതെ അതെ, പരിസ്ഥിതിക്ക് കുഴപ്പമില്ലാത്തല്ല. അപ്പൊ ഇനി അതിലേക്ക് തിരിച്ചു വരുമായിരിക്കും ആളുകളെല്ലാം.
3: ഓ, ഇനി കയറിന്റെ ഒന്നും വരവൊന്നുമല്ല. ഇതിലൊക്കെ ഇതിലുണ്ടായിരുന്നവരൊക്കെ ഇതിന് കൂടുതൽ പൈസ കിട്ടുന്ന പണിയിലേക്ക് പോയി. അത് കാരണം ഇനി വരുമെന്ന് തോന്നുന്നില്ല. പുതിയ തലമുറയെന്ന് ഇപ്പൊ എന്റെ മകനുണ്ട്, അവന് ഈ കയർ വ്യവസായത്തിനൊന്നും താല്പര്യമില്ല.
2: അല്ല, ഇനി കുറച്ചുകൂടി മെക്കനൈസ്ഡ് ആയിട്ടേ കാര്യങ്ങൾ വരുമായിരിക്കും. പഴയ കാലത്തെ പണ്ട് ഓരോ വീട്ടില് ആണോ, പണ്ട് ഓരോ വീട്ടിലല്ലേ ചെയ്തിരുന്നത്. ഇനിയിപ്പോ ലാർജ് സ്കെയിലില് വരാനുള്ള ഒരു സാധ്യത പറയാൻ പറ്റില്ല നമുക്ക്, കാലം മാറി വരുമ്പോ. ഇനി ഏത് പാട്ടാ വേണ്ട പറയൂ, അത് പറയൂ.
3: 12 10 12 തറയിട്ട് പണി ചെയ്തിട്ടിരുന്നായിരുന്നു. ഇപ്പൊ അവരൊക്കെ പോയി, പ്രായം 10 75 ഒരാളെ ഇപ്പൊ പണി ചെയ്യാനുള്ളു. അപ്പൊ പുള്ളിക്ക് ചെയ്യാനാണെങ്കിലും കയർ കിട്ടാൻ രക്ഷയില്ലാത്ത കാരണം അങ്ങേരും വെറുതെ ഇരിക്ക. അപ്പൊ നമ്മളെ മകന് വേണ്ടി, മകന്റെ കൊച്ചിന് വേണ്ടി ഒരു ബർത്ത്ഡേ പാട്ട് ഇട്ട് കൊടുക്കും വേണം വേണ്ടിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്.
2: ബർത്ത്ഡേ പാട്ടാണോ ചോദിച്ചത്? അങ്ങനെയല്ലല്ലോ, ബർത്ത്ഡേ പാട്ടല്ല ഇവിടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. അനുഭവങ്ങൾ പാളിച്ചവരുടെ പാട്ടാണ് താങ്കൾ ആവശ്യപ്പെട്ടെന്നാണ് പറഞ്ഞത്.
3: ആണ് അല്ലെങ്കിൽ ഇത് ബർത്ത്ഡേ ഉള്ള ഒരു പാട്ടിട്ടാലും മതിയായിരുന്നു. ഞാൻ അത് കഴിഞ്ഞപ്പോഴാ കാര്യം ഓർത്താ.

0: ശരി, അനുഭവങ്ങൾ വാണിച്ചാളിലെ പാട്ടാണ് ഇപ്പൊ കിടക്കുന്നത്. നമുക്ക് തൽക്കാലം ഇന്നിപ്പോ ആ പാട്ട് കേൾക്കാം. ഓക്കെ, അത് കേൾക്കാം, മാധുരിയമ്മ പാടിയ പാട്ട് കേൾക്കാം. ഓക്കെ ശരി.
1: മകളുണ്ട്, മകളെ കല്യാണം ചെയ്യുന്ന ഓമോടെ വീട്ടാണ്. അവിടെ ഒരു അവളവിടെ മാറുമെന്നാ വിളിക്കുന്നത്.
0: അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ, താങ്ക് യു.

0: എസിയുടെ വിലയിൽ മൈജിയുടെ പ്രൈസ് ചലഞ്ച് മിസ് ചെയ്യല്ലേ.
1: എസികൾ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ, കൂടാതെ ഫ്രീ ഇൻസ്റ്റലേഷൻ, 5 ഇയർ വാറന്റി, ഫ്ലാറ്റ് 50% ഓഫ്, ഒപ്പം 30 കോടിയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസോണം ഓഫർ തുടരുന്നു.
2: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
3: ഹലോ, വെളിത്തിരയിലേക്ക് സ്വാഗതം.
4: ജാനകിയാ സംസാരിക്കുന്നു, തോപ്പുംപടിയിൽ നിന്ന്.
3: ജാനകി തോപ്പുംപടിയിൽ നിന്ന് അല്ലേ?
4: എനിക്ക് എം എസ് വിശ്വനാഥൻ പാടിയ ഹൃദയ വാഹിനി എന്നും പറഞ്ഞൊരു
3: ഒഴുകുന്നു നീ മധുര സ്മര തരംഗിണിയായി അല്ലേ, ചന്ദ്രകാന്തം എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്
4: ചന്ദ്രകാന്തം.
3: ശ്രീകുമാരൻ തമ്പിയുടെ രചന, എം എസ് വിശ്വനാഥന്റെ സംഗീതം. അദ്ദേഹം വേറൊരു പാട്ടുകൂടി പാടിയിട്ടുണ്ട് മലയാളത്തില്, അറിയാമോ? എം എസ് വിശ്വനാഥന്റെ പാട്ടുകളാണോ ഇഷ്ടം താങ്കൾക്ക്? ഓക്കെ, എം എസ് വിശ്വനാഥൻ വേറൊരു പാട്ട് പാടിയിട്ടുണ്ട് പ്രശസ്തമായ മലയാളത്തില്, അറിയാമോ? അതെ, സ്ത്രീയോട് ഭവിച്ച കാവ്യഭാവന എന്ന് പറഞ്ഞ അതല്ലേ, പണി തീരാത്ത വീട്ടിലെ പാട്ട് അതിലല്ലേ?
4: അതെ
3: അതെ.

0: പഴയ പാട്ടുകളൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണ് അപ്പോ അല്ലേ? ആഹാ, കൂടുതൽ ഇഷ്ടം എം എസ് ബിയുടെ പാട്ടുകളാണോ, എം എസ് വിശ്വനാഥന്റെ പാട്ടുകളാണോ? ആ ശരി.
1: ഞാൻ ഭാരതത്തിലെ
0: ഓ വലിയ പാട്ടുണ്ടല്ലോ അല്ലേ, ഭാരതത്തിലെ 11 മിനിറ്റ് ഒക്കെ വരും. അതെ, നമുക്കിങ്ങനെ തത്സമയ പരിപാടിയിൽ ആ പാട്ട് അങ്ങനെ രണ്ട് മൂന്ന് ഭാരതത്തിലെ ആ മരത്തിലേക്ക് പാട്ട് കൊടുത്ത, അതുപോലെ ഹിസൈനസ് അബ്ദുള്ള, പിന്നെ സംസാരിക്കാനൊന്നും പറ്റില്ല, ആകെ രണ്ടോ മൂന്നോ പേർക്ക് പങ്കെടുക്കാൻ പറ്റൂ. ഹിസൈനസ് അബ്ദുള്ളയിലെ പാട്ട് അതുപോലെ ഉണ്ട്, അങ്ങനെ മൂന്നാല് പാട്ടുകളുണ്ട്, എല്ലാം 10 മിനിറ്റ് ഒക്കെ അടുത്ത് വരും. അപ്പോൾ നമുക്ക് ഈ പാട്ട് കേൾക്കാം, ചന്ദ്രകാന്തത്തിലെ കേൾക്കാം അല്ലേ. വിളിച്ചാൽ വളരെ സന്തോഷം, ഇഷ്ടഗാനം കേട്ടോളൂ. ഓക്കെ.

0: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിഡിലൻ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20,000 രൂപ വരെ ക്യാഷ് ബാക്കും 10,000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
0: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിളിൽ ഷോറൂം സന്ദർശിക്കൂ.
2: ഹലോ, സ്വാഗതം, വെള്ളിത്തിരയാണ്. ആരാണാവോ മഞ്ഞപ്രയെന്ന്?
3: പേര്
2: മാത്യു അല്ലെ? ഓക്കെ, ഏത് പാട്ടാണ് വേണ്ടത്?
3: എനിക്ക് ഈ മുൽക്കിരീടം, ബാരി ഫിലിമിലെ മുൽക്കിരീടം എന്നുള്ള പാട്ട്.
2: മുൽക്കിരീടം തുടങ്ങുന്ന പാട്ടാ വേണ്ടത് അല്ലെ? ആ, പഴയ സിനിമയിലെ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്.
3: ആ, പഴയ സിനിമ മുൻകാലങ്ങളിലോട് ഞാൻ പറയാൻ പോയതാ. പിന്നെ ഞാൻ ഒട്ടും ഇതിൽ തന്നെ പറയാൻ ആയിട്ടുണ്ടാ. ഞാൻ കണ്ട പടമൊക്കെ പണ്ടത്തെ.
2: ആ, ഇതും പണ്ടത്തെ പടമല്ലേ? ഇത്
3: ആ ഇതും പണ്ടത്തെയാണ്. അരിക്കുഞ്ഞു നായർ പിടിച്ച പരിപാടിയൊക്കെ ഞാൻ കണ്ടേണ സിനിമകൾ അന്നത്തെ കാലത്ത്.
2: ആ, ഇത് സത്യനും രാഗിണിയൊക്കെ അഭിനയിച്ച സിനിമ അല്ലേ? അതോ സത്യനും പത്മിനിയാണോ?
3: സത്യനും രാഗിണിയാണ്.
2: രാഗിണി അല്ലേ? അതെ അതെ. എനിക്ക് തോന്നുന്നു ഇതിലാണ് ഏറ്റവും പ്രസിദ്ധമായത് വയലാർ ദേവരാജൻ കൂട്ടുകെട്ട്. അതിനു മുമ്പ് ചതുരംഗം എന്ന് പറഞ്ഞൊരു സിനിമ അവരുടെ വന്നിട്ടുണ്ട്. പക്ഷെ ഇതിലെ പാട്ടുകളാണ് വളരെ പ്രശസ്തമായത്. ഓക്കെ, നമുക്കെന്നാ ഓർമ്മയിൽ ആ പാട്ടിലേക്ക് പോവാം അല്ലേ?
3: ആയിക്കോട്ടെ,
2: വളരെ സന്തോഷം, സുഖമായിരിക്കും.
3: സന്തോഷം.
2: ഓക്കെ, സുഖമായിരിക്കും, ഇഷ്ടം കേട്ടോളൂ.
3: ശരി ശരി.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: നമസ്കാരം സാർ.
0: നമസ്കാരം, ഇതാരാണ്?
1: ചോറ്റാൻകുടിയിൽ നിന്ന് വിനീതയാണ്,
0: പറയൂ.
1: ഹൗസ് വൈഫാണ്.
0: എന്താ പറഞ്ഞത്?
1: ഹൗസ് വൈഫാണ്.
0: ആ പറയൂ. സംസാരിച്ചിട്ടുണ്ടോ മുമ്പ് വിനീത?
1: ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് സാർ, ഒരു വർഷം മുമ്പ്.
0: ആ, പരിപാടികളെല്ലാം കേൾക്കുന്ന ആളാണ് അല്ലേ, ആകാശവാണിയുടെ
1: പരിപാടികളൊക്കെ കേൾക്കാറുണ്ട്. അടുക്കളയിൽ റേഡിയോ എപ്പോഴും ഉണ്ടാവും.
0: ഏത് പരിപാടിയെ കൂടുതൽ ഇഷ്ടം? അങ്ങനെ ഉണ്ടോ?
1: വെള്ളിത്തീര ഇഷ്ടമാണ്, എല്ലാ പരിപാടിയും ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ വെള്ളിത്തീര പഴയ പാട്ടുകളോട് ഭയങ്കര ഇഷ്ടമാണ്.
0: അപ്പൊ നമ്മുടെ സ്മൃതി അതൊക്കെ കേൾക്കാറുണ്ടോ?
1: ഏതാ
0: രാത്രിയുള്ള പരിപാടി ഉണ്ടല്ലോ പഴയ പാട്ടുകളുടെ,
1: രാത്രി കേൾക്കാറില്ല സാറ്.
0: കേൾക്കാൻ പറ്റാറില്ല അല്ലേ.
1: അപ്പൊ
0: ഇന്ന് ഏത് പാട്ടാ വേണ്ട പറയൂ.
1: കാർത്തിക മൂവിയിലെ ഇക്കരയാണ് എന്റെ താമസം, അക്കരയാണ് എന്റെ മാനസം എന്ന പാട്ടാണ് വേണ്ടത്.
0: ആണോ? ഡ്യുവറ്റ് ആണ് അല്ലേ?
1: ഡ്യുവറ്റ് ഡ്യുവറ്റ്.
0: പാട്ട് പാടുന്ന ആളാണോ?
1: രണ്ടു വരിയൊക്കെ പാടാ.
0: ആണോ? യൂസഫ് അലിക്കേച്ചേരി, എം എസ് ബാബുരാജ് ടീമിന്റെ ആണ്. അപ്പൊ രണ്ടു വരി പാടുന്നോ നമ്മുടെ ശ്രോതാക്കളൊക്കെ ആയിട്ട്? ഈ പാട്ട് തന്നെയാണോ? പൊന്നണിത്തിയ പൊന്നണിഞ്ഞെത്തിയ മധുമാസം എന്നുള്ളിൽ ചൊരിയുന്നു രാഗരസം അല്ലേ? ആ പാടുന്നോ?

0: ഹലോ.
1: ഹലോ.
0: ആ ബാക്കി പറഞ്ഞില്ല. പൊന്നണിഞ്ഞെത്തിയ മധുമാസം.

0: ഹലോ, നന്നായി പാടി കേട്ടോ.
1: താങ്ക് യു സാർ, ഒരുപാട് സന്തോഷം.
0: വളരെ സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതിൽ. നമുക്കപ്പോൾ ഈ പാട്ടിലേക്ക് പോയാലോ.
1: ഓക്കെ സാർ.
0: ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ഇഷ്ടാനും കേട്ടോളൂ.

0: ഹലോ,
1: വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
2: ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഞാൻ
1: ഗുഡ് ആഫ്റ്റർനൂൺ
2: ജോൺ
1: സി പി ഓപ്പ്
2: ജോസ് ടി ജോൺ
1: ജോൺ അല്ലേ?
2: അതെ അതെ, ജോസ് ടി ജോൺ.
1: ജോഷി ജോൺ എവിടെ സ്ഥലം?
2: ഞാൻ തൊടുപുഴയാണ് താമസം ഇപ്പോ. പക്ഷെ ഞാൻ ശരിക്കും തൃശ്ശൂർക്കാരനാണ്. തൃശ്ശൂർ ഗവൺമെന്റ് കോളേജിലാണ് പഠിച്ചത്. ബ്ലൈൻഡ് ആണ്. പിന്നെ ഞാൻ എനിക്ക് പിന്നെ ഞാൻ പാടുമായിരുന്നു അന്ന്. പാടുമായിരുന്നു അപ്പൊ കുട്ടികളൊക്കെ വലിയ ഇഷ്ടമായിരുന്നു എന്നെ കോളേജിലെ.
1: ഇപ്പൊ എന്താ പാടാത്തത്?
2: ഇപ്പൊ വയസ്സായി സാറേ. മാത്രമല്ല
1: പാട്ടിന് വയസ്സുണ്ടോ?
2: അല്ല, അന്നല്ല, അന്നൊക്കെ ഗാനമേളയിലൊക്കെ പാടിക്കൊണ്ട്.
1: അല്ല, നല്ല ശബ്ദമാണ്, ഞാൻ കേട്ടപ്പോ വിചാരിച്ചു താങ്കളുടെ നല്ല ശബ്ദമാണ്.
2: അപ്പോ പാടിക്കൊണ്ടിരുന്ന അപ്പൊ
1: അന്ന് പാടിയിരുന്ന പാട്ട് ഏതൊക്കെയാണ്?
2: അന്ന് പാടിയിരുന്ന വയലാറിന്റെ പാട്ടുകൾ ആദ്യം പാടി.
1: ഏതെല്ലാമാണ്?
2: സന്യാസിനി, നഷ്ട സ്വർഗങ്ങള്, പിന്നെ ദാസേട്ടനെ കുറെ പാട്ടുകൾ പാടാറുണ്ട്.
1: ദുഃഖഗാനങ്ങളാണ് പാടുന്നത്?
2: അത് അധികം അങ്ങനത്തെ മെലഡീസ് ആണ്
1: പാടിക്കൊണ്ടിരുന്നത്.
2: പിന്നെ അപ്പം ഞാൻ കോളേജിലെ ഫൈൻ ആർട്സ് ക്ലബ് സെക്രട്ടറി ഒക്കെ ആയിരുന്നു.
1: ശരി, എങ്ങനെ തൃശ്ശൂരിൽ നിന്ന് ഇപ്പോൾ തൊടുപുഴ എത്തിയത്?
2: അത് വൈഫിന് ഇവിടെയാണ് ജോലി. വൈഫ് ISRD കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്.
1: ശരി,
2: അപ്പം ഞാനിപ്പോ അവിടെ അവർക്ക് മുട്ടത്താണ് ഇപ്പൊ ജോലി, കോടതിപ്പടി.
1: അപ്പോ
2: ഇവിടെ ഒരു വീട് രണ്ടിനടുത്ത് താമസിക്കുക. കുറെ നാൾ കൊച്ചിയിലുണ്ടായിരുന്നു.
1: ജോഷി എന്തെങ്കിലും ചെയ്തിരുന്നോ ജോലി? അങ്ങനെ
2: എന്തോ
1: ജോഷി എവിടെയെങ്കിലും വർക്ക് ചെയ്തിരുന്നോ?
2: ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞാന് ക്ലാസ്സസ് ട്യൂഷൻസ് ഒക്കെ എടുക്കണ്ടായി. ഞാൻ ലിറ്ററേച്ചർ ആയിരുന്നു എടുത്തിരുന്നത്. അപ്പോ ഹൗസ് ട്യൂഷൻസ് ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നല്ല ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളിലും. സാധാരണ ഒരു ബ്ലൈൻഡ് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എവിടെ ചെന്നാലും ഞാൻ എന്റേതായിട്ടുള്ളൊരു ഇത് സ്ഥാപിക്കാൻ ശ്രമിക്കുകയായിരുന്നു.
1: എനിക്ക് മനസ്സിലായി, കാരണം താങ്കൾ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു എന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഒരു വിൽ പവർ ഇല്ലാതെ ചെയ്യാൻ പറ്റില്ലല്ലോ.
2: അത് 87 87 ഞാൻ
1: അന്ന് ഡിഗ്രിക്ക് ഫൈനൽ ഇയർ ആയിരുന്നു.
2: ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ ആയിരുന്നു. ലിറ്ററേച്ചർ
1: ഫസ്റ്റ് ഇയർ ആയിരുന്നു. 87
2: ഞാൻ പ്രീ ഡിഗ്രിക്ക് അവിടെ തന്നെ പഠിച്ചു. അപ്പം

0: ടീച്ചേഴ്സിനൊക്കെ വലിയ കാര്യമായിരുന്നു. ഒരു കുറെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, അവരൊക്കെ ഓർമ്മയുണ്ട് എനിക്ക്, പക്ഷെ ആരെയും കാണാൻ പറ്റുന്നില്ല.
1: കാരണം ഇത്രയും കാലമായില്ലേ ഇപ്പൊ, ഏകദേശം 40 വർഷത്തോളം ആയില്ലേ.
0: മഹാരാഷ്ട്രയിലേക്ക് മാറിപ്പോയായിരുന്നു. വിനയ ടീച്ചർ, വിനയ പ്രസാദ്, വലിയ കാര്യമായിരുന്നു അല്ലേ.
1: എവിടെങ്കിലും ഇരുന്ന് ടീച്ചറെ അറിയുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടാവും, ടീച്ചർമാർക്ക് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യാണത്. ഇന്ന് ഏത് പാട്ടാ വേണ്ട, അത് പറഞ്ഞല്ലോ ജോൺ.
0: അവിടുന്ന് ഗാനം കേൾക്കാൻ
1: ചെവിയോർത്തരികിലിരിക്കെ സ്വരരാഗ രണ്ടുപേരും പാടുന്നോ? എന്തായാലും
0: ഞാനിപ്പം നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു, ആരും കാണാ തുറക്കാത്ത

0: സന്ധ്യാപുഷ്പവുമായി വന്നു.
1: ഹലോ, രാജവംശത്തിലെ ഗാനമല്ലേ?
0: അതെ അതെ അതെ, അതൊക്കെ ഞാൻ പാടിക്കൊണ്ടിരുന്ന ഗാനമാണ്. ഇപ്പൊ എനിക്ക് അങ്ങനെ ആ പഴയതുപോലെയുള്ള ഒരു ഉണ്ടോന്ന് എനിക്കറിയില്ല. കാരണം
1: അല്ല, ഒരു കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾ ഒരു ശ്രമവും ഇല്ലാതെ പെട്ടെന്ന് പാടിയല്ലോ, അതുകൊണ്ടാണ് ലിറിക്സ് പോലും പെട്ടെന്ന് ഓർമ്മയെന്ന് തിരുത്തി പാടാൻ കഴിഞ്ഞല്ലോ.
0: അതെ അതെ അതെ അതെ അതെ.
1: ഇതിന്റെ ആദ്യം ഒരു ഹമ്മിങ് ഉണ്ട്, അത് പാടാറുണ്ടോ? ഓ എന്ന് പറഞ്ഞ് നീട്ടി.
0: ആ പാടാറുണ്ട് പാടാറുണ്ട്.
1: ആ അതൊക്കെ അല്ലേ പ്രയാസം ശരിക്കും അല്ലേ?
0: അതൊക്കെ പാടാറുണ്ട്. നക്ഷത്രങ്ങള് അതുപോലെ ഒരുപാട് പാട്ടുകൾ, ആയിരം ഭാസനം.
1: അപ്പൊ ഇനിയും പാടണം, നമ്മുടെ ഇങ്ങനത്തെ വെള്ളിത്തിര തത്സമയ പരിപാടികളിൽ പങ്കെടുക്കണം. തീർച്ചയായിട്ടും വളരെ ആക്റ്റീവായിട്ടിരിക്കും. റേഡിയോ ഇപ്പൊ നല്ലൊരു കൂട്ടായിരിക്കുമല്ലോ എപ്പോഴും, പണ്ട് മുതലേ. ആ അപ്പൊ താങ്കളുമായി സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം.
0: പിന്നെ ഞാൻ സ്വാതിനാളിലെ ഒരു പിന്നെ ടീച്ചർ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, രമാന്നാണ് അത് അവരുടെ പേര്. ആ ടീച്ചർ പറഞ്ഞ പോലെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ടീച്ചറായിരുന്നു.
1: ഓക്കെ,
0: ഞാൻ അവരെയൊക്കെ സ്മരിക്കുകയാണ് ഈ സമയത്ത്.
1: വളരെ സന്തോഷം. കാരണം നമുക്കിപ്പോ ഒരു അധ്യാപക ദിനം വരണം എന്നില്ല ടീച്ചർമാരെ സ്മരിക്കാൻ, എപ്പോ വേണമെങ്കിലും സ്മരിക്കാവുന്നതാണ്. കാരണം ഒരു ടീച്ചർ വിചാരിച്ചാൽ ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിയും എന്നാണ് പറയാറ്, ഒരു നല്ല ടീച്ചർ കേട്ടോ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
1: അപ്പൊ നമുക്ക് എല്ലാ നല്ല അധ്യാപകമാർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് പക്ഷെ ഒരു പ്രണയഗാനം പോലെ ആയി പോയി.
0: അല്ല, അത് എനിക്ക് പ്രണയഗാനങ്ങളോടും ശോകഗാനങ്ങളോടും
1: കൂടുതൽ താല്പര്യം അല്ലേ.
0: പിന്നെ ഇപ്പോഴത്തെ പാട്ടുകളോടൊന്നും വലിയ താല്പര്യമില്ല. കാരണം ഒക്കെ ഒരു വട്ടം കേൾക്കാനുണ്ട്, പക്ഷെ അത് കഴിഞ്ഞ സുഖം
1: അല്ല. ഈ പാട്ടിന്റെ സുഖമൊന്നും നമുക്ക് പറഞ്ഞാൽ തീരില്ല. പി ഭാസ്കരൻ
0: ഭയങ്കര ഫീലാണ്, മാത്രമല്ല ആർത്തവും അതുപോലെ തന്നെ.
1: അതെ അതെ, അതിന്റെ വരികളും ഇപ്പൊ വിരുന്നുകാർ പോകും മുമ്പേ വിരഹഗാനം എങ്ങനെ പാടും, കലിചിരിയുടെ പാട്ടായാലോ കളിമാറ പെണ്ണാകും ഞാൻ.
0: അതെ, അപ്പൊ ഒരു ഹൃദയത്തിൽ ഇങ്ങനെ വരച്ചിടുക എന്ന് പറയുന്നത്.
1: അതെ, അതുകൊണ്ട് നമ്മൾ മറക്കില്ല ഈ വരികളൊന്നും. മറ്റൊരു അവസരത്തിൽ നമുക്ക് കൂടുതൽ പാട്ട് ഓർമ്മകൾ പങ്കുവയ്ക്കാം. സംസാരിച്ചതിൽ വളരെ സന്തോഷം. ഇഷ്ടഗാനത്തിലേക്ക് പോകുന്നു. ഓക്കെ ജോൺ, പരിചയപ്പെട്ടതിൽ സന്തോഷം.

0: വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: സ്വാഗതം സാറേ.
0: നമസ്കാരം, ആരാണ്?
1: എൻ്റെ പേര് കൊച്ചുണ്ണി എന്നാണ്.
0: സ്ഥലം?
1: സ്ഥലം ഇരിങ്ങാലക്കുട കോലോത്തുമ്പടി എന്ന് പറയും.
0: ആ, ഇരിങ്ങാലക്കുട കേട്ടിട്ടുണ്ട്. നമുക്ക് സമയം അധികം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ.
1: അതന്നെ അധികം സംസാരിക്കണം.
0: ആ, ഏത് പാട്ടാ വേണ്ടത്?
1: ജയചന്ദ്രൻ പാടിയ പാട്ട് മതി. വെള്ളിയിലെ കിങ്ങിണി താഴ്വരയിൽ നിന്നുള്ള പാട്ട്, ആ പാട്ട് മതി. ഇതേ മാതിരി സാറിനെ ഞാൻ ലാസ്റ്റ് കോൾ ഇതേ മാതിരി കിട്ടി എനിക്ക്. അത് നമ്മുടെ കുരുക്ഷേത്രത്തിൽ ജയചന്ദ്രൻ പാടിയ പാട്ട് തന്നെ, അതാണ് എനിക്ക് വെച്ചു തന്നത്.
0: പക്ഷെ
1: അധികം സംസാരിക്കാൻ നേരില്ല,
0: മുഴുവൻ പാട്ട് കേൾക്കാൻ പറ്റില്ല.
1: പാട്ട് വെച്ചോളൂ,
0: നാട്ടുകാരന്റെ പാട്ടാണല്ലോ.
1: ഓക്കെ ഓക്കെ ഓക്കെ,
0: സംസാരിച്ച സന്തോഷം. ഗാനം കേട്ടോളൂ.
1: ഓക്കെ ഓക്കെ.

ഇന്നത്തെ വെള്ളിത്തിരിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ എം വി ശശികുമാർ. നിങ്ങൾക്കായി പാട്ടുകൾ തിരഞ്ഞെടുത്തത് അനു കെ ദാസ്. ഈ പരിപാടിയുടെ സാങ്കേതിക സഹായം നിർവഹിച്ചത് കെ സി പ്രതാപ്, ജി എസ് ശ്യാംലാൽ എന്നിവരായിരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.

0: വെള്ളിത്തിര, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: ആകാശവാണി FM വാർത്തകൾ.
2: പതിനെട്ടാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഒരുങ്ങി രാജ്യ തലസ്ഥാനം. രണ്ടു ദിവസത്തെ ഉച്ചകോടിക്ക് നാളെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെ പ്രമുഖരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഫലപ്രദമായ ചർച്ചകൾക്ക് ബ്രിക്സ് ഉച്ചകോടി വേദിയാകുമെന്ന് പ്രധാനമന്ത്രി. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബ്രസീലിയൻ വിദേശകാര്യമന്ത്രി മൌറോവിയേരുമായി കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് ബിസിനസ് ഫോറം ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. ദിവസവും ഒന്നിലേറെ തവണ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്താൻ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളതെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി പ്രതിസന്ധി തരണം ചെയ്യുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയമെന്ന് മുൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. 6080 മെഗാവാട്ട് വരെ ഉപഭോഗം കൂടിയിട്ടും LDF സർക്കാരിന്റെ കാലത്ത് പ്രതിസന്ധി ഉണ്ടായിട്ടില്ലെന്നും പ്രതികരണം. പൊതുവിദ്യാലയങ്ങളിൽ തുടർച്ചയായി ഹാജരാകാതിരിക്കുന്ന കുട്ടികളെ തിരികെ എത്തിക്കുന്നതിനുള്ള കൂടെ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ 100 ദിനകർമ്മ പരിപാടികളുടെ ഭാഗമായി ഭൂരഹിതർക്കുള്ള പട്ടയമേളയ്ക്ക് തൃശൂരിൽ തുടക്കമായി. റവന്യൂ മന്ത്രി AP അനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്തെ 38 തദ്ദേശ ഭരണ വാർഡുകളിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലേക്ക് സമർപ്പിച്ച പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടന്നു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ ശക്തമായ കടലാക്രമണത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്.
1: ആകാശവാണി FM വാർത്തകൾ.

ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3 മെഗാഹെർട്സ്. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 2 മിനിറ്റും 42 സെക്കൻഡും. ഇപ്പോൾ കേൾക്കാം

എല്ലാ ശ്രോതാക്കൾക്കും ഹലോ കൊച്ചി എഫ്എമ്മിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം. നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ അനന്ത സാധ്യതകൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. മനുഷ്യ മസ്തിഷ്കം നമുക്കറിയാം, മറ്റ് ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യനെ ഈ ലോകത്തിൻ്റെ അധിപന്മാരെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ നമ്മളെ നമ്മളാക്കിയ ഒരു അവയവമാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് മനുഷ്യ മസ്തിഷ്കം വ്യത്യസ്തമായിരിക്കുന്നത്, എങ്ങനെയൊക്കെ നമുക്കതിനെ പരിശീലിപ്പിച്ചാൽ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ തലച്ചോറിനെ നമുക്ക് ഉപയോഗപ്രദമാക്കാം എന്നൊക്കെ അറിയാനാണ് ഇന്നത്തെ ഹലോ കൊച്ചി എഫ്എം. നിങ്ങൾക്കും സംശയങ്ങൾ ചോദിക്കാം. സംശയങ്ങൾ ചോദിക്കുന്ന നമ്പർ ഞാൻ പറയാം, 9444554558888, അല്ലെങ്കിൽ 0484242.

0: 2 6 3 9 7. ഒരു നമ്പർ കൂടിയുണ്ട്, 0 4 8 4 2 4 2 6 3 8 7. ഈ മൂന്ന് നമ്പറുകളിലും വിളിക്കാം. ഇന്ന് ഹലോ കൊച്ചിഎഫിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ക്യുസാറ്റിലെ, അതായത് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ സെൻറ്റർ ഫോർ ന്യൂറോ സയൻസിൻ്റെ ഡയറക്ടറായ ഡോക്ടർ ബേബി ചക്രപാണിയാണ്. ഇദ്ദേഹം ക്യുസാറ്റിൽ MSc ബയോടെക്നോളജിക്ക് ശേഷം തുടർന്ന് IIT കാൻപൂരിൽ PhD പഠിക്കുകയും അവിടെ നിന്ന് ജർമ്മനിയിലേക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ഫ്രൈബർഗ് എന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD എടുക്കുകയും അവിടുന്ന് തുടർ പഠനത്തിനായി USA മിഷിഗണിലുള്ള വാൻ ആൻഡൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലും സിംഗപ്പൂരുള്ള നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സിംഗപ്പൂരും, ഇവിടെ രണ്ടിടത്തു നിന്നും പോസ്റ്റ് ഡോക്ടറൽ ഡിഗ്രി കഴിഞ്ഞ് അതിനുശേഷം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലും ഒരു സ്പെഷ്യൽ ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ച് അദ്ദേഹം ആദ്യം പഠിച്ച സെൻട്രൽ ക്യുസാറ്റിലേക്ക് മടങ്ങി വന്ന് അവിടുത്തെ ന്യൂറോ സയൻസ് വിഭാഗത്തിൻ്റെ ഡയറക്ടറായി ഇപ്പോൾ ജോലി ചെയ്ത് വരികയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടർ ബേബി ചക്രപാണിയെ. സ്വാഗതം സാർ.
1: നമസ്കാരം.
0: അപ്പോൾ സാർ, നമ്മൾ തലച്ചോറിനെ കുറിച്ച് പറഞ്ഞാണ് തുടങ്ങിയത്. അപ്പോൾ താങ്കൾ ഏതാണ്ട് ഒരു ദശാബ്ദത്തിലേറെയായിട്ട് തലച്ചോറിനെ അടുത്തറിഞ്ഞ് ഇരിക്കുന്ന ഒരാളാണല്ലോ. നമുക്ക് ആദ്യം തന്നെ പറയാം, എന്താണ് ഈ തലച്ചോറിൻ്റെ, മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ പ്രത്യേകത എന്താണ്?
1: ഓക്കെ, നമ്മൾ ബാക്കി ജീവജാലങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും മനുഷ്യൻ്റെ തലച്ചോറ് വന്നപ്പോഴാണ് ഇത്രയും ഡെവലപ്മെൻറ്റ് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഭാഗം, സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഭാഗമാണ് ഏറ്റവും കൂടുതൽ കണക്ഷൻസ് അല്ലെങ്കിൽ ന്യൂറോണൽ നെറ്റ്വർക്ക് ഫോം ചെയ്തിരിക്കുന്നത്.
0: ഈ ന്യൂറോണുകൾ എന്ന് പറഞ്ഞാൽ തലച്ചോറിലെ, നാം പുറത്തുനിന്ന് കാണുമ്പോൾ ഇങ്ങനെ കോളിഫ്ലവർ പോലെ ഇരിക്കുന്ന ഒരു ഭംഗി ഒരു വസ്തുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒത്തിരി ചെറിയ ചെറിയ നാരുകൾ പോലെയുള്ള ഒരു സാധനമുണ്ട്, അതാണ് ഈ ന്യൂറോണുകൾ.
1: ആ, ഈ ന്യൂറോൺസ് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മെമ്മറി ഫോർമേഷനും അതുപോലെ തന്നെ ബ്രെയിനിൻ്റെ എല്ലാ കമ്മ്യൂണിക്കേഷനും ഹെൽപ്പ് ചെയ്യണത് ഈ ന്യൂറോൺസ് ആണ്. അതിനാണ് നമ്മൾ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ന്യൂറോൺസിൻ്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്പർ ഏകദേശം നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഫിക്സ്ഡ് ആണ്. അത് ഒരു 85 to 100 billion കോശങ്ങൾ എന്ന് വെച്ചാൽ 1 × 11 0.
0: അത്രയുണ്ട്.
1: ആ, അത്രയും ആണ് സെൽസ് നമുക്ക് ആ ഒരു സമയത്ത് ഉണ്ടാകുക. നമ്മുടെ ഓരോ സ്റ്റേജസിലും ആ സെൽസ് നമ്മൾ യൂസ് ചെയ്യണ അനുസരിച്ച് അതിൻ്റെ കണക്ഷൻസിലാണ് മാറ്റം വരുന്നത്.
0: നമുക്ക് ഇത് തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നതിലാണ് കാര്യം.
1: അത് നമുക്ക് ഒരു കോശത്തിന് മാക്സിമം ഒരു ആവറേജ് പറയണത് 10,000 കണക്ഷൻസ് ഉണ്ടാക്കാം. അപ്പൊ അത് ഓരോരുത്തരും എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ബ്രെയിന് ട്രെയിനിങ് കൊടുക്കുന്നതനുസരിച്ച് നമ്മുടെ തലച്ചോറ് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്.
0: ഈ എട്ടുകാലി വല പോലെ ഇതിങ്ങനെ കിടക്കുകയാണ് ഈ നമ്മുടെ പല പല കണക്ഷൻസ് ആയിട്ട്. നമ്മളൊരു കാര്യം ചിന്തിക്കുമ്പോൾ പല ന്യൂറോണുകൾ വഴിയുള്ള ഒരു സന്ദേശം പോയിട്ടാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഒരു ചായ ഗ്ലാസ് എടുക്കണമെങ്കിൽ വരെ ഇതുപോലെയുള്ള ഒരു സിഗ്നൽ പോയി തിരിച്ച് കയ്യിലേക്ക് അത് എത്തണം.
1: അപ്പൊ ആ സിഗ്നല് നമ്മൾ തുടങ്ങുന്നത് ആദ്യം തന്നെ സെൻസറി സിസ്റ്റം വഴിയാ. അപ്പൊ സെൻസറി ആദ്യം നമ്മൾ കണ്ണുകൊണ്ട് അത് കാണണ്, അത് കഴിഞ്ഞിട്ട് ആ ഇൻഫർമേഷൻ നമ്മുടെ ഒരു കയ്യിലേക്ക് ആ കമ്മ്യൂണിക്കേഷൻ വരും. അതനുസരിച്ച് നമ്മൾ ലിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള കമാൻഡ് ബ്രെയിനിൽ നിന്ന് വരണം. അപ്പൊ അതെല്ലാം ആദ്യം സെൻസറി സിഗ്നൽ ബ്രെയിനിലെത്തും, അത് പ്രോസസ്സ് ചെയ്ത് മോട്ടോർ പാത്ത് അല്ലെങ്കിൽ നമ്മൾ മൂവ്മെന്റിലേക്കാണ് അവസാനം എത്തുന്നത്. അങ്ങനെയാണ് നമുക്കൊരു ചലനമൊക്കെ പോസിബിൾ ആണ്.
0: അപ്പോൾ എത്രയും വിശാലമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു അവയവമാണ് നമ്മുടെ തലച്ചോറ്. പലപ്പോഴും നമ്മളിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് മനുഷ്യൻ സ്വന്തം തലച്ചോറിൻ്റെ 1% ഉപയോഗിച്ചിട്ടുള്ളൂ, 99% വെറുതെ കിടക്കുകയാണ്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ?
1: ഇല്ല, അത് ഏറ്റവും നമ്മൾ കുറേ തെറ്റിദ്ധാരണകൾ ഇങ്ങനെ പ്രചരിക്കാറുണ്ട്. നമുക്ക് തലച്ചോറും മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യാറുണ്ട്, പക്ഷെ നമുക്ക് എത്രത്തോളം കണക്ഷൻസ് പോസിബിൾ ആണ് അതാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ടത്. കാരണം നമ്മളിപ്പോൾ 10% ആണ് യൂട്ടിലൈസ് ചെയ്യണമെന്ന് പറയുമ്പോൾ അത് ഭയങ്കര തെറ്റായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമ്മൾ മാക്സിമം ഒരു 90 അല്ലെങ്കിൽ മാക്സിമം ഒരു പെർസെൻറ്റേജ് ഓഫ് ബ്രെയിന് നമ്മൾ യൂസ് ചെയ്യാനുണ്ട്,
0: ഉപയോഗിക്കുന്നുണ്ട്.
1: ഉപയോഗത്തിൽ വരണേൻ്റെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കൈ ചലിപ്പിക്കണം അല്ലെങ്കിൽ നമ്മൾ കേൾക്കണം അതുപോലെ തന്നെ കാണണം, അങ്ങനെ പല ഇതിലും നമ്മുടെ ബ്രെയിനിൻ്റെ പല പല ഏരിയാസാണ് വർക്ക് ചെയ്യണത്. പക്ഷെ അതിലെല്ലാത്തിലും വരണ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണ അനുസരിച്ച് ഇതിന് കൂടുതൽ ഇനി നെറ്റ്വർക്ക് ഫോം ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ബ്രെയിൻ ഏരിയാസ് യൂസ് ചെയ്യണതനുസരിച്ച് ആ നെറ്റ്വർക്ക് വാസ്റ്റ് ആവും. അങ്ങനെയാണ് നമ്മളൊരു കാര്യത്തിൽ എഫിഷ്യൻ്റ് ആകുന്നത്.
0: ശരി ശരി. നമുക്കും ഇതിൻ്റെ ഇതുപോലെ തലച്ചോറിനെ കുറിച്ചുള്ള നമുക്കറിയാത്ത പല കാര്യങ്ങളും കൂടുതൽ അറിയാം. ഹലോ കൊച്ചി എഫ്എമ്മിലേക്ക് വിളിക്കുക. നമ്പർ ഇതാണ്, 9446 4555888, അല്ലെങ്കിൽ 0484 2 4 2 6 3 9 7. ക്യുസാറ്റ് സെൻറ്റർ ഫോർ ന്യൂറോ സയൻസ് ഡയറക്ടറായ ഡോക്ടർ ബേബി ചക്രപാണിയാണ് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത്. നമുക്കൊരു കോൾ ഉണ്ടെന്ന് തോന്നുന്നു, നമുക്ക് എടുത്തു നോക്കാം. ഹലോ, ഇല്ല, കോളില്ല, കോൾ ഡ്രോപ്പ് ആയി തോന്നുന്നു. ആദ്യം തന്നെ നമുക്ക് ഈ

0: ഇപ്പോൾ നമ്മൾ ഈ ന്യൂറോ സയൻസ് എന്ന് താങ്കൾ പറഞ്ഞല്ലോ, താങ്കൾ ആ ഒരു വിഭാഗത്തിലാണ് ജോലി ചെയ്യുന്നത് അല്ലെ, ഗവേഷണം നടത്തുന്നത്. പക്ഷേ അതേസമയം നമ്മൾ ആശുപത്രി പോകുമ്പോൾ അവിടെയും ന്യൂറോ സർജൻസ് എന്നൊക്കെ പറഞ്ഞ് അവിടെയും കാണും ബ്രെയിൻ ഡോക്ടർ എന്നൊക്കെ പറയുന്നത്. ഇത് തമ്മിൽ എന്താ വ്യത്യാസം, ഈ ന്യൂറോ സയൻസും ന്യൂറോളജിയും തമ്മിൽ?
1: ഇപ്പോൾ ന്യൂറോളജിയും ന്യൂറോ സർജൻസ് ചെയ്യണമെന്ന് വെച്ചാൽ ബ്രെയിനിൻ്റെ നേരിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, അതായത് മെഡിക്കേഷൻ ആകാം അല്ലെങ്കിൽ സർജറി ആകാം. പക്ഷെ ന്യൂറോ സയൻസിൽ നമ്മൾ അതിൻ്റെ ബേസിക് മെക്കാനിസംസ് മനസ്സിലാക്കുക, എങ്ങനെയാണ് ഒരു തലച്ചോറ് വർക്ക് ചെയ്യണത്, അതിൻ്റെ അകത്ത് എന്തെല്ലാം മാറ്റങ്ങൾ നമ്മുടെ ജീവിതശൈലി മാറ്റം വരുമ്പോൾ വരുന്നുണ്ട്, അങ്ങനത്തെ പല ബേസിക്കായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്, ആ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് കിട്ടുമ്പോഴാണ് നമുക്കൊരു മെഡിസിൻ്റെ ഡെവലപ്മെൻറ്റും അല്ലെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള ഇൻ്റർവെൻഷൻസ് ഒക്കെ പോസിബിളാണ്. അതാണ് ന്യൂറോ സയൻസും ഈ ന്യൂറോ സർജറിയും ന്യൂറോളജി ആയിട്ടുള്ള വ്യത്യാസമൊക്കെ.
0: ഓക്കെ, അപ്പോൾ അപ്പോൾ എന്തായാലും മനുഷ്യൻ്റെ തലച്ചോറിലെ നേരിട്ട് കണ്ട് അല്ലെങ്കിൽ അതിലെന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു അങ്ങനെ തന്നെ ഗവേഷണം നടത്തേണ്ടതായിട്ട് വരില്ലേ?
1: ആ, നമ്മൾ എപ്പോഴും തുടങ്ങുന്നത് നമ്മൾ നേരിട്ടൊരു ഹ്യൂമൻ ബ്രെയിനിലല്ല, നമ്മൾ ചെറിയ ഓർഗാനിസംസിലാണ് ആദ്യം പഠിക്കുന്നത്. കാരണം എല്ലാത്തിൻ്റെയും ബേസിക് കമ്മ്യൂണിക്കേഷൻ മെക്കാനിസം സിമിലറാണ്, അത് യൂണിവേഴ്സലി കൺസേർവ്ഡ് ആണ് മിക്ക കാര്യങ്ങളും. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ആദ്യം പഠിക്കുന്നത് ചെറിയ മോഡൽ ഓർഗാനിസം, അത് നമ്മൾ മൈസ് മോഡൽ അല്ലെങ്കിൽ എലികളിൽ പരീക്ഷണങ്ങൾ നടത്തും. അതുകൂടാതെ വേറെ പല മോഡൽസും ഉണ്ട്, അതുപോലെ തന്നെ മങ്കി, അങ്ങനെ പല പ്രൈമേറ്റ് മോഡൽ, അങ്ങനെ ഓരോ സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് മനുഷ്യനിലേക്ക് അവസാനം ക്ലിനിക്കൽ ട്രയലിലേക്ക് എത്തണം. അപ്പം നമ്മുടെ ലാബിൽ ഈ ചെറിയ മോഡൽ സിസ്റ്റം തൊട്ട് ഹ്യൂമൻ സ്റ്റഡി വരെ നടക്കുന്നുണ്ട്.
0: ഈ തലച്ചോറുകൾ, അതായത് ഒരു എലിയുടെയോ ഒക്കെ തലച്ചോറ് വെച്ച് നോക്കുമ്പോൾ ഈ മനുഷ്യ തലച്ചോറുമായിട്ട് എത്രമാത്രം സാമ്യതകളും വ്യത്യാസമൊക്കെ ഉണ്ട്? എന്ത് ഈ ഇവരുടെ സ്ട്രക്ചർ അനാട്ടമിയിലുള്ള?
1: അപ്പോൾ അനാട്ടമിയിലെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ വരുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് കോർട്ടെക്സിൻ്റെ ഡെവലപ്മെൻറ്റാണ്. കാരണം നമ്മൾ ഇത്രയും പ്ലാൻ ചെയ്യണതും ജഡ്ജ് ചെയ്യണതും അതുപോലെ തന്നെ പല രീതിയിലുള്ള ബ്രെയിൻ കേപ്പബിലിറ്റീസ് കൂടാൻ കാരണം ഈ കോർട്ടെക്സിൻ്റെ എവല്യൂഷനാണ്. അപ്പം അത് നമ്മൾ ബാക്കി ഓർഗാൻസായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വളരെയധികം, നമ്മളിപ്പോൾ ഹ്യൂമൺ ബ്രെയിൻ നമുക്കിവിടെ കൊച്ചിയിൽ നടക്കുന്ന എക്സിബിഷനിൽ തന്നെ കാണാം, ഏറ്റവും കൂടുതൽ ഈ കോർട്ടെക്സ് ആണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്.
0: കോർട്ടെക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഏത് ഭാഗത്തായിട്ട്?
1: കോർട്ടെക്സ് നമ്മൾ ഹ്യൂമൺ ബ്രെയിൻ, ഇപ്പം നമ്മൾ ക്രേനിയം എന്ന് പറഞ്ഞാൽ ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് ഉണ്ട് തലച്ചോറിന്, ആ ക്രേനിയം മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കോർട്ടെക്സിൻ്റെ ഭാഗമേക്ക് മുഴുവനായിട്ട് കാണണം, ബാക്കി എല്ലാ ഏരിയാസും ഉള്ളിലായിട്ടായിരിക്കണം.
0: ഇതൊരു
1: പുറമേ ഏറ്റവും കൂടുതൽ ഈ നെറ്റ്വർക്ക് ഫോം ചെയ്തേക്കുന്ന കോർട്ടെക്സിന്റെ.
0: നമ്മൾ ഈ ബ്രെയിനിന്റെ ഒക്കെ പടമൊക്കെ കാണുമ്പോൾ ആ ചുളിഞ്ഞു ചുളിഞ്ഞിരിക്കുന്നത്
1: കോർട്ടെക്സിന്റെ ഭാഗമാണ്.
0: നമുക്കൊരു കോള് വരുന്നുണ്ട്. ഹലോ ഹലോ
2: ഹലോ.
0: ആ നമസ്കാരം, ഹലോ, കൊച്ചി എഫ്എമ്മിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
2: പേര് ബീന, പെരുമ്പളം.
0: ബീന, പെരുമ്പളത്ത് നിന്ന്. ഓക്കെ, പറഞ്ഞോളൂ, എന്താണ് ചോദ്യം?
2: സാർ നമസ്കാരം.
1: നമസ്കാരം.
2: എനിക്ക് 67 വയസ്സായേ. അപ്പൊ ഈ ഓർമ്മയുടെ കുറച്ച് പ്രശ്നങ്ങളോ തുടങ്ങുമല്ലോ ഉണ്ട് എനിക്ക്.
0: ഹലോ.
2: അപ്പൊ ഞാൻ ഈ ഒരാളുമായിട്ട് സംസാരിച്ചു നിൽക്കുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു വന്ന കാര്യം പെട്ടെന്ന് ഒന്ന് മറക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതേ ഈ പെട്ടെന്ന് പിന്നെ അങ്ങോട്ട് അവരോട് പറയാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ സംഭവിക്കുന്നുണ്ട് എനിക്ക്. അപ്പൊ ഞാൻ യോഗ ചെയ്യുന്നുണ്ട്, അതിൽ പ്രമരി എന്ന് പറഞ്ഞ ഒരു ആസനമുണ്ട്. അത് നമുക്ക് ബ്രെയിനിനുള്ള ഒരു ഇതാണ് ഞങ്ങളുടെ യോഗ മാഷ് പറഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ ശാസ്ത്രീയമായ ഒരു വശം എങ്ങനെയെന്ന് ഒന്ന് പറഞ്ഞു. പിന്നെ ഇപ്പൊ ഈ അൽഷിമേഴ്സിനെ പറ്റി എനിക്കൊരു പേടിയുണ്ട്. കൂടുതൽ ഞാൻ ബാല്യത്തിലാണ് കൂടുതൽ എനിക്ക് ഓർമ്മ നിൽക്കുന്നത്, ബാല്യം കൗമാരമൊക്കെ. അപ്പൊ എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് അപ്പൊ ഒന്ന് സാറിന്റെ ഒരു
1: ഇപ്പം സാധാരണ നമുക്ക് ഈ ഓർമ്മയുടെ ഈ ചെറിയ ചെറിയ ഇഷ്യൂസ് വരുന്നതിന് കാരണമെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ്. കാരണം നമ്മൾ കൂടുതൽ സ്ട്രെസ്സായിട്ട് ചെയ്താലും നമുക്ക് ഓർമ്മേനെ ബാധിക്കും. അതുകൂടാതെ പല കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അപ്പം അങ്ങനെ വരുമ്പോഴുള്ളതെല്ലാം നോർമലി ഒരാൾക്കുള്ള ഒരു ഓർമ്മക്കുറവായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതൊരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ അല്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ റെഗുലറായിട്ട് ഇങ്ങനത്തെ രീതിയിലുള്ള ഓർമ്മ തകരാറുകൾ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ഓർമ്മ പരിശോധിക്കാനായിട്ട്, അതുപോലെ തന്നെ മെമ്മറി സ്ക്രീനിങ്, അങ്ങനത്തെ പല ഇതും ടെസ്റ്റുകളും ഒരു ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന്. പക്ഷെ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് റെഗുലറായിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം മറവി വരണമെങ്കിൽ മാത്രം അത് ഒരു ക്ലിനിക്കൽ സൈഡിലേക്ക് പോയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ പല രീതിയിലുള്ള ട്രെയിനിങ്സ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഓർമ്മശക്തി കൂട്ടാനായിട്ടുള്ള പല രീതിയിലുള്ള ട്രെയിനിങ്. അത് നമുക്ക് ഇപ്പോൾ

0: ചെറിയ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റെഗുലറായിട്ട് ഇപ്പോൾ എത്ര പേരുടെ ഫോൺ നമ്പേഴ്സ് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഓർമ്മശക്തി യൂസ് ചെയ്യണതിന് പകരം നമ്മളെല്ലാം ഗാഡ്ജറ്റ്സിലേക്ക് വിട്ടുകൊടുത്തേക്കുക. അപ്പോൾ ഗാഡ്ജറ്റ്സിനെ നമ്മൾ ഓവർ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മെമ്മറി യൂട്ടിലൈസേഷൻ വളരെ കുറയുക. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ ഇത് സ്റ്റാർട്ടിങ് പോയിന്റിൽ നമ്മൾ എടുക്കുക. ഇപ്പോൾ ഒരു 10 പേരുടെയെങ്കിലും മൊബൈൽ ഫോൺ നമ്പർ നമ്മൾ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അതുകൂടാതെ റെഗുലറായിട്ട് ഇങ്ങനത്തെ ഫോക്കസ് എക്സർസൈസ് ആണ് ഇപ്പോൾ പറഞ്ഞ ഭ്രമരി, അതുപോലെ തന്നെ പല രീതിയിലുള്ള മൈൻഡ്ഫുൾനെസ് ട്രെയിനിങ് ഒക്കെ ഉണ്ട്. അതെല്ലാം നമ്മുടെ തലച്ചോറിനെ കുറേയും കൂടെ ഫോക്കസ്ഡ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനത്തെ എല്ലാ ട്രെയിനിങ്ങും കൊണ്ട് നമുക്ക് ഒരു പരിധിവരെ നമുക്ക് ഈ ഓർമ്മക്കുറവുകളൊക്കെ തടയാൻ പറ്റും. അപ്പോൾ അതെല്ലാം ഇനിഷ്യൽ സ്റ്റേജിൽ നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ അൽഷിമേഴ്സ് അതുപോലെ തന്നെ പല രീതിയിലുള്ള ഓർമ്മ തകരാറുകളെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം.
1: ഹലോ, താങ്കളുടെ സംശയം മാറിയെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും താങ്കൾ ശരിയായ രീതിയിൽ തന്നെയാണ് ഭ്രമരി പോലെയുള്ള ഫോക്കസ് എക്സസൈസ് ഒക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അവ കുറച്ചുകൂടി ട്രെയിനിങ് ഒക്കെ ബ്രെയിനിന് കൊടുത്താൽ ഇതുപോലെയുള്ള സ്ട്രെസ്സാണ് മെയിൻ കാരണം. അപ്പോൾ അത് വിഷമം, നമ്മളിങ്ങനെയുള്ള ഒരു പേടി അല്ലെങ്കിൽ ഉത്കണ്ഠ കുറയ്ക്കുകയാണെങ്കിൽ തന്നെ ഇത് നന്നാവുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒത്തിരി നന്ദി വിളിച്ചതിന്. നമുക്ക് എപ്പോഴും ഈ അൽഷൈമേഴ്സ് എന്നുള്ളതൊരു പേടിയായിട്ട്, ഡിമെൻഷ്യ എന്ന് പറയുന്ന ഈ സ്മൃതിഭ്രംശം എന്ന് പറയുന്നത് ഒരു പേടിയായിട്ട് തന്നെ ഉണ്ട്. പലപ്പോഴും നമ്മളിത് കമ്പയർ ചെയ്യുന്നത് ഇപ്പോൾ ഈ നമ്മുടെ ഈ അടുത്ത് മോഹൻലാലിൻ്റെ ഒരു പടം ഇറങ്ങിയാലോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതിൽ പെട്ടെന്നാണ് സംഭവിക്കുന്നത്. അദ്ദേഹം ഓഫീസിലേക്ക് പോകുന്ന വഴി മറന്നു പോകുന്നു. അപ്പോൾ ഇതുപോലെ ഈ ഡിമെൻഷ്യ എന്ന് പറയുന്നത് ഇങ്ങനെ പെട്ടെന്ന് വരുന്ന ഒരു രോഗമാണോ, രോഗാവസ്ഥയാണോ, അതോ ഇത് വളരെ പതുക്കെ ഗ്രാജുവലായി ഒരാൾക്ക് പയ്യെ പയ്യെ പയ്യെ ഓർമ്മകൾ മാഞ്ഞ് മാഞ്ഞ് മാഞ്ഞ് അങ്ങനെയാണോ വരുന്നത്?
0: ഓക്കെ, ഡിമെൻഷ്യ എന്നുള്ള ടെർമിനോളജി തന്നെ നമ്മൾ എല്ലാത്തരം ഓർമ്മക്കുറവുകളെയും ഡിമെൻഷ്യയുടെ ഒരു അംബ്രല ടേമിലാണ് പെടുത്തുന്നത്. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ കാണുന്നതാണ് അൽഷിമേഴ്സ് ഡിമെൻഷ്യ.
1: അത് ഒരു തരത്തിലുള്ള
0: ഡിമെൻഷ്യയാണ്. ബാക്കി നമുക്ക് വാസ്കുലർ ഡിമെൻഷ്യ ഉണ്ട്. ഇപ്പോൾ സ്ട്രോക്ക് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ബ്ലഡ് വെസൽസിലുള്ള ചേഞ്ച് കാരണമാണ് വാസ്കുലർ ഡിമെൻഷ്യ. പിന്നെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിൽ വന്ന അതുപോലെ ഡിമെൻഷ്യ ഉണ്ട്. ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ. അത് കൂടാതെ നമുക്ക് പാർക്കിൻസൻ്റെ ലാസ്റ്റ് സ്റ്റേജിലും ഡിമെൻഷ്യൊക്കെ വരും, അതിനെ പാർക്കിൻസൺ ഡിമെൻഷ്യ എന്ന് പറയുന്നത്. എല്ലാം ഈ ഒരു അംബർല ടേമിലാണ് പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് അൽഷിമേഴ്സ് ഡിമെൻഷ്യയാണ് മിക്ക ആൾക്കാർക്കും ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ആദ്യം ചേഞ്ച് വന്നത് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറി സ്റ്റോർ ചെയ്യണ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞൊരു തലച്ചോറിൻ്റെ ഭാഗത്തിനാണ് ആദ്യം എഫക്ട് ചെയ്ത് തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ടാണ്
1: അതിലേക്കൊന്ന് വരെ ഒരു കോൾ എടുത്തതിന് ശേഷം. നമസ്കാരം, ഹലോ, കൊച്ചി ഫാമിലിക്ക് സ്വാഗതം.
2: ഹലോ,
1: പേര് പറയാമോ? ഹലോ, സംസാരിക്കാമോ? അദ്ദേഹത്തിന്റെ കോൾ ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഷോർട്ട് ടൈം, അതായത് കുറച്ചു നേരത്തേക്ക് മാത്രം തങ്ങി നിൽക്കുന്ന ഓർമ്മകൾ സൂക്ഷിക്കുന്ന ഹിപ്പോ ക്യാമ്പസ് എന്ന ഭാഗത്ത്
0: ചേഞ്ചസ്, അവിടെയാണ് ആദ്യം ഡീജനറേഷൻ സ്റ്റാർട്ട് ചെയ്യണത്. അതുകൊണ്ടാണ് നമ്മൾ അൽഷിമേഴ്സ് വന്ന ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റേജിലൊക്കെ അവർക്ക് കുറച്ച് മുമ്പ് ചെയ്ത കാര്യങ്ങളാണ് ആദ്യം മറക്കണത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തുകൊണ്ട് ഭക്ഷണം തന്നില്ല എന്നൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് അവർ ചോദിക്കും. അല്ലെങ്കിൽ അവരൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആവർത്തിച്ച് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും.
1: അതിന് ആ ചിത്രത്തിൽ തന്നെ ഇത് ഈ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം പല്ല് തേച്ചു എന്ന് പറഞ്ഞു എന്നാണ് ആദ്യം കാണുന്നത്. അപ്പൊ ഒരു തവണ പല്ല് തേച്ചിരുന്നല്ലോ എന്ന് പറഞ്ഞ് കുടുംബാംഗങ്ങളൊക്കെ കളിയാക്കുമ്പോഴാണ് അദ്ദേഹത്തിന് ഈ കൺഫ്യൂഷൻ തുടങ്ങുന്നത്.
0: അതാണ് ആദ്യത്തെ സ്റ്റേജിൽ വരുന്നത്, കാരണം അത് ഹിപ്പോ ക്യാമ്പസിനെ ബാധിക്കണോണ്ടാണ്. അത് കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ചെയ്തിട്ട് കൂടുതൽ കോർട്ടിക്കൽ റീജിയനിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു ഹിസ്റ്ററിയിലേക്ക് നമ്മൾ തിരിച്ച് നടക്കണ പോലെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു 60 വയസ്സുള്ള ഒരാൾക്ക് 50 വയസ്സിൻ്റെ മെമ്മറി, അത് കഴിഞ്ഞ് 40, 30 അങ്ങനെ ചെറുപ്പകാലത്തിലെ മെമ്മറീസ് ആയിരിക്കും പിന്നെ കൂടുതൽ ഇൻടാക്ട് ആയിട്ട് നിൽക്കണം. കാരണം നമ്മുടെ റീസെൻറ്റ് മെമ്മറീസ് പോകുമ്പോൾ പഴയകാലത്തെ മെമ്മറി കുറേയും കൂടെ ക്ലിയർ ആകും. അങ്ങനെയാണ് നമുക്ക് ആ ഒരു ചെറുപ്പത്തിലെ മെമ്മറിയാണ് കൂടുതൽ ആൾക്കാർക്കും ഉള്ളതെന്ന് പറയണം.
1: ശരി, നമുക്കൊരു കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ,
1: ആ നമസ്കാരം, ഹലോ, കൊച്ചി എഫ് എം ആണ്, പേര് പറയാമോ?
2: ഗുഡ് ആഫ്റ്റർനൂൺ. എനിക്ക് പിന്നെ ഡോക്ടറോട് ചോദിക്കാനുള്ളത്, എനിക്ക് റെറ്റിനോപ്പതി പിന്നെ കണ്ണിന്, നോട്ട് ബിക്കോസ് ഓഫ് ഡയബറ്റിക്, ഇസ് നെർവ് പ്രോബ്ലം. അപ്പൊ അതിന് എനിക്ക് ഇപ്പോ ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ലാന്നങ്ങനെ ഞാൻ അറിഞ്ഞു വരാം. അപ്പൊ അത് മോഡേൺ ട്രീറ്റ്മെന്റ് എന്തെങ്കിലും വന്നിട്ടുണ്ടോന്ന് അറിയണം, അല്ലെങ്കിൽ അതിന് ഓവർകം ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും. രണ്ടാമത്, ഇപ്പൊ ഈ ഡിസ്കഷനിൽ ബ്രെയിൻ പവർ കൂട്ടാനും അല്ലെങ്കിൽ ബ്രെയിൻ കപ്പാസിറ്റി കൂട്ടാനും നമുക്ക് ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും?

0: ഒരു കാര്യം കൂടി ഡിസ്കഷനിൽ കൊണ്ടുവന്നാൽ നന്നായിരിക്കും.
1: ഈ റെറ്റിനോപ്പതിയുടെ കേസസിൽ നമ്മൾ എത്രത്തോളം നമ്മുടെ എല്ലാ കാഴ്ചയുടെ ഏരിയ ആയിരിക്കണം ഓക്സിപിറ്റൽ ലോബ് എന്ന് പറഞ്ഞൊരു ബ്രെയിൻ ഏരിയയിലാണ്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മുടെ ഈ നെർവ് എൻഡിങ്സ് എല്ലാം കണ്ണീന്ന് തുടങ്ങി ബ്രെയിനിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏത് ഭാഗത്താണ് ഈ ഡാമേജ് എന്ന്, അല്ലെങ്കിൽ ഓക്സിപിറ്റൽ ലോബിൽ എന്തെങ്കിലും ഈ സ്പെസിഫിക് ന്യൂറോൺസ് അഫക്റ്റഡ് ആയ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഒരു ന്യൂറോളജി കൺസൾട്ടേഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടുതൽ അനാലിസിസ് അല്ലെങ്കിൽ സ്കാനിങ് എല്ലാം കഴിഞ്ഞിട്ടൊരു ഫൈനൽ ഇതിലേക്ക് എത്തിയിട്ട് വേണം ആ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പോൾ അതാണ് ആദ്യത്തെ ഇനിഷ്യൽ സ്റ്റെപ്പ് വേണ്ടത്. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നമുക്ക് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നുള്ള കോൺസെപ്റ്റാണ് ബ്രെയിനിൻ്റെ ഓരോരോ പെർഫോമൻസ് കൂട്ടാനായിട്ട് നമ്മൾ വർക്ക് ചെയ്യണം. കാരണം ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഓരോ ന്യൂറോൺസിനും കൂടുതൽ കണക്ഷൻസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ട്രെയിനിങ് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം തന്നെ വരണ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ എക്സിസ്റ്റിംഗ് ന്യൂറോൺസിന് കൂടുതൽ ശിഖരങ്ങൾ ഫോം ചെയ്യും. ആ ബ്രാഞ്ചിങ് ആണ് പുതിയ നെറ്റ്വർക്കായിട്ട് മാറണം. ആ നെറ്റ്വർക്ക് ആകുമ്പോഴത്തേക്കും നമ്മുടെ പെർഫോമൻസിൽ അത് മാറ്റം വരും. അപ്പോൾ ഏത് ഏജിലും നമ്മൾ കറക്റ്റായിട്ടുള്ള ബ്രെയിൻ ട്രെയിനിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്നത് ഈ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി കോൺസെപ്റ്റ് വർക്ക് ചെയ്യണോണ്ടാണ്.
2: നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് എന്തായാലും ഇനിയുള്ള സംഭാഷണത്തിൽ പരാമർശിക്കാം. അതിലേക്കാണ് നമ്മൾ എത്തുന്നത്. തുടർച്ചയായിട്ടുള്ള ആ സംഭാഷണം കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി.
0: പിന്നെ വേറെ കാര്യം, ന്യൂറോളജി ഇപ്പൊ ന്യൂറോളജി ഡോക്ടറെ കാണാനാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ന്യൂറോളജി കണ്ട് മുന്നോട്ട് പോവാന്നുള്ളതാണ്.
1: ആദ്യം എന്താണ് അതിന്റെ കോസ് എന്ന് അറിഞ്ഞിട്ട് വേണം നെക്സ്റ്റ് സ്റ്റേജ് പ്ലാൻ ചെയ്യാൻ.
0: അല്ല, ഞാൻ ഇപ്പൊ ഐ ഡോക്ടർ ഓപ്തോമോളജിസ്റ്റിനെ പല ഹോസ്പിറ്റലും കണ്ടിട്ടുണ്ട്, പക്ഷെ ന്യൂറോളജിക്ക് ആരും അഡ്വൈസ് ചെയ്തില്ല.
1: ഓക്കെ, എന്താണ് ഇപ്പൊ ബ്രെയിനിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് ആദ്യം ഒരു ന്യൂറോളജി കൺസൾട്ടേഷൻ നടത്തണം നല്ലതായിരിക്കും.
2: ഒത്തിരി നന്ദി വിളിച്ചതിന്. അപ്പം നമുക്ക് ഇപ്പോൾ വിളിച്ച ശ്രോതാവ് ഉൾപ്പെടെയുള്ള ഒരാൾ ഓരോരുത്തരുടെയൊക്കെ സ്വാഭാവികമായ ഒരു സംശയമാണ് ഈ ബ്രെയിൻ കപ്പാസിറ്റി എങ്ങനെ കൂട്ടുക എന്നുള്ളത്. കാരണം അത് പണ്ടേക്ക് തൊട്ടേ നമ്മുടെയൊക്കെ ഒരു ഒരു എന്താണ് ഒരു ലക്ഷ്യമാണല്ലോ, കൂടുതൽ മാർക്ക് വാങ്ങിക്കുക, കൂടുതൽ നന്നായി പഠിക്കുക, ഉന്മേഷത്തോടെ ഇരിക്കുക. അല്ലെ, നമ്മൾ ബ്രഹ്മി കഴിക്കുന്ന തൊട്ട് ഇതെങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഈ ശാസ്ത്രീയമായി, അതായത് ഇതിന് ഒത്തിരി കള്ളനാണയങ്ങളോ ഉണ്ടാവും, എന്തായാലും നമുക്ക് ഇങ്ങനെ ഇത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ മരുന്നുകളോ അല്ലെങ്കിൽ നമുക്ക് ശാസ്ത്രീയമല്ലാത്ത രീതികളോ ഒക്കെ പിന്തുടരുന്നവരുണ്ടാവാം. അതല്ലാതെ ഇപ്പോൾ താങ്കൾ റിസർച്ചിലൂടെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ കൂട്ടായ്മയിൽ ഉരുത്തിരിഞ്ഞ എന്തൊക്കെ മാർഗങ്ങളാണ് നമുക്ക് ഈ നമ്മുടെ തലച്ചോറിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിനും കപ്പാസിറ്റി കൂട്ടുന്നതിനൊക്കെ ആയിട്ടുള്ളത്?
1: ഓക്കെ, തലച്ചോറിൻ്റെ ആരോഗ്യത്തിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ അകത്ത് ഉറക്കം ഒന്നാണ്,
2: ഉറക്കമാണ് ഏറ്റവും പ്രധാനം അല്ലേ.
1: ഉറക്കം വളരെ പ്രധാനപ്പെട്ടാണ്. പിന്നെ ഭക്ഷണം, അതുകൂടാതെ പല രീതിയിലുള്ള എന്തെങ്കിലും ഒരു വ്യായാമം. അപ്പോൾ കാരണം നമ്മൾ ഓക്സിജനേറ്റഡ് ബ്ലഡ് കൂടുതൽ ബ്രെയിൻ്റെ ഈ ഡീപ്പർ ഏരിയ, ഇപ്പം നമ്മൾ പറഞ്ഞ ഹിപ്പോക്യാമ്പസ് ഒക്കെ വളരെ ബ്രെയിൻ്റെ ഉള്ളിലായിട്ട് കാണപ്പെടുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ മെമ്മറിയുടെ സ്റ്റാർട്ടിങ് പോയിന്റ്. അപ്പോൾ അങ്ങോട്ടൊക്കെ കൂടുതൽ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോഴാണ് ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങണം. അതുകൊണ്ടാണ് നമ്മൾ എക്സർസൈസിന് ഇത്ര ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കുന്നത്. പിന്നെ അതുകൂടാതെ എന്തെങ്കിലും പല രീതിയിലുള്ള ബ്രെയിൻ ട്രെയിനിങ് എക്സർസൈസ്, അതിൻ്റെ അകത്ത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഫോൺ നമ്പർ ഓർത്തെടുക്കാം. അതുകൂടാതെ ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് അന്നത്തെ ഇവൻറ്റ്സ് ആ ഓർഡറിലൊന്ന് റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുക. എന്നും നമ്മൾ എക്സർസൈസ് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ബ്രെയിൻ ട്രെയിനിങ് കൂടെ, നമ്മൾ ജിമ്മിൽ പോയി മസിൽ ബിൽഡ് ചെയ്യണതിൻ്റെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബ്രെയിൻ. അതിനേലും ഇമ്പോർട്ടൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ബ്രെയിനിന് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത്. കാരണം നമ്മൾ ഈ ന്യൂറോ ഡീജനറേഷൻ, നമുക്ക് എല്ലാവരും ചിന്തിക്കണമെന്ന് വെച്ചാൽ ഒരു പ്രായമാകുമ്പോൾ നടക്കുന്ന ഒരു പ്രോസസ്സാണെന്നാണ്. പക്ഷെ ഒരു അൽഷിമേഴ്സ് വന്ന ഒരാളുടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഒരു 60 വയസ്സിനൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഒരു 60 വയസ്സിനൊരാൾക്ക് അൽഷിമേഴ്സ് ഒക്കെ ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ അതിന് ക്ലിനിക്കൽ സിംറ്റമാറ്റിക് സ്റ്റേജ് എന്ന് പറയണം. അതിനൊരു 10-20 വർഷം മുമ്പ് തന്നെ അയാളുടെ തലച്ചോറിൽ മാറ്റങ്ങൾ വരിക. അപ്പം അങ്ങനെയാണ് ആ ഡീജനറേഷൻ പ്രോഗ്രസീവായിട്ട് നടന്ന് ഒരു 90% ന്യൂറോൺസ് നഷ്ടപ്പെടുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഓർമ്മക്കുറവ് ക്ലിനിക്കൽ സ്റ്റേജിലേക്കൊക്കെ എത്തണത്.
2: നമ്മളൊരു യന്ത്രം ഉപയോഗിക്കാതെ ഇരിക്കുമ്പോൾ അതിൻ്റെ പൽചക്രമൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച് നമുക്ക് ആ യന്ത്രം പിന്നെ ഉപയോഗക്ഷമാവില്ല. അതുപോലെ തന്നെയാണ് തലച്ചോറിൻ്റെ കാര്യവും. നമ്മൾ ചിന്തിക്കാതിരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ തലച്ചോറിന് ആവശ്യമായ വ്യായാമം കൊടുത്തില്ലെങ്കിൽ അതും ഇതുപോലെ ഉപയോഗ

0: ഉപയോഗിക്കാത്ത ന്യൂറോണുകൾ പയ്യെ പയ്യെ നശിക്കാൻ തയ്യാറെടുത്തു തുടങ്ങും.
1: അതേപോലെ തന്നെ ഉറക്കത്തിൻ്റെ സമയത്താണ് നമ്മൾ ഇത്രയും ലക്ഷക്കണക്കിന് ന്യൂറോൺസ് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും കുറേ കെമിക്കൽസ് ഒക്കെ അവശേഷിക്കും. അതിന് ഇപ്പം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എല്ലാം യൂസ് ചെയ്യപ്പെടില്ല. അതുകൂടാതെ പല ടോക്സിൻസും ബിൽഡ് ചെയ്യും. ഈ ടോക്സിൻസിനെല്ലാം ക്ലിയർ ചെയ്യണ പ്രക്രിയയാണ് ഈ ഉറക്കത്തിൻ്റെ സമയം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വൃത്തിയാക്കി തലച്ചോറ് വെക്കണമെങ്കിൽ നമ്മൾ നല്ലൊരു ഉറക്കം കിട്ടണം. അപ്പൊ അത്
0: അതായത് നമ്മളിപ്പോ പറയുന്ന 7 മുതൽ 8 മണിക്കൂർ വരെയൊക്കെ എങ്കിലും കിട്ടുന്ന
1: 6 to 8 hours എങ്കിലും ആ ക്വാളിറ്റി സ്ലീപ്പ് ആണ് ഒരു സാധാരണ ആൾക്കാർക്ക് വേണ്ടത്.
0: ആ സമയത്താണ് നമ്മളിവിടെ പലപ്പോഴും മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ച് കുറെ നേരം കിടക്കുന്നത്. നമുക്ക് ഒരു കോളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. നമസ്കാരം, ഹലോ, കൊച്ചി എഫ് എം ആണ്.
2: ഹലോ, ഇത് ജോൺസൺ പുല്ലുവഴി പെരുമ്പാവൂർ റേഡിയോ.
0: നന്ദി നന്ദി, ഞാൻ അവിടെ ഇടപെടാൻ തുടങ്ങിയായിരുന്നു. പറയൂ.
2: ഞാൻ 6 വർഷം മുമ്പ് എനിക്ക് ഞാൻ സ്കൂട്ടറിൽ പോയത്, അപ്പൊ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് ബോധം കേട്ട് ഞാൻ മറിഞ്ഞു വീണു, ഷോക്ക് വന്നതായിരുന്നു.
0: സ്ട്രോക്ക്.
2: എന്റെ ഒരു സൈഡ് ഞാനിവിടെ യൂണിമണി ആയിരുന്നു. അപ്പൊ ഒരു സൈഡിലേക്ക് ഇങ്ങോട്ട് എന്റെ ഈ നട്ടലിൽ നിന്ന് ചെറിയൊരു വളവ് വന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ബോധം കിട്ടുപോയി. അത് പിന്നെ ക്വാറന്റൈനിൽ പോയി 24 മണിക്കൂർ ICU കിടന്ന് അവിടുന്ന് ന്യൂറോളജി എന്നെ കണ്ട് അവിടുത്തെ മരുന്ന് ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് സാറേ. അൺസ്റ്റേജുണ്ട് അപ്പൊ ഇപ്പോഴും മറ്റേ ബാപ്പലോഫിനും ഡയാസിയുമാണ് കഴിക്കണുള്ളൂ, മറ്റൊന്നൊക്കെ നിർത്തി. അത് കഴിഞ്ഞിട്ട് വന്ന ഒരു ആറ് വർഷമായിട്ട് ഇപ്പൊ ഈ സ്പൈനൽ കോഡിന് ചെറിയൊരു ചതവ് വച്ചിട്ടുണ്ടെന്നാ പറഞ്ഞത്. എല്ലാ ടെസ്റ്റിനും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഫിസിയോതെറാപ്പി ചെയ്യാൻ പറഞ്ഞു, എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു, ഇതെല്ലാം ഞാൻ ചെയ്തോണ്ട് കൊടുക്കും. ഇപ്പൊ പതുക്കെ പയ്യെ ഈ ഒരു 3-4 മാസം മുമ്പ് വരെ ഞാൻ പതുക്കെ നടന്നു തുടങ്ങിയായിരുന്നു. എക്സസൈസ് ഞാൻ ജിമ്മിൽ പോയി പരിശീലനമുണ്ടായിരുന്നു, അതുകൊണ്ട് അത് ചെയ്ത് നടന്നു തുടങ്ങി. നടന്നു തുടങ്ങി കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് ഒരു സൈഡിൽ ഒരു വീർക്കൽ പോലെ. അപ്പൊ ഞാൻ ആ കോലഞ്ചേരിയിലെ ഡോക്ടറെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോ അവിടെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ അവരെല്ലാ ടെസ്റ്റും ചെയ്ത് സ്കാനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ ഇപ്പൊ തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്നും പറഞ്ഞ് രണ്ട് സൈഡിലും ഹെർണിയ എന്ന് പറഞ്ഞു. അപ്പൊ ആ ഹെർണിയായിട്ട് ജയിലിങ് 1.5 ലക്ഷം രൂപ അതുകൊണ്ട് അല്ലാതെ തന്നെ കാശെല്ലാം തീർന്നു. അപ്പൊ അതുകൊണ്ട് മൂവാറ്റുപുഴ കോട്ടയത്തോ കളമശ്ശേരിയിലോ പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കളമശ്ശേരി പോയി അത് ചെയ്തു. അത് ചെയ്തിട്ട് ഇപ്പൊ 2 മാസം ആയി. അപ്പൊ അത് ഞാൻ മൂവാറ്റുപുഴ പോയി എന്നിട്ട്
0: ചോദ്യം ബാലൻസ് ശരിയാവുന്നില്ല എന്നതായിരുന്നു.
2: ബാലൻസ് ശരിയാവുന്നില്ല, നല്ല ബലമായിട്ടുണ്ട്. പിന്നെ ഇടത്ത സൈഡില് വലിച്ചു മുറുക്കി കെട്ടി.
0: മനസ്സിലായി, മനസ്സിലായി, ചോദ്യം വ്യക്തമാണ്. ഞാനൊരു ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതായത് ഇതൊരു മെഡിക്കൽ പരിപാടിയല്ല, അദ്ദേഹം ഒരു മെഡിക്കൽ പ്രൊഫഷണൽ അല്ല, അദ്ദേഹം ശാസ്ത്രജ്ഞനാണ്. പക്ഷെ എന്നിരുന്നാലും ഇതിലുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് അദ്ദേഹം വ്യക്തമാക്കും.
1: ഇതിന്റെ
2: ഓ
0: ശരി ശരി.
1: അപ്പൊ ബാക്കി എല്ലാ ടെസ്റ്റുകളും
2: കണ്ടു ഞാൻ.
0: അതെ, അദ്ദേഹം അതിന്റെ മറുപടി പറയുകയാണ്, താങ്കൾ ശ്രദ്ധിച്ചോളൂ.
1: ഓക്കെ, ബാക്കി എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ട് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെന്ന് ആദ്യം എൻഷുർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്റെ ബാലൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് അതിനായിട്ടുള്ള പല പല ട്രെയിനിങ്സ് ഉണ്ട്. അപ്പൊ അത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ ആക്ച്വലി ഇത് ചേഞ്ച് വരണ എന്താന്ന് വെച്ചാൽ നമുക്ക് തലച്ചോറിലെ ആ പുതിയ പുതിയ നെറ്റ്വർക്ക് ഫോം ചെയ്യിക്കണം. അപ്പൊ ബാലൻസ് കൂട്ടാനായിട്ടും അതുകൂടാതെ തന്നെ നേരത്തെ പറഞ്ഞ മൂവ്മെന്റ് റെസ്ട്രിക്റ്റഡ് ആണെങ്കിൽ പയ്യെ ട്രെയിനിങ് കൊടുത്തിട്ടാണ് നമ്മൾ ആ ഇംപ്രൂവ്മെന്റ് എല്ലാം കൊണ്ടുവരുന്നത്. അപ്പൊ ആദ്യം
2: ഓരോ ദിവസം ചെല്ലുന്നതോടെ
1: ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. കാരണം നമ്മൾ തലച്ചോറിന് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് വേറെ തകരാറൊന്നും ഇല്ലെന്ന് ആദ്യം നമ്മൾ കോംപ്ലിക്കേഷനിലേക്ക് പോകണമല്ലെന്ന് നമ്മൾ ആദ്യം എൻഷുർ ചെയ്യാം. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ എല്ലാ ടെസ്റ്റും ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ ഈ ന്യൂറോപ്ലാസ്റ്റിറ്റി. അപ്പൊ അതെല്ലാം എൻഷുർ ചെയ്തിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് ഈ ന്യൂറോ ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ കൂടെ ഇംപ്രൂവ്മെന്റ് വരും.
0: പടിപടിയായി പഴയ പോലെ ജോൺസൺ ചേട്ടൻ സ്മാർട്ടായി നടക്കുന്ന ഒരു കാലത്തിലേക്ക് വരാം.
2: ഓക്കെ,
0: അപ്പൊ ചികിത്സ മുടക്കാതിരിക്കൂ, മുന്നോട്ട് കൊണ്ടുപോകും. ആ ശരി, താങ്ക് യു. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നല്ല ഉറക്കം അല്ലേ, അതിൻ്റെ അകത്ത് ക്ലീൻ സ്ലീപ്പ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള നല്ല ഉറക്കത്തിൽ ഈ മൊബൈൽ ഫോൺ എന്ന ഒരു വില്ലനെ കുറിച്ചിട്ടാണ്. രാത്രി നമ്മൾ ഇപ്പോൾ ഉള്ള കുട്ടികളാവട്ടെ അല്ലെങ്കിൽ മുതിർന്നവരാവട്ടെ,

0: രാത്രി കിടക്കാൻ നേരത്ത് നമ്മളിതൊന്ന് സ്ക്രോൾ ചെയ്ത് തുടങ്ങും, പിന്നെ ഇത് നമുക്ക് നിർത്താൻ പറ്റില്ല, നമ്മളിതിൽ ഒട്ടിപ്പോകുന്ന ഒരവസ്ഥയാണ്. ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ ദീർഘമായിട്ട് ഇങ്ങനെ ഇത് കണ്ടുകൊണ്ട് കിടന്നാൽ എന്താണ് തലച്ചോറിൽ എന്താ സംഭവിക്കുക?
1: ആക്ച്വലി നേരിട്ട് നമുക്ക് ഒരു ഗ്ലെയർ വന്നു കഴിഞ്ഞാൽ തന്നെ, ഇപ്പോൾ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ നേരിട്ടുള്ള ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ആ ബ്ലൂയിഷ് യെല്ലോ റേഡിയേഷനാണ് നമ്മുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അത് നേരിട്ട് നമ്മുടെ സ്ലീപ്പ് ഹോർമോണായ മെലറ്റോണിൻ്റെ ലെവൽ കുറക്കും.
0: അപ്പോൾ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉറക്കം ശരിക്കും കുറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാവരും ഉറക്കം വരാൻ വേണ്ടിയാണ് എന്തെങ്കിലും വായിക്കുക, അപ്പോൾ ബോറടിച്ച് ഉറങ്ങുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടില്ല.
1: പക്ഷെ അങ്ങനെയല്ല വർക്ക് ചെയ്യണം, കാരണം മെലറ്റോണിൻ കുറയണതനുസരിച്ച് നമ്മുടെ ആ സ്ലീപ്പ് ഡിലേഡ് ആവും. അതുകൊണ്ടാണ് ഒരാൾ മൊബൈൽ എടുത്തുകൊണ്ട് യൂസ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സ്ലീപ്പിന്റെ ടൈം കുറേയും കൂടെ ഡിലേഡ് ആയിട്ടേ നമുക്ക് വരാൻ തുടങ്ങുകയുള്ളൂ.
0: പിന്നെ 2 മണി 3 മണിയൊക്കെ കണ്ടിട്ടാണ് ഉറങ്ങുക.
1: അപ്പൊ ആദ്യം തന്നെ അതാണ് മാറ്റേണ്ടത്. പിന്നെ നമ്മൾ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി കൂട്ടാനായിട്ട് നമുക്ക് ആ രാത്രിയുള്ള കുറേ ട്രെയിനിങ് ഇപ്പം ചെറുതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്രൈറ്റ് ലൈറ്റ് വീട്ടിൽ ആ സമയമാകുമ്പോൾ ഒഴിവാക്കുക,
0: ഒരു ഉറങ്ങാൻ
1: ഉറങ്ങാനായിട്ട് തയ്യാറെടുക്കുന്ന സമയത്ത്. അതുകൂടാതെ എന്തെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കണമെങ്കിൽ തന്നെ കുറച്ച് നേരത്തെ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. കാരണം ഉറക്കത്തിന് ഡിലേ ചെയ്യിക്കണ വേറൊരു കാര്യമാണ് ഹെവി മീൽസ് ഒക്കെ കഴിക്കുന്നത്.
0: ഇപ്പോൾ രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് കുഴിമന്തിയൊക്കെ കഴിച്ചിട്ട് കിടന്നാൽ ഉറക്കം അതിനനുസരിച്ച് ഡിലേ ആകും,
1: അതിൻ്റെ ക്വാളിറ്റി വളരെ അഫക്റ്റഡ് ആകും.
0: ബാക്കി ടിപ്പുകളിലേക്ക് വരെ ഒരു കോൾ എടുത്തതിന് ശേഷം നമസ്കാരം. ഹലോ, കൊച്ചി എഫ് എം ആണ്.
2: ഹലോ
0: ഹലോ ഹലോ കൊച്ചി എഫ് എമ്മിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
2: പേര് മുരളി എന്നാണ്, ചേർത്തല എന്ന് വിളിക്കുന്നത്.
0: ശരി, ചോദ്യം ചോദിച്ചോളൂ. ഡോക്ടർ ബേബി ചക്രവാണി ഉണ്ട് ഇവിടെ.
2: എനിക്കറിയേണ്ടത് ഈ കുട്ടികളുടെ ഈ പഠന രീതിയെ കുറിച്ചാണ്. അപ്പൊ ഈ കുട്ടികൾ വായിച്ച് പഠിക്കും, കുട്ടികൾ എഴുതി പഠിക്കും. അപ്പൊ ഈ നമുക്ക് ഇത് ഓർമ്മ ശക്തി നിലനിർത്താനായിട്ട് വായിച്ച് പഠിക്കുന്നതാണോ എഴുതി പഠിക്കുന്നതാണോ കൂടുതൽ നല്ലത്?
1: നമ്മൾ ഓരോരുത്തരുടെയും തലച്ചോറ് നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തരുടെ കേപ്പബിലിറ്റി ഡിഫറെന്റ് ആയിരിക്കും. ചിലവർ ഭയങ്കര നമ്മൾ കണ്ടുപഠിക്കുന്നതായിരിക്കും താല്പര്യപ്പെടുന്നത്, ചിലവർ കേട്ട് മനസ്സിലാക്കുന്നതായിരിക്കും, ചിലവർ കിനസ്തെറ്റിക് എന്ന് പറയും, ഒപ്പം ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഇഷ്ടം. അപ്പോൾ അതെല്ലാം ഓരോരുത്തരുടെ തലച്ചോറ് വ്യത്യസ്തമായതുകൊണ്ട് അവരുടെ പഠന രീതിയും ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ നമ്മൾ ഒരു പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി നമ്മൾ പറയണമെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ സെൻസസിനെ ഇൻവോൾവ് ചെയ്യുക. അപ്പോൾ ഒരു പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം ഇപ്പോൾ ഒരു ടെക്സ്റ്റാവല്ലോ എടുത്ത് നോക്കണമെങ്കിൽ അത് നമ്മൾ ആദ്യം കാഴ്ചയിലൂടെ നമ്മുടെ തലച്ചോറിൽ പതിയും. പിന്നെ അതിൻ്റെ ചെറിയ ഹൈലൈറ്റ് ചെയ്യണ രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ ഷോർട്ട് നോട്ടായിട്ട് എഴുതണമെങ്കിൽ, അപ്പോൾ നമുക്കതിൻ്റെ നമ്മുടെ മോട്ടോർ കോർഡിനേഷൻ വരും. അതപ്പോൾ ബ്രെയിനിൻ്റെ വേറൊരു റീജിയനാണ് വർക്ക് ചെയ്യണത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് കേൾക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം അതിനൊന്ന് വായിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഓഡിറ്ററി സിസ്റ്റം ഡെവലപ്പ് ചെയ്യും. അങ്ങനെ 3-4 സെൻസസ് നമ്മൾ ഒപ്പം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പഠനം കുറച്ചും കൂടെ ലോക്ക്ഡ് ആവും. എന്ന് വെച്ചാൽ മെമ്മറി കുറേ കൂടെ സ്ട്രോങ് ആവും. പിന്നെ അത് നമുക്ക് എന്നും അത് നമുക്ക് റിട്രൈവ് ചെയ്ത് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു ലെക്ചറൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അത് കറക്റ്റായിട്ട് ഷോർട്ട് നോട്ട്സൊക്കെ എഴുതി കഴിഞ്ഞാൽ അത് കുറേ കൂടെ എഫക്റ്റീവ് ആകണം. അപ്പോൾ ആ ഒരു രീതിയാണ് നമ്മൾ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് പറയണത്, കൂടുതൽ സെൻസ് ഓർഗൻസിനെ യൂസ് ചെയ്തിട്ട് ആ മെമ്മറീനെ ലോക്ക് ചെയ്യുക എന്നുള്ള.
2: ഈ മാത്സ് പോലുള്ള വിഷയങ്ങൾ എഴുതി പഠിക്കുന്ന അധ്യാപകർക്ക് ഇങ്ങനെ കുട്ടികളുടെ എഴുതി പഠിക്കാൻ പറയുമല്ലോ, പ്രാവശ്യം എഴുതി പഠിക്കാൻ പറയും, അതുകൊണ്ട് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ?
1: അപ്പോൾ ആ പാത്ത് വേസ് ഇപ്പോൾ മാത്സിൻ്റെയൊക്കെ നമ്മൾ എന്തായാലും ആ ഒരു രണ്ട് ഇതാണ്. നമുക്ക് ഒന്ന് നമ്മളാ മോട്ടോർ കോർഡിനേഷൻ ആവശ്യമാണ്, അത് കൂടാതെ ആ ഒരു കാര്യം നമ്മൾ റെഗുലറായിട്ട് നമ്മൾ ആ ചിന്തിച്ചു വരുമ്പോഴത്തേക്കും ആ ഒരു മാത്സിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ ന്യൂറൽ നെറ്റ്വർക്ക്സ് ബിൽഡ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് നമ്മൾ ഇഷ്ടപ്പെടാതെ നമ്മളതിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റി കുറയാൻ തുടങ്ങും. അപ്പോൾ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പറയണത്, നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്ന് കൂടുതൽ റിപ്പീറ്റ് ചെയ്യാൻ പറയാം. റിപ്പീറ്റ് ചെയ്യണമനുസരിച്ചാണ് നമ്മുടെ പെർഫോമൻസ് മാറുന്നത്. അതുകൂടാതെ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉറക്കത്തിന് മുമ്പ് ഒന്ന് റിഹേഴ്സ് ചെയ്തിട്ട് കിടക്കാൻ പറയും. കാരണം ഉറക്കത്തിന് മുമ്പുള്ള ടൈമിന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് പറയുന്നത്. കാരണം നമ്മൾ ഉറക്കത്തിൻ്റെ സമയത്താണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ഷോർട്ട് ടേം മെമ്മറി, അല്ലെങ്കിൽ ആദ്യ ചെറിയ ചെറിയ ഇൻഫർമേഷനായിട്ട് സ്റ്റോർ ചെയ്യണ ഷോർട്ട് ടേം മെമ്മറിയുടെ ഹിപ്പോ ക്യാമ്പസിൽ നിന്ന് കോർട്ടെക്സിൻ്റെ നെറ്റ്വർക്കിലേക്ക് മാറ്റണത്. ഇതിനെ നമ്മൾ കൺസോളിഡേഷൻ ഓഫ് മെമ്മറി എന്ന് പറയും. അപ്പോൾ ഈ കൺസോളിഡേഷൻ ഓഫ് മെമ്മറി പ്രോപ്പർ ആകണമെങ്കിൽ നല്ല ഉറക്കവും വേണം, അതുകൂടാതെ ഉറക്കത്തിന് മുമ്പ് ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
2: രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നതുകൊണ്ട് അത് മെമ്മറി തോന്നല്ലേ?
1: രാവിലെ എണീറ്റ് പഠിക്കുന്നതാണ് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് പറയണത്. കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് ഭയങ്കര പീസ്ഫുൾ ആയിരിക്കും, അതുകൂടാതെ നമുക്ക് ഡിസ്ട്രാക്ഷൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഫോക്കസ്ഡ് ആയിട്ട്, കാരണം ബ്രെയിൻ ഡിസ്ട്രാക്ഷനിലേക്ക് എത്തണേ മുമ്പ്, കാരണം നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായ കാര്യം എന്ന് വെച്ചാൽ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ മൊബൈൽ നോക്കണ്ട, അപ്പോഴെല്ലാം നമ്മുടെ ബ്രെയിൻ ഡിസ്ട്രാക്റ്റഡ് ആവും. അതിന് പകരം നമ്മൾ

0: നമ്മൾ രാവിലെ കുറേയും കൂടെ നമുക്ക് ഫോക്കസ്ഡ് ആയിട്ട് ആൻഡ് അറ്റൻറ്റീവ് ആയിട്ട് പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് കൂടുതൽ നമ്മുടെ ബ്രെയിനിൽ കൺസോളിഡേറ്റ് ചെയ്യപ്പെടും.
1: ഓക്കെ, താങ്ക് യു.
0: ഒത്തിരി
1: ഇത്രയും
0: നന്ദി,
1: കാര്യങ്ങൾ
0: ഒത്തിരി
1: പറഞ്ഞു
0: നന്ദി
1: തന്നതിൽ വളരെ.
0: വിളിച്ചതിന്. ശരി, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്ന നല്ല ഉറക്കത്തിനെ കുറിച്ചായിരുന്നു. ഉറക്കത്തിൻ്റെ ഒപ്പം തന്നെയാണ് ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ സാറ് പറഞ്ഞത്. അതായത് ഉറക്കത്തിന് തൊട്ട് മുമ്പ് നമ്മൾ ഈ ഹ്രസ്വ മെമ്മറിയിൽ നിന്നും ദീർഘകാല മെമ്മറിയിലേക്ക് അങ്ങോട്ടുള്ള ഒരു ട്രാൻസ്ഫർ നടക്കുന്നുണ്ടെന്ന്. ഇതൊക്കെ നമ്മൾ ഏതോ ഒരു കമ്പ്യൂട്ടറിൽ ഒരു ഹാർഡ്
1: ഒരു
0: ഡിസ്കിലേക്ക് മാറ്റുന്ന
1: ഹാർഡ്
0: പോലെ.
1: ഡിസ്കിലേക്ക് റാമിൽ നിന്ന് ഹാർഡ് ഡിസ്കിലേക്ക് മാറ്റുന്ന പോലെ തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ അകത്ത് ഇതുപോലുള്ള സങ്കീർണമായ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞത് ഇപ്പോഴാണ്. ഈ പഠനത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം. നാം കുട്ടികളോട് നമ്മളിങ്ങനെ പലപ്പോഴും ഇതുപോലെ പല ഉപദേശങ്ങളും കൊടുക്കാറുണ്ട്. പല ആവർത്തി വായിക്കൂ, നടന്നു പഠിക്കൂ, അല്ലെങ്കിൽ അത് നിങ്ങൾ എഴുതി നോക്കൂ, അടച്ചു വെച്ച് എഴുതി നോക്കൂ എന്നൊക്കെ. അപ്പോൾ ഇതുപോലെ ഡോക്ടർ പറഞ്ഞ പോലെ കാഴ്ച, കേൾവി അല്ലെങ്കിൽ വായന, ഇങ്ങനെ പലതരത്തിലുള്ള ഇന്ദ്രിയങ്ങളെ ഒരേ സമയം ഉൾക്കൊള്ളിക്കുമ്പോൾ കൂടുതൽ നന്നായിട്ട് നമുക്കത് ഓർത്തു വയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഈ ഉറക്കം പോലെ തന്നെ പ്രധാനമാണല്ലോ നമ്മുടെ ഈ അറ്റൻഷൻ സ്പാൻ, അല്ലെ ശ്രദ്ധയും. മൊബൈൽ ഫോണൊക്കെ വന്നിട്ട് ഈ അറ്റൻഷൻ സ്പാൻ വളരെയധികം കുറഞ്ഞു വന്ന് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ അറ്റൻഷൻ സ്പാൻ നമുക്ക് കുറച്ചുകൂടെ കൂട്ടാൻ പറ്റുക?
0: നേരത്തെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും റീൽസൊക്കെ വലിയ ലോങ്ങർ റീൽസ് ആയിരുന്നു. ഇപ്പോൾ അറ്റൻഷൻ സ്പാൻ കുറയണതനുസരിച്ചാണ് കമ്പനീസും ഈ ഷോർട്ടർ റീൽസിലേക്ക് വന്നത്.
1: അതെ, ഇപ്പോൾ 30 സെക്കൻഡ് വരെ നമുക്ക് വളരെ വലുതായി തുടങ്ങി.
0: അത്രയും നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു കുറഞ്ഞു വരിക. അപ്പോൾ അറ്റൻഷൻ സ്പാൻ കൂട്ടാനായിട്ടുള്ള പല രീതിയിലുള്ള ട്രെയിനിങ് ഉണ്ട്. അത് നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആൻഡ് അറ്റൻറ്റീവ് ആയിട്ട് രാവിലത്തെ ടൈമാണ് ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ പറയണം. കാരണം നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ ഉടനെ ഉള്ളതൊരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടൈം പീരീഡാണ്. ആ സമയത്ത് നമ്മൾ നേരിട്ട് ഡിസ്ട്രാക്ഷനിലേക്ക് കടക്കുന്നതിന് പകരം കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആൻഡ് അറ്റൻറ്റീവ് ആയിട്ട് ബ്രെയിനിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യത്തെ ട്രെയിനിങ്. അപ്പോൾ നമ്മൾ പറയണതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീക്കണത് രാവിലെ നേരിട്ട് നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ കൂടുതലൊരു 90% അല്ലെങ്കിൽ 95% തലേദിവസത്തെ തോട്ട്സ് ആയിരിക്കും. ആ തലേദിവസത്തെ ചിന്തകളിൽ തന്നെ ഒരു 80-85% നെഗറ്റീവ് ചിന്തകളായിരിക്കും. അതിനെ നമ്മൾ ഓവർകം ചെയ്യാനായിട്ട് ആദ്യത്തെ എണീറ്റ ഉടനെ കുറച്ചു നേരം നമ്മൾ മൈൻഡ്ഫുൾനെസ് അല്ലെ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ പറയും. എണീറ്റ ഉടനെ കുറച്ചു നേരം നമ്മൾ നിവർന്നിരുന്നിട്ട് നമ്മുടെ ശ്വാസം എടുക്കുന്നതും ശ്വാസം പുറത്തേക്ക് വിടുന്നതും നമ്മളൊന്ന് മനസ്സിനെ ഇൻവോൾവ് ചെയ്തിട്ട് ചെയ്യുക. അതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള മൈൻഡ്ഫുൾനെസ്. അങ്ങനെ മൈൻഡ്ഫുള്ളായിട്ട് നമ്മൾ കുറച്ചു നേരം ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിൻ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആവും.
1: അതായത് നാം ആ സമയത്ത് മനസ്സിലൊന്നും വേറെ ചിന്തിക്കുകയൊന്നും വേണ്ട, പ്രത്യേകിച്ച് വേറൊന്നും പറയുകയോ ഒന്നും വേണ്ട. നമ്മൾ എണീറ്റിരിക്കുന്ന സ്വന്തം ശ്വാസഗതിയിൽ മാത്രം
0: കുറച്ചു നേരം ശ്രദ്ധിക്കുമ്പോൾ തന്നെ ഫോക്കസ്ഡ് ആവും ബ്രെയിൻ. അതാണ് നമ്മൾ ഈ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മൈൻഡ്ഫുൾനെസ് ട്രെയിനിങ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ കുറച്ചും കൂടെ എന്താ നമുക്ക് വേണ്ട കാര്യങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറയും. എന്ന് വെച്ചാൽ വിഷ്വലൈസേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം എന്താണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരു കുട്ടികളോടൊക്കെ പറയുമ്പോൾ നമ്മൾ പറയണം 5-10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ആകാൻ ആഗ്രഹിക്കുന്നത് അതിപ്പോഴേ വിഷ്വലൈസ് ചെയ്യാൻ പറയും. ആ വിഷ്വലൈസ് ചെയ്യണമനുസരിച്ച് അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ന്യൂറൽ നെറ്റ്വർക്ക്സ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അത് നമ്മുടെ തലച്ചോറിൽ നമ്മളെ ചിന്തകൾ കൊണ്ട് തന്നെ ആ മാറ്റം നമ്മുടെ തലച്ചോറിൽ തന്നെയാണ്. നമ്മളൊരു പ്രവൃത്തി ചെയ്യണമെന്നില്ല, നമ്മുടെ ചിന്തകളാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്ക്സിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യണം.
1: അതായത് ഒരു ശുഭാപ്തി വിശ്വാസത്തിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ പറയാം. ഞാൻ ഈ പരീക്ഷ വിജയിക്കും, അല്ലെങ്കിൽ ഞാൻ ഇന്ന ജോലി കയറും, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ഈ ഒരു കാര്യം ഓഫീസിൽ ചെയ്യുമെന്നൊക്കെ സ്വയം വിശ്വസിച്ച് അത് തലച്ചോറിനോട് പറയുന്നത് തന്നെ ഒരു തരത്തിലുള്ള
0: ഒരു പോസിറ്റീവ് അഫർമേഷൻസും അതുപോലെ തന്നെ ആ വിഷ്വലൈസേഷൻ വഴി നമുക്ക് ആ ബ്രെയിനിനെ കുറേ കൂടെ ഫോക്കസ്ഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും.
1: അപ്പോൾ രാവിലെ എണീറ്റ ഉടനെ നമ്മളൊക്കെ ഇപ്പോൾ സ്ഥിരം ചെയ്യുന്നത് നമ്മൾ വശത്തേക്ക് പോകുന്നു, മൊബൈൽ എടുക്കുന്നു, തലേന്ന് എന്താണോ വന്ന മെസ്സേജുകൾ ചെക്ക് ചെയ്യുന്നു, കോൾസ് നോക്കുന്നു, പിന്നെ അതിലായി അല്ലേ.
0: അപ്പോൾ തന്നെ നമ്മൾ ആ ഡിസ്ട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഡീഫോൾട്ട് മോഡിലേക്ക് നമ്മൾ
1: മാറുകയാണ്. പിന്നെ ടോയ്ലറ്റിൽ പോകുമ്പോൾ വരെ ഇതാണ് കയ്യിൽ, പിന്നെ അതിൽ നിന്നും ഊരാൻ നമുക്ക് പറ്റില്ല, പിന്നെ ആ ലൂപ്പിലാണ് പോകുന്നത്. നമുക്കൊരു ഒരു കോളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. കോൾ ഡ്രോപ്പ് ആയി തോന്നുന്നു. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ, നമസ്കാരം. ഹലോ, കൊച്ചി എഫ് എം ആണ്.
2: ഹലോ
1: ഹലോ, ആ പറഞ്ഞോളൂ, പേര് പറയാമോ?
2: എന്റെ മുഹമ്മദ് വായന്ന്.
1: മുഹമ്മദ്, ആ താങ്കളുടെ സംശയം ചോദിക്കാമോ? ഡോക്ടർ ബേബി ചക്രവാണി ഇവിടെ ഉണ്ട്.
2: ഞാൻ ചോദിക്കട്ടെ?
1: ചോദിച്ചോളൂ
2: ബേബി ചക്രവാണി സാറേ.
0: ആ പറഞ്ഞോളൂ.
2: ഞാനേ കോയന്ന്. കോയ?
0: ആ
2: കുസാലുണ്ടായാ?
0: ഞാൻ കുസാറ്റിലാണ്.
2: സാറ് കുസാലിലാണ്? ഞാൻ
1: ഹലോ
0: കേൾക്കാം, പറഞ്ഞോ.
2: താങ്കളുടെ
1: കുസാറ്റ്.

0: എന്നാണ്.
1: പറഞ്ഞു, ഇനി മനസ്സിലായി മനസ്സിലായി.
2: താങ്കളുടെ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ.
0: സംശയം ഉണ്ട് സാറേ.
2: ആ പറഞ്ഞോളൂ.
0: എനിക്ക് ഈ 2007 കൊല്ലുമ്പോ സ്ട്രോക്ക് വന്നേനെ.
2: ശരി.
0: സ്ട്രോക്ക് വന്നപ്പോ എനിക്ക് കേരാൻ പ്രസാദ് സാറാണ് ചികിത്സിച്ചേ.
2: താങ്കള് ചോദ്യത്തിലേക്ക് കടക്കാമോ?
0: ആ ചോദ്യം പറഞ്ഞു സാറേ. അദ്ദേഹം ചികിത്സിച്ചപ്പോ എനിക്ക് സ്ട്രോക്ക് വന്ന് പാസിംഗ് കടന്നുപോയി പറഞ്ഞു. സ്ട്രോക്ക് പാസിംഗ് ആണെന്ന് പറഞ്ഞു. വേറെ സംഭവിച്ചു കൈകാൻ സാന്ത്രണ്ടായത്. അപ്പൊ ഡോക്ടർ പാസിംഗ് ആയി പറഞ്ഞു. അതിനുശേഷം എന്റെ കണ്ണിന് ഒരു കാഴ്ച നഷ്ടപ്പെട്ടത്. കൈക്കും കാലിനും ഇപ്പൊ ഒരു കുഴപ്പമില്ല.
2: അപ്പൊ താങ്കളുടെ ചോദ്യം എന്താണ്, സംശയം എന്താണ്?
0: എനിക്ക് ഇപ്പൊ മറവിയുണ്ട്, മറവി രോഗമുണ്ട്. മറവിയുണ്ട്, പിന്നെ കൈയും കാലും ഒന്നും തോന്നില്ലെന്ന്.
2: അപ്പൊ എന്താണ് ഈ അവസ്ഥയുടെ ഒരു കാരണം എന്ന് അറിയാനായിരിക്കും അല്ലേ?
0: എനിക്ക് സ്റ്റോക്ക് വന്നേ 7 കൊല്ലുമ്പ്.
2: ആ മനസ്സിലായി മനസ്സിലായി.
0: അതിന്റെ കാരണം എന്താണ്
2: പറയാം.
0: ഓർമ്മക്കുറവുണ്ട്.
2: ശരി ശരി.
1: ഇപ്പൊ മറവി ഉണ്ടെന്ന് റിയലൈസ് ചെയ്തല്ലോ, അത് തന്നെ ഒരു വലിയൊരു കാര്യമാണ്. കാരണം നമ്മള് സാധാരണ ഇങ്ങനെ നമ്മൾ മറക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ആ പല കാര്യങ്ങളും, ഇപ്പൊ അൽഷീമേഴ്സിന്റെ ഒക്കെ കേസിലൊക്കെ നമ്മൾ അത് റിയലൈസ് ചെയ്യൂല. അത്രയും നമുക്ക് നമ്മുടെ തലച്ചോറില് എന്താണ് ഇങ്ങനത്തെ പല രീതിയിലുള്ള ചേഞ്ചസ് തന്നെ നമ്മൾ അറിയാതെ തന്നെയാണ്. അപ്പൊ അത് നമുക്ക് ചെയ്യാൻ പറ്റണെന്ന് വെച്ചാൽ നമുക്ക് ഓർമ്മശക്തി കൂട്ടാനായിട്ടുള്ള കുറേ ട്രെയിനിങ്ങും എക്സർസൈസൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ കിടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് നമ്മൾ ഓർത്തെടുക്കാൻ പറ്റുന്ന അന്നത്തെ ഇവൻറ്റ്സ് ഒന്ന് റീകളക്ട് ചെയ്യുക. അത് കൂടാതെ നമുക്ക് ഇപ്പോൾ പഴയ ആൾക്കാരുടെയൊക്കെ ഫോട്ടോസൊക്കെ വെച്ച് അവരെയൊക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റണ്ട, അങ്ങനത്തെ ഓരോ രീതിയിൽ നമ്മളൊന്ന് നമ്മളെ തന്നെ മെമ്മറി എത്രത്തോളം ഉണ്ടെന്നൊന്ന് ആദ്യം തന്നെ അനലൈസ് ചെയ്യുക. അപ്പോൾ അത് എല്ലാം നമ്മുടെ കുറച്ചും കൂടെ പെർഫോമൻസ് കൂട്ടാൻ തുടങ്ങും. അങ്ങനെയാണ് നമ്മൾ പല രീതിയിലുള്ള ചേഞ്ചസ് നമ്മുടെ തലച്ചോറിൽ കൊണ്ടുവരുന്നത്.
0: എനിക്ക് പഴയ കാര്യങ്ങൾക്ക് ഓർമ്മയുണ്ട്, പുതിയ കാര്യം മറന്നു. ഈ പൈസ വെച്ചാൽ മറന്നുപോകും, ഫോൺ വെച്ചാൽ മറന്നുപോകും, കണ്ണ് വെച്ചാൽ മറന്നുപോകും. അങ്ങനെ ഉള്ളത് അതാണ് ഇപ്പൊ പഴയ കാര്യങ്ങൾക്ക് എനിക്ക്
1: ഓർമ്മയുണ്ട്.
0: എനിക്ക് 74 വയസ്സുണ്ടാ.
1: അപ്പം അത് കുറേ റീസൺ കൊണ്ടാകാം. ഒന്നെങ്കിൽ നമുക്ക് ഈ കുറേ കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ വീട്ടിലെ സ്ട്രെസ് കൂടുമ്പോഴും അതുപോലെ തന്നെ പല രീതിയിൽ നമ്മൾ ഒന്നിൽ കൂടുതൽ ആക്ടിവിറ്റീസ് നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ഇങ്ങനത്തെ ചെറിയ ചെറിയ മറവികൾ തുടങ്ങുന്നത്. അപ്പം അത് നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് ഈ ട്രെയിനിങ് കൊണ്ട് തന്നെ മാറ്റാൻ പറ്റും. അപ്പം നമ്മളൊന്ന് കാര്യമായിട്ടൊന്ന് ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ അറ്റൻറ്റീവായിട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് ചില കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ ഫോൺ നോക്കാതിരിക്കുക, അല്ലെങ്കിൽ ടി വി കാണുകയാണെങ്കിൽ അതിൽ മാത്രം ശ്രദ്ധിക്കുക, അല്ല പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഒരുമിച്ച് കൊണ്ട്. അത് കൂടാതെ കുറച്ച് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്ക് വായിക്കാൻ ശ്രമിക്കുക കിടക്കുന്നതിന് മുമ്പ്. അത് കൂടാതെ നല്ല പാട്ടുകൾ കേൾക്കുക. ഇതെല്ലാം നമ്മുടെ ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതിന് പകരം ഇങ്ങനത്തെ മ്യൂസിക് കേൾക്കുക, അല്ലെങ്കിൽ നല്ല ബുക്കുകൾ വായിച്ചു തുടങ്ങുക. കാരണം നമ്മൾ ബുക്ക്സ് വായിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇമാജിനേഷനും കൂടുതലാണ്. കാരണം നമ്മൾ ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കും. അതുകൂടാതെ തന്നെ അത് നമ്മുടെ തലച്ചോറിൽ അത് കുറേ കൂടെ വ്യക്തത, നമുക്കൊരു പിക്ചറൈസേഷൻ വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ ചെറിയ രീതിയിലെങ്കിലും ബുക്സ് ഒക്കെ വായിച്ചു തുടങ്ങാൻ പറയണം. അപ്പൊ അതാണ് ഇപ്പൊ നമ്മളൊരു ബുക്ക് ഒരു ഒന്ന് രണ്ട് പേജ് വായിച്ചു കഴിഞ്ഞാൽ അതൊന്ന് നമ്മൾ ചെറിയ തോതിൽ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ തലച്ചോറിന് ട്രെയിനിങ് കൊടുക്കുന്ന അനുസരിച്ചാണ് നമ്മൾ മറവിയൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നത്.
2: അപ്പൊ പലപ്പോഴും നമ്മൾ ഈ പല കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യുക, അങ്ങനെയുള്ള ഒരു ഒരു ഒരു ഒരു പിരിവിരിപ്പ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു കാര്യത്തിലാണ്. അപ്പൊ അതിനു പകരം കുറച്ചുകൂടി ശാന്തമാവുക, സ്ലോ ഡൗൺ ആവുക, ഒരു സമയത്ത് ഒരു കാര്യം മാത്രം ചെയ്യുക, അങ്ങനെ കുറച്ചുകൂടി ബ്രെയിനിനെ ഒന്ന് ശാന്തമാക്കിയാൽ, തലച്ചോറിനെ ശാന്തമാക്കിയാൽ തന്നെ

0: കാര്യങ്ങളും സുഗമമായി നടന്നു പോകും അല്ലേ.
1: ഇപ്പം നമുക്ക് ബ്രെയിൻ്റെ ഒരു പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നമുക്ക് രണ്ട് റീജിയൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് നമ്മൾ ലിംബിക് സിസ്റ്റം എന്ന് പറയുന്ന റീജിയൻ,

0: നമ്മൾ പെട്ടെന്ന് ഇപ്പൊ ഒരു റോഡിലൊക്കെ ഒരു തർക്കം നടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തു ചാടി ആളെ ചിലപ്പോൾ അടിച്ചെന്നൊക്കെ വരും. അതാണ് നമ്മള് ഫാസ്റ്റ് ആയിട്ട് ഇമോഷണൽ റെസ്പോൺസ്.
1: ചിലര് ഭയങ്കര അമിത കോപശാലികളാവുന്നതല്ലേ, പെട്ടെന്ന് ആൾക്കാരെ അടിക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് വഴക്കുണ്ടാക്കുക, അങ്ങനെ ചെയ്യുന്നവരുടെ ലിംബിക് സിസ്റ്റം കുറച്ചുകൂടെ ആക്റ്റീവ് ആയിരിക്കും.
0: ആ ലിംബിക് സിസ്റ്റത്തിന്റെ ഡ്രൈവിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ കൺട്രോൾ ഭയങ്കര കുറവായിരിക്കും,
1: അമിത ചൂടാവുന്നവരൊക്കെ ആയിരിക്കും.
0: അത് കൂടാതെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഉറക്കക്കുറവുള്ളവർക്കും ഈ ലിംബിക് സിസ്റ്റം ഓവർ ആക്റ്റീവ് ആവും. അപ്പം അങ്ങനെ വരുമ്പോഴാണ് ഈ പെട്ടെന്ന് ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് നമ്മൾ എടുത്തു ചാടി പ്രവർത്തിക്കണം. അതിന് പകരം പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിൻ്റെ അണ്ടറിലാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ അതിൻ്റെ വരുംവരായികളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടേ പ്രവർത്തിക്കുകയുള്ളൂ. അതാണ് ആ ഒരു പ്ലാനിങ് ജഡ്ജ്മെൻ്റ് അങ്ങനെ പല ഏരിയാസും കോർഡിനേറ്റ് ചെയ്യണത് ഈ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സാണ്. അപ്പോൾ അതാണ് നമ്മൾ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ട്രെയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റി തന്നെ മാറ്റം വരും എന്ന് പറയണം.
1: ഓ, അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ എങ്ങനെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ശീലമുണ്ടെങ്കിൽ പോലും ഇതുപോലെയുള്ള ഒരു പരിശീലനം കൊണ്ട് നമ്മുടെ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സിനെ കൂടുതൽ ആക്റ്റീവ് ആക്കി അത് നമ്മളൊരു ശാന്ത സ്വരൂപം ഉള്ള ഒരാളാക്കി എടുക്കാൻ നമുക്ക് സാധിക്കും.
0: നമ്മൾ കുറേയും കൂടെ നമ്മൾ ഒരു ഓർഗനൈസ്ഡ് ആവും, അതുപോലെ നന്നായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യാൻ തുടങ്ങി. ഇതെല്ലാം മാറ്റം വരുന്നത് ആ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആക്റ്റീവ് ആകുമ്പോഴാണ്.
1: ഈ പ്ലാൻ ചെയ്തിട്ടുള്ള, അതായത് ഇങ്ങനെയുള്ള ഒരു കാര്യം പറയുമ്പോൾ നമ്മളെപ്പോഴും ഇപ്പോൾ ജനാൽഫ അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും പുതിയ കുട്ടികൾ, ഇപ്പോൾ ഉള്ള ഏറ്റവും ചെറിയ കുട്ടികൾ അല്ലെങ്കിൽ ജെനാൽഫ ജെൻബീറ്റ എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ജെൻസി എന്ന് പറയുന്ന ഇപ്പോഴത്തെ ടീനേജ് പ്രായം അതിനപ്പുറമുള്ള കുട്ടികളൊക്കെ ഒരു മൊബൈൽ റെഡി അല്ലെ സ്ക്രീൻ റെഡി ജനറേഷനാണ്. അവരെ ചെറുപ്പത്തിലെ തൊട്ട് അവർക്ക് സ്ക്രീനും ഇൻ്റർനെറ്റും AI ഒക്കെ പരിചിതമാണ്. മാതാപിതാക്കൾ തന്നെ അവരുടെ സൗകര്യത്തിന് കുട്ടിയൊന്നും ഇണ്ടായിരുത്താൻ സ്ക്രീൻ കൊടുത്തു തുടങ്ങും അല്ലെ ഭക്ഷണം കഴിപ്പിക്കാൻ സ്ക്രീൻ കൊടുത്തു തുടങ്ങും. ഇങ്ങനെ വരുമ്പോൾ ഇവരുടെ തലച്ചോറ് പ്രത്യേകിച്ച് അവരുടെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള തലച്ചോറുകളാണ്, അവരുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സുകളൊക്കെ ഒന്നും ഇത്ര കണ്ട് വലുതായിട്ടുണ്ടാവില്ല. അവരുടെ ഈ കുട്ടികളുടെ തലച്ചോറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതുപോലെയുള്ള സ്ക്രീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുത്തുക?
0: ഓക്കെ, നമുക്ക് ഓവറോൾ നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് നടക്കണമെങ്കിൽ നമ്മൾ എൻവയോൺമെന്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രകൃതിയായിട്ട് ഇന്ററാക്ട് ചെയ്ത് വേണം വളരാനായിട്ട്. അപ്പോൾ പല രീതിയിലുള്ള സൗണ്ടും അതുപോലെ തന്നെ പല നേച്ചറിൽ ഒബ്സർവ് ചെയ്യുക, അങ്ങനെ പല രീതിയിലുമാണ് നമ്മുടെ തലച്ചോറ് ഡെവലപ്പ് ചെയ്യണത്.
1: പുറത്തേക്ക് നോക്കണം,
0: പുറത്തേക്ക് നമ്മൾ, പിന്നെ സോഷ്യൽ കണക്ടിവിറ്റി. കാരണം ഓരോരുത്തരായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ബ്രെയിൻ ചേഞ്ച് വരുന്നുണ്ട്. നമ്മളൊരു പുതിയ ഫ്രണ്ട് സർക്കിൾ ബിൽഡ് ചെയ്യുമ്പോഴും അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, കാരണം പല ഫ്രണ്ട് സർക്കിൾസ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതേപോലെ തന്നെ നമ്മളെ ഓരോരോ സോഷ്യൽ കണക്ടിവിറ്റി വരുമ്പോഴൊക്കെ നമ്മുടെ ബ്രെയിൻ മാറിക്കൊണ്ടിരിക്കുക,
1: മനുഷ്യരുമായിട്ടും മിണ്ടുക ഇടപഴുക അത് വേണം.
0: അപ്പോൾ അത് അതിൽ നിന്ന് നമ്മൾ റെസ്ട്രിക്ട് ചെയ്തൊരു മൊബൈലിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് മൂന്ന് ചേഞ്ചസാണ് നമ്മുടെ ബ്രെയിനിൽ വന്നത്. ഒന്ന് HPA axis എന്ന് പറയും, ഈ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി അഡ്രിനൽ ആക്സിസ്. അതുവഴി കോർട്ടിസോളിൻ്റെ ലെവൽ നമ്മുടെ തലച്ചോറിൽ കൂടും.
1: കോർട്ടിസോൾ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള
0: സ്ട്രെസ് ഹോർമോണാണ്. കോർട്ടിസോളിൻ്റെ അളവ് കൂടുമ്പോഴത്തേക്കും നമ്മൾ അജിറ്റേറ്റഡ് ആകും, അത് കൂടാതെ നമുക്ക് ഒരു നമ്മൾ ഓവർ റിയാക്ട് ചെയ്യാൻ തുടങ്ങും, അങ്ങനെ പല രീതിയിലുള്ള ചേഞ്ചസ് വരും.
1: അത്
0: ഹൈപ്പർ ആക്റ്റീവ് ആവും, അങ്ങനത്തെ രീതിയിലെല്ലാം നമ്മുടെ ബ്രെയിൻ അവരെ തന്നെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണേ. അതുകൂടാതെ കോർട്ടിസോൾ കണ്ടിന്യൂസ്ലി സർക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് നമ്മുടെ മെമ്മറി കൺസോളിഡേഷനെയും ബാധിക്കും. അപ്പൊ അവരുടെ ഇപ്പൊ നമ്മളൊരു എപ്പോഴും ചെയ്യണ കുട്ടികൾ ചെയ്യണ ഏറ്റവും വലിയ തെറ്റെന്ന് വെച്ചാൽ ഒരു പഠിച്ചു കഴിഞ്ഞിട്ട് കുറച്ചുനേരം റിലാക്സ് ചെയ്യാനായിട്ട് മൊബൈൽ ഫോൺ നോക്കും. അപ്പൊ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ പഠിച്ച മെമ്മറീസ് കൺസോളിഡേറ്റ് ചെയ്യുന്ന ടൈമിന് മുമ്പ് തന്നെ നമ്മൾ കുറെ ഇൻഫർമേഷൻ കൊണ്ട് ബോംബാർഡ് ചെയ്യണേ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ മെമ്മറീസ് ഒന്നും കൺസോളിഡേറ്റ് ചെയ്യപ്പെടില്ല. അതെല്ലാം കുറച്ചു നേരം കഴിയുമ്പോൾ വീണ്ടും അവർക്ക് ആ ചാപ്റ്റർ ഒന്നും കൂടെ പഠിക്കേണ്ട അവസ്ഥയിലേക്ക്, ഒന്നും ഓർമ്മ ഉണ്ടാവില്ല.
1: പഠിച്ചതിന് ശേഷം കുറച്ചു നേരം ഒന്ന് ചിന്തിച്ച് എന്താണ് ഞാൻ ഇപ്പോൾ വായിച്ചത്, അത് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചു നേരം സ്ക്രീനിലേക്ക് പോയാലും
0: കുഴപ്പമില്ല,
1: ഇമ്മീഡിയറ്റ്ലി പോകരുത്. ഇപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ തലച്ചോറിൻ്റെ ഇതുപോലെ ഘടന എങ്ങനെയാണ് തലച്ചോറ് ഇരിക്കുന്നത്, ഒരു ഒരു ലഹരിക്കടിമയായ ഒരാളുടെ തലച്ചോറ് എങ്ങനെയാണ് മാറുന്നത്, അല്ലെങ്കിൽ ഇതുപോലെ അൽഷൈമേഴ്സ് ബാധിച്ച ഒരാളുടെ തലച്ചോറ് എങ്ങനെയാണ് ബാധിക്കുന്നത്, ഇതൊക്കെ പൊതുജനങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു സൗകര്യം കുസാറ്റ് ക്യാമ്പസിൽ നടക്കുന്ന ഈ ബ്രെയിൻ സിമ്പോസിയത്തിൽ ഒരു അവസരമുണ്ടെന്ന് കേട്ടു. അപ്പോൾ എന്താണ് ബ്രെയിൻ സിമ്പോസിയം, എന്താണ് അവിടെ സംഭവിക്കുന്നത്?
0: കുസാറ്റിൽ നമ്മൾ സെൻറ്റർ ഫോർ ന്യൂറോ സയൻസ് കുറേ കൂടെ 2017 വരെ നമ്മൾ കുറേ കൂടെ മോളിക്കുലാർ ന്യൂറോ സയൻസിലായിരുന്നു ഫോക്കസ് ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ന്യൂറോ സയൻസിൻ്റെ കോൺസെപ്റ്റ്സ് കുറേ കൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാം, കാരണം ഗവേഷണം ചെയ്യണത് നമ്മൾ കൂടുതൽ സമൂഹത്തിന് വേണ്ടിയാണ്.
1: ലാബിൽ നിന്നും
0: സമൂഹത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മളൊരു ബ്രെയിൻ ഹെൽത്ത് ഇനിഷ്യേറ്റീവ് പ്രോജക്റ്റ്, അത് നമ്മൾ സോഷ്യൽ കണക്റ്റിവിറ്റിക്ക് വേണ്ടി പ്രജ്ഞ എന്നുള്ളൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്ത്. ഇപ്പോൾ പ്രജ്ഞയുടെ അണ്ടറിലാണ് നമ്മൾ പല പ്രോജക്ട്സും ചെയ്തത്. അതിൻ്റെ അകത്ത് ഉദ്ബോധം എന്നുള്ള പ്രോജക്റ്റാണ് കൊച്ചിൻ കോർപ്പറേഷൻ ഇന്ത്യയിലെ ആദ്യത്തെ ഡിമെൻഷൻ

0: ഏഷ്യ ഫ്രണ്ട്ലി സിറ്റി ആയിട്ട് എന്താ പ്രഖ്യാപിക്കാനായിട്ട് ഇടവന്നത്. അപ്പം അങ്ങനത്തെ ഓരോ പ്രോജക്ട്സും ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷൻ അല്ലെ അൽഷീമേഴ്സ് പോലത്തെ കണ്ടീഷനൊക്കെ വന്നിട്ട് വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് ഇൻ്റർവ്യൂ ചെയ്യാനുള്ളൂ. അതിനെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാന്നുള്ള ആസ്പെക്റ്റ് ആണ് നമ്മൾ സമൂഹത്തിലേക്ക് എത്തിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലായത്.
1: വന്നതിന് ശേഷം എന്താണെന്ന് ആലോചിക്കാതെ വരാതിരിക്കാം.
0: അത് ആ പ്രോജക്റ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇത്രയും മനസ്സിലായത്. കാരണം ആ ഒരു പ്രോജക്റ്റിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ നമ്മളെല്ലാം പ്രിവെന്റീവ് ഹെൽത്തിലായി. ഇപ്പൊ പ്രിവെന്റീവ് ഹെൽത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യണത് നമുക്ക് പല രീതിയിലുള്ള ബ്രെയിൻ ട്രെയിനിങ് വഴി നമുക്ക് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടിയാണ് നമ്മൾ പല സിമ്പോസിയം പൊതുജനങ്ങൾക്ക് വേണ്ടി ഈ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിന്റെ ഈ വർഷം നമ്മൾ സെന്റർ ഫോർ ന്യൂറോ സയൻസിന്റെ 25th വാർഷികം ആഘോഷിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇന്റർനാഷണൽ കോൺഫറൻസ് നടത്തുന്നത്. അപ്പൊ ICTN 2026 എന്നാണ് ഈ കോൺഫറൻസിന്റെ എൻറ്റയർ പേര്. ആ കോൺഫറൻസിന്റെ അണ്ടറിൽ പബ്ലിക്കിന് വേണ്ടി നമ്മൾ ഈ പബ്ലിക് സിമ്പോസിയം, അത് ആദ്യത്തെ സിമ്പോസിയം കവർ ചെയ്യണത് ന്യൂറോ ഡെവലപ്മെന്റൽ ഇഷ്യൂസ് ആണ്. സെറിബ്രൽ പാൽസി, ഓട്ടിസം പോലത്തെ കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ എന്താ എങ്ങനെ എന്തൊക്കെ ട്രെയിനിങ് അല്ലെങ്കിൽ എന്തൊക്കെ കെയർ കൊടുത്ത് അവരുടെ ഇമ്പ്രൂവ്മെന്റ്
1: കൊണ്ടുവരാം.
0: ഇതിനകത്തെല്ലാം നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ സ്പീക്കേഴ്സ് ആണ്. അവരെല്ലാം ഈ മേഖലയിൽ വളരെയധികം ഗവേഷണം ചെയ്യുന്നത്, അതുകൂടാതെ ക്ലിനീഷ്യന്മാരും ഉണ്ട്.
1: ഏറ്റവും പുതിയ നൂതനമായ കണ്ടുപിടുത്തങ്ങളും മാറ്റങ്ങളും ഒക്കെ എന്താണെന്ന് അറിയണമെങ്കിൽ ഈ സിമ്പോസിയത്തിൽ അറ്റൻഡ് ചെയ്താൽ മതി. ഇത് പൊതുജനങ്ങൾക്കായതുകൊണ്ട് കൂടി ഇതിപ്പോ പലപ്പോഴും ഈ വലിയ വലിയ ശാസ്ത്ര കാര്യങ്ങളൊക്കെ അതിന്റെ ഒന്ന് അത് ഇംഗ്ലീഷിൽ കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷിലൊക്കെ ആയിരിക്കും, പിന്നെ ജാർഗൻസ് ഒക്കെ യൂസ് ചെയ്യും, നമുക്ക് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. അപ്പൊ ഈ സിമ്പോസിയം അങ്ങനെയാണോ?
0: അല്ല, ഈ സിമ്പോസിയം ഈ പറഞ്ഞ ഏരിയ, ഇപ്പൊ ഞാൻ പറഞ്ഞ ന്യൂറോ ഡെവലപ്മെന്റ് ഉണ്ട്, പിന്നെ മെന്റൽ ഹെൽത്ത് ഉണ്ട്, അപ്പൊ അതിന്റെ അകത്താണ് അഡിക്ഷൻ ഒക്കെ കവർ ചെയ്യണത്, പിന്നെ ഡിപ്രഷൻ പോലത്തെ കണ്ടീഷൻ.
1: മലയാളത്തിൽ തന്നെ നമുക്ക് കേൾക്കാനുള്ള സൗകര്യം
0: എല്ലാം ഈ മലയാളത്തിലാണ്. ഈ എക്സ്പെർട്സ് എല്ലാം അതിനുള്ള സ്പീക്കേഴ്സിനാണ് നമ്മൾ ഇതിനുവേണ്ടി കണ്ടെത്തിയേക്കുന്നത്.
1: ശരി, അപ്പൊ പച്ച മലയാളത്തിലാണ് ആളുകൾ കേട്ടാൽ മനസ്സിലാവണം. ശരി, അപ്പൊ ഇത് കുസാറ്റ് ക്യാമ്പസിലാണ്, അപ്പൊ ഇതിന്റെ രജിസ്ട്രേഷൻ ഉണ്ടോ, എങ്ങനെയാണ് ആളുകൾക്ക് കാണാൻ പറ്റുക?
0: കുസാറ്റിലിന്റെ രജിസ്ട്രേഷൻ എല്ലാം ഇപ്പൊ ഓപ്പൺ ആണ് നമുക്ക്. അത് കൂടാതെ പ്രായമുള്ള ആൾക്കാർക്ക് വേണ്ടി ന്യൂറോ ഡീജനറേഷന്റെ അൽഷീമേഴ്സും പാർക്കിൻസിനൊക്കെ എങ്ങനെ വരാതിരിക്കാൻ നോക്കാൻ പറ്റും, ആ ഒരു സിമ്പോസിയം കൂടെയുണ്ട്. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെയാണ് ഈ ബ്രെയിൻ എക്സിബിഷൻ, അത് അവിടെ വന്ന് രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി ഓപ്പൺ ആണ് രജിസ്ട്രേഷൻസ്. അപ്പം അങ്ങനെ ബ്രെയിൻ എക്സിബിഷനിൽ നമ്മൾ ആദ്യമായിട്ട് കേരളത്തിൽ നിംഹാൻസിൽ നിന്ന് കൊണ്ടുവന്നേക്കണ ബ്രെയിൻ സ്പെസിമെൻസ് എന്ന് വെച്ചാൽ ഒറിജിനൽ ബ്രെയിൻ സാമ്പിൾ കണ്ടിട്ട് ആൾക്കാർക്ക് മനസ്സിലാകാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഉണ്ടാക്കിയത്. നേരിട്ട് കണ്ട് ഇപ്പോൾ അൽഷീമേഴ്സ് ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് ബ്രെയിൻ ചുരുങ്ങണതെന്നും, അതുപോലെ ഡിപ്രഷനൊക്കെ വരുമ്പോൾ തലച്ചോറിൻ്റെ ഏത് ഭാഗമാണ് കൂടുതൽ അഫക്റ്റഡ് ആകണത്, അതുകൂടാതെ അഡിക്ഷൻ്റെ കേസ്, അങ്ങനെ പല രീതിയിലുള്ള ന്യൂറോ റിലേറ്റഡ് കണ്ടീഷനിൽ എന്തൊക്കെയാണ് തലച്ചോറിൽ മാറ്റം വരണതെന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ഈ എക്സിബിഷൻ വഴി നമ്മൾ ഒരുക്കുന്നത്.
1: ശരിയാണ്, അത് നമുക്ക് ഇങ്ങനെ പറയാറുണ്ടല്ലോ, അതായത് എത്ര വാക്കുകൾ കൊണ്ട് 1000 വാക്കുകൾ കൊണ്ട് പറയുന്ന ഒരു ദൃശ്യം കൊണ്ട് ചിലപ്പോൾ സാധ്യമാകും. അപ്പോൾ നമ്മൾ ലഹരിക്കെതിരെ ഇപ്പോൾ ഗവൺമെന്റ് ഉൾപ്പെടെ പടപൊരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ മാറ്റങ്ങളുണ്ടാവും, നിങ്ങളുടെ ജീവിതം ഭാവി നശിക്കും എന്നൊക്കെ പറയുന്നതിന് പകരം ലഹരിക്കടിമയായി മരിച്ച ഒരാളുടെ ബ്രെയിൻ കാണിച്ചാൽ ആ ഒരു കാഴ്ചയിൽ തന്നെ എല്ലാം ഉണ്ട്. അപ്പൊ ഈ സിമ്പോസിയത്തിലേക്ക് ആർക്കും കടന്നു വരാം, പ്രായഭേദമന്യേ അവർക്ക് അത് വന്ന് കാണാം, കൂടുതൽ കാര്യങ്ങൾ അറിയാം, സിമ്പോസിയത്തിൽ പങ്കെടുക്കാം. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇങ്ങനെ പല ഇനീഷ്യേറ്റീവുകൾ ആണ് ഇപ്പോൾ ഈ സെന്റർ ഫോർ ന്യൂറോ സയൻസ് നടത്തുന്നതെന്ന് പറഞ്ഞു. അതിൽ വളരെ വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ പച്ചാളത്ത് നടത്തുന്ന ഡിമെൻഷ്യ ഡേ കെയർ എന്ന് പറയുന്നത്. കാരണം ഈ അൽഷമേഴ്സ് അല്ലെങ്കിൽ ഡിമെൻഷ്യ വന്ന രോഗികളുടെ രോഗികളെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടുന്നത് അവരുടെ അവരെ നോക്കുന്നവരാണ്, കെയർ ഗിവേഴ്സ് എന്ന് നമ്മൾ പറയുന്നവർ. അവർ ചിലപ്പോൾ ഒരു പരിധിയെ കഴിയുമ്പോൾ ചിലപ്പോൾ വളരെ അടുത്ത അച്ഛൻ അമ്മ അങ്ങനെയുള്ള വളരെ അടുത്ത ആളുകളാണെങ്കിൽ പോലും ഈ രോഗിയുടെ രോഗ എന്താ ഈ നമ്മൾ ശുശ്രൂഷ കൊണ്ടും അവർ ചിലപ്പോൾ മടുത്തു പോകാറൊക്കെയുണ്ട്. അപ്പോൾ ഈ ഡേ കെയർ എങ്ങനെയൊക്കെയാണ് അവരെ അവരെ ഒന്ന് സമാധാനം അവർക്ക് കൊടുക്കുന്നത് എങ്ങനെയാണ്?
0: നമ്മൾ ഈ ഉദ്ബോത് പ്രോജക്റ്റിൻ്റെ അണ്ടറിലാണ് ഇങ്ങനെ പല ഇനിഷ്യേറ്റീവ്സ് ചെയ്തത്. അതിൻ്റെ അകത്ത് ആദ്യം നമ്മൾ ഇനിഷ്യൽ മെമ്മറി സ്ക്രീനിങ് ആണ്. ആ സ്ക്രീൻ ചെയ്ത ആൾക്കാർക്ക് ഉള്ള ഒരു കൂട്ടായ്മയാണ് മെമ്മറി കഫേ എന്നും പറഞ്ഞ് നമ്മൾ ഇവരുടെ ഒരു കൂട്ടായ്മകൾ ഫോം ചെയ്ത്,
1: അതായത് കൂട്ടിരിപ്പുകാരുടെ
0: ആ കൂട്ടിരിപ്പുകാരും അവരുടെ അൽഷീമേഴ്സ് വന്ന ആൾക്കാരും. നമ്മൾ ഇതിനൊരു രോഗമെന്ന് പറയാറില്ല, ഒരു അവസ്ഥയായിട്ടാണ് പറയണത്.
1: അപ്പൊ
0: ആ ഒരു അൽഷീമേഴ്സ് എന്നുള്ള കണ്ടീഷൻ വന്ന ആൾക്കാരും അവരുടെ കൂടെ നോക്കണ ആൾക്കാരുടെയും ഒരു കൂട്ടായ്മകളാണ് ഈ മെമ്മറി കഫേ. അതിന്റെ അവർക്ക് പിന്നെ ജോലിക്ക് പോകണ്ട ഇപ്പൊ ഫാമിലി മെമ്പേഴ്സ് വർക്കിംഗ് ഗ്രൂപ്പിലാണെങ്കിൽ അവർക്ക്

0: കൊണ്ടുവന്നാക്കാൻ പറ്റിയ ഒരു ഡേ കെയർ സെൻ്ററാണ് പച്ചാളത്ത് ഈ ഉദ്ബോധ് പ്രോജക്റ്റിൻ്റെ അണ്ടറിൽ നമ്മൾ ഒരുക്കിയത്. അപ്പോൾ അതിൻ്റെ ഒരു ഗവൺമെൻറ്റിന് തന്നെ ഒരു മോഡൽ സിസ്റ്റമായിട്ടാണ് നമ്മൾ ഈ ഇത് ചെയ്യണത്. അത് കൊച്ചിൻ കോർപ്പറേഷനാണ് അതിൻ്റെ ഫെസിലിറ്റീസ് എല്ലാം ഒരുക്കി തന്നേക്കണം. ബിൽഡിംഗ് അടക്കം പച്ചാളത്ത് അതിൻ്റെ നടത്തുന്നത് അരികി എന്ന് പറഞ്ഞ പാലിയേറ്റീവ് കെയർ ഓർഗനൈസേഷനാണ്. ജിയോജിത്ത് അതിൻ്റെ ഫണ്ടിങ് തരണ് CSR വഴി. അതുകൂടാതെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ഈ ടെക്നിക്കൽ സപ്പോർട്ട് സെൻറ്റർ ഫോർ ന്യൂറോ സയൻസിൽ നിന്ന്. അപ്പോൾ ഇതെല്ലാം ഒരു മോഡലായിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി സൗജന്യമായിട്ടാണ് ഡേ കെയറിൽ നടത്തുന്നത്. അവിടെ ഡേ കെയറിൽ കൊണ്ടുവന്ന അവരെ ട്രാൻസ്പോർട്ടേഷൻ അടക്കം സൗജന്യമാണ്. എന്നിട്ട് അവിടെ വന്ന ആൾക്കാർക്ക് നമുക്ക് വേണ്ട കോഗ്നേറ്റീവ് ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്.
1: അവർക്ക് ഈ കണ്ടീഷൻ മാനേജ് ചെയ്ത് പോകാവുന്ന രീതിയിൽ അവർ അവിടെ ട്രെയിനിങ് ഉണ്ട്.
0: അപ്പം നമ്മൾ ഇമ്പ്രൂവ്മെൻ്റ് അല്ല എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ഒരു റിവേഴ്സലല്ല പറയണത്. നമ്മൾ ആ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ നമുക്കൊരു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും.
1: അത്
0: കൂടുതൽ പ്രോഗ്രസ് ചെയ്യാതെ, കാരണം അവരുടെ അന്നത്തെ ആക്ടിവിറ്റി ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ ആദ്യം വരുമ്പോഴത്തേക്കും അവർക്ക് തീരെ ചില കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റാത്തത് നമ്മൾ ഈ ട്രെയിനിങ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് അവരുടെ പേരും അതുപോലെ തന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ അറ്റ്ലീസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ ഇമ്പ്രൂവ്മെൻ്റ് ആണ് നമ്മൾ അവരിൽ കാണുന്നത്. അപ്പം ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുന്ന വഴി ആ ഫാമിലി കെയർ ഗിവേഴ്സിനാണ് ഏറ്റവും കൂടുതൽ ആശ്വാസം കിട്ടുന്നത്. കാരണം അവർ കൊണ്ടുവന്ന് ആക്കിക്കഴിഞ്ഞാൽ രാത്രി അവരുടെ ക്വാളിറ്റി സ്ലീപ്പ് കൂടും. അതുകൂടാതെ ഈ കെയർ ഗിവേഴ്സിനും ഒരു ഭയങ്കര വലിയൊരു ആശ്വാസമാണ്. കാരണം ഈ ഡേ ടൈം അവർ കംപ്ലീറ്റ്ലി എൻഗേജ്ഡ് ആകണമുണ്ട്, അവരുടെ നൈറ്റിൻ്റെ ക്വാളിറ്റിയും അല്ലെങ്കിൽ സ്ലീപ്പ് ക്വാളിറ്റി എല്ലാം ഇമ്പ്രൂവ് ആകും.
1: അപ്പോൾ അത് തന്നെ ഇതുപോലെ സമൂഹത്തിൽ നിന്നുള്ള പലതരത്തിലുള്ള സഹായങ്ങൾ വെച്ചിട്ടാണ് ഇത് സൗജന്യ സേവനമായിട്ട് പോകുന്നതും. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഡേ കെയർ സെൻ്ററുകൾ ഇനിയും അല്ലേ കേരളത്തിൽ എല്ലായിടത്തും മാതൃകയാക്കാൻ പറ്റിയ ഒരു കാര്യമാണല്ലോ. ഇത് ഇനി പ്രൊജക്ട് ഉദ്ബോധം എന്നുള്ള പേരിലാണ് അതിപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഇനിയും ഇതുപോലെയുള്ള അനേകായിരം സെൻ്ററുകൾ വരട്ടെ. അതിൻ്റെയൊക്കെ ടെക്നിക്കൽ ഹെൽപ്പ് എന്തായാലും കുസാറ്റിൽ നിന്നുള്ള ന്യൂറോ സയൻസ് ഡിപ്പാർട്ട്മെൻ്റ് തന്നെ കൊടുക്കട്ടെ. അപ്പോൾ നാം പറഞ്ഞു വന്നത് ഈ സിംബോസിയത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ സിംബോസിയം 13-ാം തീയതി മുതലാണ്, ഈ വരുന്ന തിങ്കളാഴ്ച മുതലാണ്.
0: ഈ ഞായറാഴ്ചയാണ്,
1: ഞായറാഴ്ച മുതലാണ്.
0: നമ്മുടെ ഹോണറബിൾ ചീഫ് മിനിസ്റ്ററാണ് ഈ എൻറ്റയർ സിംപോസിയം അതുപോലെ ഇൻ്റർനാഷണൽ കോൺഫറൻസ് എല്ലാം ഇനോഗ്രേറ്റ് ചെയ്യണത്. അത് 13-ാം തീയതി 4:30 ഇനോഗ്രേഷൻ. അത് അന്ന് തൊട്ട് തന്നെ രാവിലെ തൊട്ട് തന്നെ എക്സിബിഷൻ ഓപ്പണാണ്.
1: പിന്നെ
0: അത് കഴിഞ്ഞ് 14, 15, 16 ഈ പബ്ലിക് സിംപോസിയവും അതുപോലെ തന്നെ എക്സിബിഷൻ നടക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഇൻ്റർനാഷണൽ കോൺഫറൻസും. അപ്പം നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് വെച്ചാൽ ഹെൽത്തി ബ്രെയിൻ ഫോർ എ ഹെൽത്തി സൊസൈറ്റി എന്നാണ്. നമ്മുടെ ആദ്യം മാറ്റം നമ്മുടെ ഓരോരുത്തരുടെ തലച്ചോറിൽ നിന്ന് വന്നം. അതാണ് നമ്മുടെ പെർഫോമൻസും അതുപോലെ തന്നെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലൊക്കെ റിഫ്ലക്റ്റ് ചെയ്യണത്. നമ്മൾ മനസ്സ് ശരിയാകാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ പുതിയ നമ്മുടെ സർക്കാരിൻ്റെ നയം തന്നെ ഹെൽത്തി ഏജിങ് എന്നുള്ള കോൺസെപ്റ്റാണ്. അപ്പോൾ ഹെൽത്തി ഏജിങ് ആദ്യം ഏജിങ് റിവേഴ്സ് ചെയ്യാനായിട്ട് നമ്മൾ ബ്രെയിൻ ഏജിങ് റിവേഴ്സ് ചെയ്യണ കോൺസെപ്റ്റാണ് കൂടുതലും നമ്മുടെ റിസേർച്ചിലും അതുകൂടാതെ തന്നെ ഈ കോൺഫറൻസിലും അവതരിപ്പിക്കണം.
1: അതായത് നമ്മൾ ഈ മരുന്നും അല്ലെ ലേപനങ്ങളും ഒക്കെ പുരട്ടി അല്ലെ പുറത്ത് നമ്മളിങ്ങനെ വയസ്സ് കുറയ്ക്കാൻ നോക്കും, പക്ഷേ നമ്മുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് നമ്മളങ്ങനെ നോക്കാറില്ല. ശരിക്കും നല്ല ആരോഗ്യപരമായി വയസ്സായാലാണ് നമുക്ക് ആ വയസ്സുകാലത്ത് നന്നായിട്ട് നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നല്ല ഉറക്കവും നല്ല ഭക്ഷണവും അല്ലെ നല്ല രീതിയിലുള്ള ചിന്തകളും എല്ലാം കാരണം അതല്ലേ ഈ സിംബോസിയത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്.
0: അപ്പോൾ അത് നമ്മൾ ചെയ്യണ ഓരോ പ്രോജക്റ്റും ഇപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യണ റിവേഴ്സിങ് ബ്രെയിൻ ഏജിങ് എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ IT കമ്പനീസിലും സ്കൂളിലും അതുപോലെ തന്നെ എൽഡർലി ഗ്രൂപ്പിലൊക്കെ ഇങ്ങനത്തെ രീതിയിലുള്ള റിവേഴ്സിങ് ബ്രെയിൻ ഏജിങ്ങിനുള്ള പ്രോജക്ട്സും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കുറേയും കൂടെ കണ്ടു മനസ്സിലാക്കാനായിട്ട് ജനങ്ങൾക്കൊരു അവസരവും കൂടിയാണ് ഈ സിംബോസിയവും എക്സിബിഷനൊക്കെ.
1: ഈ ട്രെയിനിങ് ഒക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നൊക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ ഈ 13-ാം തീയതി മുതൽ വരുന്ന ഞായറാഴ്ച മുതൽ കുസാറ്റിലെ ഇത് ഈ പ്രദർശനമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ശാസ്ത്രം എന്താണെന്ന് അറിഞ്ഞ് വളർന്നാൽ മാത്രമാണ് ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അത് നമ്മൾ പുസ്തകത്താളുകളിൽ നിന്ന് മാത്രം പഠിച്ചാൽ പോരാ, ഇതുപോലെയുള്ള സിംബോസിയം അല്ലെങ്കിൽ പ്രദർശനമൊക്കെ വരുമ്പോൾ നേരിട്ട് പോയി കണ്ട് ഇതെന്താണെന്ന് അറിയുവാനും ശ്രമിക്കണം. ഈ നമുക്കൊക്കെ വേണ്ടി ഈ ന്യൂറോ സയൻസ് വിഭാഗം തയ്യാറാക്കുന്ന ഈ ഈ എക്സിബിഷൻ ഈ വരുന്ന ഞായറാഴ്ച മുതൽ 16-ാം തീയതി വരെ വരുന്ന ബുധനാഴ്ച വരെ ഉണ്ടാവും.
0: ഇപ്പോൾ യൂണിവേഴ്സിറ്റി കൊച്ചിൻ യൂണിവേഴ്സിറ്റി തന്നെ സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഒരു ഇനിഷ്യേറ്റീവാണിത്. അപ്പോൾ മാക്സിമം ഈ സൊസൈറ്റിയിൽ ഈ ഇൻഫർമേഷൻസ് എത്തിക്കുക. അതുകൂടാതെ യൂണിവേഴ്സിറ്റീസ് ടു സ്റ്റാൻഡ് ഫോർ എ ഹെൽത്തി സൊസൈറ്റി എന്നുള്ള കോൺസെപ്റ്റ്.
1: തീർച്ചയായും തീർച്ചയായും അതങ്ങനെ തന്നെ നടക്കട്ടെ. അപ്പോൾ നമ്മളോട് ഇത്രയും നേരം ഈ മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ പല അവസ്ഥാന്തരങ്ങളും സാധ്യത

0: കഥകൾ അതിനെക്കുറിച്ചെല്ലാം വിശദമായി സംസാരിച്ചതും നമ്മുടെ സംശയങ്ങൾ ദൂരീകരിച്ചതും ഡോക്ടർ ബേബി ചക്രപാണിയാണ്. ക്വിസാറ്റിലെ സെൻറ്റർ ഫോർ ന്യൂറോ സയൻസിൻ്റെ ഡയറക്ടറാണ് ഇദ്ദേഹം. അപ്പോൾ വിളിച്ച എല്ലാവർക്കും നന്ദി, കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, ഒപ്പം താങ്കൾക്കും വലിയൊരു നന്ദി. അതിനോടൊപ്പം അഭിനന്ദനങ്ങൾ, 25th വാർഷികം ആണ് താങ്കളുടെ ന്യൂറോ സയൻസ് വിഭാഗം ആചരിക്കുന്നത്. സിംബോസിയം ഒരു വിജയമാവട്ടെ, ഒത്തിരി പേർക്ക് ഗുണകരമാവട്ടെ. താങ്കളുടെ എല്ലാവിധ പ്രവർത്തനങ്ങളും ഇതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും.
1: നന്ദി, നമസ്കാരം.
0: ഹലോ കൊച്ചി എഫ് എം ഇവിടെ അവസാനിക്കുന്നു. നന്ദി.

0: ആകാശവാണി FM വാർത്തകൾ.
1: പതിനെട്ടാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഒരുങ്ങിയ രാജ്യ തലസ്ഥാനം രണ്ടു ദിവസത്തെ ഉച്ചകോടിക്ക് നാളെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെ പ്രമുഖരുമായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. ഫലപ്രദമായ ചർച്ചകൾക്ക് ബ്രിക്സ് ഉച്ചകോടി വേദിയാകുമെന്ന് പ്രധാനമന്ത്രി. ആചാര്യ വിനോബ ഭാവെയുടെ ജന്മദിനത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിനോബ ഭാവെയുടെ ജയ് ജഗത് എന്ന ആഹ്വാനം മാനവികതയ്ക്ക് പരമപ്രാധാന്യം നൽകുന്നതായിരുന്നുവെന്ന് പ്രധാനമന്ത്രി. ശബരിമല തീർത്ഥാടനം തുടങ്ങിയതിനുശേഷവും മുന്നൊരുക്ക പ്രവൃത്തികൾ തുടരുന്ന സാഹചര്യം ഇത്തവണ ഉണ്ടാകരുതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഞായറാഴ്ച കേരളത്തിലെത്തും. അഞ്ചു ദിവസത്തെ ഇന്ത്യ പര്യടനത്തിന്റെ ഭാഗമായാണ് സന്ദർശനം. പ്രശസ്ത തമിഴ് പ്രഭാഷകനും സംവാദ പരിപാടികളുടെ അവതാരകനുമായ സോളമൻ പാപ്പയ മധുരയിൽ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിലെ ഏറ്റവും സുപ്രധാന ഘടകമാണ് പട്ടയ വിതരണമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി എ.പി. അനിൽകുമാർ. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളുടെ ചരിത്രത്തിലാദ്യമായി വിദ്യാർത്ഥികൾക്കായി സൌജന്യ കുതിരസവാരി പരിശീലന പദ്ധതിക്ക് തുടക്കം കുറിച്ച് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർസെക്കൻഡറി സ്കൂൾ. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം.
0: ആകാശവാണി FM വാർത്തകൾ.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ നാലു മണിപ്പൂക്കൾ.

ഹായ്, ഹലോ, നാലുമണിപ്പൂക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പെട്ടെന്ന് തന്നെ മെസ്സേജസ് ഒക്കെ അയക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവർക്കുള്ള പാട്ടുകൾ ഡെഡിക്കേഷൻസ് ഒക്കെ ഇപ്പോൾ നാലുമണിപ്പൂക്കളിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. അയക്കുന്ന നമ്പർ 9444655888 9446455888. മെസ്സേജ് അയക്കുമ്പോൾ പേരും സ്ഥലവും വയ്ക്കാൻ മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം തന്നെ ഒരു മനോഹരമായിട്ടുള്ള പാട്ടിലേക്ക് പോവാം.

0: ഇറങ്ങുന്ന വയസ്സ് ഇത് പൊളിക്കുമടാ.
1: അപ്പോ ദാ നാലുമണിപ്പൂവിലെ ആദ്യത്തെ ഒരു മനോഹരമായിട്ടുള്ള പാട്ടിന് ശേഷം നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ നാലുമണിപ്പൂവിൽ വന്ന ഒരു മെസ്സേജ് നമുക്ക് വായിച്ചങ്ങ് തുടങ്ങാം അല്ലേ. ഹായ് നാലുമണിപ്പൂവി, സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമായിട്ടിരിക്കുന്നു. സിബി എന്നാണ് പേര് എന്ന് പറഞ്ഞിട്ടുണ്ട്. അഴീക്കോടിൽ നിന്നുമാണ് മെസ്സേജ് അയക്കുന്നത്. എൻ്റെ ചേച്ചിയുടെ മകൻ്റെ ബർത്ത്ഡേ ആണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നാണ് ബർത്ത്ഡേ എന്നൊന്നും പറഞ്ഞിട്ടില്ല, ഇന്നാണോ എന്തോ. എന്തായാലും ഹാപ്പി ബർത്ത്ഡേ ടു യു ട്ടോ. അക്ഷയ് എന്നാണ് പേര് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അക്ഷയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ, നല്ലൊരു സോങ് വെക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് നല്ലൊരു സോങ് തന്നെ കേൾക്കാം.

പ്രിയപ്പെട്ട സുന്ദരി നാലുമണിപ്പൂവിന് എന്നൊക്കെ പറഞ്ഞിട്ട് നമസ്കാരം പറഞ്ഞിട്ട് കണ്ണൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, വാളകത്ത് നിന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർക്കും എല്ലാ പാട്ട് പ്രേമികൾക്കും വേണ്ടി. ഓ ഓ, ശരി ശരി. കളിയാട്ടം മൂവിയിലെ വേളിക്ക് വെളുപ്പാൻ കാലം എന്ന പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും പാട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇനി വരുന്ന പാട്ട്.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
0: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
2: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: വീണ്ടും ദാ തിരിച്ചെത്തിയിരിക്കുന്നു നാലുമണിപ്പൂക്കളിലേക്ക്. ഹായ് നാലുമണിപ്പൂവേ, നമസ്കാരം. എൻ്റെ പേര് ശുഭ, സ്ഥലം മാമ്പ്ര. ഞാൻ ജോലി സ്ഥലത്ത് നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ദീപ ചേച്ചിയുടെ വിവാഹ വാർഷികമാണ്. ദീപ ചേച്ചിയുടെ ഭർത്താവിൻ്റെ പേര് അനിൽ. ദീപ ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെയാണ്. ദീപ ചേച്ചിക്കും അനിച്ചേട്ടനും വേണ്ടി യവന കഥയിൽ എന്ന് പറഞ്ഞ പാട്ട് വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നാലുമണിപ്പൂവ് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ദീപ ചേച്ചിയും അനിൽ ചേട്ടനും അല്ലേ, അപ്പം രണ്ടുപേർക്കും ഒരു വിവാഹ ആശംസകൾ പറയുകയാണ് കേട്ടോ. വെഡിങ് ആനിവേഴ്സറി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, എത്രാമത്തെയാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പം എന്തായാലും അവർക്ക് വേണ്ടിയിട്ട് പാട്ട് കേൾക്കാം.

0: ബ്രോ, ഒരു റെഫ്രിജറേറ്റർ എടുക്കാൻ നോക്കിയിട്ട് ബജറ്റ് ഒത്തു വരുന്നില്ല.
1: എന്നാ മൈജിയിലേക്ക് പോക്കോ, അവിടെ 10,299 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും, ഒപ്പം 4 വർഷം വാറന്റിയും.
2: മൈജി പ്രൈസ് ചാലഞ്ച്, വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില. എല്ലാ മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
3: അപ്പോൾ അടുത്തൊരു മെസ്സേജ് വായിക്കാം. ഹലോ നാലുമണിപ്പൂവേ, രമേശാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത് പുത്തൻചിറയിൽ നിന്നും. ഈ മാസം 13-ാം തീയതി, അതായത് ഞായറാഴ്ച, എൻ്റെ അളിയൻ്റെ മകളുടെ എൻഗേജ്മെൻ്റ് ആണ്. മകൾ നയന വരനാകാൻ പോകുന്നത് സിദ്ധാർത്ഥൻ. ഇവർക്കായി ഹൃദയം മൂവിയിലെ ഉണക്കമുന്തിരി എന്ന ഗാനം വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കറക്റ്റ് പറ്റിയ ഒരു പാട്ട് തന്നെ അല്ലേ. അപ്പോൾ എന്തായാലും രണ്ടു പേർക്കും ആശംസകളൊക്കെ നേരത്തെ തന്നെ അറിയിക്കുകയാണ്. നേരത്തെ അല്ല, അപ്പോൾ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ഇനി ഒരു ദിവസം മാത്രമേ ഉള്ളൂ, അപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും അടിച്ചു പൊളിക്കൂ, ആ ഒരു ദിവസം മനോഹരമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടതാ പാട്ട്.

0: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
1: ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
0: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.

അടുത്ത ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അർച്ചനയാണ്, എൻ്റെ സ്ഥലം തൃശ്ശൂരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു പാട്ട് വെച്ച് തരുമോ? ഓക്കെ, ഡെഡിക്കേഷൻ ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പം എന്തായാലും ഒരു മനോഹരമായിട്ടുള്ള പാട്ട് വരുന്നു.

0: വാഷിംഗ് മെഷീൻ വാങ്ങാൻ നോക്കുകയാണോ? വിലയുടെ കാര്യത്തിൽ മൈജി ആരെയും ചലഞ്ച് ചെയ്യും.
1: അതെ, 6,299 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ. കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.
2: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ സെപ്റ്റംബർ 13 വരെ മാത്രം.
3: വീണ്ടും സ്വാഗതം 4 മണിപ്പൂക്കളിലേക്ക്. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന സന്തോഷ് ചേട്ടനും ഷീല ചേച്ചിക്കും വേണ്ടി ഒരു പാട്ട് വെച്ചു തരുമോ എന്ന അടുത്തൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ശ്രീമൂല നഗരത്ത് നിന്ന് ശക്തി സ്പീഡ് സോഡ കമ്പനിയിലെ സ്റ്റാഫുകളാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. നിസാർ, താഹിറ ആശ, അനിത, അപ്പോൾ ഇത്രയും പേര് കൂടി ചേർന്നിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. സന്തോഷ് ചേട്ടനും ഷീല ചേച്ചിക്കും വിവാഹ മംഗള ആശംസകൾ നേരുകയാണ്. ഒപ്പം ദാ മനോഹരമായുള്ള ഒരു പാട്ടും കേട്ടോളൂ.

0: ബ്രോ, ഒരു റെഫ്രിജറേറ്റർ എടുക്കണം.
1: എന്നാ മൈജിയിലേക്ക് പോകോ, അവിടെ 10,299 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും.
2: മൈജി പ്രൈസ് ചലഞ്ച്, വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില. എല്ലാ മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
3: തിരിച്ചു വരാം നാലുമണിപ്പൂക്കളിലേക്ക്. ഹായ് നാലുമണിപ്പൂവേ, സുഖാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? സജു നടുവട്ടം മലയാറ്റൂരിൽ നിന്നാണ്. എനിക്ക് ദിൽ ഹേ കി മാൻതാ നഹി എന്ന ഹിന്ദി ഗാനം വേണം, ചായ കുടിച്ചോ എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും മനോഹരമായിട്ടുള്ളൊരു ഹിന്ദി ഗാനമാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. ഉറപ്പായിട്ടും ദാ പാട്ട് വരുന്നു.

നാലുമണിപ്പൂക്കളിൽ ഇനി അടുത്ത മെസ്സേജ് വായിക്കാനുള്ള സമയമായി. എൻ്റെ പേര് പ്രിയ സനിൽ, ആലുവ ദേശമാണ്. ഞങ്ങളുടെ വീട് കുന്നുംപുറത്താണ്. ഓക്കെ. എൻ്റെ മകൾ ദേവിതയ്ക്ക്, ദേവിത എന്നാണ് എഴുതിയിരിക്കുന്നത്, ദേവികയാണോ എന്നെനിക്കറിയില്ല, ദേവിതയ്ക്ക് പൊന്നു എന്ന് വിളിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് വേണ്ടി ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പൊന്നുവിന് വേണ്ടിയിട്ടാണ് ഇനി വരുന്ന പാട്ട് വരുന്നത്.

ചിത്രം കുഞ്ഞളിയൻ, നിഷാദ് കെ കെ, ശ്രീനാഥ് ശിവശങ്കരൻ, അഖിൽ ആനന്ദ് എന്നിവർ പാടിയത്. ഗാനരചന വി ആർ പ്രസാദ്, സംഗീതം എം ജി ശ്രീകുമാർ.

0: മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൗൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
1: 9-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക്, മിടുക്കരായി പഠനം തുടരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പാണ് ഈ പദ്ധതി. മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ്.

0: എന്നാണ് ഈ പദ്ധതിയുടെ പേര്. നാഷണൽ മീൻസ്കം സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം ദേശീയ സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെ മികവുറ്റ വിദ്യാർത്ഥികൾക്ക് 8-ാം ക്ലാസ്സിൽ പഠനം തുടരാനും സെക്കൻഡറി ഘട്ടം പൂർത്തിയാക്കാനും അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ് ഇത്. ഇതിന്റെ കവറേജ് ഈ സ്കീമിന് കീഴിലുള്ള ഒരു സംസ്ഥാന സർക്കാർ, സംസ്ഥാന എയ്ഡ് സ്കൂൾ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കീഴിൽ പഠിക്കുന്ന ഒരു സ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതാണ്. ഇതിലെ വാർഷിക വരുമാനം ഒരു കുട്ടിയുടെ കുടുംബത്തിൽ 150,000 രൂപയിൽ കവിയാൻ പാടില്ല. ഒരു വിദ്യാർത്ഥിക്ക് പ്രതിവർഷം 12,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനുള്ള ടെസ്റ്റിൽ പങ്കെടുക്കുന്നതിനായിട്ട് 7-ാം ക്ലാസ് പരീക്ഷയിൽ വിദ്യാർത്ഥിക്ക് കുറഞ്ഞ 55% മാർക്കോ തത്തുല്യ ഗ്രേഡോ ഉണ്ടായിരിക്കേണ്ടതാണ്. SC/ST വിദ്യാർത്ഥികൾക്ക് 5% ഇളവ് ലഭിക്കും. വിദ്യാർത്ഥികൾ സർക്കാർ എയ്ഡഡ് തദ്ദേശ സ്വയംഭരണ സ്കൂളുകളിൽ റെഗുലർ വിദ്യാർത്ഥികളായി പഠിക്കുന്നവരായിരിക്കണം. NVS, KVS തുടങ്ങിയ റെസിഡൻഷ്യൽ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കുവാൻ അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഈ പദ്ധതി പ്രകാരം 2 തരത്തിലുള്ള ടെസ്റ്റുകളാണ് ഇതിലെ വിദ്യാർത്ഥികൾക്ക് ഉള്ളത്. യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒരു വിദ്യാർത്ഥി 2 ടെസ്റ്റുകളിലും വിജയിക്കേണ്ടതാണ്. ആദ്യത്തെ ടെസ്റ്റ് NMMSSന് കീഴിലുള്ള മെന്റൽ എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്, മാറ്റ് എന്നാണ് അതിനെ നമ്മൾ പറയുക. 2-ാമത്തെ ടെസ്റ്റ് സ്കോളാസ്റ്റിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നാണ് അറിയപ്പെടുക, SAT. ഈ 2 ടെസ്റ്റുകൾക്കും ഒരുമിച്ചെടുത്ത് മൊത്തത്തിൽ 40% മാർക്കോടെ പാസ്സാകുന്ന കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ്. SC/ST വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കട്ട് ഓഫ് മാർക്ക് 32% കുറച്ചിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിന് സ്കോളർഷിപ്പ് തുടരുന്നതിന് വേണ്ടി 9-11 ക്ലാസ്സുകളിൽ അവരുടെ പരീക്ഷകളിൽ കുറഞ്ഞത് 55% മാർക്കുണ്ടായിരിക്കണം. 9-ാം ക്ലാസ്സിൽ 10-ാം ക്ലാസ്സിൽ കുറഞ്ഞത് 60% മാർക്ക് ലഭിച്ചിരിക്കണം. SC വിദ്യാർത്ഥികൾക്ക് ഇതിലെല്ലാം 5% മാർക്ക് ഇളവ് ഉണ്ടായിരിക്കും. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം വികസിപ്പിച്ചെടുത്ത സ്കോളർഷിപ്പ് പോർട്ടലിൽ ഈ സ്കീം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫറിന്റെ കീഴിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അക്കൗണ്ട് വഴി നേരിട്ടാണ് ഈ സ്കോളർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നത്.
1: മീൻസ്കം മെറിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ മുൻ ചീഫ് മാനേജറും ധനകാര്യ സാക്ഷരതാ കൌൺസിലറുമായ ശ്രീ ആർ ഗിരീഷ് കുമാർ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സമയം 6 മണി കഴിഞ്ഞ് 10:30. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കാർഷിക ജീവനം, മണ്ണിൽ പിറക്കുന്ന പച്ചയുടെ കുഞ്ഞു കവിത, മൈക്രോഗ്രീൻസ് കൃഷിരീതികൾ പങ്കുവയ്ക്കുന്നു, ഏലൂർ പുതിയ റോഡിലെ ഗാനസരസ്വതി.

0: 7:20 വിപണി, 7:25 വാർത്തകൾ, 7:35 മുതൽ 9 വരെ എഫ് എം ഈവനിങ്. ഇതിൽ നിലവറ, ഒരിടത്തൊരിടത്ത് മായ ബാലകൃഷ്ണന്റെ ബാലസാഹിത്യകൃതി, കേണൽ ജാനുട്ടിയും മേജർ അപ്പൂച്ചിയും. 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 സമഗ്ര ഹോമിയോ എഫ് എം ഹെൽത്ത് ലൈൻ, നടുവേദന കാരണങ്ങളും ഹോമിയോപ്പതി പരിഹാരവും, ഡോക്ടർ കെ വി ഷോയിസിനുമായി അഭിമുഖം. ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിത മലയാളം, ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ. 9:15 ചുറ്റുവട്ടം, കൊച്ചി ചാവറ കൾച്ചറൽ സെന്റർ ലൈബ്രറി ഹാളിൽ വെച്ച് ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മണിനാഥം എന്ന കൃതിയുടെ 90 വർഷത്തോടനുബന്ധിച്ച് നടന്ന പ്രഭാഷണ പരമ്പരയിൽ കേരള സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി ആർ ഗോപാലകൃഷ്ണൻ നൽകിയ പ്രഭാഷണത്തിൽ നിന്ന്. 9:30 സാഹിത്യ സുരഭി, ഡോക്ടർ സണ്ണി സെബാസ്റ്റ്യന്റെ പ്രഭാഷണം, സി ജെയും നവീന നാടക ദർശനവും, പി പി രാജേന്ദ്രൻ കർത്തയുടെ കവിതകൾ, ഷിബിൻ ജോർജിന്റെ കഥ മയ്യത്ത് വന്ന വഴി. 10:00 ശ്രീനിവാസ ജോഷിയുടെ സംഗീത കച്ചേരി, ഭരത് കാമത് തബല, അവിനാശ് ഡിഗെ ഹാർമോണിയം. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ.
1: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
2: കുടുങ്ങി UPI പിൻ എൻട്രിങ്, പണം അയക്കാനായി മാത്രം.
3: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: ഈ കിച്ചണൊന്ന് മാറ്റം വരുത്തിയാലോ? പഴയ കെറ്റില്, അയൺ ബോക്സ്, അപ്പച്ചട്ടി, ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് മാറ്റി പുതിയതാക്കണ്ടേ?
4: മാറ്റിക്കോ, വിലയെ കുറിച്ച് മാത്രം ചിന്തിക്കണ്ട. മറ്റാരും നൽകാത്ത വിലക്കുറവുമായി മൈജി പ്രൈസ് ചാലഞ്ച് വീണ്ടും. എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും 13 വരെ.
5: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിടിലൻ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: 2000 വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5000 വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20,000 വരെ ക്യാഷ് ബാക്കും, 10,000 വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
5: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിള്ളിയിൽ ഷോറൂം സന്ദർശിക്കൂ.
3: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
6: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
3: ആൻഡ് എക്ചെട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
7: മൈജി പ്രൈസ് ചാലഞ്ച്,
3: 29,999 വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം സ്വന്തമാക്കാം 3,000 വരെ വിലയുള്ള ഇഷ്ട പ്രൊഡക്ടുകൾ. ഓഫർ 13 വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
0: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
8: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
9: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്,
8: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട്.
10: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
8: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
10: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
8: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
11: നാളെ രാവിലെ 7:00 സ്പോൺസേർഡ് പരിപാടി പൊപ്ര. തലച്ചോറിനെ അടുത്തറിയുവാൻ സന്ദർശിക്കൂ ബ്രെയിൻ സിംബോസിയം. 13 മുതൽ കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം ക്യാമ്പസിൽ.
0: അറിയിപ്പുകൾ തുടരുന്നു. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, പ്രതാപൻ ചേന്തമംഗലം അവതരിപ്പിച്ചത്. 6:00 ആകാശവാണി എഫ് എം വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ, 6:37 ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, അയ്യപ്പ പണിക്കരുടെ ഗോപിക ദണ്ഡകം എന്ന കവിത, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 മുതൽ 7:25 വരെ എഫ് എം ഡയറിയുടെ ആദ്യഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം. 7:00 സ്പോൺസർഡ് പരിപാടി പോപ്ര. 7:05 മഹിത മലയാളം. തുടർന്ന് ഉപഭോക്താക്കൾ അറിയാൻ. ഈ ഗാനം ഇന്നത്തെ ഗാനം. തുടർന്ന് ആരോഗ്യക്കുറിപ്പുകൾ, ശനിദശ. 7:25 വാർത്തകൾ. 7:35 എഫ് എം ഡയറി തുടരും. സമകാലികം, പുകയണിഞ്ഞ പൊതുശ്മശാനങ്ങൾ. 7:50 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. തുടർന്ന് RCR കായം എന്ത് പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 8:05 യുവവാണി, കാട്ടിലെ കാഴ്ചകൾ ക്യാമറ കണ്ണിൽ. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് കൺസർവേറ്ററും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ PM പ്രഭു പങ്കെടുക്കുന്നു ആദ്യഭാഗം. 8:25 ഇന്ന് ഈ നിലയത്തിൽ നിന്ന് സേവന വാർത്തകൾ, ചോദ്യമുത്തരം, ചിന്താ

0: ശകലം 8:30 ചലച്ചിത്ര ഗാനങ്ങൾ, 8:40 സമഗ്ര ഹോമിയോഫം ഹെൽത്ത് ലൈൻ, നടുവേദന കാരണങ്ങളും ഹോമിയോപ്പതി പരിഹാരവും ഡോക്ടർ കെ വി ഷോയിസിനുമായി അഭിമുഖം. 9:00 സാഹിത്യ സുരഭി, ഡോക്ടർ സണ്ണി സെബാസ്റ്റ്യന്റെ പ്രഭാഷണം, സി ജെയും നവീന നാടകദർശനവും, പി പി രാജേന്ദ്രൻ കർത്തയുടെ കവിതകൾ, ഷിബിൻ ജോർജിന്റെ കഥ മയ്യത്തു വന്ന വഴി, 9:30 FM മോർണിംഗ് സെലക്ഷൻസ്, 10:00 നേർവഴി, 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:25 സേവന വാർത്തകൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി, 10:55 നാട്ടുവിശേഷം, 11:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, ലളിത ഗാനങ്ങൾ, 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, 12:50 വാർത്തകൾ, 1:00 ഫോൺ ഔട്ട് ഗാനോത്സവം, 1:55 സേവന വാർത്തകൾ, 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 3:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഗസലുകൾ, 3:30 കൊച്ചി വേവ്സ്, 4:00 വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ, 4:55 സേവന വാർത്തകൾ, 5:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലെ, 6:10 അറിയിപ്പുകൾ മധുരം ഗീതം ലളിത ഗാനം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി തിരുവനന്തപുരം റിലെ, പച്ചക്കറികളിലെ സംയോജിത രോഗകീട നിയന്ത്രണം ബിന്ദു ആർ മാത്യൂസുമായി അഭിമുഖം, 7:20 വിപണി വാരാന്ത്യാവലോകനം, 7:25 വാർത്തകൾ, 7:35 മുതൽ 9:00 വരെ FM ഈവനിംഗ് സമകാലികം. ഇതിൽ പുകയണഞ്ഞ പൊതുശ്മശാനങ്ങൾ, 7:55 ഒരിടത്തൊരിടത്ത്, 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്, 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം, ഹൃദയാഘാതം കാരണങ്ങളും ചികിത്സയും, കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അരുൺ കുമാർ ജിയുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം യു കെ കുമാരൻ എഴുതിയ നോവൽ, 8:50 മഹിത മലയാളം, ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ, 9:00 ന്യൂസ് അറ്റ് 9, 9:15 നാടകഗാനങ്ങൾ, 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 ദേശീയ സംഗീത പരിപാടി, 11:00 ഹിന്ദിയിലും 11:00 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. നിങ്ങൾ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
1: ജമീലയുടെ നീട്ടിയുള്ള വിളി. ഷാഹിന, ആരാ ഫോണില്? ഉപ്പയാണോ? എന്താ വിശേഷം? ആ ഫോണൊന്ന് എനിക്ക് തന്നെ.
0: ഷിബിൻ ജോർജ് ചളിക്കവട്ടം എഴുതി അവതരിപ്പിച്ച കഥ മയ്യത്ത് വന്ന വഴി.
2: ഇല്ലത്തെ ചെന്തെങ്ങിൽ മണ്ടയിലാരമ്മി പാൽക്കിണ്ണം കൊണ്ടുപോയി വച്ചു.
0: പി പി രാജേന്ദ്രൻ കർത്തയുടെ കവിതകൾ.
3: ബൈബിൾ പഴയ നിയമത്തിലെ ദാവീദ് കഥയെ പ്രമേയമാക്കി സി ജെ തോമസ് രചിച്ച ആ മനുഷ്യ നീ തന്നെ നാടകം രൂപശില്പത്തിലും ഭാവാവിഷ്കരണത്തിലും തത്വചിന്താപരതയിലും മികച്ചു നിൽക്കുന്നു.
0: സി ജെയും നവീന നാടകദർശനവും, ഡോക്ടർ സണ്ണി സെബാസ്റ്റ്യൻ നടത്തുന്ന പ്രഭാഷണം ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭി. ഇപ്പോൾ മധുരം ഗീതം ലളിത ഗാനം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. കാവാലം ശ്രീകുമാർ പാടിയത്, രചന അജയൻ നമ്പൂതിരി, സംഗീതം പെരുമ്പാവൂർ ജി. രവീന്ദ്രനാഥ്.

0: ഇനി സേവന വാർത്തകൾ. കളമശ്ശേരി നഗരസഭയിലെ സാമൂഹ്യ സുരക്ഷ പെൻഷൻ അനുവദിക്കപ്പെട്ട എല്ലാ വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളും അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഈ മാസം 30 തീയതിക്ക് മുൻപായി വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. മസ്റ്ററിംഗ് പരാജയപ്പെടുന്നവർ നഗരസഭയിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ്.
1: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിഡിലൻ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
2: 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20,000 രൂപ വരെ ക്യാഷ് ബാക്കും 10,000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
1: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിളിൽ ഷോറൂം സന്ദർശിക്കൂ.
3: സ്മാർട്ട് ഫോണുകളിൽ മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവുമായി മൈ ജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
4: 60,000 മുതൽ 99,999 രൂപ വരെ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്ക് 13,500 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
3: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
0: കേന്ദ്ര സർവീസിലേക്കുള്ള നിയമനങ്ങൾക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ 2026 അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 22. വെബ്സൈറ്റ് www.ssc.gov.in.
5: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
6: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
5: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
6: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: ആലുവ നഗരസഭ മുഖേന സാമൂഹ്യ സുരക്ഷ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ

0: ഈ മാസം 30 വരെയുള്ള കാലയളവിനുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾ ലൈഫ് സർട്ടിഫിക്കറ്റ് നഗരസഭാ ഓഫീസിൽ സമർപ്പിക്കണം.
1: 6,299 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ, കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.
2: മൈ ജി പ്രൈസ് ചലഞ്ച് ഓഫർ സെപ്റ്റംബർ 13 വരെ മാത്രം.
3: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
4: എവിടുന്ന് വാങ്ങിക്കണം?
3: ഓഫർ കണ്ടിട്ട് മൈ ജി മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1,00,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
4: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
3: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
4: എന്നാ മൈ ജി തന്നെ പോവാം.
3: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല, നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
5: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
6: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
5: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
6: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
5: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayerboard.gov.in.
6: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
5: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
7: ബ്രോ, ഒരു റെഫ്രിജറേറ്റർ എടുക്കണം.
8: എന്നാ മൈ ജിയിലേക്ക് പോകൂ, അവിടെ 10,299 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും.
1: മൈ ജി പ്രൈസ് ചാലഞ്ച്, വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില. എല്ലാ മൈ ജി ആൻഡ് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഫോട്ടോണിക്സിൽ നടത്തുന്ന MTech പ്രോഗ്രാമിൽ വിവിധ വിഭാഗങ്ങളിൽ സീറ്റ് ഒഴിവുണ്ട്. താല്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, ജാതി എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകളും നിശ്ചിത ഫീസുമായി ഈ മാസം 14 രാവിലെ 10 മുതൽ 11 വരെയുള്ള സമയത്ത് ഡിപ്പാർട്ട്മെന്റിൽ ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് 0484-2-86-24-11 ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-2-86-24-11. വെബ്സൈറ്റ് www.photonics.kusa.ac.in. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികൾക്ക് 36 മാസം വരെയുള്ള കുടിശ്ശിക ഈ മാസം 30 വരെ ഒടുക്കാമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 0479-2-41-05-68 മറ്റൊരു നമ്പർ 91-88-51-98-54 ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 0479-2-41-05-68 91-88-51-98-54 മൺപാത്ര നിർമ്മാണം കുലത്തൊഴിലായി സ്വീകരിച്ചിട്ടുള്ള OBC വിഭാഗം പരമ്പരാഗത മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 20 വരെ നീട്ടി. 60 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 0484-2-98-31-30 0484-2-98-31-30 സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
2: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
1: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം. ബ്രിക്സ് ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി പ്രധാനമന്ത്രി. ഇറാൻ പ്രസിഡന്റുമായും യുഎൻ സെക്രട്ടറി ജനറലുമായുമുള്ള കൂടിക്കാഴ്ച അല്പസമയത്തിനകം. രാജ്യത്ത് ആദ്യമായി വയോജന സൌഹൃദ ഓഫീസ് സർട്ടിഫിക്കേഷൻ സംവിധാനം നടപ്പാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപ്പാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി നിയന്ത്രണത്തിന് ഇന്നും സാധ്യതയെന്ന് കെഎസ്ഇബി. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഇന്ന് യോഗം ചേർന്നു. ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യ. വാർത്തകൾ വിശദമായി. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ, യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. ഫലപ്രദമായ ചർച്ചകൾക്ക് ഉച്ചകോടി വേദിയാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആത്മവിശ്വാസം പങ്കുവച്ചു. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഇന്ത്യയ്ക്ക് പുറമെ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, യുഎഇ എന്നീ 11 രാജ്യങ്ങളാണ് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. രാജ്യതലസ്ഥാനത്ത് കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇതോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബ്രിക്സ് ബിസിനസ് ഫോറത്തിന്റെ ലീഡേഴ്സ് സെഷൻ ഭാരത് മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ തുടങ്ങിയവർ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. നൂതന ആശയങ്ങളുടെ ആഗോള കേന്ദ്രങ്ങളായി ബ്രിക്സ് രാജ്യങ്ങൾ മാറുന്നതായി ശ്രീ മോദി ലീഡേഴ്സ് സെഷനിൽ പറഞ്ഞു. ആഗോള അനിശ്ചിതാവസ്ഥകൾക്കിടയിലും ഇന്ത്യ വളർച്ചയുടെയും സുസ്ഥിരതയുടെയും കേന്ദ്രമായി തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
3: ബ്രിക്സ് ദേശ് ഗ്ലോബൽ ഇനോവേഷൻ ഓർ സൊല്യൂഷൻസ് കെ ലിയേ മഹത്വപൂർണ സെന്റർസ് ഭി ബൻ രഹേ ഹേ ഗ്രാസ് റൂട്ട് സേ ലേക്കർ ഫ്രണ്ടിയർ ടെക്നോളജീസ് തക് ഹമാരെ ദേശോ മേ ഇനോവേഷൻ കീ നയി സംഭാവനയെ ആകാർ ലേ രഹി ബ്രിക്സ് കീ ബഢ്തി സ്കേൽ സ്പീഡ് ഓർ ഓപ്റ്റിമിസം ഹമാരെ ബീച്ച് സാഫ് ദിഖായി ദേ രഹി ഹേ.
0: ബ്രിക്സ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രീയ, സാമ്പത്തിക, പ്രതിരോധ മേഖലകളിലെയും ഊർജ്ജ ബഹിരാകാശ രംഗങ്ങളിലെയും സഹകരണത്തിന്റെ പുരോഗതി ഇരുവരും വിലയിരുത്തി. പശ്ചിമേഷ്യയിലെയും കരിങ്കടൽ മേഖലയിലെയും സംഘർഷം ഉൾപ്പെടെ സുപ്രധാന വിഷയങ്ങളിൽ ഇരു നേതാക്കളും കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു. ചർച്ചകളും നയതന്ത്രവുമാണ് സംഘർഷങ്ങൾ പരിഹരിക്കാനുള്ള ഏക മാർഗമെന്ന് പറഞ്ഞ ശ്രീ മോദി സമാധാന ശ്രമങ്ങൾക്കുള്ള ഇന്ത്യൻ പിന്തുണ ആവർത്തിച്ചു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനുമായും യുഎൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായും പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളെ വയോജന സൌഹൃദമാക്കുന്നതിനുള്ള നൂതന പദ്ധതിക്ക് തുടക്കം കുറിക്കാനൊരുങ്ങി വയോജന ക്ഷേമ വകുപ്പ്. രാജ്യത്ത് ആദ്യമായാണ് വയോജന സൌഹൃദ ഓഫീസ് സർട്ടിഫിക്കേഷൻ സംവിധാനം നടപ്പാക്കുന്നത്. വില്ലേജ്, താലൂക്ക് ഓഫീസുകൾ, ആശുപത്രികൾ, ബാങ്കുകൾ, ഗതാഗത കൌണ്ടറുകൾ എന്നിവിടങ്ങളിൽ സർട്ടിഫിക്കേഷൻ നടപ്പാക്കും. പൊതുമാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടത്തി ഗോൾഡ്, സിൽവർ, ബ്രോൺസ് സർട്ടിഫിക്കറ്റുകളാണ് നൽകുന്നത്. പടികളില്ലാത്ത പ്രവേശനം, താഴത്തെ നിലയിലെ ശൌചാലയം, മുതിർന്ന പൌരന്മാർക്കായി മുൻഗണന ക്യൂ എന്നിവ നിർബന്ധമായും പാലിക്കേണ്ട മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടുന്നു. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വേഗത്തിലാക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തീർത്ഥാടനത്തിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് ഇന്ന് അവലോകന യോഗം ചേർന്നു. വിശദാംശങ്ങളിലേക്ക്.
4: ഭക്തർക്ക് ആവശ്യമായ സൌകര്യങ്ങളും സുരക്ഷയും ഒരുക്കുന്നതിൽ ഒരു വീഴ്ചയും വരുത്തരുതെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ നിർദ്ദേശിച്ചു. സന്നിധാനത്ത് എല്ലാ വകുപ്പുകളുടെയും സംയുക്ത കൺട്രോൾ റൂം സ്ഥാപിക്കണം. പമ്പ, ശബരിമല ഇടത്താവളങ്ങൾ എന്നിവിടങ്ങളിൽ ശുചീകരണ യജ്ഞം നടത്തേണ്ടതാണ്. പ്രസാദ വിതരണത്തിന് ആവശ്യമായ സാധന സാമഗ്രികളുടെ ലഭ്യതയും ഉറപ്പുവരുത്തണം. ഭക്തർക്ക് അപകടമുണ്ടാക്കുന്ന രീതിയിൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കരുതെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ദേവസ്വം മന്ത്രി കെ മുരളീധരൻ, മന്ത്രിമാരായ കെ എം ഷാജി, പി കെ ബഷീർ, സി പി ജോൺ, ചീഫ് സെക്രട്ടറി ഡി ജി പി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പ്രതിദിനം 3.5 ലക്ഷം നിർമ്മാണ ശേഷിയോടെ അരവണ പ്ലാന്റിന്റെ ശേഷി വർദ്ധിപ്പിച്ചതായി ദേവസ്വം ബോർഡ് യോഗത്തിൽ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ്

0: ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യത കുറയുകയും ആവശ്യകത വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജോൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കാൻ ഒരുങ്ങുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. മുൻകാലങ്ങളിൽ രാത്രി 7 മുതൽ 10 മണിവരെയായിരുന്ന പീക്ക് അവറുകൾ ഇപ്പോൾ രാത്രി 11 മണിക്ക് ശേഷവും തുടരുകയാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയുണ്ടെന്ന് KSEB അറിയിച്ചു. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. വൈദ്യുതി പ്രതിസന്ധി തരണം ചെയ്യുന്നതിൽ സർക്കാർ വൻ പരാജയമെന്ന് മുൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. 6080 മെഗാവാട്ട് വരെ ഉപഭോഗം കൂടിയിട്ടും LDF സർക്കാരിന്റെ കാലത്ത് പ്രതിസന്ധി ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി കിട്ടുമായിരുന്ന കരാർ LDF സർക്കാർ റദ്ദാക്കിയതാണ് വൈദ്യുതി പ്രതിസന്ധിക്കിടയാക്കിയതെന്ന ആരോപണം ശരിയല്ലെന്നും കരാർ റദ്ദ് ചെയ്തത് റെഗുലേറ്ററി കമ്മീഷനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കണ്ണൂർ ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ക്ലബ്ബുകൾ എന്നിവയെ പ്രതിനിധീകരിച്ചുള്ള കായിക താരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: തലശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ രാവിലെ പുരുഷന്മാരുടെ 5000 മീറ്റർ ഓട്ടമത്സരത്തോടെയാണ് ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചത്. ലോങ് ജംപ്, ഹൈജമ്പ്, ഷോർട്ട്പുട്ട്, ഡിസ്കസ് ത്രോ, ജാവലിൻ ത്രോ, 200 മീറ്റർ ഹീൽസ്, ഹാമർ ത്രോ എന്നീ മത്സരങ്ങളും ഇന്ന് നടന്നുവരികയാണ്. പുരുഷ വനിതാ വിഭാഗങ്ങളിൽ 5 കാറ്റഗറികളിലായി 600 കായിക താരങ്ങളാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ഞായറാഴ്ചയാണ് സമാപനം.
1: സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ബോട്ട് ലീഗ് 6ാം സീസണ് ഈ മാസം 19 ആലപ്പുഴ കരുവാറ്റയിൽ തുടക്കമാകും. ഫൈനലടക്കം ആകെ 11 മത്സരങ്ങളുള്ള CBL നവംബർ 21 കൊല്ലത്ത് നടക്കുന്ന പ്രസിഡന്റ് ട്രോഫിയുടെ സമാപനമാകും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കേണ്ടതാണ്. ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ഫൈനലിൽ കടന്ന ഇന്ത്യ. ഇന്ന് നടന്ന ആദ്യ സെമിയിൽ മലേഷ്യയെ 3-1 ഇന്ത്യ പരാജയപ്പെടുത്തി. വനിതാ ഹോക്കി സെമിയിൽ ഇന്ത്യ നാളെ ദക്ഷിണ കൊറിയയെ നേരിടും. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് 2ാം സെമിയിൽ ഇന്ന് പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. രാത്രി 8 മത്സരം. ആദ്യ സെമിയിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ കടന്നു. മറ്റന്നാളാണ് ഫൈനൽ മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 121 പോയിന്റ് നഷ്ടത്തിലും നിഫ്റ്റി 80 പോയിന്റ് നഷ്ടത്തിലും വ്യാപാരം അവസാനിപ്പിച്ചു. രാവിലെ കുറഞ്ഞ സ്വർണവില ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കൂടി. ഇന്നലത്തേതിൽ നിന്നും പവന് 800 രൂപ കുറഞ്ഞ് 113,240 രൂപയും ഗ്രാമിന് 14,155 രൂപയുമാണ് നിലവിൽ വില. സംസ്ഥാനത്തെ 3 സർക്കാർ ആയുർവേദ കോളേജുകളിലെ BAMS പ്രവേശനത്തിനുള്ള അഖിലേന്ത്യാ ക്വാട്ട സീറ്റുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ. കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ തിരുവനന്തപുരം സർക്കാർ ആയുർവേദ കോളേജിൽ 1 സീറ്റിന്റെ കുറവാണുള്ളതെന്നും ഇത് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കം. ബ്രിക്സ് ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി പ്രധാനമന്ത്രി. ഇറാൻ പ്രസിഡന്റുമായും UN സെക്രട്ടറി ജനറലുമായുമുള്ള കൂടിക്കാഴ്ച അല്പസമയത്തിനകം. രാജ്യത്ത് ആദ്യമായി വയോജന സൌഹൃദ ഓഫീസ് സർട്ടിഫിക്കേഷൻ സംവിധാനം നടപ്പാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. വൈദ്യുതി നിയന്ത്രണത്തിന് ഇന്നും സാധ്യതയെന്ന് KSEB. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഇന്ന് യോഗം ചേർന്നു. ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 6:40 മിനിറ്റും 10 സെക്കൻഡും. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. സമാഗമം എന്ന ചിത്രത്തിലെ ഗാനം ആദ്യം S. ജാനകി പാടിയത്. ONV കുറുപ്പിന്റെ രചന, സംഗീതം ജോൺസൺ.

0: കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. നാളെ കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും ലക്ഷദ്വീപിൽ വ്യാപകമായി മഴയ്ക്ക് സാധ്യതയുണ്ട്. ഈ മാസം 13 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി വരെ ഉയരാൻ സാധ്യതയുണ്ട്. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 34.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.3 ഡിഗ്രി സെൽഷ്യസ്. നിങ്ങൾ കേട്ടത് കാലാവസ്ഥ അറിയിപ്പ്.
1: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
2: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ കേ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 9,50,000 ലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
0: കാർഷിക ജീവനം.
3: കൃഷി അറിവുകളും അനുഭവങ്ങളും.

മൈക്രോഗ്രീൻസ്, മണ്ണിൽ പിറക്കുന്ന പച്ചയുടെ കുഞ്ഞു കവിത, ഒരു വിത്തിൻ്റെ ഹൃദയത്തിൽ ഒളിഞ്ഞിരിക്കുന്ന പച്ചയുടെ സ്വപ്നമാണ് മൈക്രോഗ്രീൻസ്. മണ്ണിനെ തൊട്ടും തൊടാതെയും വെളിച്ചത്തെ തേടി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കുഞ്ഞിലകളായി വിരിയുന്ന ഈ പച്ചപ്പിന് പ്രകൃതിയുടെ പുതുമയും ആരോഗ്യത്തിൻ്റെ കരുത്തുമുണ്ട്. വിത്തിൽ നിന്നും മുളയിലേക്കും മുളയിൽ നിന്ന് ഇളം പച്ചിലയിലേക്കുമുള്ള ചെറിയൊരു യാത്രയാണ് മൈക്രോഗ്രീൻസിൻ്റേത്. റാഡിഷ്, ബ്രോക്കോളി, കടുക്, പീസ്, സൂര്യകാന്തി, മല്ലി, വീറ്റ് ഗ്രാസ് തുടങ്ങി സസ്യങ്ങളുടെ ഇളം പച്ചിലകൾ മൈക്രോഗ്രീൻസായി നമ്മുടെ തേൻമേശയിലെത്തുന്നു. മൈക്രോഗ്രീൻസ് എന്ന ആശയം ഇന്ന് ആരോഗ്യകരമായ ഭക്ഷണ രീതിയുടെയും നഗരകൃഷിയുടെയും ഭാഗമായി മാറിയെങ്കിലും അതിൻ്റെ ചരിത്രം വളരെ പഴക്കമുള്ളതല്ല. വിത്ത് മുളപ്പിച്ച് ഇളം തളിരു

0: പൂക്കളായി ഭക്ഷിക്കുന്ന പതിവ് പല സംസ്കാരങ്ങളിലും ഉണ്ടായിരുന്നുവെങ്കിലും മൈക്രോഗ്രീൻസ് എന്ന പ്രത്യേക കൃഷിരീതി 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് വ്യക്തമായ രൂപം നേടിയത്. 1980കളിൽ അമേരിക്കയിലെ കാലിഫോർണിയയിലെ ചില പ്രമുഖ ഭക്ഷണശാലകളിലാണ് മൈക്രോഗ്രീൻസ് ആദ്യമായി ശ്രദ്ധ നേടിയത്. വിഭവങ്ങൾക്ക് നിറവും രുചിയും ഭംഗിയും നൽകുന്നതിനായി ഇളം പച്ചിലകൾ ഉപയോഗിക്കുവാൻ തുടങ്ങി. ആദ്യം അലങ്കാരത്തിനും രുചിവർദ്ധനയ്ക്കുമായിരുന്നു ഇവയുടെ പ്രാധാന്യം. പിന്നീട് ഇവയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകളും ധാതുക്കളും ആന്റി ഓക്സിഡന്റുകളും സംബന്ധിച്ച പഠനങ്ങൾ പുറത്തുവന്നതോടെ മൈക്രോഗ്രീൻസ് ആരോഗ്യ ഭക്ഷണമായും ജനപ്രിയമായി. മുളപ്പിച്ച വിത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി മൈക്രോഗ്രീൻസ് വിത്ത് മുളച്ചതിനു ശേഷം തണ്ടുവളർന്ന് ആദ്യത്തെ ഇലകൾ വിരിയുന്ന ഘട്ടത്തിലാണ് വിളവെടുക്കുന്നത്. കാലക്രമേണ മൈക്രോഗ്രീൻസ് ഭക്ഷണശാലകളിൽ നിന്നും വീടുകളിലേക്കും നഗര കൃഷി പദ്ധതികളിലേക്കും വ്യാപിച്ചു. ഇന്ത്യയിലും അടുത്ത കാലത്തായി മൈക്രോഗ്രീൻ കൃഷിക്ക് വലിയ പ്രചാരം ലഭിച്ചു. ആരോഗ്യബോധം വർദ്ധിച്ചതും ജൈവ കൃഷിയോടുള്ള താല്പര്യം കൂടിയതും വീട്ടുവളപ്പുകളിലും മട്ടുപ്പാവുകളിലും കൃഷി ചെയ്യാനുള്ള സൗകര്യം ലഭിച്ചതുമാണ് ഇതിന് പ്രധാന കാരണം. ഒരു വിത്തിൽ നിന്ന് ആരംഭിച്ച ഈ ആശയം ഇന്ന് ലോകമെമ്പാടുമുള്ള ആരോഗ്യകരമായ ജീവിതശൈലിയുടെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. കൃഷിയിടങ്ങളുടെ വിസ്തൃതിയല്ല, കൃഷിയോടുള്ള മനസ്സാണ് പ്രധാനമെന്ന് തെളിയിക്കുകയാണ് ഗാനസരസ്വതി മൈക്രോഗ്രീൻ കൃഷിയിലൂടെ. ചെറിയ വിത്തിലൂടെ ഒരു പച്ചത്തളിർ, ഒരു പച്ചത്തളിരിൽ നിന്ന് ഒരു വിളവ്, ഒരു വിളവിൽ നിന്ന് ആരോഗ്യത്തിലേക്കൊരു പുതിയ ശീലം. പ്രിയ ശ്രോതാക്കളെ, കേൾക്കാം ചെറിയ വിത്തിൽ നിന്ന് വലിയ സ്വപ്നങ്ങൾ വളർത്തുന്ന പ്രകൃതിയെയും ആരോഗ്യത്തെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്ന ഏലൂർ പുതിയ റോഡിലെ ഗാനസരസ്വതി പങ്കുവയ്ക്കുന്ന മൈക്രോഗ്രീൻസ് കൃഷിവിശേഷങ്ങൾ. നമസ്കാരം, കാർഷിക ജീവനത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം.
0: മൈക്രോഗ്രീൻസ് അല്ലെ ഗാനം ചെയ്യുന്ന കൃഷി, എന്താണ് മൈക്രോഗ്രീൻസ്? എത്ര നാളായി ചെയ്യാൻ തുടങ്ങിയിട്ട്? അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
1: ഞാൻ മൈക്രോഗ്രീൻസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1.5 വർഷമായി. മൈക്രോഗ്രീൻസ് എന്ന് പറയുമ്പോൾ പേര് പോലെ തന്നെ ചെറിയ 2 ഇലയുടെ പരുവം വരുമ്പോൾ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് മൈക്രോഗ്രീൻസ്. വിത്ത് നമ്മൾ സ്പ്രൗട്ട് ഉണ്ടാക്കി കഴിക്കുന്നുണ്ടല്ലോ, സ്പ്രൗട്ടിനേക്കാളും 2 ഇല പരുവത്തിൽ വരുമ്പോൾ അതിൻ്റെ വിത്തിലുള്ള 100% അതിനകത്തുള്ള എനർജി മൊത്തം ആ 2 ഇല പരുവത്തിൽ തന്നെ വരും. അത് നമ്മൾ കഴിക്കുമ്പോൾ അതിനകത്ത് ന്യൂട്രീഷൻസിൻ്റെ വാല്യൂ ഒക്കെ കൂടുതലാണ്, വൈറ്റമിൻസ് ഒക്കെ കൂടുതലാണ്. സാധാരണ ചെടിക്ക് വളരാനായിട്ട് വളം ചെയ്യും, സംരക്ഷിക്കാനായിട്ട് നമ്മളതിനെ സ്പ്രേ എന്തെങ്കിലുമൊക്കെ അടിക്കുക, എന്തെങ്കിലും കീടനാശിനികളോ അല്ലെങ്കിൽ ജൈവമോ രാസവളമോ എന്തെങ്കിലും ചെയ്യും. ഇതൊന്നും ചെയ്യാതെ തന്നെ ചെയ്യുന്നത് കൊണ്ടാണ് മൈക്രോഗ്രീൻസിന് അത്രയും ബെനിഫിറ്റ്സ് കൂടുതൽ കിട്ടുന്നത്. മൈക്രോഗ്രീൻസ് ചെയ്യാൻ കാരണം വന്നിട്ട് എനിക്കൊരു അസുഖം വന്നിട്ടുണ്ടായിരുന്നു, ശ്വാസം മുട്ടലും ചുമയും തുമ്മലൊക്കെ ആയിരുന്നു. അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു ഞാനിവിടെ. അപ്പൊ അത് കൂടുതലായി കഴിഞ്ഞിട്ട് ഞാൻ ഒരു പൾമണോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ അദ്ദേഹം സ്കാൻ എടുക്കുകയും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് വന്നപ്പോൾ ശ്വാസകോശം ചുരുങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ബ്ലഡിൽ ഓട്ടോ ഇമ്മ്യൂണിറ്റി ഡിസീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പ്രതിരോധ ശക്തി ഇല്ല ബോഡിയിൽ, അതാണ് കാരണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനും ഇംഗ്ലീഷ് മെഡിസിൻ കഴിക്കുന്നതിലൂടെ തന്നെ നാച്ചുറോപ്പതിയും ചോദിച്ചായിരുന്നു. അപ്പൊ അദ്ദേഹമാണ് പറഞ്ഞത് എന്നെ ഒരു വീറ്റ് ഗ്രാസ് കഴിക്കാനായിട്ട്. വീറ്റ് ഗ്രാസ് തുടർച്ചയായിട്ട് ഞാൻ ഒരു 3 മാസം കഴിച്ചു.
0: എവിടെയായിരുന്നു അങ്ങനെ ആ ഡോക്ടറെ കണ്ടത്?
1: ഞാൻ കണ്ടത് ആന്ധ്രയിലായിരുന്നു. എന്റെ വീട് ആന്ധ്രയാണ്. എനിക്ക് ഒട്ടും വയ്യ എന്ന് പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ ജോലി പോലും ചെയ്യാൻ പറ്റില്ല, എപ്പോഴും കിടക്കണം കിടക്കണം കിടക്കണം, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഭയങ്കര ക്ഷീണം. ഒത്തിരി ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടും പറ്റാണ്ടായപ്പോൾ ഞാൻ വീട്ടിൽ പോയി. അപ്പോൾ വീട്ടിൽ നിന്ന് റെസ്റ്റ് എടുക്കാൻ പോയപ്പോഴാണ് എൻ്റെ ബ്രദർ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ പോയിട്ട് കണ്ടു ഒരു ആന്ധ്ര നാച്ചുറോപ്പതി ഡോക്ടറ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് കുടിക്കാൻ പറഞ്ഞിട്ട്. അത് കുടിച്ചിട്ട് ഞാൻ അവിടെ വെച്ച് എനിക്ക് സുലഭമായിട്ട് കിട്ടുമായിരുന്നു, ഞാൻ കഴിക്കുമായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കത് കിട്ടാനില്ല, ക്യാപ്സുൽസ് ഉണ്ട്, പക്ഷെ ക്യാപ്സുൽസിൽ എനിക്ക് അത്ര ഗുണം കിട്ടിയില്ല. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു വീട്ടിലൊന്ന് ചെയ്ത് നോക്കാനായിട്ട്. അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ഒരു 3 മാസത്തോളം കാലം ഞാൻ അത് കുടിച്ചപ്പോൾ വീണ്ടും ഞാൻ ഡോക്ടറെ പോയി കണ്ട്,
0: ഇവിടുത്തെ
1: ഡോക്ടറെ കണ്ടു. അദ്ദേഹം വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ എന്റെ ഓട്ടോഇമ്മ്യൂണിറ്റി ഡിസീസിന്റെ ആ കണങ്ങളുടെ അതൊക്കെ മാറി, എനിക്ക് പ്രതിരോധ ശക്തി കൂടി, വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അപ്പൊ പിന്നെ ഇന്ന് അത് തന്നെ ചെയ്യാന്ന് വെച്ചാൽ സ്ഥിരമായിട്ട് കഴിക്കുമായിരുന്നു.
0: ഗാനയ്ക്ക് അത് കഴിച്ചതിന് ശേഷം വ്യത്യാസം ശരീരത്തിൽ തോന്നിയിരുന്നോ?
1: തീർച്ചയായിട്ടും. അത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് റെഡാണ്. ഇത് വീറ്റ് ഗ്രാസ് എന്ന് പറയുന്നത് പച്ചക്കളറാണ്. അതിനകത്ത് നമ്മുടെ ബ്ലഡിനകത്ത് ഉണ്ടാവുന്ന എല്ലാ ഗുണങ്ങളും ഉണ്ട്. ഹീമോഗ്ലോബിന്റെ ലെവൽ കൂടി, ഓക്സിജന്റെ ലെവൽ കൂടി,

0: പിന്നെ നമുക്ക് ഉണർവും ഉത്സാഹവും ഉണ്ടായിരുന്നു. എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് തന്നെ ചെയ്യാൻ പറ്റി. എല്ലാം കൊണ്ട് ആരോഗ്യവതി ആയിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു.
1: അങ്ങനെയാണ് മൈക്രോഗ്രീൻസ് സ്വന്തമായിട്ട് കൃഷി ചെയ്ത് തുടങ്ങാമെന്ന് തീരുമാനിച്ചത് അല്ലേ?
0: അതെ. അതായത് ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ വ്യത്യാസം വന്നു. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഈ ഏലൂർ മേഖലയിൽ ഒത്തിരി പൊല്യൂഷൻ ഉള്ളതാണ്. എന്നെ പോലെ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഈ ശ്വാസം മുട്ടോ അലർജി ഒക്കെ ഉള്ളതാണ്. എന്നാൽ ആവശ്യക്കാർക്കും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തു തുടങ്ങിയത്. ചെയ്തു തുടങ്ങി പിന്നെ മൈക്രോഗ്രീൻസിനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പലതരം മൈക്രോഗ്രീൻസ് ഉണ്ട് ഇതിനകത്ത്. അത് ചെയ്യാന്ന് വെച്ചിട്ട് അതിന് ഞാൻ ക്ലാസ്സിന് പോയി പഠിച്ചു ചെയ്തു മറ്റുള്ളവർക്ക് കൊടുത്തു തുടങ്ങിയതായിരുന്നു. കൃഷിയായിട്ട് തുടങ്ങിയിട്ട് ഒരു വർഷത്തോളമായി. അതായത് 3 മാസത്തോളം കാലം നമുക്കിത് പഠിക്കാൻ തന്നെ ഉണ്ട്. നമ്മൾ ഓരോരോ സമയത്ത് ചെയ്യുമ്പോൾ അത് ചെയ്ത് ചെയ്ത് വന്നാൽ കുറെ ബുദ്ധിമുട്ടുകൾ അതിനകത്തുണ്ടാവും. ചിലപ്പോൾ ഫംഗസ് വരും, ചിലപ്പോൾ അത് മീഡിയം ശരിയാവില്ല, വിത്ത് മുളയ്ക്കില്ല, വിത്ത് മുളക്കെട്ടണത് പാകം നമുക്ക് അറിഞ്ഞ് ശരിയായി വരണം എന്നില്ല. അങ്ങനെ ഒരു 3 മാസത്തോളം പോയി. എന്നാലും എനിക്ക് കഴിക്കാനുള്ളത് കുട്ടുമായിരുന്നു. വിപണനം നടത്തിയിട്ട് 1 വർഷത്തെ കാലമായി. അതിന് മുമ്പേ ഞാൻ സ്വന്തമായിട്ട് ഉൽപ്പാദിച്ച് എന്റെ ആവശ്യത്തിൽ കഴിച്ചിട്ട് എന്തു സാധനം ആയാലും ശരി ചെയ്യുമ്പോൾ നമ്മൾ സ്വയം ചെയ്ത് അത് നമുക്ക് തന്നെ അത് മനസ്സിലായിട്ട് നമ്മൾ തന്നെ കഴിച്ച് നോക്കിയാലേ നമുക്ക് നിശ്ചയമായിട്ട് പറയാൻ പറ്റും എനിക്ക് ഈ മാറ്റം വന്നിട്ടുണ്ട്, കഴിച്ചപ്പോ ഇങ്ങനെ എന്താന്നുള്ളത്. എനിക്കത് പൂർണ്ണമായി അനുഭവിച്ചാലേ അത് പറയാൻ പറ്റുള്ളൂ.
1: ജനനം കൊണ്ട് മലയാളിയല്ല അല്ലേ?
0: അല്ല, ജനനം കൊണ്ട് മലയാളിയല്ല. ഞാൻ ജനിച്ചു വളർന്നതൊക്കെ ആന്ധ്രയിലാണ്. പിന്നെ കല്യാണം കഴിച്ചിട്ട് വന്നത് കേരളത്തിലേക്കാണ്. ശരിക്കും എന്റെ മദർ ടാങ്ക് തമിഴാണ്.
1: എത്ര നാളായി കേരളത്തിൽ എത്തിയിട്ട്?
0: 33 വർഷമായി ഞാൻ ഇവിടെ വന്നിട്ട്. കല്യാണം കഴിഞ്ഞ് വന്നപ്പോ തൊട്ട് ഏലൂര് തന്നെയാണ് താമസം.
1: അന്ന് മുതൽ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യുമായിരുന്നോ?
0: ആ, ഞാൻ ചെയ്തിട്ടുണ്ട്. കുറ്റിമുള്ള കൃഷി ചെയ്തിട്ടുണ്ട്. ഈ വീട് വെച്ചിട്ട് മേളിൽ കൃഷിയോട് എനിക്ക് താല്പര്യമാണ്, ചെടികളോട് എനിക്ക് താല്പര്യമാണ്. സ്ഥലപരിമിതിയാണ് എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. എന്റെ വീട്ടിൽ ഇഷ്ടംപോലെ ചെടികളുണ്ട്. അപ്പൊ ഈ ചെടികൾ ചെയ്തിപ്പോ ഇതും കൂടെ ചെയ്ത് വരുമ്പോ എനിക്കൊരു വരുമാന മാർഗം കൂടി ആയതുകൊണ്ട് ഞാൻ ഇത് ചെയ്തു. കുറ്റിമുള്ള ചെയ്തപ്പോ ടെറസിന്റെ താഴത്തേക്ക് വെള്ളത്തിന്റെ ലീക്കേജ് വരുമായിരുന്നു. അപ്പൊ ടെറസ് ചീത്തയായി പോവിച്ചിട്ടാണ് ഞാൻ അത് മാറ്റിയത്. 10 വർഷം മുമ്പ് ചെയ്തിട്ട് മുല്ലമൊട്ട് ഉൽപ്പാദിപ്പിച്ചിട്ട് രാജഗിരിയിൽ ഇതിന്റെ വാങ്ങിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ ഡെയിലി കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോ തന്നെ എനിക്ക് ഡെയിലി എങ്ങനെ വന്നാലും 1500 രൂപ വെച്ച് കിട്ടുമായിരുന്നു മുല്ലമൊട്ടിലൂടെ തന്നെ. പിന്നെ ഒരു മാസം ഒരു തുക ആവുമായിരുന്നു. ചില സമയത്ത് 600, ചില സമയത്ത് 700. സീസണിനനുസരിച്ച് അതിന്റെ വില കൂടുകയും കുറയും. പക്ഷെ എനിക്ക് സ്ഥലപരിമിതി ഉള്ളത് കൊണ്ട് എനിക്ക് അത് ചെയ്യാൻ പറ്റില്ല. അത് ഈ പറഞ്ഞോട്ട് നല്ല രീതിയിൽ തന്നെ വന്നിരുന്നു. വീടിന് ദോഷമാകുന്നത് കൊണ്ടാണ് ഞാൻ നിർത്തിയത്. മൈക്രോഗ്രീൻസ് ചെയ്യുമ്പോൾ നമുക്ക് വീടിന് കുറച്ച് സ്ഥലം മതി, ഒരു ചെറിയ റൂം മതി ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ഒരു ബാൽക്കണിയോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത് ചെയ്യാം. കൂടുതൽ മണ്ണോ അല്ലെങ്കിൽ വളങ്ങളോ അങ്ങനെയൊന്നും വേണ്ട. ഒരു ട്രേകളിൽ വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു കൃഷിപ്പാടോ ആണ് അത്.
1: എന്തൊക്കെ ഇനങ്ങളാണ് ഇതിൽ ചെയ്യുന്നത്?
0: ചെയ്യാനായിട്ട് നമുക്ക് കിട്ടുന്ന ഒട്ടുമിക്ക പച്ചക്കറികളുടെ വിത്തുകളൊക്കെ ചെയ്യുമായിരുന്നു. ഞാൻ ചെയ്തിരുന്നത് റാഡിഷ്. റാഡിഷിന്റെ തന്നെ 3 തരം ഉണ്ട്, വൈറ്റ്, പിങ്ക്, പർപ്പിൾ, അങ്ങനെ 3 തരം റാഡിഷ് ഉണ്ട്. പിന്നെ അമരാന്ത് ഉണ്ട്, പിന്നെ പാലക്ക ചീര ചെയ്തിട്ടുണ്ട്, ഉലുവ, കടുക്, അതൊക്കെ ചെയ്യാം. പിന്നെ മല്ലി. നമുക്ക് ചെയ്യാൻ പാടില്ലാത്തത് വന്നിട്ട് മുളക്, തക്കാളി, ചോളം. ഇത് 3 ലും വന്നിട്ട് കൂടുതൽ നെഗറ്റീവ് എനർജി ഉണ്ട്. അത് നമ്മൾ കഴിക്കുമ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് തരും. ഞാൻ 21 വിത്തുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് പോയിക്കൊണ്ടിരുന്നത് വന്നിട്ട് വീറ്റ് ഗ്രാസ് ആണ്. പിന്നെ ബീട്രൂട്ട്, സൺഫ്ലവർ, പാലക്ക്, ചീര, ഒരുതരം വിത്തുകളെല്ലാം നമുക്ക് ചെയ്യാം. CSEED ചെയ്തിട്ടുണ്ട്, ഫ്ലാക്സ് സീഡ് ചെയ്തിട്ടുണ്ട്. ആൾക്കാർ വന്ന് നമ്മളോട് ആവശ്യപ്പെടുന്ന അനുസരിച്ച് ഞാൻ തന്നെ പരീക്ഷിച്ചു നോക്കും എങ്ങനെയാ വരുന്നതെന്നുള്ളത്. വന്നിട്ട് എന്നിട്ട് അത് ഞാൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യും.
1: വിത്ത് എവിടുന്നാണ് കിട്ടുന്നത്?
0: വിത്ത് കിട്ടുന്നത് വന്നിട്ട് നമുക്ക് കർഷകരിൽ നിന്ന് നേരിട്ട് തന്നെയാണ് വാങ്ങിക്കുന്നവരുടെ നിന്നാണ് മേടിക്കുന്നത്. അതായത് ട്രീറ്റ് ചെയ്യാത്തത്, ജെനുവൻ ആയിട്ടുള്ളത്. കർഷകർ വിത്തിന് എടുത്തു വെക്കുന്ന നേരിട്ട് മേടിച്ചിട്ടാണ് ചെയ്യാറ്. പ്രകൃതിദത്തമായിട്ടുള്ള വിത്ത് തന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ മൈക്രോഗ്രീൻസിന്. അങ്ങനെയാണെങ്കിൽ ആ വിത്തിലുള്ള ഗുണങ്ങൾ മുഴുവൻ നമുക്ക് ആ 2 ഇല പരുവത്തിൽ വരുമ്പോൾ തന്നെ കഴിക്കാം. നമ്മൾ കർഷകരിൽ നിന്ന് നേരിട്ട് തന്നെ കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഓൺലൈനിൽ കൂടിയിട്ട് സീഡ് മേടിച്ചിട്ട് തന്നെ ഇടാനുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ വിത്ത് ചെയ്തുകൊണ്ടിരുന്നത്.
1: ആദ്യം പറഞ്ഞല്ലോ ഹൈദരാബാദില് നാച്ചുറോപ്പതി ഡോക്ടർ തന്നതാണ് വീറ്റ് ഗ്രാസിന്റെ തന്നു. അപ്പൊ അവിടെ നിന്ന് വിത്ത് കൊണ്ടുവന്നാണോ നട്ടത് ആദ്യം?
0: ആ, അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഇത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ അദ്ദേഹം തന്നെ നമുക്ക് ഓൺലൈനിൽ കിട്ടും, അവിടെ നിന്ന് മേടിച്ചോന്നും പറഞ്ഞിട്ട് അങ്ങനെ മേടിച്ചിട്ട് ഞാൻ എന്റെ വീട്ടാവശ്യത്തിന് ചെയ്തു. പക്ഷെ അത് ഒത്തിരി വില വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതിനെ കുറിച്ച് പഠിക്കാനായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഓൺലൈൻ വഴി എന്നെ ക്ലാസ് പഠിച്ചു. അവരാണ് എനിക്ക് വിത്ത് അയച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൺലൈനിൽ മേടിക്കുന്നേക്കാളും കുറച്ച് കുറവുണ്ട്. ക്വാണ്ടിറ്റി കൂടുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ കൊടുത്ത് മേടിക്കാതെ തന്നെ നമുക്ക് ചെയ്യാം. ഈ മൈക്രോഗ്രീൻസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എനിക്ക് അനുഭവമുള്ളത് എല്ലാവരും കഴിക്കണം എന്നുള്ളതാണ്. എന്നുവെച്ചാൽ നമ്മൾ പച്ചക്കറിയൊക്കെ കഴിക്കുന്നതായാലും ചീര, മീനോ, ഇറച്ചി എന്ത് കഴിച്ചാലും

0: അതിൽ ഏതെങ്കിലും ഒരു ശതമാനമെങ്കിലും നമുക്കൊരു വളപ്രയോഗത്തിലൂടെ കീടനാശിനികളിലൂടെ അത് കിട്ടുള്ളൂ. മൈക്രോഗ്രീൻസിന് അതൊന്നും ഇല്ല, വളപ്രയോഗമോ ഇല്ല, വിഷം മരുന്നടിക്കലും ഇല്ല. ഒരു ദിവസം ഒരു 10 മുതൽ 20 ഗ്രാം വരെ കഴിച്ചാൽ മതി മൈക്രോഗ്രീൻസ്. ആ സമയത്ത് 1 കിലോ ചീര കഴിക്കുന്നേക്കാളും നല്ലതാണ് ഇത് 20 ഗ്രാമോ മൈക്രോഗ്രീൻസ് കഴിക്കുന്നത്. ആ 1 കിലോ ചീരക്കകത്ത് ഉള്ള എല്ലാം ഈ 20 ഗ്രാമില് ഉണ്ട്. ഞാൻ ചെയ്തു കഴിഞ്ഞിട്ട് ഈ ക്യാൻസർ പേഷ്യൻസിന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മീറ്റ് ഗ്രാസ് കഴിക്കുമ്പോൾ ഹീമോഗ്ലോബിൻ ലെവൽ കൂടും, ഹീമോഗ്ലോബിൻ ലെവൽ കൂടുകയും ചെയ്യും. പിന്നെ ഈ ക്യാൻസറിൻ്റെ പ്രതിരോധ ശക്തി നമ്മുടെ ബോഡിക്ക് ഉണ്ടാവുമ്പോൾ സെൽസ് കൂടുതൽ ഉണ്ടാവില്ല. അപ്പോൾ ഈ വീണ്ടും ക്യാൻസർ വരാതിരിക്കാനും ഉള്ള ക്യാൻസർ പെട്ടെന്ന് മാറിക്കിട്ടാനോ ഉള്ള ഗുണങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ ക്യാൻസർ പേഷ്യൻ്റ് താമസിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ കളമശ്ശേരിയിലെ നാച്ചുറോപ്പത്തി ഡോക്ടേഴ്സിന് ഞാൻ കൊടുക്കാറുണ്ട്, യോഗ ചെയ്യുന്നവർക്ക് കൊണ്ടുപോയി കൊടുക്കാറുണ്ട്.
1: ഇത്രയും ഇനങ്ങൾ അധികം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, അപ്പൊ എങ്ങനെയൊക്കെയാണ് ഇതിനെ നട്ട് അത് 2 ഇല പരുവമാകുന്നത് വരെ അതിന്റെ പരിപാലനം, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയുമോ?
0: അതായത് ഓരോ വിത്തിനെ ഓരോ രീതിയിലാണ്. ചില വിത്തുകൾ നമ്മൾ കുതിർത്ത് മുളക്കട്ടി ഇടണം, മുളപ്പിച്ചിട്ട്. ചില വിത്തുകൾ നേരിട്ട് തന്നെ ഇടാം, ട്രേ തന്നെ പാകിയെടുക്കാം.
1: വാണിജ്യ അടിസ്ഥാനത്തിൽ മൈക്രോഗ്രീൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്?
0: വാണിജ്യ അടിസ്ഥാനത്തിൽ ചെയ്തു വരുമ്പോൾ നമുക്ക് കൊക്കോ പിറ്റ്, അതായത് നമ്മുടെ ചകിരിച്ചോറ് ഇട്ടിട്ട് വേണം ഇതിന് ചെയ്യാനായിട്ട്. ഈ കൊക്കോ പിറ്റ് തന്നെ ലോ ഈസി കൊക്കോ പിറ്റ്, അതായത് വളങ്ങൾ അതിൻ്റെ കറയെല്ലാം കളഞ്ഞിട്ടുള്ള കൊക്കോ പിറ്റിലാണ് നമ്മളിത് വളർത്തുന്നത്. നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ ചോദിക്കേണ്ടത് ലോ ഈസി ഉള്ള കൊക്കോ പിറ്റാണോ എന്ന് ചോദിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൊക്കോ പിറ്റ് കൊണ്ടുവന്നിട്ട് വെള്ളത്തിൽ കുതിർത്തി 2-3 പ്രാവശ്യം കഴുകിയിട്ട് വേണം ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഞാൻ ലോ ഈസി കൊക്കോ പിറ്റാണോ എന്ന് ചോദിച്ചിട്ട് തന്നെ മേടിക്കാറ്.
1: അപ്പൊ അത് കേരളത്തിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്?
0: ആ കിട്ടുന്നുണ്ട്. നമുക്ക് പല കടകളിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവരോട് നമ്മൾ പ്രത്യേകം എനിക്കിത് വേണമെന്ന് പറഞ്ഞാൽ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കേണ്ടി വരും, എന്നാലും അവർ നമുക്ക് വർദ്ധിച്ചു തരും.
1: അത് കൊണ്ടുവന്ന് കുതിർത്ത് കഴുകി ട്രെയിലേക്ക് നിരത്തുവാണ്?
0: അതെ അതെ അതെ, കൊണ്ടുവന്നിട്ട് കുതിർത്ത് കഴിഞ്ഞാൽ ട്രെയിലേക്ക് നിരത്തിയിട്ട് നമ്മൾ ഈ നേരത്തെ മുളപ്പിച്ച വിത്തുകളൊക്കെ പാകിയിട്ട് അത് 2-3 ദിവസം അനക്കാതെ തന്നെ ഇരുട്ടത്ത് വെച്ച് പിന്നെ അത് എടുത്ത് മൂടി തുറന്നിട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മുളയൊക്കെ വരും. അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ pH ലെവലും കൂടി നോക്കിയിട്ടാണ് വെള്ളം കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തിട്ടാണ് ചെയ്യാറ്. മുളപ്പിച്ച കട്ടിയ പയറിതൊക്കെ തന്നെയാണ് ട്രെയിനകത്ത് വിതറി.
1: എത്ര ട്രെയിലാണ് ഗാനം ചെയ്യുന്നത്?
0: എൻ്റെ അടുത്ത് ഇപ്പോ 150 ട്രെയിലുണ്ട്.
1: 2 ട്രേ ഇവിടെ ഉണ്ടല്ലോ, ഒരെണ്ണത്തിന്റെ അടിയിൽ ഒരെണ്ണമായിട്ട്.
0: അതെ, അങ്ങനെയാണ് ചെയ്യുക. ഒരെണ്ണം ഹോൾ ഉള്ള ട്രേ ആണ്. ആ ട്രേയിൽ വന്നിട്ട് നമ്മൾ മീഡിയം പാകിയിട്ട് വിത്ത് വിട്ടിട്ട് പിന്നെ അടിയിൽ മുകളിൽ മൂടി വെച്ചിട്ടാണ് എടുത്ത് വെക്കാറ്. ഇത് 3-4 ദിവസം കഴിയുമ്പോൾ മുള വന്ന് കഴിയുമ്പോൾ നമ്മൾ പ്രകാശത്തിലേക്ക് എടുക്കുമ്പോൾ ഹോൾ ഇല്ലാത്ത ട്രേ താഴെ വെച്ചിട്ട് അതിനകത്ത് വെള്ളം pH ലെവൽ നോക്കിയിട്ട് ഇടുക. അപ്പൊ തന്നെ വേര് വരും താഴത്തേക്ക്. വന്നു കഴിയുമ്പോൾ ആ വെള്ളത്തിന്റെ ഇതുകൊണ്ട് തന്നെ 2 ഇല പരുവം വരെ വളർത്തിയെടുക്കുക.
1: പിന്നെ നമ്മൾ വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ ട്രേ ആയാല് വെള്ളം നിറച്ച് അതിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ സൂര്യപ്രകാശത്തിൽ വെച്ചാൽ മതി.
0: ആവശ്യത്തിനുള്ള സൂര്യപ്രകാശം കൊടുത്തിട്ട് അങ്ങനെ വെച്ചാൽ മതി. പിന്നെ ഓപ്പണറിൽ ചെയ്തത് കൊണ്ട് ചിലപ്പോൾ നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ ഉച്ച സമയത്ത് വന്നിട്ട് ഒന്നും കൂടി ഞാനൊന്ന് സ്പ്രേ ചെയ്യായിരുന്നു. മഴക്കാലത്ത് അത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇത് ഇൻഡോറിലും ചെയ്യാം, ഔട്ട്ഡോറിലും ചെയ്യാം. ഇൻഡോറിൽ ചെയ്യുമ്പോൾ അതിന് നമുക്ക് AC വേണം, പിന്നെ ഹ്യൂമിഡിറ്റി നോക്കാനുള്ള ഇത് വേണം, വെള്ളത്തിന്റെ pH ലെവൽ നോക്കണം, LED ലൈറ്റ് സെറ്റ് ഒക്കെ വെച്ച് നോക്കണം. ഞാൻ കൂടുതൽ ചെയ്തിരുന്നു, പക്ഷെ എനിക്ക് കൂടുതലായിട്ട് ഔട്ട്ഡോർ ചെയ്തപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നാ പിന്നെ ഔട്ട്ഡോറിൽ തന്നെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. 2 രീതിയിലും ചെയ്യാം, 2 രീതിയിലുള്ള വളർച്ചയാണ്.
1: താരതമ്യേന ഏതാണ് നല്ലതായിട്ട് തോന്നിയത്?
0: എനിക്ക് തോന്നിയത് ഔട്ട്ഡോർ തന്നെയാണ്. എന്ന് വെച്ചാൽ എക്സ്പെൻസ് ഇല്ല, പിന്നെ നമുക്ക് കിട്ടുന്ന പൈസ, നമ്മൾ പണിയെടുത്തത് പൈസ നമുക്ക് കിട്ടുന്നുണ്ട്. ഇൻഡോർ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ AC, കറണ്ട് ബില്ല്, LED ലൈറ്റൊക്കെ വരുമ്പോൾ അത്രയും കൂടുതൽ വാണിജ്യ അടിസ്ഥാനത്തിൽ നമ്മുടേത് ക്വാണ്ടിറ്റി കൂടുതൽ പോകണം. ഈ മൈക്രോഗ്രീൻസ് ഇപ്പം സാധാരണക്കാർക്കൊന്നും വലിയ അറിവില്ല. ഹെൽത്ത് കോൺഷ്യസ് കൂടുതലുള്ളവർ മാത്രമാണ് ഇത് ചോദിക്കുന്നത്. അത് വിരളമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ആൾക്കാർക്ക് അറിയുമ്പോഴാണ് നമുക്കിത് കിട്ടുക. ആ സമയത്ത് നമുക്ക് ഇൻഡോറിൽ ചെയ്തിട്ട് ക്വാണ്ടിറ്റി കൂടുതൽ പോവുകയാണെങ്കിൽ നമുക്ക് നഷ്ടം വരത്തില്ല. ആ സമയത്ത് കുറച്ച് ആൾക്കാർക്ക് വേണ്ടി ചെയ്യുമ്പോൾ ഈ കറണ്ട് ബില്ലും പിന്നെ ഇതിൻ്റെ പരിപാലനമൊക്കെ ചെയ്തു വരുമ്പോൾ നമുക്കത് നഷ്ടമായി തോന്നും. ഏകദേശം 2 ഇഞ്ച് തൊട്ട് 7 ഇഞ്ച് പരുവാകുമ്പോൾ തന്നെ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്ത് കഴിക്കാം. 8 ദിവസം കൊണ്ട് നമുക്കത് എടുത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ.
1: വിത്തിട്ട് 8-ാമത്തെ ദിവസം നമുക്ക് വിളവെടുപ്പ് നടത്താം.
0: വിത്തിട്ട് കഴിഞ്ഞിട്ട് 7-8 ദിവസം തന്നെ അത് പരുവാകും. എന്നാലും 8-ാമത്തെ ദിവസത്തിനുള്ളിൽ നമുക്കത് വിളവെടുപ്പ് എടുക്കാം. ചില വിത്തുകൾക്ക് വന്ന് വളരാനായിട്ട് സമയമെടുക്കും. നമുക്ക് ഈ കരിഞ്ചീരകം, അയമോദകം, അങ്ങനെ ചില സീഡ്സ് ഉണ്ട്, അതിനൊക്കെ ചിലപ്പോൾ 20 ദിവസം 21 ദിവസമൊക്കെ
1: മുള വരാനായിട്ട്.
0: അല്ല, മൈക്രോഗ്രീൻ

0: ഡിഫറൻസ് ആവാനായിട്ട്,
1: അതായത് മുളച്ച് രണ്ടില പരുവമാകാനായിട്ട്
0: 20 ദിവസം ചില ചില വിത്തുകൾക്ക് അങ്ങനെ. മൊത്തം ശരിക്കും നോക്കി 21 ദിവസത്തിനുള്ളിൽ നമുക്കിത് ഹാർവെസ്റ്റ് ചെയ്യണം. പിന്നെ ഇതിന് വരുന്ന ഏറ്റവും വെല്ലുവിളി എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ മൈക്രോഗ്രീൻസിനെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല, വളങ്ങളും ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇതിനെ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത ഉടനെ തന്നെ കസ്റ്റമറുടെ കയ്യിൽ എത്തിക്കണം. ആ കസ്റ്റമറുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ പച്ചക്കറിയൊക്കെ വെക്കുന്ന പോലെ നമ്മൾ ബോക്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ 8 ദിവസം വരെ ഇവർ ബോക്സിൽ വെച്ചിട്ട് കഴിക്കുക. പക്ഷെ ഈ ഹാർവെസ്റ്റിങ്ങും കസ്റ്റമറും നമുക്ക് 1 ദിവസം തന്നെ വേണം. ആ ഒരു വെല്ലുവിളി മാത്രമേ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളൂ. എന്നാൽ പോലും ഞാൻ ചെയ്തതൊന്നും എനിക്ക് പെൻഡിങ് വന്നിട്ടുണ്ടല്ലോ. എന്റെ ചുറ്റുപാടുള്ളവർക്കും പിന്നെ എനിക്കറിയാവുന്നവർക്ക് ക്യാൻസർ പേഷ്യൻസ്, നാച്ചുറോപ്പത്തി അങ്ങനെയുള്ളവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ കൂടുതൽ വിപുലമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇൻഡോറിൽ ചെയ്തിട്ട് ഇത്രയും ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് മാർക്കറ്റ് കറക്റ്റായിട്ട് അറിഞ്ഞിരുന്നാലേ അത്രയും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എന്റെ ഒരു എക്സ്പീരിയൻസ്.
1: ഇപ്പൊ രണ്ടില പരുവം ആയി കഴിഞ്ഞ് ഇതിങ്ങനെ എങ്ങനെയാണ്, അത് മുറിച്ചെടുക്കുകയാണോ ചെയ്യുന്നത്, അത് വേരോടെ തന്നെ എടുക്കുകയാണോ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിന്റെ വിളവെടുപ്പ് രീതി?
0: വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 8-ാമത്തെ ദിവസം നമുക്ക് മുറിച്ചെടുക്കുക, അതായത് കത്രിക വെച്ചിട്ടും മുറിക്കുക, കത്തി വെച്ചിട്ടും മുറിക്കുക. അല്ലാതെ ഇതിന്റെ വേരെടുക്കില്ല, തണ്ടും ഇലയും മാത്രമേ എടുക്കുള്ളൂ, അല്ലാതെ വേരെടുക്കില്ല. മുറിച്ചതാണ് നമ്മളൊരു കണ്ടെയ്നർ ബോക്സിൽ ടിഷ്യൂ പേപ്പർ ഇട്ട് അതിന്റെ മുകളിൽ വെച്ചിട്ട് 100 ഗ്രാമോ 50 ഗ്രാമോ 20 ഗ്രാമോ എത്ര വേണം എന്ന് വെച്ചാൽ അത് പാക്ക് ചെയ്തിട്ടാണ് നമ്മളത് കൊടുക്കാറ്.
1: വിപണി കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതൊക്കെ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു അതൊക്കെ കണ്ടെത്തിയിരുന്നത്?
0: ശരിക്കും പറഞ്ഞാൽ ഇതിന് ഞാൻ താങ്ക്സ് പറയേണ്ടത് നമ്മുടെ ഏലൂർ മുനിസിപ്പാലിറ്റി ഏഞ്ചൽ മാഡത്തിനാണ്. ഞാൻ ഇത് ചെയ്യണമെന്നും പറഞ്ഞ അദ്ദേഹത്തിനോട് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ചെയ്തോ ചേച്ചി, ഇവിടെ ആരും ചെയ്യുന്നില്ല, ചെയ്തോ, എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഞാനത് പറയാം, ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഏലൂർ മുനിസിപ്പാലിറ്റി എക്കോ ഷോപ്പ് ഉദ്ഘാടനത്തിന് നമ്മുടെ കഴിഞ്ഞ പോയ മിനിസ്റ്റർ രാജീവ് സാറിനാണ് ഞാൻ ആദ്യമായിട്ട് കൊടുത്തത്. അദ്ദേഹം വളരെയധികം സന്തോഷത്തോടെ തന്നെ നല്ല കാര്യം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്റെ അടുത്ത് നിന്ന് വാങ്ങിച്ച് കഴിക്കുകയും ചെയ്തു. അപ്പൊ അദ്ദേഹത്തിലൂടെ കുറെ പേര് അറിഞ്ഞ്, അപ്പൊ അത് കണ്ടു കഴിഞ്ഞിട്ട് എന്നെ കുറെ പേര് വിളിക്കുകയും പിന്നെ മാഡം പലർക്കും ഫോൺ നമ്പർ കൊടുത്തിട്ട് എന്നോട് ചോദിക്കാൻ പറയും. അങ്ങനെ എനിക്ക് വിപണനം കുറച്ച് കിട്ടി. പിന്നെ ഞാൻ തന്നെ ഇറങ്ങിയിട്ട് ഈ നാച്ചുറോപ്പത്തി ഹോസ്പിറ്റലിൽ ക്യാൻസർ പേഷ്യൻസിന് ഒക്കെ കണ്ടെത്തി. ആദ്യമൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന മൈക്രോഗ്രീൻസ് എന്റെ അയൽക്കത്തുള്ളവർക്കൊക്കെ ഫ്രീ ആയിട്ട് തന്നെ കൊടുത്തു തുടങ്ങി കഴിക്കാനൊക്കെ. അപ്പൊ അവരൊക്കെ മേടിച്ച് പിന്നെ അവർ തന്നെ പേ ചെയ്ത് വെറുതെ തരണ്ട, ചെയ്യ് നല്ലതാണെന്നും പറഞ്ഞിട്ട് എന്റെ ചുറ്റുവറ്റത്തുള്ളവർ തന്നെ വാങ്ങിച്ചിട്ട് ഇവിടെ തന്നെ കുറെ പേർ, കുഞ്ഞുകുട്ടികൾ വരെ, നമുക്ക് 6 മാസം പ്രായം തൊട്ട് പിള്ളേർക്ക് കൊടുക്കുക, സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല, ഗുണങ്ങളാണ് കൂടുതലുള്ള. അതുകൊണ്ട് എന്റെ ചുറ്റുവട്ടത്തുള്ള കുഞ്ഞു പിള്ളേർക്കായാലും ശരി, വയസ്സായവർക്കായാലും ശരി, എല്ലാവരും മേടിക്കുമായിരുന്നു. ഡയലോഗക്കാരും എന്നെ കുറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരായിരുന്നു ആദ്യത്തെ വിപണി. പിന്നെ എനിക്ക് ഫോൺ നമ്പറൊക്കെ ഇട്ടിട്ട് ഞാൻ റീൽസോ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ, വേറെ ഒന്നും ഉണ്ടായിട്ടല്ല, ഞാൻ ഇങ്ങനെ ചെയ്ത് തുടങ്ങി വന്നപ്പോൾ ഓരോരുത്തർ എന്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് വിളിച്ച് ചോദിച്ച് കൊണ്ടുപോകുന്നു. ഈ അടുത്ത ദിവസം കൂടി കോട്ടയത്തപ്പുറത്തൊരു സാറ് വന്നിട്ടുണ്ടായിരുന്നു, അവര് വീട്ടില് തേൻ കൃഷി ചെയ്യാണ്. അവര് വന്ന് ട്രേ മേടിച്ചിട്ട് പോയി എന്റെ അടുത്ത് നിന്ന്. അദ്ദേഹത്തിന് ഞാൻ കാണിച്ചു കൊടുത്തു. അവിടെ നിന്ന് എനിക്ക് ചെറുതേനോ ഒരു കുപ്പിയിൽ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായേ. പിന്നെ പലരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കാണിച്ചു തരാനും പഠിക്കാനൊക്കെ ആയിട്ട്. ഇനി കൂടുതൽ വിപുലീകരിക്കണമെന്നുണ്ട്. ശരിക്കും ഇത് കൊടുക്കേണ്ടത് അംഗൻവാടി തൊട്ട് കൊടുത്തു തുടങ്ങുകയാണെങ്കിൽ അടുത്ത തലമുറ നല്ല ആരോഗ്യത്തോടെ വളർന്നു വന്നാലേ അവർക്ക് പഠിക്കാനായാലും ശരി, ജോലി ചെയ്യാനായാലും ശരി, എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ശരീരത്തിന് അത്യാവശ്യമുള്ള പോഷകങ്ങള്, വിറ്റമിൻസ്, മിനറൽസ് എല്ലാം ഉള്ളത് മൈക്രോഗ്രീൻസിലാണ്. ഇന്നത്തെ കാലത്ത് ഇത് ഒഴിച്ചുകൂടാൻ പറ്റാതെ തന്നെ, ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് സമയം മാറ്റിവെച്ചാൽ മതി, എല്ലാ വീട്ടമ്മമാർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ.
1: ഭക്ഷണ രീതി എങ്ങനെയാണ് ഇതിന്റെ?
0: ഇത് ഭക്ഷണ രീതി വന്ന് ശരിക്കും പറഞ്ഞ ഇത് അങ്ങനെ തന്നെ എടുത്ത് കഴിക്കാം. വെറുതെ കഴിച്ചാലും തനത് രുചിയുണ്ട്. ഇപ്പൊ നമ്മൾ ചെറുപയറിന്റെ മൈക്രോഗ്രീൻസ് ആണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെറുപയറിന്റെ ടേസ്റ്റ് അങ്ങനെ നമുക്ക് കിട്ടും. അതായത് ചെറുപയർ നമുക്ക് കഴിക്കാൻ പറ്റില്ല, കഴിച്ചാൽ നമുക്ക് അതിന്റെ സ്വാദ് മനസ്സിലാവും, വേവിച്ചിട്ട് അല്ലെങ്കിൽ സ്പ്രൗട്ട് ചെയ്തിട്ടൊക്കെയാണ് കഴിക്കണം. പക്ഷെ ചെറുപയറിന്റെ ഇല കഴിച്ചു കഴിയുമ്പോൾ ചെറുപയറിന്റെ അതേ ടേസ്റ്റ് ആയിരിക്കും. അത് തന്നെയാണ് എല്ലാ മൈക്രോഗ്രീൻസിനും ഉള്ളത്. ചിലപ്പോൾ അത് കുറെ കഴിക്കുമ്പോൾ മടുക്കണമുണ്ട്, ചിലർ നിർത്തും. അങ്ങനെ അല്ലാതെ തന്നെ നമുക്ക് സാലഡ് ഉണ്ടാക്കി കഴിക്കാം, ഓംലെറ്റ് ഇട്ട് കഴിക്കാം, ദോശയിലിട്ട് കഴിക്കുക, ചപ്പാത്തിയിലിട്ട് കഴിക്കുക, അല്ല നമ്മൾ കറിയൊക്കെ ഇട്ടിട്ട് അതിനകത്ത് ഗാർണിഷ് ചെയ്ത് കഴിക്കുക, ഫ്രൂട്ട് സാലഡ്, സൂപ്പ്, അങ്ങനെയൊക്കെ കഴിക്കുക. കുറച്ചും കൂടി വിപുലീകരിക്കണമെങ്കിൽ നമുക്കിത് ഡ്രൈ ചെയ്തിട്ട് പൗഡറായിട്ടിട്ട് നമുക്ക് പൗഡറായിട്ട് ചെയ്യുക. ചിലവരിങ്ങനെ ഫേസിന്, എനിക്കൊരു ബ്യൂട്ടി പാർലറിൽ നിന്ന് ഒരു മാഡം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞു ഈ മൈക്രോഗ്രീൻസിന്റെ ഇല അവർക്ക് വേണമെന്ന്. എന്തിനാന്ന് വെച്ചപ്പോൾ ഫേഷ്യൽ ചെയ്യാനാണെന്നും പറഞ്ഞിട്ട്, അതുകൊണ്ട് അതൊന്നും തരാമെന്ന് വെച്ചു. തീർച്ചയായിട്ടും തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കൊടുത്തായിരുന്നു.
1: ഇനി എന്തൊക്കെ വിത്തുകളാണ് നടാൻ ഉദ്ദേശിക്കുന്നത്?
0: മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ വീറ്റ് ഗ്രാസ് തന്നെയാണ്, അതിന്റെ കൂടെ സൺഫ്ലവർ, റാഡിഷ് കൂടുതൽ ചെയ്യാന്ന്. റാഡിഷിനാണ് കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത്.
1: ഗാന പറഞ്ഞല്ലോ, ഗാന സ്വന്തമായിട്ട് വീറ്റ് ഗ്രാസ് കഴിക്കുന്നുണ്ടെന്ന്. അപ്പൊ അതെങ്ങനെയായിരുന്നു കഴിച്ചിരുന്നത്?
0: വീറ്റ് ഗ്രാസ് കഴിച്ചത്

0: വന്നിട്ട് ജ്യൂസ് അടിച്ചിട്ടാണ് കഴിക്കുക. വെയിറ്റ് ഗ്ലാസ് നമ്മൾ രാവിലെ വരും വയറ്റിൽ തന്നെ ചിലപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ കുടിക്കുക. ശീലമില്ലാത്തവരാണെങ്കിൽ ഒരു ദിവസം 20 to 30 grams മതി. നമ്മൾ ഒരു 100 grams ബോക്സ് മേടിച്ചാലും തന്നെ നമുക്ക് ഒരാഴ്ചത്തേക്ക് ഉണ്ട്. അത് മിക്സിമം വന്നാൽ ഒരാഴ്ച വരെ അത് യൂസ് ചെയ്യുക. 20 grams വീറ്റ് ഗ്രാസ് എടുത്തിട്ട് കഴുകിയിട്ട്, കഴുകിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഇതിനകത്ത് മരുന്നൊന്നും ഇല്ലാത്തത് കൊണ്ട്. എന്നാലും വെള്ളത്തിലിട്ട് കഴുകിയിട്ട് കട്ട് ചെയ്തിട്ട് ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ച് കുറച്ച് വെള്ളം വെച്ചിട്ട് അത് അരിച്ചെടുക്കുക. അരിച്ചെടുത്ത് കഴിയുമ്പോൾ ഈ വീറ്റ് ഗ്രാസിന്റെ പുല്ല് വന്നിട്ട് ശരിക്കും വെളുത്ത നിറത്തിൽ വന്നിട്ട് ആ വെള്ളം മൊത്തം നല്ല ഗ്രീൻ കളർ വരും. അത് നമ്മളതങ്ങനെ വെറുതെ കുടിക്കുക. അതിനൊരു ചെറിയൊരു മധുരമുണ്ട്, പക്ഷെ അത് ഷുഗർ ഉണ്ടാവും എന്ന് വിചാരിക്കണ്ട. വീറ്റ് ഗ്രാസിൽ ഷുഗർ വരില്ല, അതിന് തനത് രുചിയാണത്. ചിലവർക്ക് ആ ടേസ്റ്റ് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി ലെമന് പിഴിയേ എന്തെങ്കിലും ചെയ്യാം. ഞാനൊക്കെ വെറുതെയാ കുടിച്ചിരുന്നത്.
1: ഇപ്പോഴും അത് കുടിക്കുന്നുണ്ട്?
0: ഇപ്പോഴും അത് കുടിക്കുന്നുണ്ട്. ഞാൻ വീട്ടിലെല്ലാവരും കുടിക്കുന്നുണ്ട്.
1: വീട്ടുകാരുടെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു?
0: തുടങ്ങിയപ്പോ വലിയ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് മാത്രമല്ല ചെയ്തിരുന്നത്, അങ്ങനെ ഞാൻ സ്വന്തം ആവശ്യത്തിന് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഹസ്ബൻഡിനും കൊടുക്കുമായിരുന്നു. എന്തായാലും ഞാൻ കൊടുക്കുമ്പോൾ പുള്ളിയും കുടിക്കുമായിരുന്നു. ചേട്ടനും പറഞ്ഞു കൊള്ളാമല്ല, നല്ല എനർജി ഉണ്ട്, വൈകുന്നേരം വരെ ക്ഷീണം ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിയും കുടിക്കുമായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൊടുത്തോണ്ടിരുന്നു. പിന്നെ ഞാൻ വിപുലമായിട്ട് ചെയ്യണമെന്ന് വെച്ചപ്പോ അതിന് ഹസ്ബൻഡ് നല്ലതായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തു. അതായത് ഈ വിത്ത് വാങ്ങിക്കാൻ പോവാനും ട്രേ വാങ്ങിക്കാൻ പോവാനും പിന്നെ ഈ ലോ ഈസി കൊക്കോ പിറ്റ് കണ്ടുപിടിക്കാനും അതിനൊക്കെ ഹസ്ബൻഡ് വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. ഞാൻ ഈ കൃഷിയായിട്ട് വന്നു ചെയ്തെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ മോള് പറഞ്ഞു അമ്മ സ്റ്റാറ്റസ് ഇട്, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആൾപ്പഴേ എല്ലാവർക്കും അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മോള് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അയലോക്കത്തുള്ള പിള്ളേർ പോലും ആൻറ്റി ഞാൻ വീഡിയോ എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാനുള്ള പിള്ളേരും ഉണ്ട്.
1: ആന്ധ്രയിലാണ് വളർന്നതെന്നെല്ലാം പറഞ്ഞു. അവിടുത്തെ കാലാവസ്ഥയും കേരളത്തിലെ കാലാവസ്ഥയും തമ്മിൽ താരതമ്യം ചെയ്തിട്ട് ഗാനയ്ക്ക് എന്താണ് തോന്നിയിട്ടുള്ളത്?
0: ശരിക്കും പറഞ്ഞാൽ കേരളം വെറുതെ പറഞ്ഞില്ല, ഗോഡ്സ് ഓഫ് കൺട്രി. ഞാൻ ആന്ധ്രയിൽ ജനിച്ചിട്ടുണ്ട്, ആന്ധ്രയിൽ വളർന്നിട്ടുണ്ട്, തമിഴ്നാട്ടിൽ പോവാറുണ്ട്. പക്ഷെ ഏറ്റവും നല്ല കാലാവസ്ഥ കേരളത്തിലാണ്. അവിടെ ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ചൂടിന്റെ അങ്ങേറ്റത്തെ ചൂടായിരിക്കും ആന്ധ്രയിൽ. മഴയാണെങ്കിൽ അങ്ങേറ്റത്തെ മഴയായിരിക്കും, തണുപ്പാണെങ്കിൽ അങ്ങേറ്റത്തെ തണുപ്പായിരിക്കും. പക്ഷെ കേരളത്തിലെ കാലാവസ്ഥ നല്ല കാലാവസ്ഥ. തമിഴ്നാട് ഇതുപോലെ തന്നെ, വെള്ളം കിട്ടില്ല, ഉപ്പുവെള്ളമായിരിക്കും, അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ട്. നല്ല വെള്ളത്തിന് വേറെ പൈപ്പ്, ഉപ്പ് വെള്ളത്തിന് വേറെ പൈപ്പ്, അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ കേരളത്തിലുള്ള ജീവിതമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്.
1: എത്ര നാളുണ്ട് മലയാളം പഠിച്ചേ?
0: ഞാൻ ശരിക്കും പറഞ്ഞാൽ മലയാളം പഠിച്ചത് കല്യാണം കഴിഞ്ഞ ഒരു 5 years വരെ എനിക്ക് അറിയില്ല, വീട് തന്നെ ആയിരുന്നു. 5 years കഴിഞ്ഞ പിന്നെയാണ് ഞാൻ മലയാളം പഠിച്ചത്. എന്നെ മലയാളം പഠിപ്പിച്ചത് ബസ്സുകാരാണ്. ബസ് കയറുമ്പോൾ ആലുവ, എറണാകുളം, ഏലൂര് അങ്ങനെ പഠിച്ച് പഠിച്ചിട്ടാണ് ഞാനിപ്പോൾ മലയാളം വായിക്കാൻ അറിയാം. എനിക്ക് എഴുതാൻ അറിയില്ല. അമ്മ വീട്ടില് ചിത്രഭൂമിയൊക്കെ വാങ്ങിക്കും. അപ്പൊ അതിനകത്ത് മോഹൻലാലും മമ്മൂട്ടി പടം കാണുമ്പോൾ ആ പേരിന്റെ അക്ഷരങ്ങൾ കൂട്ടി കൂട്ടി വായിച്ചിട്ടാണ് അങ്ങനെയൊക്കെ പഠിച്ചത്. ഞാൻ പേപ്പർ വായിക്കും, മൊബൈലിൽ മലയാളം വായിക്കും, ബുക്ക് വായിക്കും. എഴുത്തക്ഷരങ്ങൾ ചിലപ്പോൾ കൂട്ടക്ഷരങ്ങൾ അത്ര മനസ്സിലായി എന്ന് വരില്ല. എന്റെ പേര് ഞാൻ മലയാളത്തിൽ എഴുതും. ഏലൂരു, ആലുവ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ എഴുതാനൊക്കെ.
1: ആകാശവാണി ശ്രോതാക്കളോട് ഗാനയ്ക്ക് എന്താണ് പറയാനുള്ളത്?
0: എല്ലാവരും ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതിന് എല്ലാവർക്കും അത്യാവശ്യമുള്ള കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ ആരോഗ്യം എന്ന് പറയണത് ഭയങ്കര എന്താ പറയാ, അത് നിലനിർത്തി കൊണ്ടുപോകുന്നത് എങ്ങനെയാന്ന് അറിയാത്തൊരു സാഹചര്യത്തിലാണ് പോകണം. ഒത്തിരി അസുഖങ്ങളാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ശ്വാസം മുട്ട്, ക്യാൻസർ, പിന്നെ ഹാർട്ട് അറ്റാക്ക്. ഇതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ മൈക്രോഗ്രീൻസ് കഴിച്ചേ പറ്റൂ. എന്നുവെച്ചാൽ ഇതിനകത്താണ് ഏറ്റവും കൂടുതൽ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു ഭക്ഷണമാണ്. എല്ലാ വീട്ടമ്മമാർക്കും ചെയ്യാവുന്നതല്ല. വിപണനമായിട്ട് ചെയ്തില്ലെങ്കിലും വീട്ടാവശ്യത്തിനെങ്കിലും അവരവർ ചെയ്തു കഴിഞ്ഞാൽ അവരവരുടെ കുടുംബത്തിലെ കുട്ടികൾക്കും ഭർത്താവിനും വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും കൊടുത്താലും മതി. എല്ലാവർക്കും ചെയ്യാവുന്നത് ഒന്ന് മനസ്സ് വെച്ചാൽ മതി. വീട്ടു ജോലികളുടെ കൂടെ തന്നെ ചെയ്യാവുന്ന, അധികം സ്ഥലവും വേണ്ട, അധികം എക്സ്പെൻസും ചെയ്യണ്ട. ഇപ്പൊ ഇൻഡോറിലൊക്കെ ചെയ്യുകയാണെങ്കിൽ, വിപുലമായിട്ട് ചെയ്യണമെങ്കിൽ മാത്രം അത്രയും പൈസ വരുന്നുള്ളൂ. അവരവർക്ക് വീട്ടിൽ ചെയ്യാവുന്നതിന് വേണ്ടി അവനവന്റെ ബാൽക്കണിയോ അല്ലെങ്കിൽ ഉമ്മറോ ഏതായാലും ഒരു ജനലിന്റെ വെളിച്ചം കിട്ടിയാൽ അവിടെ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാവരും തീർച്ചയായിട്ടും ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ.
1: ഇത്രയും നേരം മൈക്രോഗ്രീൻസിന്റെ നടീൽ രീതി, വിപണനം ഇത്രയധികം വിശദമായി ശ്രോതാക്കളോട് സംസാരിച്ച ഗാന സരസ്വതിക്കും കുടുംബത്തിനും ആകാശവാണി കൊച്ചി FM പേര് എല്ലാവിധ ആശംസകൾ.
0: ആകാശവാണിക്ക് വളരെ വളരെ നന്ദി. താങ്ക് യു.
1: ശ്രോതാക്കൾക്ക് ഗാന സരസ്വതിയോട് സംസാരിക്കാം. വിളിക്കേണ്ട നമ്പർ 8848828881. നമ്പർ ഒരിക്കൽ കൂടി 8848828881. ഗാന സരസ്വതിയുടെ മൈക്രോഗ്രീൻസ് കൃഷി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വലിയ മാറ്റങ്ങൾക്കായി വലിയ ഇടങ്ങൾ ആവശ്യമില്ലെന്നതാണ്. ഒരു ചെറിയ പാത്രം, വിത്തുകൾ, പ്രകാശം, വെള്ളം, ഇവയിലൂടെ വീട്ടിൽ ആരോഗ്യത്തിന്റെ പച്ചപ്പ് വളർത്താം. ഇനിയും ഇനിയും ധാരാളം മൈക്രോഗ്രീൻസ് വളർത്തി ചെറിയ ഇടങ്ങളിലെ
2: വലിയ

0: കൃഷികൾ ചെയ്യുവാൻ ഗാനസരസ്വതിക്ക് ആകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇന്നത്തെ കാർഷിക ജീവനം ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം റിയ, സഹകരണം ജയശ്രീ വേണുഗോപാൽ. കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.
2: ചില്ലജാലകം. നിറമഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ. പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30, പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
3: ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ
4: ജമീലയുടെ നീട്ടിയുള്ള വിളി. ഷാഹിന, ആരാ ഫോണില്? ഉപ്പയാണോ? എന്താ വിശേഷം? ആ ഫോണിന് എനിക്ക് തന്നെ.
3: ഷിബിൻ ജോർജ് ചളിക്കവട്ടം എഴുതി അവതരിപ്പിച്ച കഥ മയ്യത്ത് വന്ന വഴി.
5: ഇല്ലത്തെ ചെന്തെങ്ങിൽ മണ്ടയിലാരമ്മി പാൽക്കിണ്ണം കൊണ്ടുപോയി വച്ചു.
3: പിപി രാജേന്ദ്രൻ കർത്തയുടെ കവിതകൾ.
6: ബൈബിൾ പഴയ നിയമത്തിലെ ദാവീദ് കഥയെ പ്രമേയമാക്കി സിജ തോമസ് രചിച്ച ആ മനുഷ്യ നീ തന്നെ നാടകം രൂപശില്പത്തിലും ഭാവാവിഷ്കരണത്തിലും തത്വചിന്താപരതയിലും മികച്ചു നിൽക്കുന്നു.
3: സി ജെയും നവീന നാടകദർശനവും ഡോക്ടർ സണ്ണി സെബാസ്റ്റ്യൻ നടത്തുന്ന പ്രഭാഷണം ഇന്ന് രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
7: സാങ്കേതിക വിദ്യയിലെ വികാസ പരിണാമങ്ങൾക്കനുസരിച്ച് സൗന്ദര്യശാസ്ത്രപരമായ വിപ്ലവങ്ങൾ കൊണ്ട് സ്വയം നവീകരിച്ച് മുന്നോട്ടു പോകുന്ന ചലച്ചിത്രകലയുടെ മാറ്റം ഈ പരമ്പരയിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.
8: ചിത്രപതംഗം എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 8:05.
7: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതുക. ചിത്രപതംഗം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. അഭിപ്രായങ്ങൾ AIRFMKochi@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കും അയച്ചോളൂ.
9: അഭിപ്രായങ്ങൾ വാട്സപ്പിലും അയക്കാം. വാട്സപ്പ് നമ്പർ 9444-75-62212.
7: പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9:30.
0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ വിപണി. കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 25,300, ആലപ്പുഴ 25,500, കോട്ടയം 28,700, എറണാകുളം 25,900, കൊച്ചി റെഡി 25,400, ആലുവ 27,500, വടക്കൻ പറവൂർ 26,700, കൊപ്ര ക്വിൻ്റലിന് ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 16,600, വടക്കൻ പറവൂർ 16,200, തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800, കാപ്പിക്കുരു ക്വിൻ്റലിന് കോട്ടയം 39,300, കട്ടപ്പന 39,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000-ന് കോട്ടയം 29,000, എറണാകുളം 32,000, ആലുവ ക്വിൻ്റലിന് 6,000, വടക്കൻ പറവൂർ ക്വിൻ്റലിന് 5,000, തൊടുപുഴ 1,000-ന് 31,000, കയർ ക്വിൻ്റൽ, ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,300, കുരുമുളക് കൊച്ചി ഗാർബിൾഡ് 72,400, കൊച്ചി അൺഗാർബിൾഡ് 70,400, ആലുവ 68,000, തൊടുപുഴ 70,000, കട്ടപ്പന 70,200.

0: ഏലം കിലോഗ്രാം കൊച്ചി 4,100, തൊടുപുഴ 3,300, കട്ടപ്പന 2,900. ചുക്ക് ക്വിൻ്റലിന് കൊച്ചി 31,000, തൊടുപുഴ 30,000, റബ്ബർ ക്വിൻ്റലിന് കോട്ടയം 26,200, മൂവാറ്റുപുഴ 22,000, കോതമംഗലം 26,500, തൊടുപുഴ 26,100. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 18,000, തൊടുപുഴ 23,500, പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 190,000, ആലുവ 185,000. കശുവണ്ടിപ്പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 84,300. കോഴിമുട്ട 100 എണ്ണത്തിന് വടക്കൻ പറവൂർ 640. പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 6,500, അടയ്ക്ക 1,000 എറണാകുളം 4,600, വടക്കൻ പറവൂർ 4,600. നേന്ത്രക്കായ് പച്ച ക്വിൻ്റലിന് എറണാകുളം 4,500, ആലുവ 5,000, വടക്കൻ പറവൂർ 5,500, തൊടുപുഴ 18,000. നിങ്ങൾ കേട്ടത് വിപണി കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.
1: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
2: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
1: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.

ഇന്ന് രാത്രി 8:05 സമഗ്ര ഹോമിയോ FM ഹെൽത്ത് ലൈൻ നടുവേദന കാരണങ്ങളും ഹോമിയോപ്പതി പരിഹാരവും ഡോക്ടർ KV ഷോയ്സണുമായി അഭിമുഖം.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടി നാളെ ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ആഗോളതലത്തിൽ നൂതനാശയങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങളായി ബ്രിക്സ് രാജ്യങ്ങൾ ഉയർന്നു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. രാഷ്ട്രീയ, സാമ്പത്തിക, പ്രതിരോധ, ഊർജ്ജ മേഖലകളിലെ സഹകരണം വിലയിരുത്തി. വ്യാപാരവുമായി ബന്ധപ്പെട്ട താരിഫുകൾ ഉൾപ്പെടെയുള്ള ഏകപക്ഷീയമായ നടപടികളിൽ ആശങ്ക രേഖപ്പെടുത്തി ബ്രിക്സ് അംഗരാജ്യങ്ങൾ. ഇന്ത്യയുടെ തീരമേഖല സമുദ്ര വിഭവങ്ങൾക്കും ബ്ലൂ ഇക്കോണമിക്കും വൻ സാധ്യതകളാണ് തുറന്നു നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൗരോർജ്ജ ഉൽപ്പാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ജൂനിയർ ഏഷ്യാ കപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നാളെ ആരംഭിക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി ലോക നേതാക്കൾ എത്തി തുടങ്ങി. ഒരു റിപ്പോർട്ട്.
1: റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് എൽ സിസി, ഉഗാണ്ടൻ വൈസ് പ്രസിഡന്റ് ജെസീക്ക അലൂപ്പോ, നൈജീരിയൻ വൈസ് പ്രസിഡന്റ് കാഷിം ഷെട്ടിമ തുടങ്ങിയ നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി രാജ്യത്ത്

0: തലസ്ഥാനത്തെത്തി. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ആഗോള ഭരണവും ബഹുപക്ഷ സഹകരണത്തിന്റെ ശക്തിപ്പെടുത്തലും എന്ന വിഷയത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കായി നടത്തുന്ന സെഷനോടെ ഉച്ചകോടിക്ക് നാളെ തുടക്കമാകും. ഭാരത് മണ്ഡപത്തിൽ ഒരുക്കിയിരിക്കുന്ന ഭാരത് ഇന്നോവേറ്റ്സ് പ്രദർശനം ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ നേതാക്കൾ സന്ദർശിക്കും. ഇന്ത്യയ്ക്ക് പുറമെ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE എന്നീ 11 രാജ്യങ്ങളാണ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ന്യൂഡൽഹിയിൽ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. രാഷ്ട്രീയം, സാമ്പത്തികം, പ്രതിരോധം, ഊർജ്ജം, ബഹിരാകാശം, നൈപുണ്യ കൈമാറ്റം തുടങ്ങിയ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തിന്റെ പുരോഗതി കൂടിക്കാഴ്ചയിൽ ഇരുവരും വിലയിരുത്തി. പശ്ചിമേഷ്യ, കരിങ്കടൽ മേഖല എന്നിവിടങ്ങളിലെ സംഘർഷങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന പ്രാദേശിക ആഗോള വിഷയങ്ങളും ചർച്ചയായി. തർക്കങ്ങൾ പരിഹരിക്കാൻ ചർച്ചകളും നയതന്ത്രവുമാണ് വഴിയെന്നും സമാധാന ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ തയ്യാറാണെന്നും പ്രധാനമന്ത്രി ആവർത്തിച്ചു. ഇറാൻ പ്രസിഡന്റുമായും യുഎൻ സെക്രട്ടറി ജനറലുമായും ശ്രീ മോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ആഗോളതലത്തിൽ നൂതനാശയങ്ങളുടെയും പരിഹാര മാർഗങ്ങളുടെയും പ്രധാന കേന്ദ്രങ്ങളായി ബ്രിക്സ് രാജ്യങ്ങൾ ഉയർന്നു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ബ്രിക്സ് ബിസിനസ് ഫോറത്തിന്റെ നേതാക്കളുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോക ജനസംഖ്യയുടെ 50% ആഗോള GDPയുടെ 40% ആഗോള വ്യാപാരത്തിന്റെ 25%ത്തിലധികവും ഇന്ന് ബ്രിക്സ് രാജ്യങ്ങൾ പ്രതിനിധീകരിക്കുന്നു. ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് ഏകദേശം ഇരട്ടി വേഗതയിലാണ് ബ്രിക്സ് രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
2: ബ്രിക്സ് ദേശ് ഗ്ലോബൽ ഇന്നോവേഷൻ ഓർ സൊല്യൂഷൻസ് കെ ലിയേ മഹത്വപൂർണ സെന്റർസ് ബി ബൻ രഹേ ഹേ ഗ്രാസ് റൂട്ട് സേ ലേക്കർ ഫ്രണ്ടിയർ ടെക്നോളജീസ് തക് ഹമാരെ ദേശോ മേ ഇന്നോവേഷൻ കി നയി സംഭാവനയെ ആകാർ ലേ രഹി ബ്രിക്സ് കി ബഡ്തി സ്കേൽ സ്പീഡ് ഓർ ഓപ്റ്റിമിസം ഹമാരെ ബീച്ച് സാഫ് ദിഖായി ദേ രഹി ഹേ.
1: വ്യാപാരവുമായി ബന്ധപ്പെട്ട താരിഫുകളും താരിഫ് ഇതര തടസ്സങ്ങളും ഉൾപ്പെടെയുള്ള ഏകപക്ഷീയമായ നടപടികളിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ബ്രിക്സ് അംഗരാജ്യങ്ങൾ. അത്തരം നടപടികൾ ലോക വ്യാപാര സംഘടനയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ബ്രിക്സ് രാജ്യങ്ങൾ വ്യക്തമാക്കി. മുംബൈയിൽ നടന്ന ബ്രിക്സ് ധനകാര്യമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിന് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലാണ് അംഗരാജ്യങ്ങൾ ഇക്കാര്യം അറിയിച്ചത്. 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ റഷ്യൻ ഉപപ്രധാനമന്ത്രി ഡെനിസ് മാനിറോവുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. ധനകാര്യ സേവന മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ചും ഇരുകൂട്ടരും ചർച്ച നടത്തി. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഉറുഗ്വേ വിദേശകാര്യമന്ത്രി മരിയോ ലുബിഡ്കിനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ഉറുഗ്വേയും തമ്മിലുള്ള വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും പരസ്പര സാമ്പത്തിക സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനും ഇന്ത്യ മെർക്കുസൂർ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള വഴികൾ ചർച്ച ചെയ്തതായി ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരി ചൈന നാഷണൽ പെട്രോളിയം കോർപ്പറേഷൻ ചെയർപേഴ്സൺ ഡൈ ഹൌലിയാങ്ങുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഊർജ്ജ വിപണിയുടെ സ്ഥിരതയിൽ ഇരു രാജ്യങ്ങൾക്കും നിർണായകമായ പൊതു താൽപര്യങ്ങളുണ്ടെന്നും ലോകത്തിലെ ഏറ്റവും വലിയ ഊർജ്ജ ഉപഭോക്താക്കളിലും ഇറക്കുമതിക്കാരിലും ഉൾപ്പെടുന്നവരാണ് ഇന്ത്യയും ചൈനയുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയുടെ അത്യാധുനിക സാങ്കേതിക നവീകരണങ്ങൾ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നോവേറ്റ്സ് എക്സ്പോസിഷന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമായി. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ് പ്രദർശനം സംഘടിപ്പിക്കുന്നത്. 2 ദിവസത്തെ എക്സ്പോയിൽ രാജ്യത്തെ 37 മുൻനിര ഡീപ് ടെക് സ്റ്റാർട്ടപ്പുകളും സംരംഭങ്ങളും പങ്കെടുക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ത്യയുടെ തീരമേഖല സമുദ്ര വിഭവങ്ങൾക്കും ബ്ലൂ എക്കോണമിക്കും വൻ സാധ്യതകളാണ് തുറന്നു നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. തീരപ്രദേശങ്ങളെ പരിസ്ഥിതി, സുരക്ഷ, സാമ്പത്തിക രംഗം, സാങ്കേതിക വിദ്യ, മാനവ വികസനം എന്നിവ സമന്വയിക്കുന്ന ഇടമായി കാണണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ തീരദേശ വികസനവും സുരക്ഷയും ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച ദേശീയ സമ്മേളനത്തെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. കേരളത്തിൽ വൈദ്യുതി ലഭ്യത കുറയുകയും ആവശ്യകത വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി

0: മറികടക്കാൻ സൌരോർജ്ജ ഉൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കാനൊരുങ്ങുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. മുൻകാലങ്ങളിൽ രാത്രി 7 മണി മുതൽ 10 മണി വരെ ആയിരുന്ന പീക്ക് അവറുകൾ ഇപ്പോൾ രാത്രി 11 മണിക്ക് ശേഷവും തുടരുകയാണ്. കേരളത്തിന് ആവശ്യമായതിന്റെ 25% മാത്രമാണ് സ്വന്തമായി ഉൽപാദിപ്പിക്കാൻ സാധിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിൽ ഇന്നും ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KSEB. രാത്രി 12:45 വരെ ഉള്ള സമയങ്ങളിലാകും നിയന്ത്രണം. ശബരിമല തീർത്ഥാടനത്തിന് മുന്നൊരുക്കം വേഗത്തിലാക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് മുന്നോടിയായി തിരുവനന്തപുരത്ത് ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭക്തർക്ക് ആവശ്യമായ സൌകര്യങ്ങളും സുരക്ഷയും ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തരുതെന്നും സന്നിധാനത്ത് എല്ലാ വകുപ്പുകളുടെയും സംയുക്ത കൺട്രോൾ റൂം സ്ഥാപിക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ചൈനയിലെ മോഖിയിൽ നടക്കുന്ന ജൂനിയർ ഏഷ്യാ കപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ പ്രവേശിച്ചു. സെമിഫൈനലിൽ മലേഷ്യയെ 3-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ കടന്നത്. ഇന്ത്യയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവയ്ക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനുമുള്ള ഔദ്യോഗിക നിർദ്ദേശം യൂറോപ്യൻ കമ്മീഷൻ യൂറോപ്യൻ കൌൺസിലിന് മുന്നിൽ സമർപ്പിച്ചു. കരാർ കൌൺസിൽ അംഗീകരിക്കുന്നതോടെ യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും ഒപ്പുവയ്ക്കുന്ന ഏറ്റവും വലിയ വ്യാപാര കരാറായി ഇത് മാറും. ഈ വർഷം ജനുവരിയിലാണ് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും വ്യാപാര കരാർ ചർച്ചകൾ പൂർത്തിയാക്കിയതായി പ്രഖ്യാപിച്ചത്. ശ്രീനഗറിലെ ബട്ടമാലുവിൽ തെരച്ചിൽ നടത്തുന്ന ഇന്ത്യൻ സുരക്ഷാ സേനയ്ക്ക് പ്രദേശവാസികളിൽ നിന്ന് എതിർപ്പ് നേരിടേണ്ടി വരുന്നുവെന്ന രീതിയിൽ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രചരിക്കുന്ന വീഡിയോ ശ്രീനഗറുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. HPV പ്രതിരോധ കുത്തിവയ്പ്പിൽ പുതിയ നാഴികക്കല്ല് പിന്നിട്ട് ഇന്ത്യ. രാജ്യത്ത് HPV പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ എണ്ണം 80 ലക്ഷം കടന്നു. പെൺകുട്ടികളുടെ ആരോഗ്യകരമായ ഭാവിയിലേക്കുള്ള നിർണായക ചുവടുവയ്പ്പാണിതെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു. ആചാര്യ വിനോബ ഭാവെയുടെ ജന്മദിനത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിനോബ ഭാവെയുടെ ജയ് ജഗത് എന്ന ആഹ്വാനം അതിലുകളെല്ലാം ഭേദിച്ച് മാനവികതയ്ക്ക് പരമപ്രാധാന്യം നൽകുന്നതായിരുന്നുവെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രശസ്ത തമിഴ് പ്രഭാഷകനും സംവാദ പരിപാടികളുടെ അവതാരകനുമായ സോളമൻ പാപ്പയ്യ മധുരയിൽ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. നർമ്മം കലർന്നതും തനത് മധുര തമിഴ് ശൈലിക്കും പേരുകേട്ട അദ്ദേഹം ഇന്ത്യയിലും വിദേശത്തുമായി ഏകദേശം 12,000 തമിഴ് സംവാദ പരിപാടികൾ നയിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. 18-ാമത് ബ്രിക്സ് ഉച്ചകോടി നാളെ ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ആഗോളതലത്തിൽ നൂതനാശയങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങളായി ബ്രിക്സ് രാജ്യങ്ങൾ ഉയർന്നു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. രാഷ്ട്രീയ സാമ്പത്തിക പ്രതിരോധ ഊർജ്ജ മേഖലകളിലെ സഹകരണം വിലയിരുത്തി. വ്യാപാരവുമായി ബന്ധപ്പെട്ട താരിഫുകൾ ഉൾപ്പെടെയുള്ള ഏകപക്ഷീയമായ നടപടികളിൽ ആശങ്ക രേഖപ്പെടുത്തി ബ്രിക്സ് അംഗരാജ്യങ്ങൾ. ഇന്ത്യയുടെ തീരമേഖല സമുദ്രവിഭവങ്ങൾക്കും ബ്ലൂ ഇക്കോണമിക്കും വൻ സാധ്യതകളാണ് തുറന്നു നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ജൂനിയർ ഏഷ്യാ കപ്പ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യൻ പുരുഷ ടീം ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:35:26. ആകാശവാണി കൊച്ചി FM-ന്റെ FM ഈവനിംഗിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ ദിവസത്തെ എല്ലാ തിരക്കുകളും കഴിഞ്ഞിരിക്കുന്ന ഈ സായാഹ്നത്തിൽ നിങ്ങൾക്ക് കൂട്ടായി ആകാശവാണി കൊച്ചി FM കൂടെയുണ്ട്. കഥയും ഗാനങ്ങളുമായി

0: FM Evening.
1: FM Eveningിൽ ഇന്നാദ്യം
2: നിലവറ. മരിക്കാത്ത ശബ്ദങ്ങളുടെ ഒഴിയാത്ത കലവറ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് നിലവറ.
3: നാടകകൃത്തും സാഹിത്യകാരനുമായ യശശരീരനായ എസ് എൽ പുരം സദാനന്ദനുമായുള്ള

0: നാടകകൃത്തുക്കളോട് സ്വന്തം അനുഭവത്തിൽ നിന്ന് എന്താണ് പറയാനുള്ളത്?
1: വിമർശനങ്ങളെ ഭയപ്പെടാതിരിക്കുക. നമ്മളെ തളർത്താനും അടിച്ചു പുറത്താക്കാനും തമസ്കരിക്കാനും തിരസ്കരിക്കാനും വേണ്ടി സംഘടിതമായ ശ്രമം തന്നെ നടക്കുന്നുണ്ടാവും, ഇല്ലെങ്കിൽ നടക്കുന്നില്ലെങ്കിൽ നടക്കും എന്നുള്ള പ്രതീക്ഷയോടെ ഈ രംഗത്തേക്ക് വരാവും. ഇതിനെ നേരിടാനുള്ള ചങ്കൂറ്റം ഇല്ലെങ്കിൽ പേന കയ്യിലെടുക്കരുത്. നമുക്ക് സത്യമെന്ന് തോന്നിയാൽ, ശരിയെന്ന് തോന്നിയാൽ, നമ്മുടെ ചിന്തയുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുമെന്ന് തോന്നിയാൽ, ആരെതിർത്താലും ആർക്ക് യോജിക്കാൻ കഴിഞ്ഞാലും എന്ത് പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് പറഞ്ഞാലും അതിനെ നേരിടാനുള്ള കരുണുറപ്പുള്ളവനെ എഴുത്തിന് വരാവും, വിശേഷിച്ച് നാടകത്തിന്. എൻ്റെ കാട്ടുകുതിരയുടെ പേരിൽ ഞാൻ ഇതെല്ലാം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കാക്കപ്പൻ്റെ നാടകം, കാക്കപ്പൻ്റെ നാടകം എഴുതി അത് 3 കൊല്ലം തുടർച്ചയായിട്ട് അവതരിപ്പിച്ചു. കോട്ടയം ചെല്ലപ്പൻ, ശങ്കരാടി, പഞ്ചൂർ രാധ, KPIC ലളിതയൊക്കെ ഉൾപ്പെടെയുള്ള ട്രൂപ്പ് 3 കൊല്ലം തുടർച്ചയായിട്ട് കേരളത്തിൽ അഭിനയിച്ചു. ഈ കഴിഞ്ഞ അവസരത്തിൽ അത് നിലയ്ക്കൽ പ്രശ്നമാണ്, അതാണ് ഈ സാധനത്തിലുള്ളത്. എത്രയോ കൊല്ലത്തിന് മുമ്പ് ഞാൻ ഇതിന്ന് ഓർമ്മയാണ്, 38 കൊല്ലത്തിന് മുമ്പ് ഇനി ആ കാലത്തെ ഏറ്റവും നല്ല നാടകം എന്ന് പറഞ്ഞിട്ട് സാഹിത്യ അക്കാദമി സാഹിത്യ വർഷത്തിൻ്റെ അവാർഡും എനിക്കുണ്ടായിരുന്നു. പുത്തേഴത്തിൻ്റെ സെക്രട്ടറി മുണ്ടശ്ശേരി മാഷ്, അങ്ങനെ പ്രസിഡൻറ്റ് മുണ്ടശ്ശേരി മാഷ്, കുറ്റിപ്പുഴ മാഷൊക്കെ കമ്മിറ്റി മെമ്പർമാരുമായിട്ടുള്ള ആ കമ്മിറ്റി എനിക്ക് നല്ല നാടകത്തിനുള്ള അവാർഡ് എന്നതാണ്. ആ നാടകം 3 വർഷം കേരളത്തിലെമ്പാട് കൂടിയ നാടകം സാമുദായിക മൈത്രി എന്നുള്ളത് കണക്കിലെടുത്തുകൊണ്ട് നമുക്കൊന്ന് അവതരിപ്പിച്ച് നോക്കാം എന്ന് തീരുമാനമെടുത്തുകൊണ്ട് അതിൻ്റെ ബോർഡ് എഴുതി ഞങ്ങൾ സൂര്യശർമ്മയുടെ വാക്ക് വെച്ചു. എസ് എൽ പുരത്തുള്ള സൂര്യശർമ്മയുടെ ഓഫീസ് കാക്കപ്പൻ എസ് എൽ പുരം പറഞ്ഞിട്ട്. അപ്പോൾ ഈ കാക്കപ്പനെന്ന് പുതിയ തലമുറ കണ്ടിട്ടില്ല, 10 38 ഇപ്പോഴത്തെ പിള്ളേർ 10 20 വയസ്സുള്ള പിള്ളേരൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അവർക്ക് ആ കാണണം, അങ്ങനെ നാടകം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. ഈ ഇത് പത്രത്തിൽ പരസ്യമൊക്കെ വന്നു വെച്ചാൽ 4 ദിവസം കഴിഞ്ഞ് കത്ത് വരാൻ തുടങ്ങി. പ്രിയപ്പെട്ട എസ് എൽ പുരം, താങ്കളുടെ നാടകങ്ങൾ ഞങ്ങൾക്കിഷ്ടമാണ്, ഞങ്ങൾ കണ്ടിട്ടുണ്ട്. താങ്കൾ പറയുന്ന ഈ കാക്കപ്പൻ ഞങ്ങൾ വായിച്ചിട്ടുണ്ട്, നാടകം കണ്ട് എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഒക്കെ വന്ന് സംഗതിയൊക്കെ ശരിയാണ്. പക്ഷേ ഈ നാടകം അവതരിപ്പിക്കാൻ നിങ്ങൾ വന്നാൽ നിങ്ങളുടെ വണ്ടി നന്നായിരിക്കില്ല, കഴുത്തും കൊണ്ട് പോകാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വരണ്ട, സ്നേഹം കൊണ്ട് എഴുതുന്നതാണ്. അതുകൊണ്ട് 10 കുറികളാണ് ഞാൻ കമ്മിറ്റി ഇവരെയൊക്കെ നാടകക്കാരെല്ലാം കൂടി വിളിച്ചിരുത്തി ഈ കത്ത് വായിച്ച് ജയിപ്പിച്ചു. നമ്മുടെ പഴയൊരു കലാസൃഷ്ടി കേരളത്തിൽ 3 വർഷം തകർത്തോടിയ ഒരു നാടകം, നല്ല നടീരന്മാർ തകർത്തോടിയ നാടകം, 36 വർഷത്തെ കേരളത്തിൻ്റെ സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ വളർച്ചയുടെ ഇങ്ങേയറ്റത്ത് നിന്നുകൊണ്ട് നമ്മൾ വീണ്ടും അവതരിപ്പിക്കാൻ നോക്കുമ്പോൾ കിട്ടിയ സ്വീകരണം ഇതാണ്. അതിനുള്ള അളവ് പോലാണ് നമ്മൾ എത്രമാത്രം വളർന്നിരിക്കുന്നു ഈ കാലത്ത്. ഈ നിങ്ങൾ പറഞ്ഞാൽ അവതരിപ്പിക്കാം. അപ്പോൾ അവർ പറഞ്ഞു, അടിയന്മാരൊക്കെ ഒരു നാടകം പറഞ്ഞു, സാറേ ഞങ്ങൾ ഈ നാടകത്തിനൊക്കെ അഭിനയിക്കുമെന്ന് പറഞ്ഞാൽ കുടുംബ നാടകം അഭിനയിക്കാൻ തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്, വാസനയുള്ളതുണ്ട്, പിന്നെ കുടുംബ സംരക്ഷണം ഉള്ള ഒരു ഒരുപാട് കൂടെ ഉണ്ട്. അവർ കളിക്കാൻ തയ്യാറായില്ല, അവർ തലയില്ലാതെ കാശും കൊണ്ട് ചെന്നിട്ട് ഇത് ആരുടെ കാശ് എന്ന് ചോദിച്ചാലോ. അതുകൊണ്ട്
2: നിങ്ങൾ കേട്ടത് നാടകകൃത്തും സാഹിത്യകാരനുമായ യശശരീരനായ എസ് എൽ പുരം സദാനന്ദനുമായുള്ള അഭിമുഖത്തിൽ നിന്ന് ഒരു ഭാഗം.
3: നിലവറ. മരിക്കാത്ത ശബ്ദങ്ങളുടെ ഒഴിയാത്ത കലവറ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നും തിരഞ്ഞെടുത്തത് നിലവറ.

0: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിഡിലൻ ഓഫറുകളുമായി പിട്ടാപ്പിള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20,000 രൂപ വരെ ക്യാഷ് ബാക്കും 10,000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
0: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിള്ളിൽ ഷോറൂം സന്ദർശിക്കൂ.
2: പട്ടികജാതി വികസന വകുപ്പിന്റെ വിഷൻ പ്ലസ് പദ്ധതി പ്രകാരം പ്ലസ് ടു VHSE പഠനത്തിന് ശേഷം മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാത്ത പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഒരു വർഷത്തെ പ്രവേശന പരീക്ഷാ പരിശീലനത്തിനായി 54,000 രൂപ നൽകുന്നു. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ ജില്ലാ പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0471 273 7238. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0471 273 7238.
3: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
4: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
3: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
4: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
5: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
6: Home appliance

0: ഗാഡ്ജറ്റ്സിനും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില എവിടെയാണെന്ന് അറിയാമോ?
1: എന്താ സംശയം? അത് മൈജിയിൽ അല്ലേ?
0: മറ്റാരും നൽകാത്ത വിലക്കുറവും ഡിസ്കൗണ്ടുമായി മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
1: ഓഫർ സെപ്റ്റംബർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. ടിഎൻസി അപ്ലൈ.
2: കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് 2027 അപേക്ഷ ക്ഷണിച്ചു. വികസിത് ഭാരത് ചാലഞ്ച് ക്വിസ്, ഉപന്യാസം, പ്രസന്റേഷൻ, കൾച്ചറൽ ട്രാക്ക്, നാടോടി നൃത്തം, നാടൻപാട്ട്, ചിത്രരചന, പ്രസംഗം, കവിതാരചന, ഡിസൈൻ ഫോർ ഭാരത് ഡൽഹി സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറുമായി സഹകരിച്ച് നടത്തുന്ന ഡിസൈൻ മത്സരം, ഹാക്ക് ഫോർ സോഷ്യൽ കോസ്, സാങ്കേതിക കണ്ടുപിടുത്ത മത്സരം, യൂത്ത് ഓണ്ടർപ്രണർഷിപ്പ് ചാലഞ്ച്, യൂത്ത് പാർലമെന്റ് എന്നിങ്ങനെ 6 വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ. കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ജനുവരി 10 മുതൽ 12 വരെ ന്യൂഡൽഹിയിൽ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാം. രജിസ്റ്റർ ചെയ്യാനായി myBharat.gov.in സന്ദർശിക്കുക.
3: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിടിലൻ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
4: 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20,000 രൂപ വരെ ക്യാഷ് ബാക്കും 10,000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
3: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിളിൽ ഷോറും സന്ദർശിക്കൂ.
2: ബാങ്ക് ഓഫ് ഇന്ത്യ വിവിധ വിഭാഗങ്ങളിലായി സ്കെയിൽ 4 വരെയുള്ള ഓഫീസർ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നു. ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് ബാങ്കിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് www.bankofindia.bank.in സന്ദർശിക്കുക.
5: ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ലാപ്ടോപ്പ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല.
0: കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവുമായി മൈജി നൽകുന്നു ലാപ്ടോപ്പുകൾ. 28,990 രൂപ മുതൽ ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
1: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. ടിഎൻസി
6: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
7: ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
6: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
2: FM ഈവനിംഗിൽ ഒരു ഗാനം കേൾക്കാം. അനാരി എന്ന ചിത്രത്തിലേത് ഉദിത് നാരായൺ പാടിയത്, രചന സമീർ, സംഗീതം ആനന്ദ് മിലിന്ദ്.

0: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ 23 രാവിലെ 11 മണിക്ക് തൊടുപുഴ PWD റെസ്റ്റ് ഹൌസിലാണ് മത്സരം. ഹൈസ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറി നിന്നും 2 കുട്ടികൾ വീതം അടങ്ങുന്ന 2 ടീമുകൾക്ക് 1 സ്കൂളിൽ നിന്ന് പങ്കെടുക്കാം. സ്കൂൾ അധികാരികളുടെ സാക്ഷ്യപത്രം സഹിതമുള്ള അപേക്ഷ ഈ മാസം 22 ഉച്ചയ്ക്ക് 2 മണിക്ക് മുൻപായി ലഭിക്കണം. ഫോൺ നമ്പർ 0486 2 22 23 44 0486 2 22 23 44.
1: മൈജി പ്രൈസ് ചലഞ്ച്
2: എസികൾ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ, കൂടാതെ ഫ്രീ ഇൻസ്റ്റലേഷൻ, 5-year വാറന്റി, ഫ്ലാറ്റ് 50% ഓഫ്, ഒപ്പം മൈജി ഓണം മാസോണം ഓഫർ തുടരുന്നു.
3: എല്ലാ മൈജി ഫീച്ചർ

0: ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
1: എനിക്കൊരു ടി വി വാങ്ങണമായിരുന്നു.
2: എന്നാ ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ സ്മാർട്ട് LED ടിവികൾ, കൂടാതെ ടിവി പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
0: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ.
3: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
4: ചേട്ടാ ചായ എടുക്കട്ടെ?
5: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
0: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
5: അപ്പോ കാത്തിരിപ്പില്ലേ?
0: ഇല്ല,
6: മൈജിയോടും മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
7: ഇടുക്കി ജില്ലയിൽ ഏലപ്പാറ ഗവൺമെന്റ് ITIയിൽ പ്ലംബർ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് ടെക്നീഷ്യൻ എന്നീ ട്രേഡുകളിലെ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നൽകുന്നു. ITI പ്രവേശനത്തിന് താല്പര്യമുള്ള താല്പര്യമുള്ളവർ SSLC, ആധാർ കാർഡ്, ജാതി സർട്ടിഫിക്കറ്റ്, TC എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം ITIയിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിച്ച് അഡ്മിഷൻ ഉറപ്പാക്കണം. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 19 മാസം 19. കൂടുതൽ വിവരങ്ങൾക്ക് 99 46 01 07 69, മറ്റൊരു നമ്പർ 96 05 50 44 69. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 99 46 01 07 69, 96 05 50 44 69.
8: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
9: 20 കാറുകൾ,
8: 25 സ്കൂട്ടറുകൾ,
9: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
8: 100,000 രൂപ വീതം 100 പേർക്ക്
9: ബമ്പർ സമ്മാനമായി BMW കാർ,
8: അങ്ങനെ 30 കോടി രൂപയുടെ
9: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
10: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
11: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
10: ആൻഡ് എക്ചേട്ടി നാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
11: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
1: എനിക്കൊരു TV വാങ്ങണമായിരുന്നു.
2: എന്നാ ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. ഏത് വലിപ്പത്തിലുമുള്ള TVയും വാങ്ങാം. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ 6,490 രൂപ മുതൽ സ്മാർട്ട് LED ടിവികൾ, കൂടാതെ TV പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
0: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ.

കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും, മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ.

മണിവർണ്ണന്റെ നോട്ടം തന്റെ മീനാണ് എന്ന് അപ്പൂച്ചിക്ക് മനസ്സിലായി. എങ്കിലും അവൻ ചോദിച്ചപ്പോൾ അപ്പൂസ് ഒരെണ്ണം മണിക്കുട്ടിന് കൊടുത്തു. നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ അപ്പൂച്ചി. ഇനി കൊടുക്കാനില്ല, ഉണ്ണിയമ്മയ്ക്ക് കൊണ്ടു കൊടുക്കണം. അപ്പൂച്ചിക്കാണെങ്കിൽ കുറേശ്ശെ വിശപ്പും തുടങ്ങി. ഇനിയും തിന്നാൽ കയ്യിലെ മീൻ തീർന്നു പോവില്ലേ? പക്ഷെ എത്ര നേരം കൊതി പിടിച്ചിരിക്കാനാവും? അവൾ വീണ്ടും ഒരെണ്ണം കൂടി തിന്നു. അപ്പോ ആ വഴിക്ക് ഒരു മാർജാര സന്യാസി വന്നു. അപ്പൂച്ചി, അത് നമ്മുടെ മുത്തപ്പൻ കോവിലിലെ പൂജാരിയാണ്, അദ്ദേഹത്തിന് ഒന്നു കൊടുക്കൂ. കൊടുത്താൽ നിനക്ക് അനുഗ്രഹം കിട്ടും അപ്പൂച്ചി. അങ്ങനെ വൃദ്ധ മാർജാര സന്യാസിക്കും ഒന്നു കൊടുത്തു. മീൻ ബാക്കി ഒരെണ്ണം മാത്രമായി, ഇനി ആർക്കും കൊടുക്കില്ല, അപ്പൂച്ചി ഉറപ്പിച്ചു. കുറേ നേരം ഇരുന്നപ്പോൾ അപ്പൂച്ചിക്കും മണിവർണ്ണനും മടുത്തു. അപ്പൂച്ചി, നമുക്ക് ആ പുൽക്കാട്ടിൽ പോയി ഉരുണ്ടുമറിഞ്ഞ് കളിക്കാം. അങ്ങനെ രണ്ടാളും കൂടി കളിക്കാൻ പോയി. പിന്നെയും മണിവർണ്ണന് ബാക്കിയുള്ള മീനാണ് ലക്ഷ്യം. മണിക്കുട്ടൻ അപ്പൂച്ചിയോട് പറഞ്ഞു, നല്ല വിശപ്പ്, നമുക്ക് ആ മീൻ തിന്നാലോ? വേണ്ട വേണ്ട, എനിച്ചത് ഉണ്ണിയമ്മയ്ക്ക് കൊടുക്കാനുള്ളതാ. മണിക്കുട്ടൻ മുഖം വീർപ്പിച്ചു. എങ്കിൽ ഇനി നമുക്ക് ആ മരക്കൊമ്പിൽ കയറി ആനപ്പുറത്തിരിക്കാ? മണിക്കുട്ടൻ ചോദിച്ചപ്പോൾ അപ്പൂച്ചിക്ക് ഉത്സാഹമായി. അപ്പോഴതാ നമ്മുടെ കുട്ടിശങ്കരൻ അതുവഴി വന്നു. ക്രാ ക്രാ, അവൻ മരക്കൊമ്പിലിരുന്ന് അപ്പൂച്ചിയെ വിളിച്ചു.

0: ആ മീൻ എനിക്ക് തരാമോ? ഇല്ല, തരില്ല. അത് ഉണ്ണിയമ്മയ്ക്കുള്ളതാ. കുട്ടിശങ്കരനും ആ മീനിൽ കണ്ണുണ്ടായിരുന്നു. കുറച്ചുനേരം ആലോചിച്ചിരുന്ന കുട്ടിശങ്കരൻ ഒരു സൂത്രം ഒപ്പിച്ചു. അപ്പൂച്ചി, അപ്പൂച്ചി, ഉണ്ണിക്കുട്ടനും ജാനൂട്ടിയും നിന്നെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ആ മീൻ എനിക്ക് തന്നാൽ നീ ഇവിടെ ഉണ്ടെന്ന് അവരോട് ചെന്ന് പറയില്ല. അപ്പൂച്ചി കുലുങ്ങിയില്ല. ഞാൻ ചെന്ന് പറയണോ? പറയട്ടെ. അപ്പൂച്ചി പേടിച്ചു. വേണ്ട വേണ്ട. അങ്ങനെ കുട്ടിശങ്കരൻ പറഞ്ഞു പറഞ്ഞ് മീൻ സ്വന്തമാക്കി. പിടിച്ച മീനെല്ലാം തീർന്നു. ഓർത്തപ്പോൾ അപ്പൂച്ചിക്ക് പേടിയും കരച്ചിലും വന്നു. നീ സങ്കടപ്പെടണ്ട അപ്പൂച്ചി, വഴിയുണ്ട്. മണിക്കുട്ടൻ അപ്പൂച്ചിയെ ആശ്വസിപ്പിച്ചു. അപ്പോഴേക്കും പുൽക്കാട് വകഞ്ഞു തിരക്കി ഉണ്ണിക്കുട്ടനും ജാനൂട്ടിയും വന്നു. അപ്പൂച്ചിയെ കാണുന്നില്ല. നാലു ദിക്കിലും ഓടി നടന്നു അവർ. അപ്പോഴതാ ആ ചെറിയ തോടിൻ്റെ അരികെ നമ്മുടെ അപ്പൂച്ചിയും മണിവർണ്ണൻ പൂച്ചയും ഇരിക്കുന്നു. ഉണ്ണിക്കുട്ടൻ ഓടി വന്നു. അപ്പൂച്ചിയുടെ ചെവിയിൽ ഒരു നുള്ളു വെച്ചു കൊടുത്തു. നിന്നെ ഞാൻ അവിടെ ഇരുത്തിയിട്ട് പോകുന്നതല്ലേ, എവിടെയൊക്കെ അന്വേഷിച്ചു? മീനെവിടെ? ഉണ്ണിക്കുട്ടൻ ദേഷ്യപ്പെട്ടു. അപ്പൂച്ചി കരച്ചിലോട് കരച്ചിൽ. മീനെല്ലാം തീർന്നപ്പോ മണിവർണ്ണൻ പറഞ്ഞു, ആ തോട്ടിൽ മീനുണ്ട്, നമുക്ക് പൊത്തിപ്പിടിക്കാമെന്ന്. അവൾ ഏന്തി ഏന്തി പറഞ്ഞു, വാ നമുക്ക് വീട്ടിൽ പോവാം എന്ന് വീണ്ടും ചെവിയിൽ പിടിച്ച് ഒരു വലി. ഗേറ്റെത്തി, താഴെ വച്ചു. ഗേറ്റ് കടന്നു വരാൻ അപ്പൂച്ചിക്ക് പേടി. ജാനൂട്ടി മുരണ്ടുകൊണ്ട് അവളെ തിരിഞ്ഞു നോക്കി പേടിപ്പിച്ചു. ഉണ്ണിയമ്മ വന്നു. അപ്പൂച്ചി എവിടെ ഉണ്ണിക്കുട്ടാ? ദാ അവിടെയുണ്ട്. ഉണ്ണിയമ്മ നോക്കുമ്പോൾ പാവം അപ്പൂച്ചി ഇരുന്ന് മൂക്ക് പിഴിയുന്നു. അയ്യോ, എന്റെ അപ്പൂച്ചിക്ക് എന്തു പറ്റിയതാ? ഉണ്ണിക്കുട്ടൻ വഴക്ക് പറഞ്ഞു, അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. ഉണ്ണിയമ്മ അപ്പൂച്ചിയെ വാരിയെടുത്ത് തോളത്തിട്ടു. അമ്മ ചോദിക്കാട്ടോ, എന്റെ കുഞ്ഞിനെ എന്തിനാ വഴക്ക് പറഞ്ഞെന്ന്? അവനെ ചെവിക്ക് പിച്ചണം. കൊടുക്കാട്ടോ അപ്പൂച്ചി. അതോടെ അപ്പൂച്ചി ഹാപ്പിയായി.
1: പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ, കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചിയും കേട്ടല്ലോ. വായിച്ചത് പ്രീതിയും ലൗലിയും. വെള്ളപ്പൊക്കത്തിലെ പൂച്ച എന്ന പുസ്തകത്തിലെ ബാലകഥകളാണ് ഇനി.
2: കേണൽ ജാനൂട്ടിയും മേജർ അപ്പൂച്ചി, മായ ബാലകൃഷ്ണൻ എഴുതിയ കുട്ടിക്കഥകൾ തുടരും.
3: സമയം 8 മണി കഴിഞ്ഞ് 26 സെക്കൻഡ്.
4: ആകാശവാണി FM വാർത്തകൾ.
3: പതിനെട്ടാമത് ബ്രിക്സ് ഉച്ചകോടി നാളെ ന്യൂഡൽഹിയിൽ ആരംഭിക്കും. ആഗോളതലത്തിൽ നൂതനാശയങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങളായി ബ്രിക്സ് രാജ്യങ്ങൾ ഉയർന്നു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. രാഷ്ട്രീയ സാമ്പത്തിക പ്രതിരോധ ഊർജ്ജ മേഖലകളിലെ സഹകരണം വിലയിരുത്തി. വ്യാപാരവുമായി ബന്ധപ്പെട്ട താരിഫുകൾ ഉൾപ്പെടെയുള്ള ഏകപക്ഷീയ നടപടികളിൽ ആശങ്ക രേഖപ്പെടുത്തി ബ്രിക്സ് അംഗരാജ്യങ്ങൾ. ഇന്ത്യയുടെ തീരമേഖല സമുദ്രവിഭവങ്ങൾക്കും ബ്ലൂ ഇക്കോണമിക്കും വൻ സാധ്യതകളാണ് തുറന്നു നൽകുന്നതെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. സംസ്ഥാനത്തെ മത്സ്യബന്ധന മേഖലയ്ക്കും തീരദേശ വികസനത്തിനും പ്രത്യേക പരിഗണന നൽകിയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി അബ്ദുൾ ഗഫൂർ. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതികളുടെ പ്രവർത്തന ഉദ്ഘാടനം കൊച്ചിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനുകൾക്ക് ആവശ്യമായ വെള്ളം നിറയ്ക്കാൻ ആധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ഫ്രാൻസ് ജോർജ് MP. തൊഴിലുറപ്പ് തൊഴിലാളികളെ ജിയോ ഫെൻസിംഗിന്റെയും ജിയോ ടാഗിംഗിന്റെയും പേരിൽ ബുദ്ധിമുട്ടിക്കുന്ന നടപടി ഒഴിവാക്കണമെന്ന് NK പ്രേമചന്ദ്രൻ MP ആവശ്യപ്പെട്ടു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് 2nd semi പാകിസ്ഥാനെതിരെ ടോസ് നേടിയ ശ്രീലങ്ക ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. CBSE ക്ലസ്റ്റർ 11 അത്ലറ്റിക് മീറ്റിൽ ആതിഥേയരായ എറണാകുളം ജില്ല 1184 പോയിന്റുമായി ചാമ്പ്യന്മാരായി. ഇടുക്കി 2ഉം തിരുവനന്തപുരം 3ഉം സ്ഥാനങ്ങൾ നേടി.

0: ആകാശവാണി FM വാർത്തകൾ.
1: ശാസ്ത്രദീപ്തി.
2: കാറ്റ് കഥ പറയുമ്പോൾ എന്താണ് കാറ്റ്? എങ്ങനെയാണ് കാറ്റുണ്ടാവുന്നത്? വൈകുന്നേരങ്ങളിൽ മൈതാനങ്ങളിൽ കുളി കഴിഞ്ഞ് അല്പം കാറ്റ് കൊള്ളാനായി നാം പുറത്തിരിക്കാറില്ലേ? ആ കാറ്റ് കൊള്ളുമ്പോൾ നല്ല സുഖവും നമുക്ക് തോന്നാറുണ്ട്. എന്നാൽ എങ്ങനെയാണ് ഈ കാറ്റ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ പരിസ്ഥിതിയിൽ വായു നിറഞ്ഞിരിക്കുന്നുണ്ടല്ലോ. ആ വായുവിൻ്റെ ചലനത്തെയാണ് കാറ്റെന്ന് പറയുന്നത്. എല്ലാ ഊർജത്തിൻ്റെയും കേന്ദ്രമായ സൂര്യൻ തന്നെയാണ് കാറ്റ് വീശുന്നതിന് പിന്നിലുള്ളത്. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയുടെ ഉപരിതലത്തെ ചൂടാക്കുന്നു. എന്നാൽ ഭൂമി അതിൻ്റെ അച്ചുതണ്ടിൽ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ എല്ലായിടത്തും ഒരുപോലെയല്ല ചൂട് അനുഭവപ്പെടുന്നത്. ചൂട് കുറഞ്ഞ പ്രദേശങ്ങളുള്ള വായു മുകളിലേക്ക് ഉയരുകയും ചൂട് കുറഞ്ഞ പ്രദേശത്തുള്ള വായു ചൂടുള്ള വായു ബാക്കി വെച്ച സ്ഥലത്തേക്ക് ഒഴുകുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് കടലും കരയും എടുക്കാം. കരയും കടലും ചൂടാകുന്നത് രണ്ട് തരത്തിലാണ്. കടലിനെ അപേക്ഷിച്ച് കര കൂടുതൽ ചൂടാവുകയും ആ താപം മെല്ലെ ഉപരിതലത്തിലുള്ള വായുവിനെ ചൂടാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചൂടാകുമ്പോൾ വായു വികസിക്കുകയും അങ്ങനെ വികസിക്കുന്ന വായു മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു. അങ്ങനെ കരയുടെ മുകളിൽ അന്തരീക്ഷ മർദ്ദം കുറയുന്നു. അപ്പോൾ താരതമ്യേന മർദ്ദം കുറഞ്ഞ കടലിനു മുകളിലെ വായു കരയിലേക്ക് പ്രവഹിക്കുന്നു. അങ്ങനെയാണ് വായുവിനുണ്ടാകുന്ന ചലനം കാറ്റായി മാറുന്നത്. അതിനെയാണ് കടൽ കാറ്റ് അല്ലെങ്കിൽ സീ ബ്രീസ് എന്ന് പറയുന്നത്. ഇങ്ങനെ കടലിനു മുകളിൽ നിന്നും കരയിലേക്ക് എത്തുന്ന കാറ്റ് തുടർച്ചയായി ചൂടാവുകയും മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു. അതുമൂലം പകൽ മുഴുവൻ കടൽ കാറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇത് പകൽ സമയങ്ങളിൽ സംഭവിക്കുന്നതാണ്. എന്നാൽ സൂര്യൻ അസ്തമിക്കുന്നതോടെ കര വേഗം തണുക്കുകയും ചെയ്യുന്നു. അപ്പോൾ കടലിനു മുകളിലുള്ള വായുവാകും ചൂടായിരിക്കുന്നത്. ആ വായു ആവും വികസിച്ചിരിക്കുന്നതും. തൽഫലം കടലിന് മുകളിലുള്ള വായുവിൻ്റെ മർദ്ദം കരയെ അപേക്ഷിച്ച് കുറവായിരിക്കും. അതിനാൽ കരയിൽ നിന്നും കടലിലേക്ക് കാറ്റ് വീശുന്നു. ഇതാണ് കരക്കാറ്റ് അല്ലെങ്കിൽ ലാൻഡ് ബ്രീസ് എന്ന് പറയുന്നത്. ഇങ്ങനെ രാത്രിയിൽ കരയിൽ നിന്നും നിരന്തരമായി കടലിലേക്ക് കാറ്റ് പ്രവഹിക്കുകയും അത് കടലിന് മുകളിൽ കാറ്റുമായി കലരുമ്പോൾ അതും ചൂടാകുന്നു. അതിൻ്റെ മർദ്ദം കുറയുന്നതിനനുസരിച്ച് മുകളിലേക്ക് ഉയരുന്നു. അതിനാൽ രാത്രി മുഴുവൻ കരക്കാറ്റ് തുടർന്നുകൊണ്ടിരിക്കുന്നു. വലിയ പാടശേഖരങ്ങൾ, അണക്കെട്ടുകളുടെ മുകൾ പരപ്പ്, കുന്നിൻ്റെ ചെരുവ് എന്നിവിടങ്ങളിൽ അനുഭവപ്പെടുന്ന കാറ്റും സൃഷ്ടിക്കുന്നത് വായുവിൻ്റെ താപീയ വികസനം സൃഷ്ടിക്കുന്ന സംവഹന പ്രവാഹമാണ്. ഇനി പുറത്ത് കാറ്റില്ലെങ്കിൽ നാം വീടിനകത്തെ ഫാനിൻ്റെ അടിയിൽ പോയിരുന്ന് കാറ്റ് കൊള്ളുമ്പോൾ ചെറിയ തണുപ്പ് തോന്നും. അങ്ങനെ തണുത്ത കാറ്റ് നൽകാൻ ഫാനിന് കഴിയുന്നത് എങ്ങനെയാണ്? പിറകിലുള്ള കാറ്റിനെ മുൻപിലേക്ക് കടത്തിവിടുന്നു എന്നല്ലാതെ ഫാൻ ഒന്നും ചെയ്യുന്നില്ലെന്നും നമ്മുടെ റെഫ്രിജറേറ്ററിനകത്തുള്ള കൂളിംഗ് സിസ്റ്റം ഒന്നും അതിലില്ലെന്നും നമുക്കറിയാം. എന്നിട്ടും വിയർത്തു വന്നിരിക്കുമ്പോൾ ഫാനിന് ഇത്ര തണുപ്പ് എങ്ങനെ തരാനാവും? സത്യത്തിൽ ഫാൻ തണുത്ത കാറ്റ് തരുന്നില്ല. അതിൻ്റെ മാജിക് നമ്മുടെ തന്നെ ശരീരത്തിലാണ്. നമ്മുടെ ശരീരത്തിലെ ചൂട് നഷ്ടപ്പെടുന്നത് രണ്ട് രീതിയിലാണ്. ഒന്നാമത് ശരീരത്തിലെ ചൂട് സംവഹനം അല്ലെങ്കിൽ കൺവെൻഷൻ എന്ന പ്രക്രിയയിലൂടെ ചുറ്റുപാടുള്ള പരിസ്ഥിതിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. രണ്ടാമത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വിയർപ്പ് നമ്മുടെ ശരീരത്തിന് ചൂടിനെ ആഗിരണം ചെയ്ത് ബാഷ്പീകരണത്തിലൂടെ ആവിയാക്കി മാറ്റി അന്തരീക്ഷത്തിലേക്ക് വിടുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ ശരീരത്തിലെ ചൂട് കുറയുന്നു. ഇത്തരത്തിൽ സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ തൊട്ടു പുറത്തായി ചൂടുള്ള ഒരു വായുവിൻ്റെ പാളി രൂപം കൊള്ളുന്നു. അതുമൂലം പിന്നീടുള്ള സംവഹനവും ബാഷ്പീകരണവും വേഗത്തിൽ നടക്കാതെ വരുന്നു. എന്നാൽ ഈ ഫാനിൻ്റെ അടിയിലിരിക്കുമ്പോൾ ഈ വായുവിൻ്റെ പാളി കാറ്റടിച്ചു മാറുകയും അവിടേക്ക് വരണ്ട വായു എത്തുകയും ചെയ്യുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ മേൽ സൂചിപ്പിച്ച പ്രക്രിയകൾ വീണ്ടും നടക്കുകയും അതിൻ്റെ ഫലമായി ചൂട് മെല്ലെ കുറഞ്ഞു വരികയും നമുക്ക് തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്യുന്നു.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭീഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.
3: സമഗ്ര ഹോമിയോപ്പതി
4: FM ഹെൽത്ത് ലൈൻ.

0: ഈ പരിപാടിയുടെ പ്രായോജകർ ദി സമഗ്ര ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, മുനിസിപ്പൽ പാർക്കിന് സമീപം, ബാങ്ക് ജംഗ്ഷൻ, ആലുവ. ഫോൺ 9544066622. ഹോമിയോപ്പതി രോഗത്തെയല്ല രോഗിയെയാണ് ചികിത്സിക്കുന്നത്. രോഗിയുടെ പാരമ്പര്യം കൂടി മനസ്സിലാക്കി അയാളുടെ മാനസിക ശാരീരിക നിലകളെയും കണക്കിലെടുത്താണ് മരുന്ന് നിശ്ചയിക്കുന്നത്. ദോഷരഹിതവും ലളിതവുമായ മരുന്നുകളിലൂടെ പ്രാണശക്തിയെ കൂടുതൽ ശക്തിപ്പെടുത്തി ശാരീരിക പ്രതിരോധത്തിലൂടെ രോഗങ്ങൾ മാറ്റി പരിപൂർണ സൗഖ്യത്തിലേക്ക് നയിക്കുന്ന സമഗ്രമായ ചികിത്സയാണ് ഹോമിയോപ്പതി.
1: സമഗ്ര ഹോമിയോപ്പതി ആശുപത്രി ഈ ചികിത്സയുടെ സമഗ്രത ഉറപ്പു നൽകുന്നു.
0: ദി സമഗ്ര ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, മുനിസിപ്പൽ പാർക്കിന് സമീപം, ബാങ്ക് ജംഗ്ഷൻ, ആലുവ. ഫോൺ 9544066622. 9544066622.
2: ഇന്ന് ഈ പരിപാടിയിൽ നടുവേദനയുടെ കാരണങ്ങളും ഹോമിയോപ്പതി ചികിത്സയും. ഈ വിഷയത്തെക്കുറിച്ച് ആലുവ സമഗ്ര ഹോമിയോപ്പതിയിലെ കൺസൾട്ടന്റ് ഡോക്ടർ കെ വി ഷോയ്സിനുമായി അഭിമുഖം.
3: ഇന്ന് എഫ് എം ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് നടുവേദന, അതിൻ്റെ കാരണങ്ങൾ, ഹോമിയോപ്പതി ചികിത്സയിൽ അതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്നിവയെക്കുറിച്ചാണ്. നടുവേദന എന്ന് പറയുമ്പോൾ ഒരിക്കലെങ്കിലും എല്ലാവർക്കും ജീവിതത്തിൽ വരുന്ന ഒരു അസുഖമാണ്. കൃത്യമായി എന്താണ് നടുവേദന എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിന് വേർതിരിച്ച് നമുക്ക് വിവിധ തരം നടുവേദന അങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ കഴിയുമോ, അതേക്കുറിച്ച് ഒന്ന് പറയാമോ?
4: നടുവേദന സർവ്വസാധാരണയായിട്ട് അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴായിട്ട് ഇപ്പോൾ ഒരാൾക്ക് ഒരിക്കലെങ്കിലും ജീവിതത്തിലെ നടുവേദന ഉണ്ടാവാതിരിക്കില്ല. സാധാരണമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് നടുവേദന. നടുവേദന എന്ന് സാധാരണ നമ്മൾ പറയുന്നത് നമ്മുടെ നട്ടലിൻ്റെ താഴെ ഭാഗത്ത് വരുന്ന നമുക്ക് അനുഭവപ്പെടുന്ന വേദന, പല കാരണങ്ങൾ കൊണ്ടുള്ള വേദനയാണ് നമ്മൾ സാധാരണ നടുവേദന എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അതിൻ്റെ കാരണങ്ങൾ നോക്കിയാൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഒരു മെക്കാനിക്കൽ ബാക്ക് പെയിൻ എന്ന് പറയുന്ന, അതായത് നമ്മുടെ സ്പൈനുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ നട്ടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള മസിൽസ്, ലിഗമെൻസ്, അതിൻ്റെ ഡിസ്ക്, ജോയിൻറ്റ്, അങ്ങനെയുള്ള ഒരു സ്ട്രക്ചേഴ്സിൽ നിന്നുണ്ടാകുന്ന ഒരു പെയിൻ, അതിനാണ് നമ്മൾ മെക്കാനിക്കൽ ബാക്ക് പെയിൻ. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഒരു മസിൽ അല്ലെങ്കിൽ ലിഗമെൻ്റ് സ്ട്രെയിൻ കൊണ്ടുവരുന്ന വേദന വരാം. അതുപോലെ ഒരു പുവർ പോസ്ചർ, നമ്മുടെ ഇരിപ്പ് ശരിയല്ലാത്തത് കൊണ്ട് നടുവേദന വരാം. അതുപോലെ ദീർഘ നേരം ഇരിക്കേണ്ട ജോലികൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവുന്ന നടുവേദന വരാം. ഇപ്പോൾ ഏജ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ആൾക്കാരിൽ വരുന്ന ഇപ്പോൾ സ്പോണ്ടിലോസിസ് അല്ലെങ്കിൽ ഇപ്പോൾ ഓസ്റ്റിയോപോറോസിസ്, അതായത് എന്ന് പറഞ്ഞാൽ എല്ലിൻ്റെ ഒരു സാന്ദ്രത കുറയുന്ന ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ വരാം. ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ് വരാം. സ്പൈനൽ കനാൽ സ്റ്റിനോസിസ്, അതിൻ്റെ കനാൽ ചുരുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ഇപ്പോൾ ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആംഗ്ലോസിംഗ് സ്പോണ്ടിലോറ്റിസ് പോലെയുള്ള ഒരു ഇൻഫ്ലമേഷൻ, അതായത് വീക്കം വരുന്നത് കൊണ്ടുള്ള കാരണം കൊണ്ട് നമുക്ക് നടുവേദന ഉണ്ടാവാം. അതുപോലെ തന്നെ പ്രധാനമാണ് നമുക്ക് മറ്റുള്ള അസുഖങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നടുവായിട്ട് ബന്ധപ്പെടാത്ത നമ്മൾ മറ്റ് ആന്തരിക അവയവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് കിഡ്നി സ്റ്റോൺ കൊണ്ട് വരുന്ന നടുവേദന അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായിട്ടുള്ള മറ്റ് രോഗങ്ങൾ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ശരീരത്തിലെവിടെയെങ്കിലും ഒരു ചെറിയ ട്യൂമർ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ഒരു മറ്റുള്ള ഇൻഫെക്ഷൻസ്, ഇപ്പോൾ ഈവൻ ഗ്യാസ്ട്രിക് കംപ്ലയിൻസ് കൊണ്ട് പലപ്പോഴും നടുവേദന വരാം. ഓവറി യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടെസ്റ്റിസ് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻ്റ് കൊണ്ട് റെഫേർഡ് ആയിട്ടുള്ള നടുവേദനകൾ വരാം. അപ്പോൾ അതിൻ്റെ ഒരു ഡയഗ്നോസിസ് ആണ് നമുക്ക് ഏറ്റവും പ്രധാനം. എന്തുകൊണ്ടാണ് ഈ നടുവേദന വരുന്നതെന്ന് കണ്ടുപിടിക്കലാണ് ഏറ്റവും പ്രധാനം.
3: സാധാരണ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു പലതരം നടുവേദനകളെ കുറിച്ച് ഡോക്ടർ ഇപ്പോൾ പറയണ്ടായി. ചില നടുവേദന നമുക്ക് പെട്ടെന്ന് വന്ന് ആ ദിവസം തന്നെ മാറുന്ന തരത്തിൽ, അതല്ലെങ്കിൽ ചിലത് വളരെ ദീർഘനാളായി നമ്മളെ ശല്യം ചെയ്യുന്ന ഒരു നടുവേദന, അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക, എന്തായിരിക്കും അതിന്റെ കാരണം?
4: അതെ, സാധാരണ നമുക്ക് പെട്ടെന്ന് വരുന്നതെല്ലാം നമുക്ക് ഒരു ഒരു ലിഗമെന്റ് സ്ട്രെയിൻ, നേരത്തെ പറഞ്ഞ ഒരു മെക്കാനിക്കൽ ബാക്ക് പെയിൻ, അക്യൂട്ട് ആയിട്ടുള്ള ഒരു ലിഗമെന്റ് സ്ട്രെയിൻ അല്ലെങ്കിൽ മസിൽ സ്ട്രെയിൻ ഒക്കെ കൊണ്ടുവരുന്ന, അത് നമുക്ക് ചിലപ്പോൾ നമുക്കൊരു യാതൊരു വിധ ചികിത്സ എടുത്തില്ലെങ്കിൽ പോലും ചിലപ്പോൾ തന്നെ മാറിപ്പോവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഏതാനും ദിവസങ്ങളോ ആഴ്ചകളോ നിൽക്കാം, ചെറിയൊരു ചികിത്സ കൊണ്ട് മാറിപ്പോവാവുന്നതാണ്. പക്ഷേ പലപ്പോഴും ഈ ഒരു സ്പോണ്ടിലോസിസ് അല്ലെങ്കിൽ ആംഗ്ലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് പോലെയുള്ള ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന അസുഖങ്ങൾ നമുക്ക് ഒരുപാട് മാസങ്ങളും വർഷങ്ങളും ഒക്കെ നീണ്ടു നിൽക്കും, അതിന് നമുക്ക് ദീർഘനാളത്തെ ചികിത്സയും ആവശ്യമായിട്ട് വരും.
3: ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു നടുവേദന അതിൻ്റെ കാരണം നിർണ്ണയിക്കലാണ് ഏറ്റവും പ്രധാനം. അത് നമ്മൾ എന്തൊക്കെ പരിശോധനയാണ് ഈ ഡയഗ്നോസിസിനായി ചെയ്യേണ്ടത്, എന്താണ് ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്ന് മനസ്സിലാക്കാൻ?
4: അതെ, അപ്പോൾ നമ്മളൊരു പരിശോധനയിലേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനം ഇപ്പം അതിൻ്റെ ഒരു ലക്ഷണങ്ങൾക്കനുസരിച്ചിട്ടാണ് നമുക്ക് എന്ത് പരിശോധന വേണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ സാധാരണ ചെറിയ രീതിയിലുള്ള നടുവേദനയോ അല്ലെങ്കിൽ ചെറിയ സ്റ്റിഫ്നെസ് ഒക്കെ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ സാധാരണ നമുക്ക് ഒരുപക്ഷെ പരിശോധനകൾ പോലും വേണ്ടി വരില്ല. ഇനി കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടുണ്ട്, നല്ല പെയിൻ ഉണ്ട്, നമ്മൾ ചെറിയ മരുന്നുകളൊക്കെ ചെയ്തിട്ട് മാറുന്നില്ല, അല്ലെങ്കിൽ കാലിലേക്ക് ചെറിയ മരവിപ്പുണ്ട്, അല്ലെങ്കിൽ തളർച്ചയുണ്ട്, അപ്പം അങ്ങനത്തെ അവസ്ഥകളിലാണ് നമ്മളൊരു എക്സ്റേ, അതായത് ലക്ഷണങ്ങളുടെ കാഠിന്യം കൂടുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം തന്നെ വേണ്ടി വരുന്നത് ഒരു എക്സ്റേ പരിശോധനയാണ്. ഇനി അതിലും കൂടുതലായിട്ടുള്ള ഒരു കാലിലേക്ക് വളരെ വളരെ നല്ല രീതിയിലുള്ള തളർച്ചയോ അല്ലെങ്കിൽ മരവിപ്പോ അല്ലെങ്കിൽ ബ്ലാഡർ കൺട്രോൾ നഷ്ടപ്പെടുക, അങ്ങനെയുള്ള കുറച്ചുകൂടി തീവ്രമായിട്ടുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ MRI ആശ്രയിക്കാം. അതുപോലെ തന്നെ നമുക്കൊരു ഒരു ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഇപ്പോൾ ആങ്കിലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് പോലെയുള്ള ഇൻഫ്ലമേറ്ററി, അതായത് വീക്കം ഉള്ള കേസുകളിൽ അല്ലെങ്കിൽ ഓസ്റ്റിയോആർത്രൈറ്റിസ് ഉള്ള കേസുകളിൽ കുറച്ചുകൂടി നമുക്ക് ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റുകൾ ഇപ്പോൾ ESR CRP അതുപോലെ ഇപ്പോൾ HLA-B27 പോലെയുള്ള ജനറ്റിക് മാർക്കർ ടെസ്റ്റുകൾ, അപ്പോൾ അങ്ങനെയുള്ള ടെസ്റ്റുകൾ, ഇപ്പോൾ ഈവൻ ഓസ്റ്റിയോപൊറോസിസ് സംശയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡെക്സാ സ്കാൻ ചെയ്യേണ്ടി വരും, കാരണം എല്ലിൻ്റെ സാന്ദ്രത അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഓരോ നടുവേദനയുടെയും രീതികളും അതിൻ്റെ

0: പ്രശ്നങ്ങളും അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസിലേക്ക് പോകുന്നത്.
1: പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഗർഭകാലത്തും
0: അതെ
1: അവരുടെ ആർത്തവവിരാമത്തിന് ശേഷവും
0: അതെ
1: നടുവേദനയെക്കുറിച്ച് കൂടുതൽ അവർ പരാതി പറയാറുണ്ട്.
0: അതെ
1: ഇതെന്തുകൊണ്ടായിരിക്കും ഡോക്ടർ?
0: അതെ, അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ ഹോർമോൺസിൻ്റെ ഒരു വ്യത്യാസങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ മെനോപോസ് ഒക്കെ എത്തുമ്പോഴത്തേക്കും അവരുടെ ഹോർമോണൽ ലെവലിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓസ്റ്റിയോപോറോസിസ് പോലെയുള്ള രോഗങ്ങളാണ് പ്രധാനമായിട്ടും അവിടെ വരിക. അപ്പോൾ ആ സമയത്ത് അവരുടെ ഒരു കാൽഷ്യം ലെവല്, അവരുടെ വൈറ്റമിൻ ഡി ലെവല്, അതുപോലെ എല്ലിൻ്റെ സാന്ദ്രത ഒക്കെ പരിശോധിച്ച് അതിനനുയോജ്യമായിട്ടുള്ള ചികിത്സകളാണ് നിർദ്ദേശിക്കാറുള്ളത്.
1: സാധാരണ ഈ അമിത വണ്ണവും വ്യായാമ കുറവൊക്കെ നടുവേദനയുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്?
0: തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം ഒരു പരിധിവരെ താങ്ങുന്ന ഒരു അവയവമാണ് നമ്മളുടെ നട്ടെല്ല്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അമിത ഭാരം ഉള്ള ആൾക്കാരിൽ നട്ടെല്ലിന് കൂടുതൽ ക്ഷതം വരാനും തേയ്മാനം വരാനും ഒക്കെ ആയിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അങ്ങനെയുള്ളവരിൽ നമുക്ക് തീർച്ചയായിട്ടും അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ കൺട്രോൾ ചെയ്ത് അവരുടെ ശരീരഭാരം കുറയ്ക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകേണ്ടതാണ്.
1: പലപ്പോഴും ചില നടുവേദനകൾ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച്, ഇപ്പോൾ തണുപ്പുള്ളപ്പോൾ നടുവേദന കൂടുതൽ അനുഭവപ്പെടുക അങ്ങനെ വരാറുണ്ടല്ലോ.
0: അതെ,
1: അപ്പോൾ ഇത് തണുപ്പ് അതല്ലെങ്കിൽ കാലാവസ്ഥ, ഉറക്കക്കുറവ്, ഇതൊക്കെ നടുവേദന എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്?
0: തീർച്ചയായിട്ടും പലപ്പോഴും നമ്മളുടെ ഈ വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ പലതിലും നമുക്ക് തണുപ്പ് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ചൂടിൽ നിന്ന് തണുപ്പിലേക്ക് പോകുന്ന ഒരു അവസ്ഥ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ സ്വാധീനിക്കാറ്. അതുപോലെ തന്നെ ആണ് നമുക്ക് നടുവേദനയും. നമുക്ക് പല കേസുകളിലും തണുപ്പടിച്ചിട്ട് അല്ലെങ്കിൽ തണുത്ത തറയിൽ കിടന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ മഴ നനഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ കാലാവസ്ഥ ഒരുപാട് തണുത്തതായതുകൊണ്ടൊക്കെ നടുവേദന കൂടാറുണ്ട്. അപ്പോൾ അത് കൂടുതലും ഒരു ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ വാദസംബന്ധമായിട്ടുള്ള നടുവേദനയാണ് അങ്ങനെയുള്ള കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് വർദ്ധിക്കുന്നത്.
1: നോക്കി, നടുവേദന വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഡെയിലി ലൈഫിലെ നിത്യേനയുള്ള ജീവിതത്തിൽ എന്തെങ്കിലും ശ്രദ്ധിച്ചാൽ
0: ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. തീർച്ചയായിട്ടും അതെ അതെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മെക്കാനിക്കൽ ബാക്ക് പെയിൻ ആണ് നടുവേദനയിലെ ഏറ്റവും പ്രധാന കാരണം. അപ്പോൾ അത് പലപ്പോഴും നമ്മുടെ ഈ മസിൽ സ്ട്രെയിനും ലിഗമെന്റ് സ്ട്രെയിനും നമ്മുടെ ഒരു ഇരിപ്പിൻ്റെ പോസ്റ്ററും അമിതവണ്ണവും അതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒന്ന് നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ ഇപ്പോൾ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കസേരയിൽ ഇരിക്കുന്ന പോസ്റ്ററാണ് ഏറ്റവും പ്രധാനം. നമുക്ക് നടുവിന് നല്ല സപ്പോർട്ടുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഐ ലെവലിൽ സ്ക്രീൻ സെറ്റ് ചെയ്ത് ഇരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ദീർഘനേരം ഇരിക്കുന്നത് ഒഴിവാക്കേണ്ടി വരും. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മളൊന്ന് എഴുന്നേറ്റ് നടന്ന് തിരിച്ചു വന്നിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെയുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഒരു വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ നടുവിനധികം ക്ഷതം വരാത്ത രീതിയിൽ ഇപ്പോൾ നടുവേദനയുള്ള ആൾക്കാർ പ്രത്യേകിച്ച് അങ്ങനെ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും.
1: ഡോക്ടർ, ഇപ്പോൾ പറയേണ്ട ഈ സ്ലിപ്പ് ഡിസ്ക് അതല്ലെങ്കിൽ ഈ സ്പോണ്ടിലോസിസ്, ഇതെല്ലാം ശരിക്ക് ഹോമിയോപ്പതിയിലൂടെ നമുക്ക് ചികിത്സിക്കാൻ കഴിയുമ്പോൾ പലപ്പോഴും വേദന സംഹാരികളും സർജറിയും ഒക്കെയാണ് മറ്റ് ചികിത്സാ വിധികളിൽ പറയാറുള്ളത്. ഹോമിയോപ്പതി ചികിത്സയ്ക്ക് ഇതിൽ എന്ത് ചെയ്യാൻ കഴിയും?
0: തീർച്ചയായിട്ടും ഹോമിയോപ്പതി ഡോക്ടർമാരുടെ അടുത്ത് നടുവേദനയുമായിട്ട് വരുന്ന രോഗികളുടെ എണ്ണം വളരെ കൂടുതലാണ്. അതിന് കാരണം ഹോമിയോപ്പതിക്ക് നടുവേദനയ്ക്ക് വളരെ നല്ല പരിഹാരം നൽകാൻ സാധിക്കും എന്നതുകൊണ്ട് തന്നെയാണ്. കാരണം ഇതിൻ്റെ എന്ത് കാരണമാണെങ്കിലും, ഇപ്പോൾ ഹോമിയോപ്പതി ഡോക്ടറടുത്തേക്ക് വരുന്ന ഒരു രോഗിയെ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ ചെയ്യേണ്ടത് അത് എന്ത് കാരണമാണ് എന്ന് കണ്ടുപിടിക്കുക, അതായത് ഡയഗ്നോസിസ് ക്ലിയർ ആക്കലാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ആ ഡയഗ്നോസിസിനനുസരിച്ചിട്ടുള്ള ഒരു ചികിത്സ. അപ്പോൾ എന്ന് പറയുമ്പോൾ അവിടെ വീണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നമുക്കൊരു ഇപ്പോൾ പെയിൻ ഉണ്ട്, അത് സ്പോണ്ടിലോസിസ് കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ആംഗ്ലോസിംഗ് സ്പോണ്ടിലൈറ്റിസ് കൊണ്ടാണെങ്കിലും, ആ വരുന്ന വേദനയ്ക്ക് ഹോമിയോപ്പതിയിൽ നമ്മളൊരു വേദന സംഹാരിയല്ല നൽകുന്നത്. അതാണ് ഹോമിയോപ്പതിയുടെ ഒരു പ്രത്യേകത. നമ്മൾ അതിന് കാരണം കണ്ടെത്തി ആ കാരണം പരിഹരിക്കാനായിട്ടുള്ള ആ രോഗിയുടെ വേദനയുടെ ലക്ഷണങ്ങളും അവരുടെ മാനസിക ശാരീരിക പ്രത്യേകതകളും കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു മെഡിസിൻ നൽകി അതിൻ്റെ കാരണം പരിഹരിക്കലിലൂടെയാണ് നമ്മൾ ഈ രോഗങ്ങൾ പൂർണ്ണമായിട്ടും പരിഹരിക്കുക. കാരണം പലപ്പോഴും ഇപ്പോൾ നമ്മളൊരു ഒരു ഡയഗ്നോസിസിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ ഒരു ലംബർ സ്പോണ്ടിലോസിസ് ആണെങ്കിൽ തന്നെ, ഇപ്പോൾ ഒരു 10 പേര് ഈ ഒരേ രോഗമായിട്ട് അല്ലെങ്കിൽ ലംബർ സ്പോണ്ടിലോസിസുമായിട്ട് വന്നാൽ ഈ 10 പേർക്കും ഉള്ള ലക്ഷണങ്ങളിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാവും. ഇപ്പോൾ ഒരാൾക്ക് ചിലപ്പോൾ നടുവിന് വേദനയാണെങ്കിൽ മറ്റേയാൾക്ക് സ്റ്റിഫ്നെസ് ആയിരിക്കും കൂടുതൽ. ഇപ്പോൾ ചില ആൾക്ക് അത് ചിലപ്പോൾ ഇടത്തെ കാലിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ മറ്റേയാൾക്ക് ചിലപ്പോൾ വലത്തെ കാലിലായിരിക്കും. അപ്പോൾ അതിൻ്റെ മോഡാലിറ്റി, അതായത് അതിൻ്റെ വർദ്ധിക്കുന്ന കാരണങ്ങൾ, ഇപ്പോൾ ചിലർക്ക് ഇരുന്നിട്ട് എണീക്കുമ്പോഴായിരിക്കും, ചിലർക്ക് കിടക്കുമ്പോഴായിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള അവരുടെ മോഡാലിറ്റിയിലെ വ്യത്യാസം, അതുപോലെ വേദനയുടെ രീതി, ഇപ്പോൾ ചിലർക്ക് സൂചി കുത്തുന്ന വേദനയായിരിക്കാം, ചിലർക്ക് കഴപ്പായിരിക്കും, ചിലർക്ക് വലിച്ചിലായിരിക്കും. അപ്പോൾ ഇതെല്ലാം അനുസരിച്ചിട്ട് ഓരോരുത്തരുടെയും ആ ഒരു ഇൻഡിവിജ്വാലിറ്റി അനുസരിച്ചിട്ട് കൊടുക്കാൻ പറ്റുന്ന മരുന്നുകൾ ഹോമിയോപ്പതിയിൽ ഒട്ടനവധിയുണ്ട്. അപ്പോൾ അതിന് കൃത്യമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു മരുന്നുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ രോഗങ്ങൾ നമുക്ക് അതിലൊരു എന്താ പറയുക, നമുക്കൊരു ഒരു താൽക്കാലിക ശമനമല്ല ഹോമിയോപ്പതിക്ക് നൽകാൻ സാധിക്കുന്നത്. ആ രോഗം നമുക്ക് പിന്നീട്

0: വരാത്ത രീതിയിൽ നമുക്ക് ചികിത്സിക്കാനായിട്ട് സാധിക്കും. അത് ആ രോഗത്തിന്റെ പഴക്കം അനുസരിച്ചിട്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് ഒരുപാട് വർഷങ്ങളോളം പഴക്കമുള്ള കേസിലാണ് നമുക്ക് കുറച്ച് കൂടുതൽ നാളും ചികിത്സ വേണ്ടി വരുന്നത്. അതേസമയത്ത് ഇപ്പോൾ അഞ്ചാറ് മാസത്തിനുള്ളിലുള്ള രോഗമാണെങ്കിൽ നമുക്കൊരു രണ്ടോ മൂന്നോ മാസം കൊണ്ട് തന്നെ ആ രോഗം ശമിപ്പിക്കാൻ സാധിക്കും.
1: പ്രത്യേകിച്ച് ഇപ്പോൾ അസ്ഥിക്ക് തേയ്മാനം വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നേർ കംപ്രഷൻ ഉണ്ട്, അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ വരുമ്പോൾ നമുക്ക് ഹോമിയോപ്പതി ചികിത്സ തുടരാൻ കഴിയുമോ?
0: തീർച്ചയായിട്ടും. ഇപ്പോൾ ഓസ്റ്റിയോപോറോസിസിന് ഹോമിയോപ്പതിക്ക് വളരെയധികം ആശ്വാസം നൽകാൻ സാധിക്കും. കാരണം അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ ആ രോഗിയുടെ പ്രത്യേകതകൾക്കനുസരിച്ചിട്ട് ഉള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ. കോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറയുന്നത് അവരുടെ ശാരീരിക മാനസിക പ്രത്യേകതകൾക്കനുസരിച്ചിട്ടുള്ള ഒരു മരുന്ന് നൽകി കഴിഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാകും. അതുപോലെ തന്നെ ഇപ്പോൾ ഡിസ്ക് പ്രൊലാപ്സ് ആണെങ്കിലും ആ ഡിസ്ക് നമുക്ക് പൂർണ്ണമായിട്ടും തിരിച്ച് പഴയ പൊസിഷനിലേക്ക് വരുമില്ല എന്നുള്ളത് ആ രോഗിയുടെ പ്രായവും അതിൻ്റെ അവസ്ഥയും അനുസരിച്ചിട്ട് പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ എന്നാലും നമുക്കൊരു സർജറിയിലേക്ക് പോകാതെ ആ രോഗിക്ക് വേദനകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നും പൂർണ്ണമായിട്ടും ആശ്വാസം നൽകാൻ ഹോമിയോപ്പതിക്ക് സാധിക്കും.
1: പൊതുവേ നടുവേദന വരുമ്പോൾ ദീർഘകാലം വേദന സംഹാരികൾ കഴിക്കേണ്ടി വരാറുണ്ട്, അതിന്റെ പാർശ്വഫലങ്ങളും അവർക്കുണ്ടായെന്ന് വരാം.
0: തീർച്ചയായിട്ടും.
1: ഇതിനെങ്ങനെയാണ് ഹോമിയോപ്പതി ഓവർകം ചെയ്യുന്നത്?
0: ഹോമിയോപ്പതിയുടെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജും അത് തന്നെയാണ്. ഹോമിയോപ്പതിയിൽ നമുക്കിപ്പോൾ ഒരു വേദന സംഹാരി കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റിറോയിഡ് കഴിക്കുമ്പോൾ ഉള്ള സൈഡ് എഫക്റ്റുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാം എന്നുള്ളത് തന്നെയാണ് ഹോമിയോപ്പതിയുടെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്. ഇപ്പം നമുക്ക് വളരെ സേഫായിട്ട് അല്ലെങ്കിൽ യാതൊരുവിധ സൈഡ് എഫക്റ്റുകളും ഇല്ലാത്ത മരുന്നുകളാണ് ഹോമിയോപ്പതിയിൽ നൽകുന്നത്. അതുകൊണ്ട് തന്നെ അസുഖം പൂർണ്ണമായിട്ടും മാറാൻ വേണ്ടിയിട്ട് കുറച്ച് ദീർഘനാൾ മേ ബി ഒരു ആറുമാസോ അല്ലെങ്കിൽ ഒരു വർഷമോ മരുന്ന് കഴിക്കേണ്ടി വന്നാൽ പോലും യാതൊരു വിധത്തിലുള്ള ഒരു സൈഡ് എഫക്റ്റോ അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകളോ മരുന്നുകൾ കൊണ്ട് രോഗിക്ക് ഉണ്ടാവുന്നില്ല. കാരണം പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ഈ വേദന സംഹാരികൾ കൊണ്ട് താൽക്കാലികമായിട്ട് വേദന കുറയും, പിന്നീട് അത് മറ്റുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് പോവുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ ഹോമിയോപ്പതിയിൽ അത് ഒട്ടും തന്നെ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ആശ്വാസകരം.
1: ഈ ഹോമിയോപ്പതി ചികിത്സയോടൊപ്പം നടുവേദനയ്ക്ക് പ്രത്യേകിച്ച് ഈ യോഗ, എക്സസൈസ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി ഇതിനൊക്കെ എന്തെങ്കിലും പങ്കുണ്ടോ, പ്രാധാന്യമുണ്ടോ?
0: തീർച്ചയായിട്ടും. നമുക്ക് ആ ഓരോ രോഗത്തിൻ്റെയും പ്രത്യേകതകൾക്കനുസരിച്ചിട്ടാണ് ഇതിൽ നമുക്ക് യോഗ നിർദ്ദേശിക്കണോ അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി വേണോ എന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ നമ്മൾ മറ്റുള്ള ചികിത്സാ രീതികളെ പോലെ നമുക്കിത് ഒരുപാട് ഡിപ്പെൻഡൻസി നമുക്ക് ഫിസിയോതെറാപ്പിയിലൊന്നും നമുക്ക് വേണ്ടി വരാറില്ല. വളരെ അപൂർവമായിട്ട് മാത്രം അല്ലെങ്കിൽ വളരെ ചെറിയ അളവിലുള്ള ഒരു സ്ട്രെങ്തനിങ്ങിന്, മസിൽ സ്ട്രെങ്തനിങ് ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഫിസിയോതെറാപ്പി മാത്രമേ നമുക്ക് പലപ്പോഴും അഡ്വൈസ് ചെയ്യേണ്ടി വരാറുള്ളൂ.
1: നടുവേദനയ്ക്ക് ഒരു മരുന്ന് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഹോമിയോപ്പതിയിൽ വ്യക്തിനിഷ്ഠമായാണ് മരുന്നുകൾ നിശ്ചയിക്കുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു. എങ്കിലും നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഈ നടുവേദനയ്ക്കുള്ള മരുന്നുകളെ കുറിച്ച് പറയുമ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ലക്ഷണങ്ങൾ നോക്കിയിട്ടാണോ?
0: അതെ അതെ, ഞാനത് വളരെ മനസ്സിലാവാനുള്ള എളുപ്പത്തിന് കുറച്ച് മരുന്നുകളുടെ പേരുകൾ ഉൾപ്പെടെ ഞാൻ പറയാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഒരു ഇഞ്ചുറി കൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ മസിലിനോ ഇപ്പോൾ ലിഗമെൻസിനോ നമുക്കിപ്പോൾ എവിടെയെങ്കിലും വീണു അല്ലെങ്കിൽ ഒരു ചതവ് പറ്റി, അപ്പോൾ അങ്ങനെയുള്ള നടുവേദന ആണെങ്കിൽ കൊടുക്കാവുന്ന മരുന്നുകളാണ് ഇപ്പോൾ ആർണിക്ക, ഹൈപ്പറിക്കം, റൂട്ട പോലെയുള്ള മരുന്നുകൾ. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ആർണിക്കയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെറുതായിട്ട് നമ്മളൊന്നൊരു വിരൽ കൊണ്ട് തൊട്ടാൽ പോലും ഈ രോഗി അയ്യോ തുടല്ലേ എന്ന് പറഞ്ഞിട്ട് അത്രയും പെയിൻ സെൻസിറ്റീവ് ആയിരിക്കും ആർണിക്ക. ആർണിക്കയുടെ ക്ഷതം അങ്ങനെയാണ്. ഇപ്പോൾ ഹൈപ്പറിക്കമാണെന്നുണ്ടെങ്കിൽ അത് ഞരമ്പുകൾക്കുണ്ടാവുന്ന ഒരു ക്ഷതം, ഇപ്പം വീണതിന് ശേഷം ഞരമ്പുകൾക്ക് ക്ഷതം പറ്റി, അപ്പം അങ്ങനത്തെ കേസുകളിൽ നമുക്ക് ഹൈപ്പറിക്കം കൊടുക്കാൻ പറ്റും. ഇപ്പോൾ റൂട്ടയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ വീണതിന് ശേഷം സ്റ്റിഫ്നെസ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് ഒറ്റ മരുന്നുകളുണ്ട് നമുക്ക് ക്ഷതം കൊണ്ട് കൊടുക്കാൻ പറ്റുക. ഇപ്പം അതുപോലെ ഇപ്പോൾ നടുവേദനയ്ക്ക് ബ്രയോണിയ എന്ന് പറയുന്ന മരുന്ന് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മരുന്നാണ്. ബ്രയോണിയക്കാണെങ്കിൽ ഈ രോഗിയുടെ വേദന മോഷനിലായിരിക്കും അല്ലെങ്കിൽ ചെറിയൊരു മൂവ്മെൻറ്റ് പോലും പറ്റില്ല, അതാണ് ബ്രയോണിയുടെ നടുവേദനയുടെ ഒരു ലക്ഷണം. ഇപ്പം റെസ്റ്റോക്സ് എന്ന് പറയുന്ന മരുന്നാണെന്നുണ്ടെങ്കിൽ കുറച്ച് മൂവ്മെൻറ്റിലും ആശ്വാസം കിട്ടും. ഇപ്പോൾ ഫസ്റ്റ് മോഷനാണ് പെയിൻ വരുന്നത്, പക്ഷെ കുറച്ച് നമുക്ക് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പെയിന് കുറഞ്ഞു കുറഞ്ഞു വരും. വേദനയുടെ സ്വഭാവവും രോഗിയുടെ വേദന ഉള്ള സമയത്ത് അവരെങ്ങനെ പെരുമാറുന്നു എന്നുള്ളതെല്ലാം കണക്കിലെടുത്തിട്ടാണ് ഹോമിയോപ്പതിയിൽ ഒരു മരുന്ന് നിശ്ചയിക്കുന്നത്.
1: ഈ സ്റ്റിനോസിസിനൊക്കെ ഇതുപോലെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു മരുന്ന് അങ്ങനെ പറയാൻ കഴിയും?
0: സ്പെസിഫിക് മെഡിസിൻസ് ഹോമിയോപ്പതിയിൽ ഉണ്ട്, പക്ഷേ സ്പെസിഫിക് മെഡിസിൻ കൊടുക്കുമ്പോഴുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അത് താൽക്കാലികമായിട്ടേ കുറയുള്ളൂ. ഹോമിയോപ്പതിയുടെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യം തന്നെ ഇൻഡിവിജ്വലൈസേഷൻ ആണ്. അതായത് വ്യക്തി സവിശേഷതകൾക്കനുസരിച്ചിട്ട് ഓരോ രോഗിയെയും ഒരു വ്യക്തിയായിട്ട് കണ്ട് ചികിത്സിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു രോഗത്തെ മാത്രം കാണാതെ രോഗിയെ ചികിത്സിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ്. അപ്പൊ അത് ഡോക്ടർ സാമുവൽ ഹാനിമാൻ ആ ഒരു രീതിയിലേക്ക് വന്നത് രോഗം പൂർണ്ണമായിട്ട് മാറ്റാനായിട്ടുള്ള ഒരു ചികിത്സാശാസ്ത്രം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഹോമിയോപ്പതിയുടെ ഏറ്റവും വലിയ സാധ്യതയും.
1: ഇതിൽ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഇപ്പൊ ഈ പോസ്റ്റർ കറക്ഷൻ, അതല്ലെങ്കിൽ ഈ ചൂട് വയ്ക്കുക, തണുപ്പ് വയ്ക്കുക, അതെല്ലാം ഹോമിയോപ്പതി നിർദ്ദേശിക്കാറുണ്ടോ ഇത്തരം വേദനകൾക്ക്?
0: ഇല്ല, കാരണം ഹോമിയോപ്പതിയിൽ ഇപ്പൊ നമുക്ക് ചെറിയ രീതിയിലുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു ഫിസിയോതെറാപ്പി കൊണ്ട് കുറച്ച് സ്ട്രെങ്തനിങ് എക്സസൈസ് വേണ്ട ചില കേസുകളിൽ മാത്രം നമ്മൾ അത് അഡ്വൈസ് ചെയ്യാറുള്ളൂ. അല്ലാത്ത കേസുകളിലെല്ലാം നമ്മൾ റെസ്റ്റ് അഡ്വൈസ് ചെയ്യും. അതായത് സിവിയർ പെയിൻ, ഇപ്പം ഒട്ടും മൂവ്മെന്റ് റെസ്ട്രിക്ട് ചെയ്യേണ്ട കേസുകളിൽ കുറച്ച് നാളത്തേക്ക് ഒരു

0: ഫസ്റ്റ് അഡ്വൈസ് ചെയ്യണം എന്നുള്ളതല്ലാതെ ഒരുപാട് ദീർഘമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഫിസിയോതെറാപ്പിയിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകേണ്ട ആവശ്യം പലപ്പോഴും വരാറില്ല.
1: നടുവേദന വീണ്ടും വരാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും പ്രതിവിധികൾ, ഇപ്പോൾ ഈ പോസ്റ്റർ കറക്ഷൻ പോലെ പറഞ്ഞ പോലെ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ അങ്ങനെയൊക്കെ നിർദ്ദേശിക്കാറുണ്ട് ഹോമിയോപ്പതി?
0: തീർച്ചയായിട്ടും. അതായത് ഏറ്റവും പ്രധാനം നമുക്ക് മരുന്നുകളോടൊപ്പം അവരുടെ ഒരു എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് മനസ്സിലാക്കിയിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പോസ്റ്റർ ഒരു ശരിയല്ലാത്തത് കൊണ്ടാണെങ്കിൽ അത് പരിഹരിക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ വണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കണം, അതുപോലെ ഒരു എന്തെങ്കിലും ഒരു വളരെ ഡാംപ് അറ്റ്മോസ്ഫിയർ അതായത് വളരെ തണുത്ത ഒരു കാലാവസ്ഥയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അതുകൊണ്ടാണോ ഇത് നടുവേദന വരുന്നതെന്ന് നമ്മൾ ബോധ്യപ്പെട്ടാൽ അത് ഒഴിവാക്കണം. അതുപോലെ തന്നെ ഇതിൽ വളരെ പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് പലപ്പോഴും ഇത് ഒരു മാനസിക സമ്മർദ്ദങ്ങൾ കൊണ്ടും ഇതുപോലെയുള്ള വേദനകൾ, പ്രത്യേകിച്ച് ഒരു വാദസംബന്ധമായിട്ടുള്ള വേദനകൾ അധികരിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന സ്ട്രെസ്സും സ്ട്രെയിനും ഒഴിവാക്കാനായിട്ടും നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്.
1: സാധാരണ കുട്ടികളിലും കൗമാരക്കാരിലൊക്കെ ബാഗിന്റെ, സ്കൂൾ ബാഗിന്റെ ഭാരം വളരെ കൂടുതലാണ്. അവർക്കും ഇത്തരം നടുവേദനയ്ക്കുള്ള സാധ്യത എങ്ങനെയാണ്?
0: തീർച്ചയായിട്ടും അത് അതും ഒരു അതായത് ഓരോരുത്തരുടെയും ഒരു ശരീരത്തിൻ്റെ ഘടന അല്ലെങ്കിൽ അവരുടെ ഒരു ജനറ്റിക് നേച്ചർ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരേ വെയിറ്റുള്ള ബാഗ് തന്നെ ചുമന്നുകൊണ്ട് പോകുന്ന കുട്ടികൾ എല്ലാവർക്കും വേദന വരുന്നില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കാരണം അവരുടെ ആ ഒരു മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം മറ്റുള്ളവരെ അപേക്ഷിച്ചിട്ട് കുറച്ച് വീക്കായതുകൊണ്ടാണ് അവർക്ക് ബാഗ് ചുമക്കുമ്പോഴത്തേക്കും പെയിൻ വരുന്നത്. അപ്പോൾ അതാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതും. അപ്പോൾ അവരുടെ ഒരു മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യാനായിട്ടുള്ള ഹോമിയോപ്പതി മരുന്ന് കൊടുക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് മാറുകയും പിന്നീട് ആ ഭാരം തന്നെ അവർക്ക് ചുമന്നാലും പിന്നീട് അത് വരാത്ത രീതിയിലേക്ക് മാറ്റിയെടുക്കാനും നമുക്ക് സാധിക്കും. അല്ലാതെ അവർക്ക് ചില കേസുകളിൽ നമുക്ക് ഇപ്പോൾ അമിത ഭാരമുള്ള സ്കൂൾ ബാഗ് ആണെങ്കിൽ അത് കുറയ്ക്കാൻ തീർച്ചയായിട്ടും നമ്മൾ പറയും. പക്ഷേ ചില കുട്ടികളിൽ വളരെ ചെറിയ രീതിയിലുള്ളൊരു ബാഗ് ചുമന്ന് നടക്കുമ്പോൾ തന്നെ പെയിൻ വരാറുണ്ട്. അത് അടിസ്ഥാനപരമായിട്ട് അവരുടെ ആ മസ്കുലോസ്കെലറ്റൽ സിസ്റ്റത്തിന്റെ വീക്ക്നെസ് കൊണ്ടാണ്. അപ്പോൾ അതാണ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത്.
1: നടുവേദന എന്ന് പറഞ്ഞാൽ നമ്മള് തള്ളിക്കളയരുത്, എന്താണ് അതിന്റെ കാരണം എന്ന് ആദ്യം കണ്ടെത്തുകയാണ്.
0: അതെ,
1: തീർച്ചയായും ഹോമിയോപ്പതിയിലൂടെ നമുക്ക് അത് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയും, വേദന കുറയ്ക്കാൻ കഴിയും. പൊതുവെ പിന്നൊരു സംശയം, ഇത് പെട്ടെന്ന് വേണ്ട ചികിത്സകൾ നമുക്ക് ഈ ഹോമിയോപ്പതിയിൽ വന്നാൽ നടക്കുമോ, വേദന കുറയുമോ, സർജറി തന്നെ വേണ്ടേ എന്നൊക്കെ സംശയം വരാം.
0: അതെ, അത് വളരെ ന്യായമായിട്ടുള്ളൊരു സംശയമാണ് പലർക്കും ഉള്ളത്. പലരുടെയും ധാരണ ഹോമിയോപ്പതിയിൽ ഇങ്ങനത്തെ ഒരു വേദനകളൊക്കെ വളരെ സാവധാനമേ മാറുകയുള്ളൂ, അതുകൊണ്ടുതന്നെ പെട്ടെന്ന് വേദന സംഹാരികൾ കഴിച്ച് കുറയ്ക്കാം, അതിനുശേഷം ഹോമിയോപ്പതി ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ അത് തീർത്തും തെറ്റാണ്. ഹോമിയോപ്പതിയിൽ ശരിയായ മരുന്നാണെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വേദന കുറയും. പലപ്പോഴും അങ്ങനെ നടക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഡോക്ടർ സെലക്ട് ചെയ്യുന്ന മെഡിസിൻ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ രോഗിക്ക് മാച്ച് ചെയ്യാത്തത് കൊണ്ടാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ശരിയായിട്ടുള്ള മരുന്നാണെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് പെയിൻ കുറയുകയും ചെയ്യും, ഒരു എന്താ പറയുക, വളരെ അക്യൂട്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം കുറയും. പക്ഷേ നമുക്ക് ആ രോഗം നമുക്ക് ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുപോകുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഡോക്ടർ ചിലപ്പോൾ കുറച്ച് മാസങ്ങൾ ചികിത്സ തുടരണം എന്ന് നിർദ്ദേശിക്കാറുള്ളത്.
1: അപ്പോൾ അനാവശ്യമായ വേദന സംഹാരികൾ കഴിച്ച് സമയം കളയാതെ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ സമീപിച്ച് ചികിത്സ തേടുകയാണെങ്കിൽ നടുവേദന ഹോമിയോപ്പതിയിലൂടെ പൂർണ്ണമായും ഭേദമാക്കാമെന്നാണ് ഡോക്ടർ ഇതുവരെ പറഞ്ഞതെന്ന് മനസ്സിലായത്.
0: അതെ,
1: നടുവേദനയെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: താങ്ക് യു.
2: നടുവേദനയുടെ കാരണങ്ങളും ഹോമിയോപ്പതി ചികിത്സയും, ഈ വിഷയത്തെക്കുറിച്ച് ആലുവ സമഗ്ര ഹോമിയോപ്പതിയിലെ കൺസൾട്ടന്റ് ഡോക്ടർ കെ വി ഷോയ്സനുമായി ഇതുവരെ സംസാരിച്ചത് എം വി ശശികുമാർ.
3: സമഗ്ര ഹോമിയോപ്പതി
4: FM ഹെൽത്ത് ലൈൻ.

0: ഈ പരിപാടിയുടെ പ്രായോജകർ ദി സമഗ്ര ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, മുനിസിപ്പൽ പാർക്കിന് സമീപം, ബാങ്ക് ജംഗ്ഷൻ, ആലുവ. ഫോൺ 9544066622. ഹോമിയോപ്പതി രോഗത്തെയല്ല രോഗിയെയാണ് ചികിത്സിക്കുന്നത്. സമയമില്ലാതെ പായുന്ന ജീവിതശൈലി രോഗമുള്ളവർ താൽക്കാലിക രോഗശാന്തി മാത്രം നൽകുന്ന ചികിത്സാ രീതികളെ അവലംബിക്കുമ്പോൾ രോഗങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു.
1: ദോഷരഹിതവും ലളിതവുമായ മരുന്നുകളിലൂടെ പ്രാണശക്തിയെ കൂടുതൽ ശക്തിപ്പെടുത്തി ശാരീരിക പ്രതിരോധത്തിലൂടെ രോഗങ്ങൾ മാറ്റി പരിപൂർണ സൗഖ്യത്തിലേക്ക് നയിക്കുന്ന സമഗ്രമായ ചികിത്സയാണ് ഹോമിയോപ്പതി.
0: സമഗ്ര ഹോമിയോപ്പതി ആശുപത്രി ഈ ചികിത്സയുടെ സമഗ്രത ഉറപ്പു നൽകുന്നു. ദി സമഗ്ര ഹോമിയോപ്പതി ഹോസ്പിറ്റൽ, മുനിസിപ്പൽ പാർക്കിന് സമീപം, ബാങ്ക് ജംഗ്ഷൻ, ആലുവ. ഫോൺ 9544066622. 9544066622.
2: കങ്ങഴ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിലെ 10-ാട് അങ്കണവാടി കം ക്രഷിലേക്ക് ക്രഷ് വർക്കർ, ക്രഷ് ഹെൽപ്പർ തസ്തികകളിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കങ്ങഴ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരായ 18-നും 35-നും ഇടയിൽ പ്രായമുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. ഈ മാസം 15-ന് വൈകുന്നേരം 5 മണിവരെ അപേക്ഷകൾ സ്വീകരിക്കും.

0: കൂടുതൽ വിവരങ്ങൾക്ക് കൊടുങ്ങൂർ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന വാടൂർ ശിശു വികസന പദ്ധതി ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 79 07 91 61.
1: എസിയുടെ വിലയിൽ മൈജിയുടെ പ്രൈസ് ചാലഞ്ച് മിസ് ചെയ്യല്ലേ.
2: എസികൾ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ, കൂടാതെ ഫ്രീ ഇൻസ്റ്റലേഷൻ, 5 ഇയർ വാറന്റി, ഫ്ലാറ്റ് 50% ഓഫ്, ഒപ്പം 30 കോടിയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസോണം ഓഫർ തുടരുന്നു.
3: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
4: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
5: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരേ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
4: ഇതുവരെ 9,50,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
6: മൈജി പ്രൈസ് ചാലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു. 59,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം 7,500 രൂപ വരെ വിലയുള്ള പ്രോഡക്റ്റുകളും.
2: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
7: ബ്രോ, ഒരു റെഫ്രിജറേറ്റർ എടുക്കാൻ നോക്കിയിട്ട് ബജറ്റ് ഒത്തു വരുന്നില്ല.
8: എന്നാ മൈജിയിലേക്ക് പോക്കോ, അവിടെ 10,299 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും, ഒപ്പം 4 വർഷം വാറന്റിയും.
2: മൈജി പ്രൈസ് ചാലഞ്ച് വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില, എല്ലാ മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
8: TNC അപ്ലൈ.
0: IBPS നടത്തുന്ന റീജിയണൽ റൂറൽ ബാങ്കുകളിലേക്കുള്ള ഓഫീസർ സ്കെയിൽ 1, 2, 3 വിഭാഗങ്ങളിലേക്കും ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്കും ഈ മാസം 21 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റ് www.ibps.in സന്ദർശിക്കുക. www.ibps.in.
8: വാഷിംഗ് മെഷീൻ വാങ്ങാൻ നോക്കുകയാണോ? വിലയുടെ കാര്യത്തിൽ മൈജി ആരെയും ചലഞ്ച് ചെയ്യും.
2: അതെ, 6,299 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ, കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.
3: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ സെപ്റ്റംബർ 13 വരെ മാത്രം.
9: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
10: ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സിൽ ഓണ ഓഫറുകൾ തുടരുന്നു.
9: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ ഡയമണ്ട് ഫ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
10: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, കൊച്ചി.
0: FM ഈവനിംഗിൽ ഇനി ഇന്നത്തെ ഈവനിംഗ് മെലഡി. ചിത്രം തായ്ക്കുറു താലാട്ട്, യേശുദാസ് പാടിയത്. വൈരമുത്തുവിന്റെ വരികൾക്ക് ഇളയരാജ സംഗീതം.

0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുഞ്ഞാലി മരക്കാർ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗിൽ ടെന്യൂർ അടിസ്ഥാനത്തിൽ വിവിധ ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കോഴ്സ് ഇൻചാർജ് അസോസിയേറ്റ് പ്രൊഫസർ മറൈൻ എഞ്ചിനീയറിംഗ്, അസിസ്റ്റന്റ് പ്രൊഫസർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്നീ തസ്തികകളിലാണ് ഒഴിവ്. താല്പര്യമുള്ളവർ ഈ മാസം 15 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്നതിന്റെ കോപ്പിയും രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കൊച്ചി 22 എന്ന വിലാസത്തിലേക്ക് ഈ മാസം 22 മുൻപായി ലഭിക്കത്തക്ക വിധം അയക്കണം. അപേക്ഷയ്ക്കും യോഗ്യത മറ്റ് വിശദവിവരങ്ങൾക്കും recruit.kusat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 0484256606. 0484256606.
1: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
2: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം മാസ് ഓണം വൈബ്.
1: ആഘോഷം തുടങ്ങിയല്ലേ.
2: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
3: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
0: സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 1 മുതൽ 8 വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന OBC വിഭാഗം വിദ്യാർത്ഥികൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് അനുവദിക്കുന്ന കിടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സ്കൂൾ അധികൃതർ ലഭ്യമായ അപേക്ഷകൾ ഇ ഗ്രാൻസ് പോർട്ടൽ മുഖേന ഈ മാസം 30 മുൻപ് ഓൺലൈനായി അപേക്ഷിക്കുക. വിശദവിവരങ്ങൾക്ക് www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റിലോ പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0484298-3130. 0484298-3130.
4: ഈ കിച്ചണൊന്ന് മാറ്റം വരുത്തിയാലോ. പഴയ കെറ്റില്, അയൺ ബോക്സ്, അപ്പച്ചട്ടി, ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് മാറ്റി പുതിയതാക്കണ്ടേ?
5: മാറ്റിക്കോ, വിലയെ കുറിച്ച് മാത്രം ചിന്തിക്കണ്ട. മറ്റാരും നൽകാത്ത വിലക്കുറവുമായി മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും 13 വരെ.
6: ഓണം കഴിഞ്ഞും കൊച്ചി ഓണാണ്.
7: ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഓണം ഓഫറുകൾ തുടരുന്നു.
6: ആൻഡ് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി, ഒപ്പം ഹോൾസെയിൽ വിലയിൽ

0: ഡയമണ്ട് പ്രഷ്യസ് അൺകട്ട് കളക്ഷൻസും.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മാൾ, കൊച്ചി.
2: എന്തേട്ടാ ഒരു വിഷമം?
3: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
2: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
3: അതെവിടുന്ന്?
2: ഇവിടെ മൈജിന്ന് ഈസിയായി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
4: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ഞായറാഴ്ചകളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് പാട്ട് ഓർമ്മ.
6: കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
7: കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് തൊഴിലാളി ക്ഷേമനിധി ബോർഡ് എറണാകുളം ജില്ലാ ഓഫീസിൽ നിന്നും 2025 December 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ ഈ മാസം 30 സമീപത്തുള്ള അക്ഷയ സെന്ററുകൾ മുഖാന്തരം മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04842341677 04842341677.
8: എല്ലാ ദിവസവും രാവിലെ 7:55 RCR കായം എന്ത് പഠിക്കണം, എന്താകണം. പ്രായോജക RCR കായം, വിശ്വാസത്തിന്റെ നർമ്മണം.
9: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
10: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്,
9: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
11: നാളെ രാവിലെ 7:00 സ്പോൺസേർഡ് പരിപാടി പൊപ്ര. തലച്ചോറിനെ അടുത്തറിയുവാൻ സന്ദർശിക്കൂ ബ്രെയിൻ സിംബോസിയം. 13 മുതൽ കുസാറ്റ് ന്യൂറോ സയൻസ് വിഭാഗം ക്യാമ്പസിൽ.
7: ഇനിയൊരു ഗാനം, ബർസാത് എന്ന ചിത്രത്തിലേത്. കുമാർ സാനു, അൽക്കായാഗ്നിക് എന്നിവർ പാടിയത്. രചന സമീർ, സംഗീതം നദീം ശ്രാവൺ.

0: ഇനി നോവൽ പാരായണം. തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: പാർട്ടിയുടെ കൊടി പിടിച്ചുകൊണ്ട് ഒരു പ്രകടനം അവർക്ക് മുമ്പിലൂടെ കടന്നുപോയി. അതിന് നേതൃത്വം കൊടുത്തത് ദാമോദരൻ കമ്പൗണ്ടറായിരുന്നു. മതത്തിന്റെ പേരിൽ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന സംഘടനകൾക്കെതിരായാണ് പ്രകടനക്കാർ മുദ്രാവാക്യം വിളിച്ചിരുന്നത്. അതാവശ്യമാണെന്ന് രാമറിനും ചേക്കുവിനും തോന്നി. പ്രകടനത്തിൽ നിൽക്കുന്ന ചിലർ അതിൽ ചേരാൻ വേണ്ടി അവരെ ക്ഷണിച്ചു. എന്നാൽ രാമർ അത് നിരസിച്ചു. എന്താ രാമർ പോകാതിരുന്നത്? ചേക്കു അന്വേഷിച്ചു. എന്താ ഈ പോകാതിരുന്നേ? രാമർ തിരികെ ചോദിച്ചു. സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയായിരുന്നു ഇതുവരെ പ്രവർത്തിച്ചിരുന്നത്. അത് കിട്ടി, ഇനി എന്നെക്കൊണ്ട് ആവശ്യമില്ല. ചേക്കു വിശദീകരിച്ചു. അതെന്നെ ഞാനും പോവാഞ്ഞത്, രാമർ പറഞ്ഞു. അവർക്കരികിലൂടെ ഗംഗാധരൻ വക്കീലിന്റെ ഗുമസ്തൻ ചിണ്ടൻ നമ്പ്യാർ ഒരു കെട്ട് കടലാസുമായി ധൃതിയിൽ പോകുന്നത് കണ്ടു. അന്നേരം ചേക്കു അയാളോട് ചോദിച്ചു, എന്താ നമ്പ്യാരെ, കോടതി ആരെങ്കിലും തൂക്കാൻ വിധിച്ചിട്ടുണ്ടോ? നിങ്ങളിങ്ങനെ വാലുമ്മേൽ തീപിടിച്ചതുപോലെ ഓടുന്നു. തിരക്കിനിടയിലും ചിണ്ടൻ നമ്പ്യാർ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, അടുത്ത കേസ് എടുക്കാൻ പോകുന്നത് വക്കീലിന്റെയാ. അതിന് ചില കടലാസുകൾ വക്കീൽ ആവശ്യപ്പെട്ടു. അയാൾ കോടതിയുടെ മതിൽക്കെട്ടിനുള്ളിലേക്ക് മറഞ്ഞു. അന്നേരം ചേക്കു അഭിപ്രായപ്പെട്ടു, ഈ നമ്പ്യാർക്ക് ഇങ്ങനെ ഓടാനാ വിധി? ഇയാൾ എത്ര കാലം ഇങ്ങനെ ഓടും? കുഞ്ഞിക്കേളുവിന്റെ പൂട്ടിയിട്ട പീടികയും കടന്ന് അവർ ചെമ്പകമരത്തിന് ചുവട്ടിലെത്തി. പിന്നീട് പടിഞ്ഞാറോട്ട് പോകുവാൻ രാമറിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല. അയാളെ കണ്ടപ്പോൾ പലരും സംസാരിക്കുവാൻ താൽപ്പര്യപൂർവ്വം അടുത്തു വന്നെങ്കിലും രാമർ കഴിയുന്നത്ര സംസാരിക്കാതിരിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. അയാളുടെ ചിന്തയിൽ അപ്പോഴും നവഖാലിയിൽ ഏകാഗിയായ ഒരാൾ നടത്തിയ യാത്രയായിരുന്നു. തെല്ലിട കഴിഞ്ഞപ്പോൾ അയാൾ സ്വയം പറഞ്ഞു, എന്താണെന്നറിയില്ല, തലയിൽ കാര്യതൊന്നും അത്ര പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്നില്ല. രണ്ടുപേർക്കുമിടയിൽ മൗനത്തിന്റെ ഒരു വിടവുണ്ടായിരുന്നു. അതിനിടയിലൂടെ അവർ സൈറണിന്റെ മുഴക്കം കേട്ടു. അത് അവസാനിച്ചപ്പോൾ

0: രാമർ ചോദിച്ചു, ചേക്കു, എന്താ ഈ നാട്ടിൽ നടക്കുന്നത്? എനിക്കൊരു തിരിപാടും കിട്ടുന്നില്ല. ഇതിനായിരുന്നോ നിങ്ങളൊക്കെ ഇത്രയും കഷ്ടപ്പെട്ടത്?
1: ചേക്കു തന്നെ അത്ഭുതത്തോടെ രാമറിനെ നോക്കി. ഇമ്മാതിരി വലിയ കാര്യങ്ങളൊന്നും രാമർ മുമ്പ് പറഞ്ഞു കേട്ടിട്ടില്ല. അതൊക്കെ കുഞ്ഞിക്കേളുവിന്റെ ഭാഷയായിരുന്നു. എന്നാൽ ഇപ്പോൾ രാമർ ആ വിധത്തിൽ സംസാരിക്കുന്നു.

0: അലി, ഇതൊക്കെ തടയാൻ പറ്റുമോ? കുഴപ്പം ഇനി ഇങ്ങോട്ട് പടരുമെന്നാ എന്റെ പേടി. ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടാവൂലെന്ന് വിശ്വസിക്കാൻ രാമറേ. ആരെങ്കിലും പറയുന്നതിനനുസരിച്ച് ഓടുന്നവരല്ലോ ഇവിടത്തെ ആൾക്കാർ, ചേക്കു പറഞ്ഞു. അത് കേട്ടിട്ടൊന്നും രാമറിന് വിശ്വാസമായില്ല. എന്തെല്ലാമോ നടക്കുമെന്ന് തന്നെ അയാൾ വിശ്വസിച്ചു. അതിന്റെ സൂചനകളാണ് എല്ലായിടത്തും. സന്ധ്യയായതോടെ അവർ തിരികെ നടന്നു. വീടിനടുത്തെത്താറായപ്പോൾ രാമർ പറഞ്ഞു, നാളെ പുലർച്ചയ്ക്ക് നിനക്ക് ലോഡും കൊണ്ട് കോഴിക്കോട്ട് പോകാനുള്ളതല്ലേ, നീ പുരയിലേക്ക് പോയിക്കോ. ചേക്കു നടന്നു. അന്ന് രാത്രി കല്യാണിക്ക് രാമറിനോട് ഒരു പുതിയ ആവശ്യം പറയാനുണ്ടായിരുന്നു. പ്രശ്നങ്ങളെല്ലാം തീരുന്നതിൻ്റെ ഒരാശ്വാസം കല്യാണിക്കുണ്ടായിരുന്നു. രാമറിന്റെ അസുഖവും വീടിനകത്തും പുറത്തുമുള്ള കാര്യങ്ങളുമെല്ലാം ഒറ്റയ്ക്ക് നോക്കി നടത്തിയപ്പോൾ കല്യാണിക്ക് ബന്ധപ്പാടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ അവൾ ചിന്തിക്കുന്നതേയില്ല. അസുഖമൊക്കെ മാറി ശാന്തമായ ഒരു മനസ്സോടെ ഇരിക്കുമ്പോൾ രാമർ അത്ഭുതത്തോടെ ചോദിച്ചപ്പോഴാണ് താൻ ഇത്രയും വലിയ ഒരു കാര്യമാണ് കൊണ്ടു നടന്നിരുന്നതെന്ന് കല്യാണിക്ക് തോന്നിയത്. കല്യാണിയുടെ തലമുടിയിൽ കൈകൾ ചേർത്ത് വെച്ചുകൊണ്ട് രാമർ ചോദിച്ചു, നീ എങ്ങനെയാ ഇതൊക്കെ നോക്കി നടന്നത്? അത് കേട്ടപ്പോൾ കല്യാണി മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും അവളപ്പോൾ ഏറെ സന്തോഷിച്ചിരുന്നു. അഭിമാനവും തോന്നി. തന്റെ വിഷമങ്ങൾ ഭർത്താവ് മനസ്സിലാക്കിയല്ലോ, അതേക്കുറിച്ച് ചോദിച്ചുവല്ലോ. അത്ര തിരക്കൊന്നുമില്ലാതിരുന്ന അവസരത്തിൽ വെറുതെ ഇരുന്നപ്പോൾ മനസ്സിൽ തോന്നിയ ഒരാശയമാണ് രാമറുമായി പങ്കുവയ്ക്കാൻ അവൾ ആഗ്രഹിച്ചത്. രാമർ കല്യാണിയെ കാത്തിരിക്കുകയായിരുന്നു. അടുത്തു വന്നപാടെ കല്യാണി ചോദിച്ചു, പഴയ പോരാ, എല്ലാ കൊല്ലവും കെട്ടിമേയ്യല്ലേ, നമുക്കതൊന്ന് പൊളിച്ചു പണിതാലോ. രാമർക്ക് അത്ഭുതം തോന്നി. എന്തിനാത്? അയാൾ ചോദിച്ചു. കല്യാണി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് രണ്ട് മക്കളുള്ളത് മറന്നോ? ഓർക്ക് ഒരു പൊര മതിയോ?
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ തെരേസ ജോസ്.
4: ഒരു മനുഷ്യ ശിശു ജനിച്ചു കഴിഞ്ഞാൽ ഒരു വയസ്സു തികയുന്നതിന് മുൻപോ പിൻപോ സംസാരിച്ചു തുടങ്ങുമെന്ന് നമുക്കറിയാം. ആദ്യം ചെറിയ വാക്കുകൾ, പിന്നെ വാക്യങ്ങൾ. പ്രധാനമായി കേട്ടുപരിചയിച്ച വാക്കുകളാണ് കുഞ്ഞുങ്ങൾ ആദ്യം പറഞ്ഞു തുടങ്ങുന്നത്. മാതാപിതാക്കളെ വിളിക്കുകയാണ് ആദ്യത്തെ പടി. മാതാപിതാക്കൾ തന്നെ അമ്മ അച്ഛൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ടാവും കുഞ്ഞ് ആദ്യമായി അങ്ങനെ വിളിക്കുന്നത്. മറ്റു കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ അവർ വിളിക്കുന്നത് കേട്ട് വിളിച്ചു തുടങ്ങുകയാണ് പതിവ്. കേരളത്തിലെ കുട്ടികൾ മാതാപിതാക്കളെ എങ്ങനെയാണ് വിളിക്കാറുള്ളത്? അച്ഛൻ എന്ന്, അമ്മയെന്ന്. അത് മാത്രമാണോ? അല്ല, ഹിന്ദു വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ അച്ഛനെ അച്ഛനെന്നും വിളിക്കാറുണ്ട്. ക്രൈസ്തവർക്ക് ഇത് പാതിരിയാണ്. അച്ഛന് താതൻ, ജനകൻ തുടങ്ങി നിരവധി പര്യായങ്ങളുണ്ട്. അമ്മയ്ക്ക് ജനനി, ധരിത്രി എന്നും പേരുകളുണ്ട്. തന്ത, തള്ള എന്നിങ്ങനെ തനി മലയാളം പേരുകളുമുണ്ട്. അവ ഇക്കാലത്ത് ദേഷ്യം പ്രകടിപ്പിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്നത്. ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ടവർ ബാപ്പ, വാപ്പ, വാപ്പച്ചി എന്നൊക്കെ പിതാവിനെ വിളിക്കുന്നു. അമ്മയെ ഉമ്മ, ഉമ്മച്ചി എന്നിങ്ങനെ വിളിക്കുന്നു. അച്ഛനെ അപ്പനെന്ന് വിളിക്കുന്നവരുണ്ട്. അച്ഛനെ ചാച്ചനെന്ന് വിളിക്കുന്നവരുണ്ട്. കോട്ടയം, ഇടുക്കി ജില്ലകൾ ഉൾപ്പെടുന്ന കിഴക്കൻ മേഖലകളിലാണ് ഈ വിളിക്ക് പ്രാധാന്യം. ചാച്ചനും അമ്മയും, ചാച്ചനും അമ്മച്ചിയും എന്നൊക്കെയാണ് വിളിപ്പേരുകൾ. ചിലർക്ക് അമ്മച്ചി മുത്തശ്ശിയാണ്, അപ്പച്ചൻ ചിലർക്ക് മുത്തച്ഛനാണ്. ആലപ്പുഴ ജില്ലയിലെ ചില വിഭാഗങ്ങളിൽ ചാച്ചനെന്ന് വിളിക്ക് പകരം ചാച്ചിയെന്ന് വിളിക്കുന്ന പതിവാണുള്ളത്. അച്ഛനെ അച്ചാച്ചൻ, അച്ചിച്ചൻ, അച്ചാച്ചി, അപ്പച്ചി എന്നൊക്കെ വിളിക്കുന്നവരുമുണ്ട്. ഈ പേരുകൾ ചിലർ അമ്മാവന്മാരെയും വയസ്സിൽ മൂത്ത സഹോദരന്മാരെയുമാണ് വിളിക്കുന്നത്. ചിലർക്ക് പ്രായത്തിൽ മൂത്ത ആങ്ങളമാർ ചേട്ടനും ചേട്ടായിയും ഇക്കയുമാണ്. ചിലർ ഭർത്താവിനെയാണ് ഇങ്ങനെയൊക്കെ വിളിക്കുക. ചേച്ചി എന്നതിന് പകരമായി ഇത്ത, ഇത്താത്ത, താത്ത, എന്നൊക്കെയാണ് പതിവ് വിളികൾ. അക്ക, അക്കൻ, അണ്ണൻ എന്നീ വിളിപ്പേരുകളും ചിലയിടങ്ങളിൽ സഹോദരങ്ങളെ വിളിക്കാൻ ഉപയോഗിക്കും.

0: ഉപയോഗിക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ആധിപത്യവും പരിഷ്കാരഭ്രമവും വർദ്ധിച്ചപ്പോൾ മലയാള നാമങ്ങൾക്ക് പകരം പപ്പ, ഡാഡി എന്നും മമ്മി, മാം എന്നും നമ്മുടെ മക്കൾ വിളിക്കുന്നു. ചെമ്മനം ചാക്കോയുടെ മമ്മി എന്ന കവിതയിൽ മരിക്കാൻ കിടക്കുന്ന വയസ്സായ അമ്മയുടെ ഒരേയൊരാഗ്രഹം മക്കൾ അമ്മയെന്ന് വിളിച്ചു കേൾക്കുന്നതാണ്. വിളിപ്പേരെന്തുമാകട്ടെ, മാനസിക ബന്ധം ആർദ്രതയോടെ നിലനിൽക്കണമെന്ന് ഇന്നു നാം ആഗ്രഹിക്കുന്നു.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.
3: ഇനി ഇന്നത്തെ ചോദ്യവും അതിൻ്റെ ഉത്തരവുമാണ്. ചോദ്യം ഇതായിരുന്നു: സ്വാമി വിവേകാനന്ദൻ വിഖ്യാതമായ ഷിക്കാഗോ പ്രഭാഷണം നടത്തിയത് 1893 സെപ്റ്റംബർ 11 തീയതിയായിരുന്നു. അവിടേക്കുള്ള കപ്പൽ യാത്രയ്ക്കിടയിലെ ഒരു സംഭവം ഭാരതത്തിലെ ഒരു പ്രമുഖ ശാസ്ത്ര ഗവേഷണ സ്ഥാപനത്തിൻ്റെ പിറവിക്ക് വഴിതെളിച്ചു. ഏത് സ്ഥാപനം? ഉത്തരം ഇതാണ്: RMS എംപ്രസ് ഓഫ് ഇന്ത്യ എന്ന കപ്പലിൽ വിവേകാനന്ദൻ്റെ സഹയാത്രികരിൽ ഒരാളായിരുന്നു ജംഷഡ്ജി ടാറ്റ. ആ കൂടിക്കാഴ്ചയ്ക്കിടെ ഉന്നത പഠനവും ഗവേഷണവും സാധ്യമാക്കുന്ന സ്ഥാപനം എന്ന് വിവേകാനന്ദൻ മുന്നോട്ട് വച്ച ആശയമാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് തുടങ്ങുവാൻ ടാറ്റയ്ക്ക് പ്രേരകമായത്.

നാളത്തെ പരിപാടികൾ നാളെ രാവിലെ 5:55 സുഭാഷിതം, പ്രതാപൻ ചേന്ദമംഗലം അവതരിപ്പിച്ചത്. 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, അയ്യപ്പ പണിക്കരുടെ ഗോപിക ദണ്ഡകം എന്ന കവിത. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യഭാഗം, ചിന്താശകലം, ചോദ്യം, നാട്ടുവിശേഷം. 7:00 സ്പോൺസേഡ് പരിപാടി പോപ്ര. 7:05 മഹിത മലയാളം, തുടർന്ന് ഉപഭോക്താക്കൾ അറിയാൻ. തുടർന്ന് ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ശനിദശ. 7:35 FM ഡയറി സമകാലികം, ഇതിൽ പുകയണഞ്ഞ പൊതുശ്മശാനങ്ങൾ. 7:50 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. തുടർന്ന് RCR കായം എന്തു പഠിക്കണം, എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. എട്ടഞ്ചിന് യുവവാണി, കാട്ടിലെ കാഴ്ചകൾ ക്യാമറ കണ്ണിൽ. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് കൺസർവേറ്ററും വന്യജീവി ഫോട്ടോഗ്രാഫറുമായ PM പ്രഭു പങ്കെടുക്കുന്നു ആദ്യഭാഗം. എട്ട് 40 സമഗ്ര ഹോമിയോ FM ഹെൽത്ത് ലൈൻ. നടുവേദന, കാരണങ്ങളും ഹോമിയോപ്പതി പരിഹാരവും, ഡോക്ടർ KV ഷോയ്സിനുമായി അഭിമുഖം. 9:00 സാഹിത്യ സുരഭി, 10:00 നേർവഴി, 10:15 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീത ലഹരി.

പതിനൊന്ന് മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഫോൺ ഔട്ട് ഗാനോത്സവം. രണ്ടു മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകൾ, ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. മൂന്ന് മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് ഗസലുകൾ. 3:30 കൊച്ചി വേവ്സ്. 4 മണിക്ക് വാട്സപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ.

6.9 കിസാൻ വാണി. പച്ചക്കറികളിലെ സംയോജിത രോഗകീട നിയന്ത്രണം. ബിന്ദു ആർ മാത്യൂസുമായി അഭിമുഖം. 7:35 മുതൽ 9 മണി വരെ FM ഈവനിങ് സമകാലികം. പുകയണഞ്ഞ പൊതുശ്മശാനങ്ങൾ 7:55 ഒരിടത്തൊരിടത്ത്. എട്ടഞ്ചിന് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം. ഹൃദയാഘാതം, കാരണങ്ങളും ചികിത്സയും. കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ അരുൺ കുമാർ ജിയുമായി അഭിമുഖം. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. 8:50 മഹിതം മലയാളം. 9:15 നാടകഗാനങ്ങൾ. 10 ദേശീയ സംഗീത പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ FM ഈവനിംഗ് പൂർണ്ണമാവുന്നു. വിവിധ ഇനങ്ങളുമായി FM ഈവനിംഗ് വീണ്ടും നാളെ ഇതേ സമയത്ത്.

FM Evening. ഇതാകാശവാണി കൊച്ചി എഫ് എം 102.3. ഇനി 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: ചുറ്റുവട്ടത്തിൽ ഇന്ന് 2026 സെപ്റ്റംബർ 8 കൊച്ചി ചാവറ കൾച്ചറൽ സെന്റർ ലൈബ്രറി ഹാളിൽ വച്ച് ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മണിനാദം എന്ന കൃതിയുടെ 90th വർഷത്തോടനുബന്ധിച്ച് നടന്ന പ്രഭാഷണ പരമ്പരയിൽ കേരള സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി ശ്രീ ആർ ഗോപാലകൃഷ്ണൻ നൽകിയ പ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ കേൾക്കാം.
1: ഇടപ്പള്ളി രാഘവൻപിള്ള നമ്മുടെ ഇടയ്ക്കൊക്കെ വളരെ പ്രസിദ്ധനായ കവിയായിട്ട് നമുക്ക് തോന്നുന്നെങ്കിലും സാധാരണക്കാരുടെ ഇടയിൽ അത്രത്തോളം പ്രസിദ്ധനാണോ എന്ന് എനിക്ക് സംശയമാണ്. കാവ്യലോകവുമായിട്ടും സംഗീതമായിട്ടും കവിതയായിട്ടും സാഹിത്യമായിട്ടും ഒന്നും ഒരു ബന്ധമില്ലാത്തവരും രമണനെ പറ്റി കേട്ടിട്ടുണ്ടാവും. രമണന്റെ കാവ്യഭംഗി ആസ്വദിച്ചിട്ടാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അതിനകത്ത് കുറച്ച് ഒരു പരിണാമ ഗുസ്തിയുള്ള ഗുസ്തി എന്നുള്ള ഇൻവെർട്ടർ കോമ ഗുസ്തിയുള്ള ഒരു കഥയുണ്ട് എന്നുള്ളത് കൊണ്ടാവാം ആ കവിത ഇത്ര പ്രസിദ്ധമായതും. അത് കാവ്യലോകത്തിനപ്പുറത്ത് സാധാരണ ജനങ്ങളുടെ തീരെ കാവ്യാസ്വാദന ശേഷി ഇല്ലാത്തവരുടെ ഇടയിലേക്കൊക്കെ ഇറങ്ങിച്ചെന്നു ഒഴുകിച്ചെന്നു. ഒരുപക്ഷെ ഈ സമ്മേളനത്തിന് രമണന്റെ ലാസ്റ്റ് ബെല്ല് എന്ന മറ്റേ പേരിടുകയാണെങ്കിൽ കുറേയധികം ജനങ്ങൾ കൂടുതലെത്തുമായിരുന്നു. കാരണം രമണന് അത്രത്തോളം പോപ്പുലാരിറ്റിയുണ്ട്. രമണന്റെ കഥാ പരിണാമവുമായി വലിയ ബന്ധമൊന്നുമില്ല. ഒരുപക്ഷെ ഒരു കല്യാണക്കുറി വന്നതുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന് ഇടപ്പള്ളിയെ കുറിച്ച് പറയുന്ന പോലൊരു നിമിത്തം മാത്രമാണിത്. ഒരുപാട് തരത്തിലുള്ള വിലാപകാവ്യങ്ങളും വിഷാദ കാവ്യങ്ങളും വിഷാദ കവിതകളും ഒക്കെ നമ്മുടെ ഭാഷയിലും മറ്റു ഭാഷകളിലും ഒക്കെ ഉണ്ട്. വിഷാദ കവിതകളൊക്കെ ഇഷ്ടമുള്ള ആളാണ് ഞാനും. സിനിമയിലൊക്കെ ഏറ്റവും ഒരു കാലത്ത് ഏറ്റവും പ്രസിദ്ധി നേടിയിരുന്നത് ഒരു വിഷാദ ചിരിയുള്ള കവിതകളും ഗാനങ്ങളും ഒക്കെയാണ്. ഇപ്പോഴും അതെ സ്പിരിറ്റ് എന്ന ഗാനത്തിൽ മരണം എത്തുന്ന നേരത്ത് നിന്ന് നമ്മുടെ റഫീഖ് എഴുതിയ ആ ഗാനം വളരെ പ്രസിദ്ധമാണ്. മരണത്തെക്കുറിച്ചാണ് അത്. നമ്മൾ ഉറക്കെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ മുതിർന്ന ഒരു വഴക്ക് പറയാനിടയുള്ള ഒരു ഗാനവും കൂടിയാണ്. അപ്പോൾ വിഷാദം മരണം ഒക്കെ നമ്മളെ ബാധിക്കുന്നില്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള വിഷയങ്ങളാണ്. നമ്മളെ ബാധിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ബന്ധുജനങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ ബാധിക്കുമ്പോൾ മാത്രമാണ് അത് നമുക്ക് വളരെ കഠിനമായ വേദന ഉണ്ടാക്കുകയും അതിന് അതിൻ്റെ താത്വികമായ എല്ലാ വർണ്ണനകളും മാറ്റിവെച്ചിട്ട് അത് ഒരു കനലായി മാറുകയും ചെയ്യുന്നത്.

തീർച്ചയായും നമ്മളെ ബാധിക്കാത്ത എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു ഫിലോസഫിക്കൽ വിഷയമാണ്. നമ്മളെ നേരിട്ട് ബാധിക്കാത്ത, നമ്മളെ മനസ്സിനെ ബാധിക്കാത്തതല്ല, നമ്മളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കാത്ത. രണ്ടാം യുഗത്തിലെ ഒരു വാക്യമുണ്ട്, അഭിമന്യുവിൻ്റെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ കഥാകാരൻ്റെ രക്തമന്ദമുള്ളപ്പോൾ ദേഹി ദേഹത്തെ പ്രവേശിക്കുന്ന ഫിലോസഫിയൊന്നും കൃഷ്ണന് വരില്ല. അദ്ദേഹത്തിൻ്റെ സഹോദരി പുത്രനാണല്ലോ മരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണും കലക്കി, ആ ശൗര്യയുടെ കണ്ണും കണ്ണുനീര് അണിഞ്ഞു എന്ന വിവരണത്തിൽ വരുന്നത്. അതുപോലെ തന്നെയാണ് ഇത്തരം കാവ്യാസ്വാദനത്തിൻ്റെ കഥ. അത് തെറ്റല്ല. ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഈ യോഗത്തിന് പോലും ഒരു സ്റ്റാറ്റ്യൂട്ടറി വാണിംഗ് വേണം, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, ഡാഷ് ഡാഷ് നമ്പറിൽ വിളിക്കുക എന്ന് എഴുതി വെക്കുന്നത്. അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ നേരത്തെ പുകവലിക്ക് വേണ്ടി അത് പരീക്ഷിച്ച് നോക്കി, മദ്യപാനത്തിന് വേണ്ടി പരീക്ഷിച്ച് നോക്കി, ആത്മഹത്യക്ക് വേണ്ടിയും ഒക്കെ പരീക്ഷിക്കുന്നു. ആത്മഹത്യയുടെ എണ്ണമൊന്നും കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ വെറും ആധുനിക ലോകത്തിൻ്റെ ഒരു കപടമായ മുഖം, അത്രയേ പറയാനുള്ളൂ. അപ്പം ഈ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത് എന്ന് പറയുന്ന കവിത ഒരുപക്ഷെ അദ്ദേഹം ഈ കല്യാണക്കുറി വന്ന അന്ന് കുത്തിക്കുറിച്ചതാണെന്ന് ഞാൻ കരുതുന്നില്ല. അത്ര കാവ്യ ദൃഢമായ ദൃഢതയുള്ള, ഏറ്റവും മനോഹരം എന്ന് നമ്മൾ പറയാവുന്ന തരത്തിലുള്ള ഒരു കവിതയാണ്. അദ്ദേഹം അതോടൊപ്പം മറ്റൊരു കവിതയും കൂടി എഴുതി, നാളത്തെ പ്രഭാതം എന്ന്. അത് കൊല്ലത്ത് തന്നെയുള്ള രണ്ട് ദിവസത്തിലൊരിക്കൽ അച്ചടിക്കുന്ന മലയാള രാജ്യത്തിന് കൊടുത്തു. മലയാള രാജ്യത്തിലാണ് ആദ്യം അച്ചടിച്ചു വന്നത്. അദ്ദേഹം മരിച്ച ദിവസം തന്നെ മലയാള രാജ്യത്തെ അയച്ചു തന്നു. ഒരാഴ്ചയോട് കഴിഞ്ഞ് മാതൃഭൂമിയിൽ ഈ കവിത അയച്ചു. അത് പത്രത്തിൻ്റെ വായനക്കാരെ സംബന്ധിച്ചുള്ള എടപ്പള്ളിയുടെ മനോഭാവം വെച്ചതെന്ന് രണ്ട് കവിതയും രണ്ടു പേർക്കും കൊടുത്തു. മലയാള രാജ്യം പത്രം ഉപപത്രാധിപരെ അദ്ദേഹം വഴിയിൽ വെച്ച് കണ്ട് നേരിട്ട് കൈമാറി എന്നാണ് അന്നത്തെ ഒരു ദിക്സാക്ഷി രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രണയകഥ ജീവിതത്തിൽ പലരെയും പ്രണയിച്ചിട്ടുണ്ട്. ഒരിക്കലും കണ്ടുമുട്ടാത്തവരെ പോലും പ്രണയിക്കുന്ന ഒരു ധാരാളം പേരുണ്ട്. പടം കണ്ടിട്ടോ പറഞ്ഞു കേട്ടിട്ടോ പുസ്തകം വായിച്ചിട്ടോ. ഈ അന്നാകരണീനെ പ്രേമിക്കുന്നവരില്ലേ, ലക്സിമോണിയെ പ്രേമിക്കുന്നവരില്ലേ, ഇവരൊന്നും ജീവിച്ചിരുന്ന കഥാപാത്രങ്ങളല്ലല്ലോ. അതുകൊണ്ട് ആ പ്രണയകഥയ്ക്ക് ഇതുമായിട്ട് അത്ര നേരിട്ടുള്ള ഒരു ബന്ധമുണ്ടെന്ന് കരുതുന്നത് ഞാൻ കരുതുന്നില്ല. കരുതുന്നവർക്ക് കരുതുകയും ചെയ്യാം. ആ കുടുംബം ഒരു 13 വയസ്സുള്ള ഒരു കുട്ടിയെ ട്യൂഷൻ പഠിപ്പിക്കുകയും ആ കുട്ടിയുടെ വീട്ടിലെ കാര്യസ്ഥപ്പണി ചെയ്യുകയും ചെയ്ത ആളാണ് എടപ്പള്ളി. അദ്ദേഹം 2 വർഷം മുമ്പ് തന്നെ കൊല്ലം തിരുവനന്തപുരം ഭാഗത്ത് ചില പത്രങ്ങളിൽ ജോലി ചെയ്യുകയും അവസാനം ഒരു വക്കീലിലെ അപേക്ഷിച്ച് ഉദ്യോഗസ്ഥനായി ജോലി ചെയ്യുകയും ചെയ്തതാണ്. അതുകൊണ്ട് അവർ തമ്മിലുള്ള ഈ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം തീരെ വഷളല്ലാത്തതുകൊണ്ടാണല്ലോ കല്യാണക്കുറി അയച്ചു എന്ന് പറയുന്നത്. അതുകൊണ്ട് തോമസ് മാത്യു സാറ് പറഞ്ഞതുപോലെ ഈ പറഞ്ഞു കേൾക്കുന്ന ഈ കഥകൾ മനോഹരമാണെങ്കിൽ തന്നെ അത് യാഥാർത്ഥ്യമായ വലിയ ബന്ധം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഉണ്ടെന്ന് പറയാനുള്ള പരിചയം എനിക്കില്ല. എടപ്പള്ളി വാസ്തവത്തിൽ ഇളമക്കരയാണ് എടപ്പള്ളിയുടെ വീട്. അച്ഛൻ താമസിച്ചിരുന്ന വീട് ഇളമക്കരയാണ്. ഇളമക്കര തന്നെയുള്ള എടപ്പള്ളി കൊച്ചി രാജചരിത്രമൊക്കെ പത്മനാഭമേനോന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിയെ പറ്റിയാണ് ചന്ദ്രികയായിട്ട് പിന്നീട് ചിത്രീകരിക്കപ്പെട്ടത്. ഒരു ശരിക്ക് മലയാള സാഹിത്യത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വില്ലനി സ്വഭാവമുള്ള കഥാപാത്രമായിട്ടാണ് പലരും കണ്ടിരിക്കുന്നത്. അതൊക്കെ എത്ര യാഥാർത്ഥ്യത്തിൽ നിരക്കുന്നതാണെന്ന് അറിഞ്ഞൂടാ. ഏതായാലും മണിമുഴക്കം ഒരു മികച്ച കവിതയായി മാറിയിട്ടുണ്ട്. പല ഇലാവ ബി സി ബാലകൃഷ്ണ പണിഗിരി ഇതുപോലെ ചെറുപ്പത്തിൽ ഇതിലും ചെറുപ്പത്തിൽ നയിക്കുന്ന 22-23 വിഷോജിയ വന്ന് മരിച്ച കവിയാണ്. അദ്ദേഹത്തിൻ്റെ കവിതയും പിൽക്കാലത്ത് നമ്മളൊക്കെ വളരെ പ്രിയപ്പെട്ട കവിതയായി കൊണ്ടാടുന്നുണ്ട്. വിദേശത്തുമുണ്ട്. ഒരു നിരൂപണ ഗ്രന്ഥത്തിൽ, വളരെ ദീർഘമായ നിരൂപണ ഗ്രന്ഥത്തിൽ എടപ്പള്ളിയെ ഒരു ഇംഗ്ലീഷ് കവിയായിട്ട്, അദ്ദേഹം കൊളറ വന്ന് മരിച്ച കവിയാണ്. കവിയുടെ പേര് ഞാൻ പെട്ടെന്ന് പറഞ്ഞു, ഞാൻ കുറിപ്പുകളുമായിട്ടൊന്നും തോമസ് മാത്യു സാറിൻ്റെ പ്രസംഗം കേൾക്കാമെന്നാണ് ഞങ്ങളെപ്പോഴുള്ള ശിഷ്യന്മാർ. അതുകൊണ്ട് കുറിപ്പുകളായിട്ടൊന്നും ഇത് സംസാരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഞാൻ ആ കവിയുടെ കവിതകളൊന്നും വായിച്ചിട്ടില്ല, അത് ശരിയായിരിക്കാം. അങ്ങനെ പല കവിതകളും സമാന സ്വഭാവമുള്ളവരാവാം, നമുക്ക് സമാനത കണ്ടെത്താൻ കഴിയാം, അങ്ങനെ പല കാര്യങ്ങളുമാണ്. എടപ്പള്ളി എന്ന രാജ്യം ഒരു കാലത്ത് എടപ്പള്ളി രാജ്യമായിരുന്നു. എടപ്പള്ളി രാജ്യം പിൽക്കാലത്ത് തിരുവിതാംകൂറുമായിട്ട് സന്ധി ചേർന്ന് തിരുവിതാംകൂറിൽ ഈ അരൂരൊക്കെയുള്ള ജനങ്ങൾ, അങ്ങനെയാണ് എടപ്പള്ളിയിൽ ധാരാളം പണിക്കർ എന്ന സർനയമുള്ളവരും പിള്ള എന്ന സർനയമുള്ളവരും ഒക്കെ വന്നു പെട്ടത്. മേനോന്മാരൊരു രാജ്യമായിരുന്നു എടപ്പള്ളി. എടപ്പള്ളി രാജ്യവും കൊച്ചി രാജ്യവും തമ്മിൽ ശത്രുതയുണ്ടായിരുന്നു. അവര് പാലാരിവട്ടത്ത് വെച്ച് യുദ്ധം ചെയ്തു എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് പുഞ്ചിരി തോന്നുള്ളൂ. പാലാരിവട്ടം ജംഗ്ഷനിൽ വെച്ച് ഈ രണ്ട് രാജ്യങ്ങളും യുദ്ധം ചെയ്തതെന്ന് നമുക്കിപ്പോൾ ഭാവനയിൽ പോലും കാണാൻ പറ്റില്ല. അത് ചരിത്രത്തിലുള്ളതാണ്. അവര് നല്ല ശത്രുതയായതുകൊണ്ടാണ് ശത്രുവിന്റെ ശത്രു മിത്രം എന്നുള്ള ചാണക്യതന്ത്രം ഉപയോഗിച്ചിട്ട് തിരുവിതാംകൂറുമായിട്ട് ഒരു സഖ്യം ചെയ്തത്. അങ്ങനെയുള്ള പല പശ്ചാത്തലങ്ങളും ഇതിനുണ്ട്. ആ പശ്ചാത്തലത്തിൽ നിന്ന് വേണം നമ്മൾ ഈ കവിതയെ കാണാൻ. തീർച്ചയായിട്ടും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടുള്ളതാണ് ചങ്ങമ്പുഴയും എടപ്പള്ളി രാവൻപിള്ളിയും തമ്മിലുള്ള മത്സരം. വസന്തമാഷയൊക്കെ പിതാവ് അന്ന് എടപ്പള്ളി സാഹിത്യ സമാജത്തിൽ അവരുടെയൊക്കെ ശിഷ്യനായിട്ടാണ്

0: രാഘവൻപിള്ള തൻ്റെ കാവ്യജീവിതം ആരംഭിക്കുന്നത്. ചങ്ങമ്പുഴയ്ക്ക് അവിടെ അത്ര പ്രസക്തി ഉണ്ടായിരുന്നില്ല. ആനുഷംഗികമായിട്ട് പറയട്ടെ, ഈ ഇടപ്പള്ളിയുടെ ഒരു നോട്ട് പുസ്തകം വസന്ത മാഷ് സാഹിത്യ അക്കാദമിയിലെ ആർക്കൈവ്സിലേക്ക് തരികയും ഞാൻ അവിടെ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്താണ് അത് തരികയും അത് ഞങ്ങളുടെ ആർക്കൈവ്സിൽ സൂക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചിത്രങ്ങൾ ഉപയോഗിച്ച ഒരു പുസ്തകമുണ്ട്, ലിമിറ്റഡ് എഡിഷനായിട്ട് അടിച്ചിട്ടുണ്ട്, നിങ്ങളൊരുപക്ഷെ കണ്ടിരിക്കാനിടയില്ല. അതിപ്പോൾ ഉണ്ടോ, ഇപ്പോഴവിടെ ലഭ്യമാണോ എന്ന് എനിക്കറിയില്ല. ആർക്കൈവ്സിൽ നോട്ട് പുസ്തകമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഇതുപോലുള്ള അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരിച്ച മൂന്ന് സമാഹാരങ്ങളാണ് പ്രസിദ്ധീകരിച്ചത്. പിന്നീടത് ഒറ്റ സമാഹാരമായിട്ട് വീണ്ടും വീണ്ടും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ കവിതയുടെ അതേ ദൃഢതയോട് കൂടിയുള്ള കുത്തിക്കുറിച്ചുകൾ, വരികളും വെട്ടിയ വരികളും ഒക്കെ ആ നോട്ട് പുസ്തകത്തിൽ കണ്ട് അറിയാൻ പറ്റും. ഏത് അർത്ഥത്തിൽ നോക്കിയാലും നല്ല എന്താ പേശീബലമുള്ള ലക്ഷണയുക്തമായ കവിതകൾ എഴുതാൻ ശേഷിയുള്ള ഒരു കവിയായിരുന്നു ഇടപ്പള്ളി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ ഹ്രസ്വമായ ജീവിതത്തെ 27 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ ജീവിതാനുഭവങ്ങൾ എത്രത്തോളം ഉണ്ടായാലും ഒരു പക്വതയിലേക്ക് സഞ്ചരിച്ചിരുന്ന ഒരു പ്രായമെന്നേ പറയാൻ പറ്റുള്ളൂ. ആ പ്രായത്തിനുള്ളിൽ തന്നെ അദ്ദേഹം ഇത്തരം കവിതകൾ എഴുതി. രണ്ട് സമാഹാരങ്ങൾ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ പ്രസിദ്ധീകരിച്ചു. കൊല്ലത്തും തിരുവനന്തപുരത്തും ഉണ്ടായിരുന്ന കാലത്ത് പ്രസിദ്ധീകരിച്ചു. മൂന്നാമത്തത് ഈ മണിമുഴക്കം എന്ന കവിത പ്രസിദ്ധീകരിക്കുന്നത് രമണൻ ഇറങ്ങിയ ഏതാണ്ട് രമണൻ 36-ലോ 37-ലോ മറ്റാണ് ഇറങ്ങിയത്. അത് കഴിഞ്ഞ് 42-ലോ 44-ലോ ആണ് ഇതിൻ്റെ ആദ്യത്തെ പതിപ്പ് ഇറങ്ങുന്നത്. രമണൻ ഇറങ്ങുന്നതിന് മുമ്പ് ചങ്ങമ്പുഴ തൻ്റെ സ്നേഹിതൻ്റെ മരണം ഈ കവിതയിലെ തന്നെ വരികൾ, അല്ലെ അഗ്നി തൻ്റെ മരണക്കുറിപ്പ് എന്ന് പറയാവുന്ന മാതൃഭൂമി പത്രാധിപർക്ക് എഴുതിയ കുറിപ്പിലെ വരികളെ എടുത്ത് തകർന്ന മുരളി എന്ന് പറഞ്ഞ ചെറിയ കവിത എഴുതിയതിന് ശേഷമാണ് എലാബറേറ്റഡ് ആയിട്ട് പരിഷ്കരിച്ച് പതുക്കുക എന്നൊക്കെ പറയുന്ന പോലെ രമണൻ കവിത വരുന്നത്. ഇടപ്പള്ളിയിൽ ആ കാലത്ത് ഒന്നും ആടുമേയ്ക്കുന്ന ആൾക്കാരില്ലായിരുന്നു, അങ്ങനെ ഒരു ജീവിതവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരു 98% അല്ലെങ്കിൽ 90% ഭാവനയും 10% വ്യക്തികളുടെ ജീവിതവും കൂട്ടിച്ചേർത്ത ഒരു കവിതയാണ് രമണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രമണൻ ഭക്തന്മാരിന്ന് നമ്മളെയൊക്കെ അടിച്ചു ഓടിക്കും എന്നുള്ളതാണ് സത്യം. ആ സത്യത്തിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ സത്യം, മികച്ച ഒരു കവിയായിരുന്നു ഇടപ്പള്ളി രാഘവൻപിള്ള എന്നും അദ്ദേഹത്തിൻ്റെ മികച്ച ഒരു കാവ്യമായിരുന്നു മണിമുഴക്കം എന്ന് ഉള്ള യാഥാർത്ഥ്യം സാഹിത്യം ഉള്ളവർത്തലും കാലം, സാഹിത്യാസ്വാദകരുള്ളവർത്തലും കാലം സത്യമായി തന്നെ അവശേഷിക്കും. നാളത്തെ പ്രഭാതം എന്ന കവിത ഈ കവിതകളും മികച്ചതല്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതിന് ശേഷം എഴുതിയതാണെന്നാണ് എൻ്റെ അനുമാനം. ഇതിനു മുമ്പും അദ്ദേഹം ഒരു മരണ ആരാധകൻ എന്ന് പറയാവുന്ന തരത്തിൽ മരണത്തെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മരണത്തെ ആരാധിക്കുന്ന, മരണത്തിൻ്റെ ഫിലോസഫി മാത്രമല്ല വൈകാരിക അംശത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നുള്ളതിന് സംശയമില്ല. നമ്മുടെ സമീപകാലത്ത് മരിച്ചിട്ടുള്ള നന്ദന 3 തവണ ആത്മഹത്യയ്ക്ക് വേണ്ടി ശ്രമിക്കുകയും 3-ാമത്തെ തവണ വിജയിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഓരോ തവണ ആത്മഹത്യയിൽ പരാജയപ്പെട്ടതിനെ കുറിച്ച് അദ്ദേഹം കഥ എഴുതിയിട്ടുണ്ട്. അന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവമാണ്, നമ്മൾ മനസ്സിലാക്കിയില്ല. ഒരു മുറിയിൽ വിഷവുമായി പോയി മുറിയെടുത്ത് കഴിഞ്ഞ് മരിക്കുന്ന ആ സമയം എത്തുന്നതിന് മുമ്പ് താഴെ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് അദ്ദേഹം മരണത്തിൽ നിന്ന് പിന്മാറി എന്നാണ് ആ കഥയുടെ ഉള്ളടക്കം. ഒരു വ്യക്തി, ഒരു കഥാപാത്രം, അത് അദ്ദേഹത്തിൻ്റെ തന്നെ മരണശ്രമമായിരുന്നു. പിൽക്കാലത്ത് പലരും എഴുതിയതും പറഞ്ഞതുമായി കേട്ടിട്ടുണ്ട്. നന്ദനായരുടെ വീട് അതേ രീതിയിൽ തന്നെ അങ്ങ് അടിപ്പുറത്തെപ്പോഴുമുണ്ട്, ഞാൻ സന്ദർശിച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെയുള്ള പല കവികളുണ്ട്. ആ കവികളിൽ അല്ലെങ്കിൽ എഴുത്തുകാരുണ്ട്, ആ എഴുത്തുകാരിൽ ഇന്നും നമ്മുടെ ഭാഷയെ ഓർക്കുകയും അഭിമാനത്തോടു കൂടി ഓർക്കുകയും ചെയ്യുന്ന ഒരു കവിയാണ് ഇടപ്പള്ളി രാഘവൻപിള്ള. അദ്ദേഹത്തിൻ്റെ അവസാനകാല ഈ രചനയായ മണിമുഴക്കവും, ഇത് നമ്മൾ വീണ്ടും വീണ്ടും വായിച്ച് ആ കവിതയിലേക്ക് മടങ്ങിപ്പോവുകയല്ലാതെ ഈ കവിതയെ പ്രചരിപ്പിക്കാനായിട്ട് നാം ഒരു ശ്രമവും നടത്തേണ്ട കാര്യമില്ല. ഓരോ കവിതയും അല്ലെങ്കിൽ ഓരോ വസ്തുക്കളും അത് അർഹിക്കുന്നവരുടെ കയ്യിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും എന്ന വിശ്വാസക്കാരനാണ് ഞാൻ.
1: ചുറ്റുവട്ടത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് 2026 സെപ്റ്റംബർ 8 കൊച്ചി ചാവറ കൾച്ചറൽ സെന്റർ ലൈബ്രറി ഹാളിൽ വച്ച് ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മണിനാദം എന്ന കൃതിയുടെ 90-ാം വർഷത്തോടനുബന്ധിച്ച് നടന്ന പ്രഭാഷണ പരമ്പരയിൽ കേരള സാഹിത്യ അക്കാദമി മുൻ സെക്രട്ടറി ശ്രീ ആർ ഗോപാലകൃഷ്ണൻ നൽകിയ പ്രഭാഷണത്തിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ. ചുറ്റുവട്ടം പൂർണ്ണമാകുന്നു. നിർവഹണം MV ശശികുമാർ, സഹകരണം ഡോക്ടർ സൂര്യബാബു എസ്.
2: ചുറ്റുവട്ടം
3: എറണാകുളത്തിന്റെ സാംസ്കാരിക സ്പന്ദനം.

0: എന്റെ പൊന്നു രവി തന്നോട് എത്ര തവണ പറയണം മുറിയൊക്കെ ഇങ്ങനെ അലങ്കോലമാക്കി ഇടരുതെന്ന്. കട്ടിലിന്റെ അടിയിൽ കുറെ തുണികളും മേശപ്പുറത്ത് വലിച്ചു വാരിയിട്ട കുറെ പുസ്തകങ്ങളും. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് നമ്മുടെ ബെഡ്റൂമാണോ അതോ വല്ല കാലിത്തൊഴുത്തോ?
1: രാജി, ഞാൻ ഹോസ്റ്റലിൽ താമസിക്കുന്ന കാലത്ത് ഇതുപോലെ തന്നെയായിരുന്നു എന്റെ റൂംമേറ്റ് ബാബു. മേശപ്പുറത്ത് അവൻ അടുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറി അപ്പ വഴക്കിന് വരും. കോളേജ് മേറ്റ്സിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ഇപ്പോഴും അവനെ ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞ് കളിയാക്കാറുണ്ട്.
0: ഷെടാ, എന്ത് പറഞ്ഞാലും അപ്പ തുടങ്ങും, ഒരു നൊസ്റ്റാൾജിയ.
1: പിന്നെ ഇതൊക്കെ മറക്കാൻ പറ്റൂ രാജി, എന്തു രസമായിരുന്നു ആ കോളേജ് കാലം.
0: കോളേജ് കുമാരൻ വന്നിരിക്കുന്നു. അതേ, ഓർമ്മകളൊക്കെ അയവിറക്കി ഇന്ന് മുഴുവൻ അവിടെ ഇരുന്നു. എനിക്കേ ഓഫീസിൽ പോകാൻ സമയമായി. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, തനിക്ക് ഇവിടെ ഇരുന്ന് ഇതൊക്കെ ഇങ്ങനെ പറയുന്നതിന് വേറെ ഇതൊക്കെ ആകാശവാണി കൊച്ചി FM ഓർമ്മ ചിന്തയിലേക്ക് എഴുതിക്കൂടെ? അതാവുമ്പോ തന്റെ പഴയ ഫ്രണ്ട്സിനും അതൊക്കെ കേട്ട് സ്മരണകൾ പുതുക്കാലോ.
1: ആ, അത് ശരിയാണല്ലോ, എഴുതാം അല്ലേ.
2: എന്തിനും അടിക്കണം, നിങ്ങളുടെ ഗൃഹാതുര ഓർമ്മകൾ ഓർമ്മ ചിന്തയിലേക്ക് എഴുതി അയക്കാവുന്നതാണ്. വിലാസം ഇതാണ്: ഓർമ്മചിന്ത, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, 68 20 21. നിങ്ങളുടെ ഓർമ്മകൾ വാട്സാപ്പിലും അയക്കാവുന്നതാണ്. നമ്പർ പറയാം: 94 47 56 22 12, 9447 56 22 12. വാട്സാപ്പിൽ അയക്കുമ്പോൾ ഓർമ്മചിന്ത എന്ന തലക്കെട്ടോടുകൂടി വേണം അയക്കാൻ.
3: സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റും 15 സെക്കൻഡും.
4: സുരഭി. കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി.
3: പ്രിയ ശ്രോതാക്കളെ, സാഹിത്യ സുരഭിയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ ഷിബിൻ ജോർജ് ചളിക്കവട്ടം എഴുതി അവതരിപ്പിക്കുന്ന കഥ മയ്യത്തു വന്ന വഴി, PP രാജേന്ദ്രൻ കർത്തയുടെ കവിതകൾ, CJ നവീന നാടക ദർശനവും, ഡോക്ടർ സണ്ണി സെബാസ്റ്റ്യൻ നടത്തുന്ന പ്രഭാഷണം ഇവ കേൾക്കാം. ആദ്യം ഷിബിൻ ജോർജ് ചളിക്കവട്ടം എഴുതി അവതരിപ്പിക്കുന്ന കഥ മയ്യത്തു വന്ന വഴി.
5: കഴിഞ്ഞ 29 വർഷം ദുബായിലെ ഏതോ ഒരു മരുഭൂമിയിൽ തങ്ങൾക്കു വേണ്ടി പണിയെടുത്ത ഉപ്പാന്റെ ഖബറിലേക്ക് ഷാഹിന കരഞ്ഞ് തളർന്നു വീണു. ഇനി മതി, ഞങ്ങൾ വലുതായില്ലേ, നിർത്തിപ്പോരെ. ഷാഹിന ഇടയ്ക്ക് വിളിക്കുമ്പോൾ പറയുന്ന വാക്കുകൾ ഇതായിരുന്നു: എൻ്റെ മക്കള് സന്തോഷമായിട്ടിരിക്കണം, അതേ ഉപ്പാക്കി പറയാനുള്ളൂ. അതെ, ഉപ്പ ആ മരുഭൂമി ഉപേക്ഷിച്ച് പച്ചത്തുരുത്തിൻ്റെ ഗന്ധം ആസ്വദിക്കാൻ ഞങ്ങളോടൊപ്പമുള്ള ജീവിതം സ്വപ്നം കണ്ടുകൊണ്ട് നാട്ടിലേക്ക് വരാനുള്ള ഒരുക്കത്തിലായിരുന്നു. ജീവിതത്തിൻ്റെ നല്ലൊരു ശതമാനം ആ കുടുംബത്തിനു വേണ്ടി അന്യനാട്ടിൽ ചെലവഴിച്ച ഒരു പ്രവാസി മലയാളി. ആ വാക്ക് കേൾക്കുവാനും പറയുവാനും ഒരു സുഖമുണ്ട്. പക്ഷേ ജീവിത പ്രാരാബ്ധത്തിൻ്റെ ഈ തീച്ചുളയിൽ ഉരുകുന്നവർക്ക് അതൊരു വടംവലിയാണ്. ഏതറ്റത്ത് വലിച്ചാലാണ് വിജയമുറിപ്പിക്കുക എന്ന വടംവലി. 3 പെൺകുട്ടികളിൽ മൂത്ത മകളാണ് ഷാഹിന. കഴിഞ്ഞ പ്രാവശ്യം വന്നുപോയതിനു ശേഷം ഷാഹിനയുടെ നിക്കാഹ് നടത്തുന്ന സമയത്തെ ഉപ്പ വരത്തുള്ളൂ എന്നിടയ്ക്ക് വിളിക്കുമ്പോൾ പറയുമായിരുന്നു. കോഴിക്കോട്ടിൽ നിന്ന് നല്ലൊരു ആലോചന വന്നപ്പോൾ തന്നെ ഷാനവാസ് എന്ന പ്രവാസി ഉറപ്പിച്ചിരുന്നു നാട്ടിലേക്ക് പോകാൻ സമയമായെന്ന്. അയാൾ നാട്ടിലും ഇവിടെയും എല്ലാം ഷാനിക്കയാണ്. ആർക്കും എപ്പോഴും എന്താവശ്യത്തിനും സമീപിക്കാവുന്ന ഒരു വ്യക്തിത്വം. ആ വിളി അയാൾ ആസ്വദിക്കുകയാണ്. തൻ്റെ ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലും ചില സന്നദ്ധ പ്രവർത്തനങ്ങൾ അയാൾക്കൊരാശ്വാസമായിരുന്നു. നിർത്താതെ മൊബൈൽ ഫോൺ അടിക്കുന്നു. ഇന്നൊരു ദിവസം കോളേജ് അവധിയായതിനാൽ ഷാഹിന വീടിനകം തൂത്തുവാരി തുടച്ചു വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു. ഇളയവൾ സൈന +2 പഠിക്കുകയാണ്. പിറ്റേ ദിവസത്തേക്കുള്ള ഹോംവർക്ക് ചെയ്യുകയാണ്. ഉമ്മാ, ഉമ്മാ, 10 വയസ്സുകാരി റിഹാന അലറിക്കൊണ്ട് വിളിക്കുകയാണ്. ജമീല ദേഷ്യത്തോടെ ചോദിച്ചു: എന്താടി വിളിച്ചു കൂവിന്നേ? ഞാനിവിടെ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഉമ്മച്ചി ഇത്താത്തയുടെ ഫോണടിക്കുന്നു, കുറേ നേരായി. അതെ, അല്ലെങ്കിൽ അതേ തോണ്ടാനാ നീ ചൊല്ലോലോ. ഈ ബഹളം കേട്ട് ഷാഹിന ഓടിച്ചെന്ന് ഫോണെടുത്തു. ഉപ്പാന്റെ നമ്പറാണ്.

ഉപ്പാ, ഞാൻ നേരത്തെ വിളിച്ചിട്ട് എടുത്തില്ലല്ലോ, എന്നാ വരുന്നേ? അങ്ങേ തൽക്കൽ ഒരു മൗനം. ഉപ്പാ, ഉപ്പാ. ഷാഹിന വീണ്ടും വിളിച്ചു. ഉപ്പയെ ഇനി വിളിച്ചാൽ വിളി കേൾക്കില്ല മോളെ. നാളെ വൈകിട്ടത്തോടെ മക്കടെ ഉപ്പ അവിടെ എത്തും. ഇതാരാ സംസാരിക്കുന്നേ? ആന്റണി ചേട്ടനാണോ? ഉപ്പ എവിടെ? എന്താ പ്രശ്നം ആന്റണി ചേട്ടാ? ഇതിനിടയിൽ റിഹാന എന്തോ ഒന്ന് അടുത്ത മുറിയിൽ പൊട്ടിച്ചിരുന്ന ശബ്ദം കേട്ടു. റിഹാന, എന്താ നീ അവിടെ ചെയ്യുന്നേ? വീണ്ടും അവൾ ഫോണിലേക്ക് തിരിഞ്ഞു. മോളെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. നീ വേണം എല്ലാവരെയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ. ആന്റണി ചേട്ടാ, എൻ്റെ ഉപ്പാക്ക് എന്തു പറ്റി? അവൻ പോയി മോളെ, നമ്മളെയെല്ലാം വിട്ട് അവൻ പോയി. ഒരു നിമിഷം തരിച്ചിരുന്ന ഷാഹിനയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ആന്റണി വീണ്ടും വിളിച്ചു. മോളെ, ഷാഹിന, ഷാഹിന. മയ്യത്ത് വരുന്നതുവരെ നീ ആരെയും ഒന്നും അറിയിക്കേണ്ട, ഞാനുമുണ്ടാകും നാളെ കൂടെ. ജമീലയുടെ നീട്ടിയുള്ള വിളി. ഷാഹിന, ആരാ ഫോണിൽ? ഉപ്പയാണോ? എന്താ വിശേഷം? ആ ഫോണൊന്ന് എനിക്ക് തന്നെ. റിഹാനയുടെ കുറുമ്പിത്തിരി കൂടുന്നുണ്ട്, എനിക്ക് കുറച്ച് പറയാനുണ്ട്. ഇല്ല ഉമ്മ, ഉപ്പയല്ല, എൻ്റെ ഒരു ഫ്രണ്ടാ. മറുപടി ഉച്ചത്തിലാണ് കൊടുത്തതെങ്കിലും ഷാഹിനയുടെ പകുതി ശബ്ദം പുറത്തേക്ക് വന്നില്ല. ഫോൺ കട്ട് ചെയ്തു. എന്ത് ചെയ്യണമെന്നറിയാതെ തൻ്റെ മുറിയിലേക്ക് പോയി വാതിൽ മെല്ലെ ചാരിയിട്ടു. കരച്ചിൽ ഉച്ചത്തിൽ കേൾക്കാതിരിക്കാൻ മുഖം പൊത്തിക്കൊണ്ട് അവൾ കരഞ്ഞു. ഉപ്പ, എൻ്റെ ഉപ്പ, നാളെ വൈകിട്ട് വരെ ആരെയും അറിയിക്കാതെ പടച്ചോനെ, ഞാൻ എന്തു ചെയ്യും? എൻ്റെ ചങ്ക് പറഞ്ഞു പോകുന്നല്ലോ. ഉമ്മയെയും അനുജത്തിമാരെയും എങ്ങനെ ആശ്വസിപ്പിക്കും? എന്താണ് സംഭവിച്ചതെന്ന് പോലും ആന്റണി ചേട്ടനോട് ചോദിക്കാൻ പോലും പറ്റിയില്ല. അതിനുള്ള ശക്തി തനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആരോ മരണപ്പെട്ടതിൻ്റെ അറിയിപ്പ് തൊട്ടടുത്തുള്ള പള്ളിയിൽ നിന്ന് പറയുന്നത് കേൾക്കാം. നൂറ് വീട്ടിൽ പരേതനായ അബ്ദുൾ റഹ്മാന്റെ മകൻ സലാം റഹ്മാൻ മരണപ്പെട്ടിരിക്കുന്നു. ഖബറടക്കം ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് നടത്തപ്പെടുന്നതാണ്. ഷാഹിന ചെവി അമർത്തിപ്പൊത്തി. അല്ലാ, എൻ്റെ ഉപ്പ, നാളെ കഴിഞ്ഞ് ഇങ്ങനൊരറിയിപ്പ് വീണ്ടും ഉണ്ടാകും പള്ളിയിൽ. തൻ്റെ ഉപ്പാൻ്റെ ആരെ വിളിച്ചു പറയണമെന്നറിയാതെ ഷാഹിന മുറിയിൽ കരഞ്ഞുകൊണ്ടിരുന്നു. അവൾ ആന്റണി ചേട്ടനെ അങ്ങോട്ട് വിളിച്ചു. ചേട്ടാ, എന്താ ഉണ്ടായേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് ആരോടുമൊന്നും പറയാതെ? എനിക്ക് പറ്റുന്നില്ല, വിശ്വസിക്കാനാകുന്നില്ല. ഒരുവിധം അവൾ പറഞ്ഞൊപ്പിച്ചു. മോളെ, ഞങ്ങൾക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇന്ന് രാവിലത്തെ ഫജർ നിസ്കാരം കഴിഞ്ഞപ്പോഴാണ് ഒരു നെഞ്ചുവേദന. എങ്ങും പോകേണ്ടി വന്നില്ല, ഒരു നിരക്കം മാത്രം. മുറിയിൽ ചെന്ന് നോക്കിയപ്പോൾ, കർത്താവേ, എനിക്ക് വയ്യ മോളെ, നീ എങ്ങനെയും പിടിച്ചു നിൽക്ക്. നാളെ ഞാനുമുണ്ടാകും മയ്യത്തിൻ്റെ കൂടെ. എല്ലാം തരണം ചെയ്തേ മതിയാകൂ. താനും കൂടി തളർന്നാൽ ഈ കുടുംബം മുഴുവൻ തളർന്ന് തരിപ്പണമാകും. തൻ്റെ ഉപ്പ ഇത്രയും വർഷം അവിടെ കിടന്ന് കഷ്ടപ്പെട്ടത് ഈ കുടുംബത്തിനു വേണ്ടിയായിരുന്നു. ഇല്ല, തികഞ്ഞ നിശ്ചയദാർഢ്യത്തോടെ ഷാഹിന കണ്ണുകൾ തുടച്ചു. മുഖത്ത് ഒരൽപ്പം വെള്ളം എടുത്ത് കഴുകി. സൈന നാളത്തേക്കുള്ള ഹോംവർക്ക് ചെയ്തതിന് ശേഷം കട്ടിലിൽ കിടന്ന് മൊബൈലിൽ കുത്തിക്കുറിക്കാൻ തുടങ്ങി. എടി, ഞാൻ ചെയ്തു തീർത്തു, നീയും വേഗം ചെയ്തോളൂ. പുതിയ മിസ്സിനെ നിനക്കറിയാലോ, അല്ലെങ്കിൽ നാളെ വരുമ്പോൾ പെയ്തു തീരാത്തത്ര മഴ പോലെയാകും നിന്റെ കണ്ണുനീരും. ചിരിച്ചുകൊണ്ട് കൂട്ടുകാരിക്ക് ഒരു വോയിസ് മെസ്സേജും കൂട്ടത്തിൽ ചിരിക്കുന്ന ഒരു ഇമോജിയും വാട്സപ്പ് ചെയ്യാനും മറന്നില്ല. നാളെ പെയ്തൊഴിയേണ്ട കണ്ണുനീരിൻ്റെ ഉപ്പുരസം അവളുടേതാണെന്ന് അപ്പോൾ അവൾ അറിഞ്ഞിരുന്നില്ല. എടി റിഹാന, നീ എവിടെയാ എന്ന് ചോദിച്ചുകൊണ്ട് സൈന വീടിൻ്റെ അകത്തെല്ലാം തിരഞ്ഞുകൊണ്ടിരുന്നു. പാതി നിർത്തിയ അടിച്ചുവാരൽ ഷാഹിന വീണ്ടും ഏറ്റെടുത്തു. മാത്രമല്ല, വീടിനകം തുടച്ച് വൃത്തിയാക്കി. അകത്തുകൂട്ടിയിരുന്ന തുണിയെല്ലാം എടുത്ത് വാഷിംഗ് മെഷീനിലേക്കിട്ടു. ഉമ്മറത്ത് അലസമായി കിടന്നിരുന്ന സെറ്റ് പിടിച്ച് നേരെയാക്കിയിട്ടു. മറിഞ്ഞുകിടന്ന ചെടിച്ചട്ടികൾ നേരെയാക്കി. നാളെ ഉപ്പ വരുമ്പോൾ എല്ലാം ഭംഗിയായി കിടക്കണ്ടേ? കഷ്ടപ്പെട്ട് ഞങ്ങൾക്ക് വേണ്ടി പണിത പുതിയ വീടാണിത്. ഒന്ന് നന്നായിട്ട് നടുനിവർത്താൻ പോലും ഉപ്പായ്ക്ക് ഇവിടെ സാധിച്ചിട്ടില്ല. താമസം കഴിഞ്ഞ് 3-4 ദിവസം മാത്രമേ ഉപ്പ ഇവിടെ കഴിഞ്ഞിട്ടുള്ളൂ. അടുത്ത വരവ് ഷാഹിനയുടെ നിക്കാഹ് നടത്താനായിരിക്കും. അപ്പോൾ 1-2 മാസത്തെ ലീവായിട്ട് വരാമെന്ന് പറഞ്ഞ ഉപ്പയാണ് നാളെ മയ്യത്തിലേറി വരുന്നത്. ജമീല ഇടയ്ക്ക് ചോദിക്കുകയും ചെയ്തു, ഇതെന്താ മോളെ നീ പതിവില്ലാണ്ട് വീടും പരിസരവുമൊക്കെ വൃത്തിയാക്കുന്നത്? നാളെ ഇവിടെ വല്ല വിശേഷവുമുണ്ടോ? ഇവിടെ ഇപ്പോൾ ആരാ വരണത്? ഷാഹിന നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ മറച്ചുകൊണ്ട് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ ആര് വരാനാണ്? വീണ്ടും ജമീല. ഉപ്പയ്ക്കും മക്കൾക്കും എപ്പോഴും സസ്പെൻസാണല്ലോ. ഇനി ഉപ്പയെങ്ങാനും? ഷാഹിന പുറത്തേക്കിറങ്ങി. ജാതിമരത്തോട്ടത്തിൻ്റെ ചില്ലകൾ താഴെ വീണ് വലിയൊരു മറ തന്നെ സൃഷ്ടിച്ചിരുന്നു. ഷാഹിന അതിനിടയിലേക്ക് കയറി വിതുമ്പിപ്പോയി. പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഏതാനും നിമിഷം മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് ആ ഉപ്പാൻ്റെ പൊന്നാരമോൾ ഒരൽപ്പസമയം അവിടെ തന്നെ നിന്നു. സൈനയെ വിട്ട് ചന്ദനത്തിരിയുടെ 2-3 കൂടുകൾ വാങ്ങിപ്പിച്ചു.
വിശപ്പി

0: ഇല്ല എന്നു പറഞ്ഞ് അവൾ ആ രാത്രി മുറിയിലിരുന്ന് നേരം വെളുപ്പിച്ചു. ആന്റണിച്ചേട്ടൻ്റെ വാട്സപ്പ് മെസ്സേജ് വന്നു, വൈകിട്ട് 4 മണിയോടുകൂടി വീട്ടിലേക്കെത്തും, വന്നിട്ട് അറിഞ്ഞാൽ മതി, ഞാനുണ്ടല്ലോ കൂടെ. ഉച്ചയ്ക്ക് ശേഷം ഏകദേശം 3 മണി കഴിഞ്ഞ് കാണും. ഷാഹിന ഉമ്മയുടെ അടുക്കൽ ചെന്ന് ഉമ്മച്ചി എന്ന് ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് ജമീലയെ വട്ടം ചുറ്റി കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ജമീലയ്ക്ക് ഒന്നും മനസ്സിലായില്ല. സാധാരണ ഉമ്മച്ചി എന്ന് അവൾ വിളിക്കുന്നത് കൂടുതൽ സങ്കടം വരുമ്പോൾ മാത്രമാണ്. എനിക്ക് പറ്റുന്നില്ലുമ്മ, ഉപ്പ ഉപ്പ. ജമീലക്കൊന്നും മനസ്സിലായില്ല. അവർ ചോദിച്ചുകൊണ്ടിരുന്നു, മോളെ ഉപ്പാക്ക് എന്താ പറ്റിയത്? പകരം മറുപടി പറഞ്ഞത് ഷാഹിനയല്ലായിരുന്നു. സൈറൺ മുഴക്കിക്കൊണ്ട് വീടിൻ്റെ മുറ്റത്തേക്ക് ഒരു ആംബുലൻസും 2-3 വാഹനങ്ങളും വന്നു നിന്നു. വാഹനത്തിൽ നിന്ന് ആന്റണിച്ചേട്ടനും മറ്റു ചില സഹപ്രവർത്തകരും. ജമീലക്കൊന്നും മനസ്സിലായില്ല, ഷാനിക്കായെ മാത്രം കണ്ടില്ല. ആംബുലൻസിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു. ആ പ്രവാസിയുടെ മയ്യത്ത് അവർ വരാന്തയിലേക്ക് കയറ്റി. ഇളം കാറ്റിൻ്റെ കുസൃതിയിൽ മയ്യത്തിൻ്റെ വെള്ളശീല ഒരൽപ്പം മാറിയപ്പോൾ ജമീല ഉച്ചത്തിൽ നിലവിളിച്ചു, ഷാനിക്ക, എൻ്റെ ഷാനിക്ക. പടച്ചോനെ, ഞാനിതെന്താ കാണുന്നത്? പീടികപ്പറമ്പിൽ മുഹമ്മദ് ഹാജിയുടെ മകൻ ഷാനവാസ് 56 വയസ്സ് മരണപ്പെട്ടിരിക്കുന്നു. ഖബറടക്കം ആ കൂട്ടക്കരച്ചിലിൽ ബാക്കി വന്ന അറിയിപ്പ് ആരും കേട്ടില്ല. സൈനയുടെയും റിഹാനമോളുടെയും കരച്ചിൽ ഉച്ചത്തിലായി. മയ്യത്ത് വന്ന വഴിയൊന്നും അന്വേഷിക്കാതെ നാട്ടുകാരും കൂട്ടുകാരും ഒന്നടങ്കം ആ വീട്ടിലേക്ക് നടന്നു. അയാളുടെ ഭീവിയും മക്കളും ആർത്തലച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. ഷാഹിന നിശ്ചലയായിരുന്നു. ഖബറിലേക്ക് ഒരു പിടി മണ്ണിട്ടുകൊണ്ട് അവൾ ഒന്നേ ചോദിച്ചുള്ളൂ, ഉപ്പ, ഞാനിനി എന്താ ചെയ്യേണ്ടേ? അത് കേട്ടവരുടെ കണ്ണുകൾ നിറഞ്ഞു. ആ പ്രവാസിയുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളിൽ ഒരാളായ ആന്റണിച്ചേട്ടൻ പതിയെ വിളിച്ചു, മോളെ, ചില പ്രവാസി മലയാളികൾ ഇങ്ങനെയാണ്. കുടുംബവുമൊക്കെയൊത്ത് ആഘോഷിക്കാനും ഒരുമിച്ചിരുന്ന് സങ്കടങ്ങൾ പങ്കുവയ്ക്കാനും കഴിയാതെ വരുന്നത് തികച്ചും യാദൃശ്ചികമല്ല. അതങ്ങനെയാണ്. ഇവിടെ ഷാനവാസ് എന്ന പ്രവാസിയും ഏതാനും പ്രവാസികളിൽ ഒരാൾ മാത്രം. മഗ്രിബ് നിസ്കാര സമയത്തിനുള്ള വാങ്കുവിളി പള്ളിയിൽ നിന്നും ഉയരുന്നത് കേട്ടു. ആളുകൾ ഉമ്മറത്തു നിന്നും പതിയെ പിന്തിരിഞ്ഞു. ആന്റണിച്ചേട്ടനും കൂടെ ജോലി ചെയ്ത ഏതാനും പേരും ആ പുതിയ വീടിൻ്റെ ഒരു നിക്കാഹിൻ്റെ പന്തല് വീഴേണ്ട ആ മുറ്റത്ത് അവശേഷിച്ചു. സൈന വാങ്ങിച്ചു കൊണ്ടുവന്ന ആ മരണചന്ദനത്തിരിയുടെ ഗന്ധവും അവിടെ ശേഷിച്ചു നിന്നു.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മയ്യത്ത് വന്ന വഴി, ഷിബിൻ ജോർജ് ചളിക്കവട്ടം എഴുതി അവതരിപ്പിച്ച കഥ. ഇനി പി പി രാജേന്ദ്രൻ കർത്തയുടെ കവിതകൾ.
2: മരിച്ച കാമുകന്റെ പൊട്ടിച്ചിരി. മരിച്ച കാമുകന്മാർക്കെല്ലാം നിഷ എന്നൊരു കാമുകയുണ്ട്. മരിച്ചു പോവും വരെ അവനെ അവൾ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും. മരിച്ച കാമുകന്മാർക്കെല്ലാം നിഷ എന്നൊരു കാമുകയുണ്ട്. മരിച്ചു പോവും വരെ അവനെ അവൾ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും. വർണ്ണക്കടലാസിൽ കല്ലു പൊതിഞ്ഞ് പിറന്നാൾ മിഠായി നീട്ടി പൊട്ടിച്ചിരിപ്പിക്കും. തോട്ടുവക്കത്തെ പാറയിൽ ഇടറി അഭിനയിച്ച് വെള്ളത്തിൽ തള്ളിയിട്ട് പൊട്ടിച്ചിരിപ്പിക്കും. ചിണുങ്ങിയഴകി വാശിയിൽ ചേരുമരം കയറ്റി ചൊറിച്ചിലും തടിച്ചിലുമാക്കി പൊട്ടിച്ചിരിപ്പിക്കും. വാലന്റൈൻസ് ഡേ തിരക്കിൽ കുമിഞ്ഞ പാർക്കിൽ ഒറ്റപ്പെട്ടവനാക്കി പൊട്ടിച്ചിരിപ്പിക്കും. ചിരിച്ച് ചിരിച്ച് ചിരിച്ചൊരു ദിനം കാമുകൻ ഹൃദയം പൊട്ടി ചിരിച്ചു മരിക്കും. വർഷങ്ങൾ പിന്നിട്ടൊരു വർത്തമാനത്തിൽ മക്കളെയും ഭർത്താവിനെയും കൂട്ടി നിഷ എന്ന കുടുംബിനി ഉത്സവത്തിനെത്തും. മക്കൾക്ക് തൊടാൻ പോലും നൽകാതെ ഹൃദയാകൃതിയിലൊരു ചുവപ്പ് ബലൂൺ വാങ്ങും. പിന്നെ പഴയൊരു ഹൃദയം പൊട്ടിച്ചിരിയോർത്ത് ഠപ്പേയെന്ന് കയ്യിൽ വച്ചത് പൊട്ടിക്കും. പിന്നെ മക്കളെയും ഭർത്താവിനെയും നോക്കി ഒരു ചിരി ചിരിക്കും. എത്രയൊക്കെ കിണഞ്ഞു ശ്രമിച്ചിട്ടും പൊട്ടിച്ചിരിക്കാനാവാതെ പോയ ഒരു വളിച്ച ചിരി. എത്രയൊക്കെ കിണഞ്ഞു ശ്രമിച്ചിട്ടും പൊട്ടിച്ചിരിക്കാനാവാതെ പോയ ഒരു വളിച്ച ചിരി. മറ്റാരുമുത്തേ ഇല്ലത്തെ ചെന്തെങ്ങിൽ മണ്ടയിലാരമ്മി പാൽക്കിണ്ണം കൊണ്ടുപോയി വച്ചു. ഇല്ലത്തെ ഇല്ലത്തെ ചെന്തെ

പാൽക്കിണ്ണം കൊണ്ടുപോയി വച്ചു. പാൽക്കിണ്ണമല്ലെൻ്റെ കൺമണി നീ കാണു ആതിര രാവിലെ ചന്ദ്രൻ. അങ്ങേ കടവിൻ്റെ അറ്റത്തിലെന്തിത്ര വെള്ളിമീൻ വെട്ടിക്കളിപ്പൂ.

നീ മാനവും ആരു സൃഷ്ടിച്ചതെന്നമ്മേ, ഇപ്രപഞ്ചം നയിക്കും മഹാശക്തി അല്ലാതെ മറ്റാരുമുത്തേ, അല്ലാതെ മറ്റാരുമുത്തേ. വായനാദിനം. വായനയ്ക്കും തരം പോലെ മാറ്റിയ വായനാദിനവേളയിൽ രാവിലെ പോയി ഞാനെൻ്റെ നാട്ടിൻ പുറത്തുള്ള കേശവ പിള്ള വായനശാലയിൽ. വായനയ്ക്കും തരം

ായനശാലയിൽ പട്ടുടുപ്പിട്ട പാവയെ വാങ്ങുവാൻ ഒട്ടുവാശി പിടിക്കുന്ന പൈതലിൻ മുമ്പിലായിപ്പെട്ട പെട്ടിക്കട കണ്ട വിസ്മയത്തോടൊരു ലോകത്തിലെത്തി ഞാൻ. ബാല്യകാലത്തെ കേളിയിൽ പെട്ടെന്നു മണ്ണുകൂ

വിസ്മയം പോലവേ. നീളമേറയാം ഹാളിനു ചുറ്റുമായി ഭീമരൂപിയാം ഷെൽഫിലായി കണ്ടിടാം. എത്ര എണ്ണിയും തീർക്കുവാനാകാത്ത പുസ്തകത്തിൻ്റെ കുന്നിക്കുരുക്കളെ. വെട്ടുകല്ലിൻ്റെ ഭാരത്തിലുള്ളവ പത്തു പന്ത്രണ്ടു പേജിലായി തീർന്നവ.

നോക്കുന്നവ, പത്തു രൂപയ്ക്കു വാങ്ങാനാകുന്നവ, പത്തുനൂറിനും കിട്ടുകില്ലാത്തവ, പണ്ഡിതർക്കു പ്രത്യേകമുള്ളവ, പാതിരിക്കും പതിതർക്കുമുള്ളവ, എത്ര ഭാഷയിൽ എന്തെന്തു ശൈലിയിൽ എത്ര നൂതനാവിഷ്കാര രീതിയിൽ എത്ര സുന്ദരം ലാളിത്യവാക്കുകൾ എത്ര കഠോരം പ്രയോഗങ്ങളുള്ളവ, ഭാഷ കണ്ട പിതാവെഴുത്തച്ഛനും തുള്ളലേകിയ നമ്പ്യാരുകുഞ്ചനും ഉഗ്രശബ്ദാഠ്യനുള്ളോർ മഹിമയും ആശയത്തിൻ്റെ ആശാൻ പിരുമയും സീവി തീർത്ത ചരിത്രമാഖ്യായിക ധർമ്മരാജയും മാർത്താണ്ഡവർമ്മയും ചന്തുമേനോന്റെ തൂലിക തീർത്തോരു ലക്ഷണമൊത്തൊരാദ്യത്തെ നോവലും മാതൃഭാഷ തൻ പുണ്യമായി മാറിയ എം ടി എന്നോരുജ്ജ്വലാവേശവും അത്രമേൽ സ്നേഹവാത്സല്യമാർന്നുള്ള കഥകളാടിയ ടി പത്മനാഭനും പിയും ജിയും എൻ വിയും

അതിൽ പൈതഗോറസും പ്ലേറ്റോയുമങ്ങനെ എത്രയെത്ര ശാസ്ത്രജ്ഞരുണ്ടാമതിൽ തെന്നി വീഴുവാൻ പോകുന്ന വേളയിൽ കൈപിടിക്കുന്ന കൂട്ടുകാരുണ്ടതിൽ ചുട്ടുപൊള്ളുന്ന നേരത്തുമഞ്ഞിൻ്റെ പട്ടുടുപ്പിക്കും ഭാവനയുണ്ടതിൽ അന്ധനാകവേയുൾക്കണ്ണിലൗഷധക്കൂട്ടൊരുക്കുന്ന സൂത്രങ്ങളുണ്ടതിൽ പാത തെറ്റുന്ന വേളയിൽ യാത്രയ്ക്കു മാർഗമേകിടും വീഥികളുണ്ടതിൽ കൂരിരുട്ടിലായൊറ്റയ്ക്കു പെട്ടുപോം നേരമൊത്തുന്ന കാലത്തിനുള്ളിലെ ഭീതി മാറ്റിടാൻ

0: ഉണ്മയാവാത്ത കാഴ്ചയ്ക്കുമപ്പുറം ജീവിതത്തിൻ്റെ കയ്പും ചവർപ്പുമായി നേരുകാട്ടുന്ന ലോകങ്ങളുണ്ടതിൽ. വായനയ്ക്കുണ്ടോ ജാതിയും രൂപവും, വായനയ്ക്കുണ്ടോ ദേശവും വേഷവും, വായനയ്ക്കുണ്ടോ ദൂരത്തിനേറ്റങ്ങൾ, വായനയ്ക്കുണ്ടോ പ്രായത്തിനേടുകൾ, വായനയ്ക്കുണ്ടോ ജാതിയും രൂപവും, വായനയ്ക്കുണ്ടോ ദേശവും വേഷവും, വായനയ്ക്കുണ്ടോ ദൂരത്തിനറ്റങ്ങൾ, വായനയ്ക്കുണ്ടോ പ്രായത്തിനേടുകൾ, വായനയ്ക്കുണ്ടോ പ്രായത്തിനേടുകൾ.
1: പി പി രാജേന്ദ്രൻ കർത്ത എഴുതി അവതരിപ്പിച്ച കവിതകളാണ് നിങ്ങൾ കേട്ടത്. ഇനി സി ജെയും നവീന നാടക ദർശനവും ഡോക്ടർ സണ്ണി സെബാസ്റ്റ്യൻ നടത്തുന്ന പ്രഭാഷണം.
2: അതിസങ്കീർണമായ വ്യക്തിത്വത്തിനുടമയായ സി ജെ തോമസ് എന്ന എഴുത്തുകാരന്റെ ലോകവും വൈവിധ്യം നിറഞ്ഞതായിരുന്നു. നാടകകൃത്ത്, നിരൂപകൻ, വിമർശകൻ, ലഘുരേഖാകർത്താവ്, ചിത്രകാരൻ, പത്രപ്രവർത്തകൻ, ഉപന്യാസകാരൻ എന്നിങ്ങനെ പോകുന്നു സമൃദ്ധമായ ആ വൈവിധ്യം. 1948 മുതൽക്കാണ് സി ജെയുടെ കൃതികൾ പ്രസിദ്ധീകൃതമാകുന്നത്. സോഷ്യലിസം, ഉയരുന്ന യവനിക, വിലയിരുത്തൽ, ഇവനെൻ്റെ പ്രിയപുത്രൻ, ധിക്കാരിയുടെ കാതൽ തുടങ്ങിയ നിരൂപണ ഗ്രന്ഥങ്ങളും, അവൻ വീണ്ടും വരുന്നു, ആ മനുഷ്യൻ നീ തന്നെ, 1128 ക്രൈം 27 തുടങ്ങിയ സ്വതന്ത്ര നാടകങ്ങളും, ആൻറ്റിഗണി, ഈഡിപ്പസ്, ഭൂതം, ലിസിസ്ട്രാറ്റ തുടങ്ങിയ നാടക വിവർത്തനങ്ങളുമാണ് സി ജെയുടെ പ്രധാന രചനകൾ. എന്തിനേയും തിരസ്കരിക്കാനും പുതിയതിലേക്ക് എത്തിച്ചേരാനുമുള്ള പ്രക്ഷോഭവാസന ജീവിതത്തിലുടനീളം സി ജെയ്ക്ക് ഉണ്ടായിരുന്നു. സകല എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾക്കും എതിരെയുള്ള സി ജെയുടെ കലാപമാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ധിക്കാരിയുടെ കാതൽ തുടങ്ങിയ ജീവിത നിരൂപണ കൃതികൾക്ക് അടിസ്ഥാനം. ഈ കലാപം പുരോഗതിക്ക് എതിർനിൽക്കുന്നതല്ല, മറിച്ച് ഒരു നവലോക സൃഷ്ടിക്ക് വേണ്ടിയുള്ള ദാഹമാണ്, പുതിയതിൻ്റെ പേറ്റുനോവാണ്. മതം, രാഷ്ട്രീയം, വർഗീയത, ജനാധിപത്യം, ഫാസിസം, യുദ്ധം, സദാചാരം തുടങ്ങിയവയെ സംബന്ധിച്ചുള്ള സി ജെയുടെ ചിന്തകളെല്ലാം മനുഷ്യ സ്വാതന്ത്ര്യബോധത്തിലും ഹ്യൂമനിസത്തിലും അധിഷ്ഠിതമായിരുന്നു. നവലോക ചിന്ത, മാനവികതാബോധം, ശാസ്ത്രീയ വീക്ഷണം, യുക്തിബോധം എന്നിവയിൽ അടിയുറച്ച നവീന ആശയങ്ങൾ സി ജെ സാഹിത്യത്തിൽ അവതരിപ്പിച്ചു. മതം, ബൈബിൾ ദർശനം, ആധുനിക ദുരന്ത നാടക ദർശനം എന്നിവ തൻ്റെ ജീവിത ദർശനവുമായി ഉൾച്ചേർത്ത് നാടകങ്ങൾ അവതരിപ്പിക്കുവാൻ സി ജെ തോമസിന് സാധിച്ചു. ക്രിസ്തുമതത്തിൻ്റെ അന്തസ്സത്തെയും കമ്മ്യൂണിസത്തിൻ്റെ സമകാലിക പ്രസക്തിയും അന്വേഷിക്കുന്ന സി ജെയുടെ ദർശനങ്ങൾ സർഗാത്മക രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് അവൻ വീണ്ടും വരുന്നു എന്ന നാടകത്തിൽ. മാനവികതാബോധം, നവലോകചിന്ത, നവോത്ഥാന ചിന്ത ഇവയിലൂടെ രൂപപ്പെട്ട സി ജെയുടെ ആധുനിക അവബോധവും മതം, കമ്മ്യൂണിസം, യുദ്ധം, ലൈംഗികത, പാപസങ്കല്പം, കുറ്റവും ശിക്ഷയും, ഇടത്തരക്കാരൻ്റെ വ്യക്തിസ്വാതന്ത്ര്യം തുടങ്ങിയ യാഥാർത്ഥ്യങ്ങളോടുള്ള അതിൻ്റെ പ്രതികരണവും വിശകലന വിധേയമാക്കുന്നു. മതാധിഷ്ഠിതമായ പൊതുബോധത്തിലൂടെ വ്യവസ്ഥാപിതമായ മൂല്യങ്ങളെ അദ്ദേഹം പുനഃപരിശോധിക്കുന്നുണ്ട്. സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ വൈചിത്ര്യങ്ങൾ അതിസൂക്ഷ്മമായി ഈ നാടകത്തിൽ അവതരിപ്പിക്കുന്നു. ബൈബിൾ പഴയ നിയമത്തിലെ ദാവീദ് കഥയെ പ്രമേയമാക്കി സി ജെ തോമസ് രചിച്ച ആ മനുഷ്യ നീ തന്നെ നാടകം രൂപശില്പത്തിലും ഭാവാവിഷ്കരണത്തിലും

തത്വചിന്താപരതയിലും മികച്ചു നിൽക്കുന്നു. ബൈബിളിൻ്റെയും ഗ്രീക്ക് നാടകങ്ങളുടെയും ദർശനങ്ങൾ ഏറ്റവുമധികം സ്വാധീനിച്ചിട്ടുള്ള സീജർ നാടകവും ഇതുതന്നെ. ബൈബിൾ പ്രമേയത്തെ പുനർവായനയ്ക്ക് വിധേയമാക്കുന്ന ഒരു ആന്തരിക തലവും നാടകത്തിലുണ്ട്. അതുവഴി സമകാലികമായ ദാർശനിക കാഴ്ചപ്പാടിൽ നാടകം വായിക്കുവാനുള്ള ഇടം വേണ്ടുവോളം ഉണ്ടാവുന്നു. ദുരന്ത നാടക കഥാപാത്രമായി വിലയിരുത്തുമ്പോൾ ആധുനിക മനുഷ്യൻ്റെ ദാർശനിക വ്യഥ ദാവീദിൽ കണ്ടെത്താം. ദാവീദിലെ മനുഷ്യസത്തയും ദൈവസത്തയും തമ്മിലുള്ള സംഘർഷത്തെ നിർണയിക്കുകയും ദുരന്തത്തെ വളർത്തുകയും ചെയ്യുന്ന പ്രധാന ഭാവമാണ് പ്രണയം. ദാർശനിക ചിന്തകനായ ഉനാമിനോ ദുരന്ത കാരണങ്ങളിൽ ഏറ്റവും പ്രധാനം പ്രണയമാണെന്ന് തൻ്റെ ട്രാജിക് സെൻസ് ഓഫ് ലൈഫ് എന്ന കൃതിയിൽ നിരീക്ഷിച്ചിട്ടുണ്ട്. പ്രേമം ഒരുവനെ ചെറുതാക്കുന്നെങ്കിൽ ഞാൻ മണൽത്തരിയോളം ചെറുതാകട്ടെ എന്ന ദാവീദിൻ്റെ കീഴടങ്ങൽ സ്വാതന്ത്ര്യബോധത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും പ്രഖ്യാപനം കൂടിയാണ്. ക്രിസ്ത്യൻ ട്രാജഡിയുടെയും ഗ്രീക്ക് ട്രാജഡിയുടെയും ആധുനിക ദുരന്ത നാടകത്തിൻ്റെയും ദർശനങ്ങൾ ഇഴചേർന്ന് ആ മനുഷ്യൻ നാടകം മികവുറ്റതായി മാറുന്നു. മലയാള നാടകരംഗത്ത് നിലവിലിരുന്ന നാടക സമ്പ്രദായങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു നാടകരൂപമാണ് 1128 ക്രൈം 27 എന്ന നാടകത്തിൽ സി ജെ സ്വീകരിച്ചത്. ക്രൈം നാടകത്തിലെ ദുരന്താവബോധത്തെ നിർണയിക്കുന്ന പ്രധാന ഘടകം രൂപപരമായി സി ജെ നടത്തുന്ന കലാപമാണ്. ആര് പറഞ്ഞു കർട്ടനുയർത്താൻ? അവന് തോന്നുമ്പോൾ കർട്ടനുയർത്തിയാൽ എനിക്ക് തോന്നുമ്പോൾ ഞാൻ നാടകം കളിക്കും എന്ന നാടകാരംഭത്തിലെ ഗുരുവിൻ്റെ സംഭാഷണം തന്നെ അപ്സേഡ് തിയേറ്ററിലൂടെ ശക്തമായ ആൻറ്റിപ്ലേയുടെ സ്വഭാവമാണ് വ്യക്തമാക്കുന്നത്. നാടകത്തിലൂടെ നാടകം പഠിപ്പിക്കുന്ന അവതരണ രീതിയും നാടകത്തെക്കുറിച്ചുള്ള പരാമർശവും ഉള്ളതിനാൽ അതിനാടകം മെറ്റാ തിയേറ്റർ സങ്കല്പത്തിനും ഇവിടെ അർത്ഥമേറുന്നു. ഒരു പ്രത്യേക നാടകരൂപം എന്നതിലുപരി ഒരു പ്രയോഗതന്ത്രമായി നാടകം മാറുകയും നാടകകൃത്തിന് സ്വന്തം ചിന്തകളും പ്രതികരണങ്ങളും അവതരിപ്പിക്കാനുള്ള ഇടം മെറ്റാ നാടകത്തിൽ വേണ്ടുവോളം ലഭിക്കുകയും ചെയ്യുന്നു. ഈ അടിസ്ഥാനത്തിൽ നാടകകൃത്തിൻ്റെ മാനസിക പങ്കാളിത്തവും വ്യക്തിശില്പ സവിശേഷതകളും മുഴുവൻ അനാവരണം ചെയ്യുന്ന ഒരു നാടകമായി മാറുന്നുണ്ട് ക്രൈം. ബെർത്തോൾട്ട് ബ്രെത്ത് അവതരിപ്പിച്ച എപ്പിക് തിയേറ്ററിൻ്റെ കേന്ദ്ര തത്വം എന്നറിയപ്പെടുന്ന അന്യവൽക്കരണം ഫലപ്രദമായി അവതരിപ്പിക്കപ്പെടുന്ന നാടകമാണ് ക്രൈം. പ്രേക്ഷകനെ നാടകവുമായി തന്മയീഭാവം പുലർത്താൻ അനുവദിക്കാതെ കാണുന്നത് നാടകമാണെന്ന് ഓർമ്മപ്പെടുത്തുകയും മാറി നിന്ന് നിരീക്ഷിക്കാനും ചിന്തിക്കാനും പ്രേരണ നൽകുകയും ചെയ്യുന്ന രൂപഘടനയും അവതരണ രീതിയുമാണ് ക്രൈം നാടകത്തിനുള്ളത്. ദുരന്തത്തെ മറികടക്കാൻ അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയത്തെ തിരിച്ചറിയുക എന്നതിലൂടെ പുതിയ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുകയാണ് നാടകകൃത്ത്. മരണത്തിൻ്റെ അസംബന്ധ സ്വഭാവം ചിത്രീകരിക്കാൻ ഒരു അസംബന്ധ ഘടന തന്നെ സി ജെ സ്വീകരിച്ചു. ആധുനികതയുടെ ശകലിത ഘടനയും ഫ്രാഗ്മെൻറ്റേഷൻ ശൈഥില്യ പ്രതീതി ബോധവും സൃഷ്ടിച്ച് ഒരു കാർട്ടൂൺ പോലെയോ ഒരു കൊളാഷ് പോലെയോ സറിയലിസ്റ്റിക് ചിത്രം പോലെയോ ക്രൈം നാടകം സവിശേഷമാകുന്നു. അപ്പോഴും നാടകത്തിൻ്റെ രൂപഭാവ പൊരുത്തം നിലനിർത്തുന്നതിൽ സി ജെ വിജയിക്കുകയും ചെയ്തു. 1954 രചിക്കപ്പെട്ട ക്രൈം നാടകം 60s തുടർന്നും നാടക പരീക്ഷണങ്ങൾക്കും നാടക ചിന്തകൾക്കും കളമൊരുക്കി. നാടകങ്ങളിലൂടെയും നാടക പ്രവർത്തനങ്ങളിലൂടെയും ചിന്തകളിലൂടെയും സി ജെ അവതരിപ്പിച്ച വ്യതിരിക്തമായ നവീന ദർശനം ആധുനിക നാടകവേദിയിൽ ചെലുത്തിയ സ്വാധീനവും പ്രസക്തമാണ്. നാടകത്തെയും അതിൻ്റെ ദർശനത്തെയും അരങ്ങിനെയും സംബന്ധിച്ച ചർച്ചകൾക്ക് വഴി തുറന്നു എന്നതിനാൽ ചരിത്രപരമായ പ്രാധാന്യം സി ജെയുടെ ഉയരുന്ന യവനിക എന്ന നാടകലക്ഷണകൃതിക്കുണ്ട്. നാടക പഠനത്തിനും രംഗാവതരണത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആധുനികമായ നാടകചിന്തകൾക്ക് രൂപം നൽകിയ നാടകക്കളരികളിൽ സി ജെയുടെ നാടകങ്ങൾ അരങ്ങേറി എന്നത് ശ്രദ്ധാർഹമാണ്. 1967 ശാസ്താംകോട്ട കളരിയിൽ ക്രൈം നാടകവും 68 കൂത്താട്ടുകുളം കളരിയിൽ ആ മനുഷ്യൻ നീ തന്നെ നാടകവും അരങ്ങേറി. ഈ നാടകങ്ങൾ ഇന്നും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു എന്നത് അവയുടെ നവീന സ്വഭാവമാണ് വ്യക്തമാക്കുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യത്തെയും സ്ത്രൈണലൈംഗികതയുടെ സ്വതന്ത്ര ആവിഷ്കാരത്തെയും തടയുന്ന സാമൂഹ്യ സാഹചര്യങ്ങളെ സി ജെ വിലയിരുത്തുകയും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ലിസിസ്ട്രാറ്റ നാടകം സ്ത്രീ ശാക്തീകരണത്തിനുള്ള ആഹ്വാനമാണ്. സ്ത്രീ നാടകവും സമാധാനവും ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയും ഈ നാടക വിവർത്തനത്തിലൂടെ സി ജെ ലക്ഷ്യം വെച്ചു. മലയാളത്തിൽ സ്ത്രീപക്ഷ നാടകവേദി രൂപപ്പെടാനുള്ള ഊർജ സ്രോതസ്സായി വർത്തിക്കുന്നുണ്ട് സി ജെയുടെ ചിന്തകൾ. മലയാളത്തിൽ സ്ത്രീപക്ഷ നാടകവേദി ഉണ്ടാകുവാൻ ചാലകശക്തിയായി തീർന്ന ആദ്യത്തെ സ്ത്രീ നാടക പഠന ക്യാമ്പ് 1992 ഡിസംബർ 19 മുതൽ 25 സി ജെ സ്മാരക സമിതിയുടെ നേതൃത്വത്തിൽ
കൂത്താട്ടു

0: കുളത്ത് വെച്ചായിരുന്നു എന്നതിനും പ്രാധാന്യമുണ്ട്. കേവലം 12 വർഷത്തെ കലാസാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിലൂടെ പിൽക്കാല കേരളത്തിൻ്റെ കലാപരവും ബൗദ്ധികവുമായ മണ്ഡലങ്ങളെ ആഴത്തിൽ സ്വാധീനിക്കാൻ സി ജെ തോമസിന് കഴിഞ്ഞു. സി ജെ അവതരിപ്പിച്ച നവീന നാടകദർശനം കാലത്തെ അതിജീവിച്ചുകൊണ്ട് മലയാള നാടകവേദിയിൽ തുടർന്നുണ്ടായ മാറ്റങ്ങളെ നിർണായകമായി സ്വാധീനിച്ചുവെന്ന് വ്യക്തമായി കണ്ടെത്താം.
1: നിങ്ങൾ കേട്ടത് സി ജെയും നവീന നാടകദർശനവും ഡോക്ടർ സണ്ണി സെബാസ്റ്റ്യൻ നടത്തിയ പ്രഭാഷണം. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ സാഹിത്യ സുരഭി സമാപിക്കുന്നു.
2: നിർവഹണം പ്രീതി ജോസഫ്, സഹകരണം സുനിത വിശ്വൻ, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
3: സുരഭി കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി സുരഭി.
4: സമയം 10 മണി കഴിഞ്ഞ് 4 സെക്കൻഡ്. ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കളെ, ശ്രീനിവാസ ജോഷി അവതരിപ്പിച്ച ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം. ഭരത് കാമന്ത് തബല, അവിനാശ് ഡിഗെ ഹാർമോണിയം. കച്ചേരിയിൽ ആദ്യമായി രാഗ് ബിഹാഗ്. ഖയാൽ വിലംബിത് ഏക് താൾ, ഖയാൽ ദ്രുത് തീൻ താൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീനിവാസ ജോഷി അവതരിപ്പിച്ച ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി. കച്ചേരി തുടരുന്നു രാഗ് പൂര്യ കല്യാൺ. ഖയാൽ വിലംബിത് ഏക്താൾ, ഖയാൽ ദ്രുത് തീൻതാൾ.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശ്രീനിവാസ ജോഷി അവതരിപ്പിച്ച ഹിന്ദുസ്ഥാനി സംഗീത കച്ചേരി, ഭരത് കാമത് തബല, അവിനാശ് ഡിഗെ ഹാർമോണിയം. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.

0: bin Zayed Al Nahyan. The Crown Prince of Abu Dhabi, Sheikh Khalid bin Mohammed bin Zayed Al Nahyan, and Malaysian Prime Minister Anwar Ibrahim arrived in New Delhi to attend the BRICS summit. Deputy Prime Minister of Russia Alexei Overshuk, President of Egypt Abdel Fattah Sisi, and Prime Minister of Ethiopia Abiy Ahmed Ali are among several dignitaries who have arrived for the summit. And in the Junior Asia Cup hockey, Indian junior men's team defeated Malaysia 3-1 in the first semi-final today to book a place in the final at Mochi in China. And that is the end of this news bulletin.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 11 മണി കഴിഞ്ഞ് 10 മിനിറ്റും 2 സെക്കൻഡും. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. 102.3 MHz FM ബാൻഡിൽ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:48 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.